0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: യുവാക്കൾക്കും സംരംഭകർക്കുമായുള്ള പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. ഏകദേശം 100,000 കോടി രൂപ വകയിരുത്തിയ ഈ പദ്ധതി രാജ്യത്ത് 3.5 കോടിയിലധികം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ ലക്ഷ്യമിടുന്നു. എല്ലാ മേഖലകളിലും തൊഴിലുറപ്പും സാമൂഹിക സുരക്ഷയും വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. തൊഴിൽ മന്ത്രാലയം വഴി EPFO ആണ് ഇത് നടപ്പാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി PMVBRY.EPFIndia.gov.in എന്ന പോർട്ടൽ സന്ദർശിക്കുക.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി സ്മൃതി മധുരം. നാടുകാണാനെത്തിയ വിദേശ സഞ്ചാരിയും അവർക്ക് വഴികാട്ടുന്ന ടൂർ ഗൈഡുകളും പ്രമേയമായ രണ്ട് ഗാനങ്ങൾ. രണ്ട് കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ ചലച്ചിത്രങ്ങളാണെങ്കിലും പ്രമേയം കൊണ്ടും ഗാനത്തിന്റെ മനോഹാരിത കൊണ്ടും രണ്ടും ശ്രദ്ധേയമാണ്. ഇന്ന് സ്മൃതിമധുരത്തിൽ ആദ്യം കേൾക്കാം വേനൽ കിനാവുകൾ. ഈ ചിത്രത്തിനു വേണ്ടി ONV കുറുപ്പ് വരികളെഴുതി, L. വൈദ്യനാഥൻ ഈണം നൽകി, യേശുദാസ് പാടിയ ഗാനം.

0: ആ വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പറാണ്.
1: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
0: പക്ഷെ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ. നോക്ക്,
2: ടെൻഷൻ എന്തിനാ? എന്റെ തെറ്റൊന്നുമില്ല, എന്നിട്ടും ഫ്രോഡ് നടന്നുടൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. RBI പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണമെടുത്താൽ ബാങ്കിനെ ഉടനടി വിവരം അറിയിക്കും. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല, വൈകുന്തോറും നഷ്ടവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ, പാസ്വേഡ്, പിന്നെ OTP ആരുമായും ഷെയർ ചെയ്യരുത്. RBI പറയുന്നു, അറിവ് നേടും, അത് പ്രാവർത്തികമാക്കും.
3: സ്മൃതി മധുരത്തിൽ ഇനി കേൾക്കാം കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. ഈ ചിത്രത്തിന് വേണ്ടി വിനായക് ശശികുമാറും ലക്ഷ്മി മേനോനും വരികളെഴുതി സൂരജ് S. കുറുപ്പ് ഈണം നൽകി സിതാരയും അതിഥി നായറും പാടിയ ഗാനം.

0: ങ്ങളിലും ശ്വസനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൃത്യമായ ഇടവേളകളിൽ വിശ്രമം നൽകി പ്രസവത്തിനായി തയ്യാറെടുക്കാൻ അമ്മയെ സഹായിക്കുക എന്നതാണ് പ്രീനേറ്റൽ യോഗ അഥവാ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിലുള്ള യോഗ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഗർഭകാലത്ത് യോഗ ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു, പേശികളുടെ ശക്തിയും വഴക്കവും മെച്ചപ്പെടുത്തുന്നു, നടുവേദന, ഓക്കാനം, ക്ഷീണം തുടങ്ങി ഗർഭകാലത്ത് സാധാരണമായി കാണുന്ന അസ്വസ്ഥതകളെ ലഘൂകരിക്കാൻ സഹായിക്കുന്നു. മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദ ലക്ഷണങ്ങൾ എന്നിവ കുറച്ച് ശാന്തതയും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നു. ശ്വസന രീതികളും പ്രത്യേകമായ യോഗാസനങ്ങളും ശരീരത്തെ പ്രസവത്തിനായി തയ്യാറാക്കുന്നു. പ്രസവ സമയത്തെ വേദനയും ഉത്കണ്ഠയും ഇതുമൂലം കുറയപ്പെടുന്നു. മെച്ചപ്പെട്ട ഉറക്കം കിട്ടാൻ സഹായിക്കുന്നു. മൈൻഡ്ഫുള്ളായ ചലനങ്ങളിലൂടെയും പ്രാണായാമത്തിലൂടെയും അമ്മയ്ക്കും കുഞ്ഞിനുമിടയിൽ ആഴത്തിലുള്ള ബന്ധം വളർത്തിയെടുക്കാൻ പ്രീനേറ്റൽ യോഗ സഹായിക്കുന്നു. യോഗയിലെ സ്ട്രെച്ചസും ചലനങ്ങളും ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിച്ച് ഓക്സിജൻ സമ്പുഷ്ടമായ രക്തം കുഞ്ഞിലേക്ക് എത്തിക്കുന്നു. ഗർഭകാലത്തെ 3 മാസങ്ങളുള്ള 3 ഘട്ടങ്ങളായി തിരിച്ചാണ് യോഗ പരിശീലിപ്പിക്കുന്നത്. 1 മുതൽ 12 വാഴ്ച വരെയാണ് ആദ്യ ത്രൈമാസം. ഈ സമയത്ത് ക്ഷീണം, മണത്തോടുള്ള അസ്വസ്ഥത, ഛർദി തുടങ്ങിയവ ഗർഭിണിക്ക് അനുഭവപ്പെടാം. അതുകൊണ്ട് തന്നെ ലഘുവായ ശരീരത്തിന് അധികം സമ്മർദ്ദമില്ലാത്ത അഭ്യാസങ്ങൾ മാത്രം ഈ സമയത്ത് പരിശീലിക്കാം. നാഡിശുദ്ധി പ്രാണായാമവും പരിശീലിക്കാവുന്നതാണ്. അമിതമായി തിരിയുകയോ വളയുകയോ ചെയ്യുന്ന ആസനങ്ങളും അമിതമായി ശക്തി ആവശ്യമുള്ള ആസനങ്ങളും ഒഴിവാക്കേണ്ടതാണ്. 13 മുതൽ 24 ആഴ്ച വരെയാണ് 2ാം ത്രൈമാസം എന്ന് കണക്കാക്കുന്നത്. കുഞ്ഞിന്റെ വളർച്ച, വയർ മുന്നോട്ട് വരിക, നടുവേദന തുടങ്ങിയവയാണ് ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ. പെൽവിസിനും നടുവിനും കാലുകൾക്കും ശക്തി പകരുന്ന അഭ്യാസങ്ങൾ ഈ സമയം പരിശീലിക്കാവുന്നതാണ്. അതോടൊപ്പം ഭ്രമരി, അനുലോമ വിലോമ എന്നീ പ്രാണായാമങ്ങളും അനുവർത്തിക്കാം. വയർ അമരുന്ന ആസനങ്ങൾ, അധികമായി പിൻഭാഗത്തേക്ക് വളയുന്ന ആസനങ്ങൾ എന്നിവ ഒഴിവാക്കാം. 25 മുതൽ പ്രസവം വരെയാണ് 3ാം ത്രൈമാസം. കുഞ്ഞിന്റെ ഭാരം കൂടുന്നത് മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ, ക്ഷീണം, കൈകാലുകളിലുണ്ടാകുന്ന വീക്കം എന്നിവയാണ് ശരീരത്തിലുണ്ടാകുന്ന മാറ്റം. വിശ്രമത്തിനും ശ്വാസനിയന്ത്രണത്തിനും പെൽവിക് ഫ്ലോർ മസിൽസിനും ഊന്നൽ നൽകിയുള്ള ആസനങ്ങൾ തിരഞ്ഞെടുക്കാം. പ്രാണായാമം, ധ്യാനം എന്നിവയും പരിശീലിക്കാം. കൂടുതൽ സമയം മലർന്നു കിടന്നുള്ള ആസനങ്ങൾ, കൂടുതലായുള്ള സ്ട്രെച്ചസ് എന്നിവ ഒഴിവാക്കാം. ഗർഭിണികൾ നിർബന്ധമായും യോഗ ആരംഭിക്കുന്നതിന് മുമ്പ് ഡോക്ടറുടെ അനുമതി വാങ്ങേണ്ടത് അത്യാവശ്യമാണ്. ഒരു വിദഗ്ധനായ യോഗ തെറാപ്പിസ്റ്റിന്റെ ശിക്ഷണത്തിൽ മാത്രം ഗർഭകാലത്ത് യോഗ അനുവർത്തിക്കുക.
1: ഗർഭിണികൾക്കായുള്ള യോഗ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ പരിശീലകയായ സപ്ന PM.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അമ്മ കിളിക്കൂട്. ഈ ചിത്രത്തിന് വേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വരികൾ എഴുതി രവീന്ദ്രൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ കേൾക്കാം. ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ ആർട്ട് അധ്യാപകനും സഞ്ചാരിയും ഫോട്ടോഗ്രാഫറുമായ ആത്രേയം ചന്ദ്രശേഖരൻ നായർ പങ്കെടുക്കുന്നു.

ഇന്ന് രാത്രി 8 മണിക്ക് ഹലോ ഡോക്ടർ. ഈ പരിപാടിയിൽ മാനസികാരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നിധിൻ AF മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ കേൾക്കാം ഇന്ന് രാത്രി 8 മണിക്ക്.

ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ വാർത്താ തരംഗിണി. മുതിർന്ന പൌരന്മാർക്കായുള്ള ഡിജിറ്റൽ സുരക്ഷ. കെണികൾ തിരിച്ചറിയാം, സുരക്ഷിതമായി ഇന്റർനെറ്റ് ഉപയോഗിക്കാം. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് സ്മാർട്ട് ഫോണുകളും ഇന്റർനെറ്റും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. വിദേശത്തുള്ള മക്കളോട് വീഡിയോ കോൾ ചെയ്യാനും യൂട്യൂബിൽ പഴയ പാട്ടുകളും പ്രസംഗങ്ങളും കേൾക്കാനും പെൻഷൻ വിവരങ്ങളും അറിയാനുമെല്ലാം മുതിർന്ന പൌരന്മാർ ഇന്ന് വൻതോതിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്.

0: സാങ്കേതിക വിദ്യ മുതിർന്നവരുടെ ജീവിതം എളുപ്പമാക്കുമ്പോഴും അവരെ ലക്ഷ്യമിട്ടുള്ള ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളും സൈബർ ചതിക്കുഴികളും വർദ്ധിച്ചു വരികയാണ്. മുതിർന്ന പൌരന്മാർ സൈബർ ലോകത്ത് സുരക്ഷിതരായിരിക്കാൻ കുറച്ച് മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. മുതിർന്നവരുടെ നിഷ്കളങ്കതയും സാങ്കേതിക വിദ്യയിലുള്ള പരിചയക്കുറവും മുതലെടുത്താണ് തട്ടിപ്പുകാർ അവരെ വലയിലാക്കുന്നത്. നിരവധി തരത്തിലുള്ള ഡിജിറ്റൽ തട്ടിപ്പുകൾ ഇന്ന് നിലവിലുണ്ട്. അവയിലൊന്നാണ് ഡിജിറ്റൽ അറസ്റ്റ്. സിബിഐ, കസ്റ്റംസ് അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന ഇമെയിൽ അയയ്ക്കുകയോ സ്കൈപ്പ് വഴിയോ വാട്സ്ആപ്പ് വഴിയോ വീഡിയോ കോളിൽ വന്ന് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട കാരണം ഡിജിറ്റൽ അറസ്റ്റിലാണ് എന്ന് ഭയപ്പെടുത്തുന്നു. കേസ് ഒത്തുതീർപ്പാക്കാൻ ലക്ഷക്കണക്കിന് രൂപയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. നിരവധി പേരാണ് ഈ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. നിയമപരമായി ഇന്ത്യയിൽ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു രീതിയില്ല. പോലീസ് ആരെയും വീഡിയോ കോളിലിരുത്തി മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുകയോ പണം ആവശ്യപ്പെടുകയോ ചെയ്യില്ല. അത്തരം കോളുകൾ വന്നാൽ ഉടനടി ഫോൺ കട്ട് ചെയ്യുക. കേരള പോലീസിന്റെ സൈബർ ഓപ്പറേഷൻസ് വിഭാഗം ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ശ്രീ അരുൺകുമാർ എസ്.
1: ഹലോ, ഇപ്പോൾ നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. ഞാൻ മുംബൈ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥനാണ്. ഞാൻ നിങ്ങളുടെ രേഖകൾ പരിശോധിച്ചപ്പോൾ നിങ്ങളുടെ സിം കാർഡ് ഭീകരവാദത്തിന് ഉപയോഗിക്കുന്നതായും നിങ്ങളുടെ സിം കാർഡ് ഉപയോഗിച്ച് മയക്കുമരുന്ന് ബിസിനസ് നടത്തുന്നതായിട്ടും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതുകൊണ്ട് നിങ്ങളെ ഇപ്പോൾ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് ഈ സംഗതി ഒരു കേസായിട്ടോ അല്ലാതെയോ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. സെറ്റിൽമെന്റ് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. അതിനായി നിങ്ങൾ 2 ലക്ഷം രൂപ 5 ലക്ഷം രൂപ നിങ്ങൾ ഞങ്ങൾ പറയുന്ന അക്കൗണ്ടിലേക്ക് അടച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കിത് സെറ്റിൽ ചെയ്യാൻ കഴിയും. അതുവരെ നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലായിരിക്കും. ഇങ്ങനെ ഒരു ഫോൺ കോൾ നിങ്ങൾക്ക് ലഭിച്ചാൽ ഉടനെ തന്നെ മനസ്സിലാക്കുക, ഇതൊരിക്കലും പോലീസിൽ നിന്നുള്ള ഫോൺ കോളല്ല. പോലീസിനോ അല്ലെങ്കിൽ മറ്റൊരു ലോ ഏജൻസിക്കോ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു സംവിധാനം ചെയ്യാനാകില്ല. നിയമത്തിൽ ഒരിടത്തും തന്നെ നിർവചിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു സാധനമാണ് ഡിജിറ്റൽ അറസ്റ്റ്. ഒരു അജ്ഞാതന്റെ ഡിജിറ്റൽ അറസ്റ്റ് എന്ന വീഡിയോ കോൾ അല്ലെങ്കിൽ ഫോൺ കോൾ കേൾക്കുന്നതുകൂടി ഭയപ്പെട്ട് താങ്കളുടെ അക്കൗണ്ടിലുള്ള പണം ഈ ക്രിമിനലുകൾക്ക് അയച്ചു കൊടുക്കുന്നതാണ് സാധാരണ കണ്ടുവരുന്നത്. ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു അറസ്റ്റ് നിലവിലില്ല. അതിനെക്കുറിച്ച് ഭയപ്പെടാതിരിക്കുക. അങ്ങനെ ആരെങ്കിലും ഡിജിറ്റൽ അറസ്റ്റ് നിങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പണം അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ 1930 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക.
0: മറ്റൊരു തരം ഡിജിറ്റൽ തട്ടിപ്പാണ് വ്യാജ ബാങ്ക് കോളുകളും ഒടിപി തട്ടിപ്പും. നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ട് അല്ലെങ്കിൽ എടിഎം കാർഡ് ബ്ലോക്കായി എന്ന് പറഞ്ഞോ കെവൈസി അപ്ഡേറ്റ് ചെയ്യാനെന്ന് പറഞ്ഞോ വ്യാജ കോളുകൾ വരുന്നു. തുടർന്ന് ഫോണിലേക്ക് വരുന്ന ഒടിപി ചോദിച്ച് മനസ്സിലാക്കി അക്കൌണ്ടിലെ പണം മുഴുവൻ കവർച്ച ചെയ്യുന്നു. അതുപോലെ തന്നെ വൈദ്യുതി ബില്ലിന്റെ പേരിലോ വ്യാജ ലോട്ടറി ടിക്കറ്റിന്റെ പേരിലോ തട്ടിപ്പുകൾ നടക്കാം. നിങ്ങൾ കഴിഞ്ഞ മാസത്തെ കെഎസ്ഇബി ബിൽ അടച്ചിട്ടില്ല, ഇന്ന് രാത്രി ഫ്യൂസ് ഊരും എന്ന രീതിയിൽ SMS വരുന്നു. അതിനൊപ്പമുള്ള നമ്പറിൽ വിളിക്കുമ്പോൾ ഒരു പ്രത്യേക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെടുകയും ബാങ്ക് വിവരങ്ങൾ ചോർത്തുകയും ചെയ്യുന്നു. വൻതുക ലോട്ടറി അടിച്ചിട്ടുണ്ടെന്ന് വിശ്വസിപ്പിക്കുന്ന സന്ദേശങ്ങളും ഇത്തരത്തിലുള്ളതാണ്. നിരവധി മുതിർന്ന പൌരന്മാർ കബളിപ്പിക്കപ്പെടുന്ന മറ്റൊരു തട്ടിപ്പാണ് വ്യാജ നിക്ഷേപ പദ്ധതികൾ. കുറഞ്ഞ നാളുകൾ കൊണ്ട് പണം ഇരട്ടിയാക്കാം എന്ന് വാഗ്ദാനം ചെയ്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴിയോ ഫേസ്ബുക്ക് വഴിയോ മുതിർന്നവരെ ആകർഷിക്കുന്നു. ട്രേഡിംഗ് ആപ്പുകൾ എന്ന വ്യാജേന പണം തട്ടിയെടുക്കുന്ന രീതിയാണിത്. ഡിജിറ്റൽ ലോകത്ത് പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകളിലൂടെ ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് തടയാനാകും. കേരള പോലീസിന്റെ സൈബർ ഓപ്പറേഷൻസ് വിഭാഗം ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ശ്രീ അരുൺകുമാർ എസ് തുടരുന്നു.
1: നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയോ ഓഡിയോയോ AIയുടെ സഹായത്തോടുകൂടി അവർ അതിനെ എഡിറ്റ് ചെയ്ത് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ എന്തെങ്കിലും അത്യാവശ്യത്തിൽ പെട്ടു നിൽക്കുന്നതായിട്ടുള്ള ഒരു മെസ്സേജായി നമ്മളുടെ ഫോണിലേക്ക് അയക്കുകയാണ് സൈബർ ക്രിമിനലുകൾ നടത്തുന്ന ഏറ്റവും പുതിയ തട്ടിപ്പ്. ഇത്തരമൊരു ഫോൺ കോൾ നിങ്ങൾക്ക് ലഭിച്ചാൽ ഇത് ആക്സിഡന്റ് പറ്റിയെന്നിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സ് നഷ്ടപ്പെട്ടോ റെയിൽവേ സ്റ്റേഷനിലോ എയർപോർട്ടിലോ ആണ് അങ്ങോട്ടും പോകാൻ പറ്റാതെ ഒരു കാശുമില്ലാതിരിക്കുകയാണെന്ന് പറഞ്ഞ് ആരുടെ ഒരു നമ്പറിലേക്ക് പണമയച്ച് സഹായിക്കണമെന്ന് പറഞ്ഞ മെസ്സേജ് കിട്ടുന്നു. സംശയിക്കേണ്ട ഒരു കാര്യവും നമുക്ക് തോന്നുന്നില്ല. കോള് വരുന്നത് നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളിൻ്റെതാണ്. ഇത്തരം ഒരു അലർട്ട് അല്ലെങ്കിൽ ഒരു ത്രട്ടനിങ് മെസ്സേജ് വന്നാൽ മലയാളികൾ ഒന്നും ആലോചിക്കുകയില്ല, ഉടനെ തന്നെ പറഞ്ഞ അക്കൗണ്ടിലേക്ക് പണം അയച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന കോൾ ആരുടേതായിക്കോട്ടെ, പണം അയക്കുന്നതിന് മുമ്പ് പലവട്ടം ആലോചിക്കുക, പലതവണ വെരിഫൈ ചെയ്ത ശേഷം മാത്രം പണം അയക്കുക. ഈ വാട്സാപ്പ് കോളിലൂടെയാണ് നമുക്ക് പറ്റുന്ന രണ്ടാമത്തെ ചെടി. നമുക്ക് അജ്ഞാതനിൽ നിന്ന് ലഭിക്കുന്ന വാട്സാപ്പ് കോൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ മറുവശത്ത് പൂർണ്ണമായോ ഭാഗികമായോ നഗ്നനോ നഗ്നയോ ആയ ഒരാൾ ഉണ്ടായിരിക്കും. നിമിഷങ്ങൾക്കുള്ളിൽ അവർ നിങ്ങളുടെ അല്ലെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്ന ആളുടെയും മറുവശത്തുള്ള നഗ്നനായ പുരുഷന്റെയും സ്ത്രീയുടെയും

0: ചിത്രങ്ങൾ ചേർത്തുകൊണ്ടുള്ള സ്ക്രീൻ റെക്കോർഡിംഗ് നടത്തിയിട്ടുണ്ടായിരിക്കും. നമ്മൾ ഈ ചിത്രം കാണുമ്പോൾ തന്നെ അന്തം വിട്ടു നിൽക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ഇതെല്ലാം സംഭവിച്ചിരിക്കും. എന്നിട്ട് അവർ ഈ റെക്കോർഡ് ചെയ്ത ആ വീഡിയോ നമുക്ക് അയച്ചു തന്നിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തും. മാന്യതയെ കണക്കുകൂട്ടി ആരും ഇത് പുറത്തു പറയാൻ ശ്രമിക്കാറില്ല, പകരം സൈബർ ക്രിമിനലുകൾക്ക് പണം അയച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ ഇത്തരം തട്ടിപ്പില് ഇരയാകാതിരിക്കാനായിട്ട് അപരിചിതരായ ആൾക്കാരുടെ വാട്സാപ്പ് കോളുകൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക. ഇനി അങ്ങനെ ഒരു തട്ടിപ്പുണ്ടായാൽ തന്നെ ഉടൻ തന്നെ www.cybercrime.gov.in എന്ന ഇമെയിൽ വിലാസത്തിലോ 1930 1930 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക.
1: ഓൺലൈൻ ഇടപാടുകൾ നടത്തുമ്പോഴും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോഴും മുതിർന്ന പൌരന്മാർ ഉൾപ്പെടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ബാങ്ക് അക്കൌണ്ട് നമ്പർ, ATM പിൻ, പാസ്വേഡ്, കാർഡിന് പിന്നിലെ 3-അക്ക CVV നമ്പർ, ഫോണിൽ വരുന്ന OTP എന്നിവ ആർക്കും കൈമാറരുത്. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനും ഫോണിലൂടെ ഇത്തരം രഹസ്യവിവരങ്ങൾ നമ്മളോട് ചോദിക്കില്ല എന്നതാണ് വസ്തുത. അനാവശ്യ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. വാട്സപ്പിലോ SMS വഴിയോ വരുന്ന വലിയ സമ്മാനങ്ങൾ, സൌജന്യ റീചാർജ്, പെൻഷൻ തുക വർദ്ധിപ്പിച്ചു നൽകൽ തുടങ്ങിയ വാഗ്ദാനങ്ങളുള്ള ലിങ്കുകളിൽ തുടരുത്. ഇവ നിങ്ങളുടെ ഫോണിലെ വിവരങ്ങൾ ചോർത്താൻ കാരണമായേക്കാം. അപരിചിതമായ ആപ്പുകൾ ഡൌൺലോഡ് ചെയ്യരുത്. കസ്റ്റമർ കെയറിൽ നിന്നെന്ന വ്യാജേന വിളിച്ച് ഫോണിൽ എനി ഡെസ്ക്, ടീം വ്യൂവർ പോലുള്ള ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെട്ടേക്കാം. ഈ ആപ്പുകൾ വഴി തട്ടിപ്പുകാർക്ക് നിങ്ങളുടെ ഫോണിന്റെ സ്ക്രീൻ പൂർണ്ണമായി കാണാൻ സാധിക്കും. വീട്ടിലുള്ള മറ്റുള്ളവർക്ക് ഡിജിറ്റൽ സുരക്ഷയ്ക്കായി മുതിർന്ന പൌരന്മാരെ സഹായിക്കാൻ സാധിക്കും. മുതിർന്നവരുടെ ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ മക്കൾക്കും പേരക്കുട്ടികൾക്കും വലിയ പങ്കുണ്ട്. മുതിർന്നവർ ഉപയോഗിക്കുന്ന ഫോണുകളിൽ ശക്തമായ സ്ക്രീൻ ലോക്കുകൾ സെറ്റ് ചെയ്യുക. ബാങ്കിംഗ് ആപ്പുകൾക്ക് 2-ഫാക്ടർ ഒതന്റിക്കേഷൻ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ലോക്ക് നിർബന്ധമാക്കുക. പഞ്ചായത്തുകളും സ്കൂളുകളും കോളേജുകളും യുവവിജ്ഞാൻ ഡിജി കേരളം പദ്ധതികൾ വഴി മുതിർന്നവർക്കായി പ്രത്യേക ഡിജിറ്റൽ ക്ലിനിക്കുകൾ നടത്തുന്നുണ്ട്. ഇത്തരം സുരക്ഷാ ക്ലാസുകളിൽ പങ്കെടുക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കാവുന്നതാണ്. ഒപ്പം തുറന്ന ആശയവിനിമയം വീട്ടുകാർക്കിടയിൽ ആവശ്യമാണ്. ഫോണിൽ എന്തെങ്കിലും സംശയകരമായ സന്ദേശങ്ങളോ കോളുകളോ വന്നാൽ ഭയപ്പെടാതെ വീട്ടിലുള്ളവരോട് പറയാനുള്ള സാഹചര്യം എല്ലാ കുടുംബത്തിനും ഉണ്ടാകണം. ജെറിയാട്രീഷ്യനും പൊതുജനാരോഗ്യ വിദഗ്ധനും മാജിക്സ് NGOയുടെ ചെയർമാനുമായ ഡോക്ടർ പ്രവീൺ ജി പായ്.
2: നമ്മുടെ സാങ്കേതിക വിദ്യ മുന്നോട്ട് പോകുന്ന വേഗതയും നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന വേഗതയും രണ്ടും തമ്മിൽ ഭയങ്കരമായ അന്തരമുണ്ട്. ഇപ്പം നമ്മൾ ഡിജിറ്റൽ ക്ലാസ്സുകൾ ധാരാളം നടത്തുന്നുണ്ട്. 1-day class, 2-day. നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് ഇവർക്ക് പഠിക്കാനും കണ്ടിന്യൂസ് ആയിട്ട് ഇവർക്ക് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ തീർക്കാനും ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് വേണ്ടുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ ഏജ് ഫ്രണ്ട്ലി സിറ്റി സിറ്റിയുടെ ഭാഗമായിട്ട് വയോവിജ്ഞാൻ അല്ലെങ്കിൽ സ്മാർട്ട് സീനിയേഴ്സ് അങ്ങനത്തെ പദ്ധതികളൊക്കെ നടന്നു വരുന്നുണ്ട്. ഉദാഹരണത്തിന് സ്മാർട്ട് സീനിയേഴ്സ് പദ്ധതിയിൽ യങ്സ്റ്റേഴ്സ് ആണ് വയോജനങ്ങൾക്ക് സ്മാർട്ട് ഫോൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇത് ക്ലാസ് എന്നുള്ള ഉപരി ഇത് അവർക്ക് ആവശ്യമുള്ള, അവർക്ക് പഠിക്കേണ്ട, അത്യാവശ്യമുള്ള, പഠിക്കാതെ നിവൃത്തിയില്ലാത്ത ചില കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുകയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയും ഓൺലൈനായിട്ട് പഠിക്കാനുള്ള, അതായത് വീണ്ടും ഈ ക്ലാസ്സിൽ വന്നില്ലെങ്കിലും വീട്ടിലിരുന്ന് തന്നെ പഠിക്കാനുള്ള ആ ഒരു സംവിധാനം മനസ്സിലാക്കി കൊടുക്കുകയാണ് ഉദ്ദേശം. അപ്പൊ ഇങ്ങനത്തെ ക്ലാസ്സുകൾ കൊച്ചിയിൽ നടക്കുന്നുണ്ട്. സ്മാർട്ട് സീനിയേഴ്സ് എന്നാണ് ആ സീരീസിന്റെ, WHO ഏജ് ഫ്രണ്ട്ലി സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസിന്റെ ഒരു ഫോക്കൽ പോയിന്റ് ഭാഗമായിട്ട് നടത്തുന്ന ക്ലാസ്സുകളാണ്. സങ്കീർണമായ ഡിജിറ്റൽ സംവിധാനങ്ങൾ പഠിക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഒരു മസ്തിഷ്കത്തിന്റെ ശേഷി അഥവാ ഒരു കോഗ്നിറ്റീവ് റിസർവ് ഇതും ക്രമേണ ക്ഷയിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ മനസ്സിലാക്കാൻ. ഈ രണ്ട് വക്രങ്ങൾ, ഒന്ന് കുതിച്ചുയരുന്ന സാങ്കേതിക വിദ്യ, മറ്റൊന്ന് ക്ഷയിക്കുന്ന കോഗ്നിറ്റീവ് റിസർവ്, ഇവ രണ്ടും വിപരീത ദിശകളിലാണ് സഞ്ചരിക്കുന്നത്. ഇതിന്റെ ഫലം വെറും ആശയക്കുഴപ്പം മാത്രമല്ല, അപകട സാധ്യതയാണ്, ചൂഷണത്തിനുള്ള സാഹചര്യമാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
1: കേരള സർക്കാരിന്റെ ഡിജി കേരളം പദ്ധതിയുടെ ഭാഗമായി നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുതിർന്ന പൌരന്മാർക്കായി ഡിജിറ്റൽ സാക്ഷരതയും സുരക്ഷയും ഉറപ്പാക്കുന്ന പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിച്ചു വരുന്നു. ബാങ്കിംഗ് ആപ്പുകൾ, KSEB ബില്ലുകൾ എന്നിവ സുരക്ഷിതമായി ഉപയോഗിക്കുന്നതിനൊപ്പം OTP തട്ടിപ്പുകൾ, വ്യാജ ലിങ്കുകൾ, QR കോഡ് ചതിക്കുഴികൾ എന്നിവയിൽ നിന്ന് രക്ഷ നേടാനും വയോജനങ്ങളെ പ്രാപ്തരാക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്തായ പുല്ലമ്പാറയിൽ നടപ്പിലാക്കിയ ഡിജിറ്റൽ സാക്ഷരതാ പ്രവർത്തനങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് മെമ്പറും പുല്ലമ്പാറ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ PV രാജേഷ്.

0: ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാണ് കേരളം. അതിനുപരിയായി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് പുലമ്പാറയാണ്. ഏറെ അഭിമാനകരമായ പ്രവർത്തനത്തിലൂടെയാണ് ഈ നേട്ടം ഗ്രാമപഞ്ചായത്തിനും തുടർന്ന് സംസ്ഥാനത്തിനും കൈവരിക്കാൻ കഴിഞ്ഞത്. ഡിജി പുലമ്പാറ എന്ന പേരിലാണ് ഡിജിറ്റൽ സാക്ഷരതാ പ്രവർത്തനം നടത്തിയത്. പുതിയ കാലഘട്ടത്തിൽ ഡിജിറ്റൽ സാക്ഷരത ഏറ്റവും കുറവുള്ളത് വയോജനങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്ത് ഈ പ്രവർത്തനം നടത്തിയപ്പോൾ വയോജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത്. ഇപ്പോൾ ഒരു മൊബൈൽ ആൻഡ്രോയിഡ് ഫോൺ എങ്ങനെ പരമാവധി ഉപയോഗിക്കാൻ കഴിയും, വാട്സപ്പ്, അതുപോലെ തന്നെ ഒരു കോൾ വിളിക്കുക എടുക്കുക, വാട്സപ്പിൽ തന്നെ വീഡിയോ കോൾ ചെയ്യുക, ഓഡിയോ കോൾ ചെയ്യുക, അതുപോലെ ഇമോജി, ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ സെൻഡ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, പിന്നെ യൂട്യൂബ്, അതുപോലെ ഫേസ്ബുക്ക് ഒക്കെ ഒന്ന് പരിചയപ്പെടുക, അതിനെക്കുറിച്ച് പഠിക്കുക, ഓരോരുത്തരെ സ്വായത്തമാക്കുക. അതായിരുന്നു ഞങ്ങൾ ഈ പ്രോജക്റ്റിലൂടെ നടപ്പിലാക്കിയത്. ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് പറയുവാനുള്ളത് ഇതിൽ വയോജനങ്ങളുടെ പങ്കാളിത്തത്തെ സംബന്ധിച്ചാണ്. 101 വയസ്സുള്ള കരുണാകര പണിക്കർ ആയിരുന്നു ഏറ്റവും പ്രായം കൂടിയ പഠിതാവ്. അദ്ദേഹം ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയി. അദ്ദേഹം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ വയോജനങ്ങൾക്കും ഇത് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്.
1: ഏതെങ്കിലും കാരണവശാൽ പണമോ വ്യക്തിവിവരങ്ങളോ നഷ്ടമായാൽ പരിഭ്രാന്തരാകാതെ ഉടനടി പ്രതികരിക്കുക. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് നടന്ന ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ നാഷണൽ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 എന്ന ഈ നമ്പറിൽ വിളിച്ച് പരാതിപ്പെട്ടാൽ തട്ടിപ്പുകാരുടെ അക്കൌണ്ടിലേക്ക് പോയ പണം ബാങ്ക് വഴി ഫ്രീസ് ചെയ്യാനും അത് തിരികെ ലഭിക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. മുതിർന്ന പൌരന്മാർക്ക് എല്ലാത്തരം സുരക്ഷാ മാനസിക പിന്തുണയ്ക്കുമായി എൽഡർ ലൈൻ നമ്പറായ 1456 ബന്ധപ്പെടാനും സാധിക്കും. www.cybercrime.gov.in എന്ന ഔദ്യോഗിക പോർട്ടൽ വഴിയും പരാതികൾ രേഖപ്പെടുത്താം. സാങ്കേതികവിദ്യയെ ഭയപ്പെടേണ്ടതില്ല, മറിച്ച് കൃത്യമായ ജാഗ്രത പുലർത്തുകയാണ് വേണ്ടത്. ഡിജിറ്റൽ ലോകം മുതിർന്ന പൌരന്മാർക്ക് നൽകുന്നത് വലിയ സൌകര്യങ്ങളാണ്. എന്നാൽ അതിനൊപ്പം ഒളിഞ്ഞിരിക്കുന്ന ഡിജിറ്റൽ ചതിക്കുഴികളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം അവർക്കുണ്ടാക്കിയെടുക്കുക എന്നത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഒരു ചെറിയ അശ്രദ്ധ പോലും വലിയ സാമ്പത്തിക നഷ്ടങ്ങൾക്കും മാനസിക ബുദ്ധിമുട്ടുകൾക്കും കാരണമായേക്കാം. സാങ്കേതികവിദ്യയെ പേടിക്കേണ്ടതില്ല, മറിച്ച് ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ച് ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത്. OTP, ബാങ്ക് വിവരങ്ങൾ എന്നിവ ആരോടും പങ്കുവയ്ക്കാതിരിക്കാനും സംശയകരമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കാനും മുതിർന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. മുതിർന്ന പൌരന്മാർക്ക് സുരക്ഷിതമായ ഒരു ഡിജിറ്റൽ അന്തരീക്ഷം ഒരുക്കാൻ കുടുംബാംഗങ്ങളും പോലീസും സന്നദ്ധ സംഘടനകളും ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. സൈബർ തട്ടിപ്പിന് ഇരയായാൽ ഒട്ടും സമയം കളയാതെ 1930 എന്ന നമ്പറിലോ നാഷണൽ സൈബർ ക്രൈം പോർട്ടലിലോ ഉടനടി പരാതി രജിസ്റ്റർ ചെയ്യാൻ മടിക്കരുത്. ജാഗ്രതയാണ് ഏറ്റവും മികച്ച സുരക്ഷ. സുരക്ഷിതമായി ഡിജിറ്റൽ ലോകം ആസ്വദിക്കാൻ നമുക്ക് മുതിർന്നവർക്കൊപ്പം നിൽക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.

0: ആകാശവാണി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി പങ്കെടുക്കുന്നത് ആർട്ട് അധ്യാപകനും സഞ്ചാരിയും ഫോട്ടോഗ്രാഫറുമായ ആത്രേയം ചന്ദ്രശേഖരൻ നായർ. സ്റ്റുഡിയോയിൽ ഒപ്പം MS ആശ.

നമസ്കാരം. കലയുടെയും പ്രകൃതിയുടെയും പാട്ടുകളുടെയും വിസ്മയകരമായ ലോകത്തേക്ക് നമുക്ക് ഇന്ന് സ്വാഗതം ചെയ്യാനുള്ളത് ആർട്ടിസ്റ്റ് ആത്രേയം ചന്ദ്രശേഖർ നായരെയാണ്. മാവേലിക്കരയുടെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്ന് വളർന്ന് തന്റെ

0: കലാജീവിതം കൊണ്ടും അധ്യാപന ജീവിതം കൊണ്ടും ശ്രദ്ധേയനായ വ്യക്തിയാണ് ശ്രീയാത്രയൻ ചന്ദ്രശേഖരൻ നായർ. ചിത്രകാരൻ എന്നതിലുപരി ഓയിൽ പെയിന്റിംഗിലും പോർട്രേറ്റുകളിലും തനതായ ശൈലി രൂപപ്പെടുത്തിയ അദ്ദേഹം ഇന്ത്യയിലുടനീളം ലൈവ് പെയിന്റിംഗ് ഡെമോൺസ്ട്രേഷനുകൾ നടത്തിയിട്ടുണ്ട്. ഇന്നൊരു വന്യജീവി ഫോട്ടോഗ്രാഫർ എന്ന നിലയിലും സഞ്ചാരി എന്ന നിലയിലും തന്റെ പുതിയ വിസ്മയങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന കലയെ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ശ്രീ ആത്രേയം ചന്ദ്രശേഖരൻ നായരെ നമുക്ക് ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ പരിപാടിയിലേക്ക് സ്വാഗതം സാർ.
1: നമസ്കാരം.
0: അപ്പോ സാർ, ജനിച്ചതൊക്കെ ചങ്ങനാശ്ശേരിയിലാണ്.
1: ചങ്ങനാശ്ശേരിയിലാണെങ്കിലും എന്റെ തട്ടകം മാവേലിക്കരയായിരുന്നു. അവിടുത്തെ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് ആണ് എന്നെ ഞാനാക്കി വളർത്തിയത്.
0: അപ്പൊ അച്ഛൻ ഒരു സെൻട്രൽ ഗവൺമെന്റ്
1: ജീവനക്കാരൻ. അച്ഛൻ സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാരനായിരുന്നു. അച്ഛൻ ഇങ്ങനെ ട്രാൻസ്ഫറുകൾ ഇങ്ങനെ വന്നപ്പോ ഫാമിലിയെയും കൂടെ കൂട്ടി അങ്ങനെ തന്നെ യാത്രയുടെ ആരംഭം കുറിക്കുകയായിരുന്നു.
0: അപ്പോ രാജാരവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സിലായിരുന്നു 5 വർഷത്തെ പഠനം.
1: അവിടെ പഠനം കഴിഞ്ഞ് അവിടെ തന്നെ കുറെ കാലം അധ്യാപന ജീവിതം നയിച്ചു. എന്റെ സീനിയർ ആർട്ടിസ്റ്റ് പ്രസന്നകുമാറിൽ നിന്ന് അദ്ദേഹം എന്റെ ഒരു സത്യത്തിൽ ഒരു ഗുരുനാഥനാണ്, എന്നൊക്കെ വളരെ സീനിയറാണ്. അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് വർക്കുകൾ പഠിക്കാൻ സാധിച്ചു. അങ്ങനെയാണ് ബാത്തിക് പെയിന്റിങ്ങില് എന്നെ പ്രവീണനാക്കിയത്.
0: കുട്ടിക്കാലത്തെ ഈ കലയിലോടുള്ള ആഭിമുഖ്യം എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്?
1: ഈ കുട്ടിക്കാലത്ത് തന്നെ ഞാൻ കലയിൽ വളരെ ഈ ചിത്രകലയായിരുന്നു. എന്റെ കുടുംബത്തിലെ ഒരു അംഗമാണ് മാവേലിക്കരെ ശങ്കരൻകുട്ടി നായർ എന്ന് പറഞ്ഞ മൃദംഗ വിദ്വാൻ. അദ്ദേഹമാണ് എന്റെ ഇത് കണ്ടുപിടിച്ച് രാജാരവിവർമ്മയെ കൊണ്ട് ചേർത്ത് പഠിപ്പിക്കണമെന്ന് മുൻതൂക്കം എടുത്ത് ഒരുപാട് പ്രോത്സാഹനം തന്നിട്ടുണ്ട്. അദ്ദേഹമാണ് എന്നെ രവിവർമ്മയിൽ കൊണ്ട് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇന്റർവ്യൂ ഇതെല്ലാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് അനുസരിച്ചാണ് എനിക്ക് കിട്ടിയത്. ആദ്യത്തെ വർഷം തന്നെ 1-ാം റാങ്കും അക്കാദമി സ്കോളർഷിപ്പും കിട്ടി. അങ്ങനെ തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് വിശ്വചിത്രകാരനായ കെ ഹെബ്ബാർ വരികയും അപ്പൊ അദ്ദേഹത്തിന് രാജാരവിവർമ്മ അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈൻ ആർട്സ് ആയി. ഞാൻ പഠിക്കുന്ന കാലത്ത് സ്കൂൾ ഓഫ് ആർട്സ് ആയിരുന്നു. അന്നും 5 വർഷ പഠനം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈൻ ആർട്സ് ആയപ്പോഴും 5 വർഷത്തെ പഠനം. ഞാൻ കൂടുതലും ഈ ഗ്രാമീണ കലകളെ വളരെ ഇഷ്ടപ്പെടുന്ന ഗ്രാമീണ ശൈലി ചെയ്തുകൊണ്ടിരുന്നപ്പം അത് കെ ഹെബ്ബാറിന് ഇഷ്ടപ്പെടുക. അങ്ങനെ ഒരു പെയിന്റിങ് അദ്ദേഹം കൊണ്ടുപോവുകയും ചെയ്തു.
0: അദ്ദേഹം ചിത്രകല കൊണ്ടുപോയതിന് ശേഷം എന്തെങ്കിലും അവസരങ്ങൾ വന്നിട്ടുണ്ടോ?
1: അവസരങ്ങള് പല പെയിന്റിങ്ങുകളും ഒക്കെ പലരും വിലയ്ക്കെടുത്തിട്ടുണ്ട്. പോർട്രേറ്റുകൾ ധാരാളം ചെയ്യുമായിരുന്നു അന്ന് ഞങ്ങളുടെ നാട്ടുകാര്. അല്ലാതെ അന്നത്തെ തലമുറ എൻ്റെ കുട്ടിക്കാലത്ത് ഞാനതിനെ ആസ്പദമാക്കി കുറേയേറെ ഓണാട്ടുകാരുടെ ഭാഷ എൻ്റെ വീട്ടിൽ വന്ന് ചെയ്യുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. ഈ എന്തോ വീട്ടിൽ ഇങ്ങനെ ഓരോ ചെറിയ പണികളൊക്കെ ചെയ്തു വരുന്ന അതിനെക്കുറിച്ച് ഇല്ലസ്ട്രേഷൻ ഒരുപാട് ചെയ്തിട്ട് അവർ വന്നു കഴിഞ്ഞാൽ എൻ്റെ ജോലി ഇല്ലസ്ട്രേഷൻ ചെയ്യുക. അവരെക്കുറിച്ച് ഇല്ലസ്ട്രേഷൻ ചെയ്യുക. പിന്നെ നമ്മുടെ നാട്ടുമ്പുറത്തെ ചിത്രങ്ങൾ ഇങ്ങനെ കോറിയിടും. വയലിൽ ചെല്ലുമ്പോൾ വയലിൽ ഇങ്ങനെ കൊയ്യുകയും പാടുകയും ഒക്കെ ചെയ്യുന്ന എല്ലാം ചിത്രങ്ങളിലൂടെ കോറിയിടും. അന്ന് കൈതപ്പൂ മണക്കുന്ന കാറ്റാണ്, കാട്ടുചമ്പവും കാട്ടുപൂക്കളും നല്ല അരുവികൾ, അരുവികളും തോട്, ആ തോട് നീർജലമാണ് ഒഴുകിക്കൊണ്ടിരുന്നത്. നല്ല തോടാണ്, അക്കരയിങ്ങനെ നീന്താൻ തന്നെ നല്ല സമയമെടുക്കും. അത് ഇന്നത്തെ പിള്ളേരോട് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല.
0: അപ്പോൾ അവിടെ നിന്ന് പഠിച്ചു വളർന്നു, ഈ പറഞ്ഞ രാജാരവിവർമ്മ കോളേജിൽ നിന്ന് ഡിപ്ലോമ എടുത്തു,
1: പോസ്റ്റ് ഡിപ്ലോമ എടുത്തു.
0: പോസ്റ്റ് ഡിപ്ലോമ
1: അതായത് അവിടുന്ന് പഠിച്ചു കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ചാടി. അച്ഛൻ ചങ്ങനാശ്ശേരിയിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ നേരെ ചെന്നത് തൃക്കുടുത്താനം എന്ന് പറഞ്ഞ ആ സ്ഥലത്താണ്. ആ സ്ഥലത്ത് വെച്ച് സാമാന്യ വിദ്യാഭ്യാസം പൂർത്തിയായി. അതിനു മുമ്പ് ചങ്ങനാശ്ശേരി പഠിച്ചിരുന്നു. അത് LP UP ക്ലാസ്സുകളിൽ, അത് പെരുമ്പനച്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അന്നൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കൊച്ചുകുട്ടിയാണ്, എൻ്റെ കാലിഗ്രാഫി അതിമനോഹരമായിരുന്നു. ഈ കാലിഗ്രാഫി കൊണ്ട് എന്നെ കൊണ്ട് പലരും എഴുതിപ്പിക്കാറുണ്ടത്. അതപ്പോൾ അങ്ങനെ ഒരു വലിയൊരു സൈക്കോളജിയാണ് ഇപ്പം പറയാൻ പോകുന്നത്. LP സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഒരു അറബി സാർ ഉണ്ടായിരുന്നു, അതായത് ഈ സ്പെഷ്യലിസ്റ്റ് അധ്യാപകൻ. ഞാനിത് എഴുതിയാന്ന് പറഞ്ഞാൽ അങ്ങനെ സമ്മതിക്കത്തില്ല, അല്ല നീ എഴുതിയതല്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങ് കണ്ടവാനും എന്നെ അടിച്ചു. അതിനുശേഷം ആ സൈക്കോളജി നോക്കണേ എൻ്റെ കയ്യച്ചടം വികലമായി. അതൊരു പാഠമാണ്, ആ കുട്ടിയുടെ മനസ്സിനെ ഹറാസ് ചെയ്തു. പിന്നെ ഞാൻ എന്ത് പാടുപെട്ടെന്നറിയ കാലിഗ്രാഫി. പിന്നെ കാലിഗ്രാഫി ഞാൻ ആർട്ടിസ്റ്റായ നിലയ്ക്ക് ഞാൻ വലിയ ബോർഡ് എഴുത്തുകാരനും ബാനർ എഴുത്തുകാരനും ശ്രേണി എഴുത്തുകാരനും ഒക്കെയാണ്. അന്ന് മാവേലിക്കരെ ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ഉപജീവന മാർഗം ഞാൻ കഴിച്ചു. ഏത് വിധത്തിലേക്ക് കുട്ടികളെ നയിക്കണം എന്നുള്ളത് അധ്യാപകർ ഭയങ്കര ഒരു പങ്കാണ് വഹിക്കുക. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അധ്യാപകരോടൊന്നും എനിക്ക് വലിയ റെസ്പെക്ട് ഉണ്ടായിട്ടില്ല.
0: പക്ഷെ അങ്ങനെ ഉള്ള ഒരു

0: സാർ ഒരു അധ്യാപകനായല്ലോ ഭാവിയിൽ, അതെങ്ങനെയാ സംഭവിച്ചു?
1: സത്യത്തിൽ ഞാൻ അധ്യാപകൻ എന്നുള്ളൊരു ഫീൽഡ് എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു. ഞാനൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റായിട്ട് ഇങ്ങനെ തുറന്നു പോകാനായിരുന്നു ആഗ്രഹം. പക്ഷേ ഈ വയസ്സാങ്കാലത്ത് ഞാൻ ആ അധ്യാപകൻ കേരള ഗവൺമെന്റ് ജോലി ചെയ്ത് ഞാൻ സന്തോഷപ്പെടുന്നതിന് പി എസ് സി പരസ്യം ചെയ്തു, അപ്ലൈ ചെയ്തു, അതിൽ എനിക്ക് ഒന്നാം റാങ്കിൽ അപ്പോയിന്റ്മെന്റ് കിട്ടി. അന്ന് ഞാൻ കർണാടകത്തിൽ ജോലി ചെയ്യുക.
0: സാറ് പി എസ് സിയിൽ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നതിന് മുന്നേ ആണോ ആന്ധ്രാപ്രദേശിലൊക്കെ വർക്ക് ചെയ്തത്?
1: അതെ, പി എസ് സി എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആദ്യം കോളേജ് ഓഫ് ഫൈൻ ആർട്സിലാണ് എനിക്ക് ജോലി കിട്ടിയത്. അവിടുന്ന് നേരെ ആന്ധ്രാപ്രദേശിൽ യാദൃശ്യ കൃഷിവാരി അസിസ്റ്റന്റ് ആർട്ട് മാസ്റ്ററായിട്ട് ജോലി കിട്ടി. അവിടുന്നാണ് ഈ ബാത്തിക് ആർട്ട്, ചെയ്യാൻ ഡൈ, ഈ ലെതർ ക്രാഫ്റ്റ്, എച്ചിങ് ഇതൊക്കെ പഠിച്ചത്. അത് ഞാൻ അത് സത്യത്തിൽ നാഷണൽ ഡിപ്ലോമ മദ്രാസിലുണ്ട് പഠിക്കാൻ, ഞങ്ങളുടെ സിലബസിൽ ഇല്ല. അത് നാഷണൽ ഡിപ്ലോമ എടുത്ത ഒരു പ്രസന്നകുമാറാണ്, അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ ഇതെല്ലാം പഠിച്ചത്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു സ്കൂള് നടത്തുന്നുണ്ട്, എന്നെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്, കർണാടകയിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നത്. അവിടെ ആർട്ടിസ്റ്റായിട്ടും ബാത്തിക്ക് വർക്ക് തുടങ്ങാറായപ്പോഴത്തേക്ക് എനിക്ക് പി എസ് സി അപ്പോയിന്റ്മെന്റ് കിട്ടി.
0: അപ്പൊ നമ്മുടെ ഈ പരിപാടിയിലെ ഇഷ്ടഗാനങ്ങളും കൂടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവയ്ക്കാറുണ്ട്. അപ്പൊ ആദ്യത്തെ ഇഷ്ടഗാനം ഏതാണ്?
1: ആദ്യത്തെ ഇഷ്ടഗാനം എന്ന് പറയുന്നത് നിവേദി എന്ന 2007 ഇറങ്ങിയൊരു സിനിമയാണ്. അതിൻ്റെ ലിറിക്സ് ലോകദാസാണ്, മ്യൂസിക് ജയചന്ദ്രനാണ്, കോലക്കുഴൽ വിളി.

0: അപ്പോൾ സാർ, ഈ പോർട്രേറ്റുകളും ഓയിൽ പെയിന്റിങ്ങുകളും ഒക്കെ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞു ഇപ്പോൾ കാലിഗ്രാഫി ഇഷ്ടമാണ്, ലെതർ അതിലുള്ള ആർട്ട് വർക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്തിലാണ് കൂടുതൽ താല്പര്യം, ഓയിൽ പെയിന്റിങ്ങിലാണോ പോർട്രേറ്റിലാണോ? അപ്പോൾ ഒരു
1: ഓയിൽ പെയിൻറിങ്ങിലാണ് പോർട്രേറ്റ് ചെയ്യുന്നത്. ഞാൻ ധാരാളം പോർട്രേറ്റുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ സബ്ജക്റ്റ് വിഷയാത്മകമായുള്ള പെയിൻറിങ് അത് ഞാൻ കൂടുതലും റിയലിസ്റ്റിക് പെയിൻറിങ്ങുകളാണ് ചെയ്യുന്നത്, പഴയ ക്ലാസിക്കൽ സ്റ്റൈലിൽ. അത് ധാരാളം ചെയ്ത് പല ഹോട്ടലുകൾക്കൊക്കെ വിറ്റിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പുകൾ വാട്ടർ കളർ ചെയ്തിട്ടുണ്ട്, അത് വിദേശ രാജ്യങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്.
0: അപ്പോൾ ഒരു വ്യക്തിയുടെ ഭാവങ്ങൾ ക്യാൻവാസിലേക്ക് പകർത്തുമ്പോൾ താങ്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്തായിരിക്കും?
1: ശ്രദ്ധിക്കുന്നത് അത് ഈ പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഒരു ഛായാചിത്രമല്ല, അതാണല്ലോ ലോകപ്രസിദ്ധ ചിത്രമായ മൊണാലിസ
0: അതെ.
1: 15-ാം നൂറ്റാണ്ടിൽ ചെയ്ത മൊണാലിസയുടെ പെയിൻറ്റിങ് പോർട്രേറ്റാണ്. അതുപോലത്തെ ആ പുഞ്ചിരി നിഗൂഢതയാണ്. അത് നേപ്പിൾസിലെ ഗേക്കണ്ട എന്ന ഒരു വ്യാപാരിയുടെ പത്നിയാണ് ഈ മൊണാലിസ. ആ മൊണാലിസ ഇന്ന് ലൂർ മ്യൂസിയത്തിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇന്നും ദുരൂഹതയാണ്. അദ്ദേഹം ജീനിയസ് ആയിരുന്നു, കലാകാരന്, സയന്റിസ്റ്റ്, ഗായകന് എന്ന് വേണ്ട ഒരു അസാധാരണ വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയായിരുന്നു ലിയനാർഡോ ഡാ വിഞ്ചി. ലോകത്തിലേക്കും മറ്റും ഏറ്റവും വലിയ ജീനിയസ് ആരാണെന്ന് ചോദിച്ചാൽ ലിയനാർഡോ ഡാ വിഞ്ചിയാണ്. ആ ചിത്രം കണ്ട് ഇന്ന് എന്തെല്ലാം പറയുന്നത്, അത് ഈ ചിത്രകാരന്മാരെ അടിസ്ഥാനമാക്കി. നമ്മളൊരു വ്യക്തിയെ കണ്ടാൽ, ഒരു വ്യക്തിയുടെ ഫോട്ടോ കണ്ടാൽ ആ വ്യക്തിയെ സ്റ്റഡി ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്റ്റഡി ചെയ്ത് ആ വ്യക്തിയുടെ ക്യാരക്ടർ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നോട്ടത്തിൽ തന്നെ, ഇപ്പോൾ മാഡത്തിനെ കണ്ടു കഴിഞ്ഞാൽ മാഡത്തിൻ്റെ ആ ചിത്രം, ആ ക്യാരക്ടർ ഉൾക്കൊണ്ടുകൊണ്ട്, ആ ചിരി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സത്യത്തെ അതാണ് ആവാഹിക്കുന്നത്. അന്നാ ആള് താനും അത് എങ്ങനെയാണ് പറഞ്ഞ് വീക്ഷിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അത് അനുവാചകരാണ്. അയ്യോ നന്നായിരിക്കും ആ മുടിയിഴകൾ പോലും, ആ ചിരി പോലും, ആ കണ്ണുകൾ പോലും, അതാണ് യഥാർത്ഥത്തിൽ പോർട്രേറ്റ് ഛായാചിത്രം. ഞങ്ങളൊക്കെ ചെയ്തു പഠിച്ചിരുന്നത് മോഡൽ രീതിയായി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചിത്രം, അന്ന് ചിത്രങ്ങൾ വെച്ച് വരയ്ക്കുന്നു. പണ്ട് രാജാരവിവർമ്മയുടെയൊക്കെ കാലഘട്ടത്തിൽ നിന്നും ഫോട്ടോഗ്രാഫി ഇല്ലായിരുന്നു. അദ്ദേഹം മോഡൽ വെച്ചാ വരച്ചോണ്ടിരുന്നത് രാജാരവിവർമ്മയൊക്കെ.
0: ഇപ്പൊ ഒരു ഉപജീവന മാർഗം എന്നുള്ള രീതിക്ക് കലയെ നമ്മൾ പിന്തുടരുമ്പോൾ, പ്രത്യേകിച്ച് ചിത്രകല പോലുള്ള കലകളെ നമ്മൾ പിന്തുടരുമ്പോൾ, ഇപ്പോൾ ഇത് കല അല്ലെങ്കിൽ അതിനൊരു വാല്യൂ പൈസയായിട്ട് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാകുന്നത് കുറവാണ് എന്നുള്ളൊരു ധാരണയിൽ ഇപ്പോൾ കുട്ടികൾ തന്നെ ഇങ്ങനെ കല പഠിക്കണം എന്ന് പറയുമ്പോൾ പാരന്റ്സ് നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പ്രവണത സാധാരണയായിട്ട് കാണാറുണ്ട്. കാരണം അതിൽ നിന്ന് നമുക്ക് വേണ്ടത്ര വരുമാനം കിട്ടിയേക്കില്ല എന്നുള്ള ഒരു ചിന്തയാണ് അതിന് കാരണം. അപ്പൊ ഇപ്പൊ അത് മാറിയിട്ടുണ്ടോ?
1: ജോലി സാധ്യത വളരെ കുറവായിരുന്നു ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ. അന്ന് ഞങ്ങൾ പഠിക്കുമ്പോഴും വളരെ റയറായിട്ടാണ് കേരളത്തിൽ നിന്ന് അന്ന് പോസ്റ്റ് ഡിപ്ലോമ പാസ്സാകുന്നവരാരും കാണത്തില്ല. ചിലപ്പോൾ ഞാൻ പഠിക്കുമ്പോൾ 5 പേരാണ് പാസ്സായത്. അന്ന് തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈൻ ആർട്സായി അത്, പിന്നെ മാവേലിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈൻ ആർട്സായി, പിന്നെ തൃപ്പൂണിത്തുറയുണ്ട്, പിന്നെ തൃശ്ശൂർ ഓക്യുപ്പേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, അവിടെയൊക്കെ പോസ്റ്റ് ഡിപ്ലോമയുണ്ട്, തൃപ്പൂണിത്തുറയുണ്ട്, മാവേലിയിലുണ്ട്, തിരുവനന്തപുരത്തില്ല. ഇന്ന് കലാലയങ്ങൾ, ചിത്രകല പഠിക്കുന്ന കലാലയങ്ങൾ, സ്കൂൾ ഓഫ് ആർട്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ പഠിക്കുമ്പോഴാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈൻ ആർട്സ് ആയി. അത് ഇത് തന്നെ. അപ്പോൾ ഇത് പഠിച്ചിറങ്ങി കഴിഞ്ഞ് മിക്കവാറും പിള്ളേരൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ ബോർഡ് എഴുതുക, ബാനർ എഴുതുക, പോർട്രേറ്റ് ചെയ്യുക, സ്ലൈഡുകൾ എഴുതുക, ഇതൊക്കെയാ വരുമാന മാർഗം. ഇത് അന്ന് നല്ല സ്കോപ്പാണ് ബോർഡ് എഴുത്ത്. അത് കഴിഞ്ഞ് ആ ഫ്ലെക്സിലേക്ക് വന്നു, സ്ലൈഡുകളൊക്കെ ഫോട്ടോ സ്ലൈഡായി മാറി, അങ്ങനെ ഗ്രാജുവലായിട്ട് അതൊരു പുരോഗമനത്തിലേക്ക് ചെല്ലുകയാണ്. അന്നത്തെ

0: കാലത്ത് ചിത്രകല കളിക്കാൻ പോകുന്നതിൽ ആരും പ്രോത്സാഹിപ്പിക്കാറില്ല. പിന്നെ എനിക്കിത് പഠിച്ചു പോകുമെന്ന് വാശിയായിരുന്നു. അപ്പം പറഞ്ഞു എൻ്റെ ഇഷ്ടം, നീ പോയി പഠിച്ചു. അതിന് കോളേജിനടുത്ത് തന്നെ ആയിരുന്നു എൻ്റെ കുഞ്ഞ്, നീ പോയി പഠിച്ചു. അതിനെ പഠിച്ചു. ഈ പ്രകാശമുണ്ടല്ലോ, ഈ പ്രകാശത്തിൻ്റെ ഈ അത് തന്നെ ഒരു കോഴ്സുണ്ട് കേട്ടോ, ഈ സ്കൂൾ ഓഫ് ഡ്രാമയിൽ. ഈ പ്രകാശത്തിൽ തന്നെ എന്തെല്ലാം അത്ഭുതങ്ങളാണ് കാണിക്കാവുന്നത്. നമ്മൾ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ പ്രകാശത്തിൻ്റെ ആധിക്യത്തെക്കുറിച്ച് സുന്ദരിയായ ഒരു സ്ത്രീയെ പിശാചാക്കി മാറ്റാം, പിശാചിനെ പോലൊരു സ്ത്രീയെ സുന്ദരിയാക്കി മാറ്റാം. നെല്ലും വെളിച്ചം കൊണ്ടുള്ള അഭ്യാസം ചിത്രകലയിൽ കൂടാണ് അത് കൊണ്ടുവന്നത്. അത് രണ്ട് 17-ാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന കാരവാഗ്യോ എന്ന് പറഞ്ഞ ചിത്രകാരനാണ് ആ അത്ഭുതം സൃഷ്ടിച്ചത്. അത് യൂറോപ്യൻ ചിത്രകാരനാണ്. അദ്ദേഹമാണ് അതിന് ഒരു ബേസ് ഇട്ട് കൊടുത്തത്, പ്രകാശത്തിൻ്റെ സന്തുലിതാവസ്ഥയിൽ. ചിലപ്പോൾ കൈവിരലുകളൊന്നും കാണത്തില്ല അതിൽ. അന്നത്തെ കാലത്ത് പറയാം, അവന് വരയ്ക്കാനറിയാഞ്ഞിട്ടാണ് ഇതുകൊണ്ട് ഈ ഇട്ടത്തിരിക്കുമ്പോൾ നാടകീയമായ നെല്ലും വെളിച്ചവും കൊടുത്ത് ഇരിക്കുമ്പോഴേ നമ്മുടെ കൈ കിടക്കണം, ഒരു വശം ഷീല്, ഒരു വശം ലൈറ്റ്. അതിനെ കലാലോകത്തിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്തത് റംഫറണ്ട് എന്ന് പറഞ്ഞ അതുല്യ കലാകാരനാണ്. റംഫറണ്ട് അദ്ദേഹമാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്തത്. അന്നേ ഈ ഫോട്ടോഗ്രാഫി ഇല്ലല്ലോ. ആളുകൾ ലൈവ് വന്നായിട്ട് ചിത്രം വരയ്ക്കുകയല്ലേ, നെല്ലും വെളിച്ചത്തിൽ വരച്ചത്. അതങ്ങ് ഇന്നത്തെ ഭാഷ പറഞ്ഞ ക്ലിച്ച് പിടിച്ചു. അതിൽ നിന്നാണ് സത്യത്തിൽ ഫോട്ടോഗ്രാഫി ഉണ്ടായത്. അന്ന് പിന്നെയുണ്ട് വേറെ വെലാസ്കസ് എന്ന് പറഞ്ഞ ഒരു ചിത്രകാരന്, വെലാസ്കസ്. അതായത് ഊട്ടയിൽ കൂടെ പ്രകാശം വന്നിട്ട് അത് ലെൻസ് വെച്ച് ഭിത്തിയിൽ പതിപ്പിച്ച് ചിത്രങ്ങൾ വരഞ്ഞ് തലതിരിഞ്ഞാണ് വരുന്നത്. ആ ചിത്രം വരച്ച് ആ ചിത്ര ലാൻഡ്സ്കേപ്പുകളൊക്കെ അങ്ങനെ വരച്ച ഒരാളാണ് വെലാസ്കസ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന അന്ന് ഫോട്ടോഗ്രാഫി ഒന്നും ഇല്ല. അന്ന് ഈ റംബ്രാൻഡിൻ്റെ കാലഘട്ടമൊക്കെ മോഡലിരുത്തുവാണ്ടത്, മോഡലിരുത്തി വരച്ച് ഒന്ന് നോക്കി അവരുടെ കഴിവ്, അസാധാരണമായ കഴിവ്.
1: അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാം.
0: അടുത്ത പാട്ടിലേക്ക് പോവാം. ഏകാന്ത കാമുക എന്നുള്ള ഗസൽ ഛായലുള്ള പാട്ട് കേട്ടാൽ കൊള്ളാം.

0: താങ്കൾ ചിത്രകലയിൽ നിന്ന് എങ്ങനെയാണ് വന്യജീവി ഫോട്ടോഗ്രാഫിയിലോട്ട്
1: അത്
0: എത്തുന്നത്?
1: അടിസ്ഥാനപരമായിട്ട് എനിക്ക് ഫോട്ടോഗ്രാഫി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ, ഞാൻ സാമാന്യ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് എൻ്റെ ചേട്ടൻ മധ്യപ്രദേശിലായിരുന്നു. ആ മധ്യപ്രദേശിൽ എന്നെ കൊണ്ടുപോയി ഫോട്ടോഗ്രാഫി പഠിക്കുകയും, അന്ന് ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞ് മണ്ണെണ്ണ വിളക്ക് വെച്ച് പ്രകാശത്തിൻ്റെ കീഴിൽ പ്രിന്റ് എടുക്കുന്ന കാലമാണ്. അന്ന് ഒരു ഡാർക്ക് റൂമിൽ പോലും കയറ്റണമെങ്കിൽ വലിയ പാടാണ്. അന്ന് ബോക്സ് ക്യാമറയാണ്, 12x10 ക്യാമറയാണ് ഒക്കെ പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല. ഞാൻ അത് മുതൽ പഠിച്ച് ഇന്നത്തെ അവസാനം ഡിജിറ്റൽ
0: ക്യാമറയിൽ
1: വരെയുള്ള ഇത് ചെയ്യുന്ന ആളാണ്. അടിസ്ഥാനം പഠിച്ചതാണ്.
0: അപ്പോൾ താങ്കൾ ദീർഘകാലം കേരള ലളിതകലാ അക്കാദമിയിൽ തുടർച്ചയായിട്ട് പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ. ചിത്രകല
1: തുടർച്ചയായിട്ട് ഗ്രൂപ്പ് ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട്.
0: അപ്പോൾ അതെങ്ങനെയാണ് ഒരു ചിത്രകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഇത്തരം ചിത്ര പ്രദർശനങ്ങൾ എങ്ങനെയാണ് കലാകാരന്റെ വളർച്ചയെ സഹായിക്കുന്നത്?
1: അതിൽ ഒരു കാലത്ത് ഒരു പെയിന്റിങ് അവർ വിലക്കെടുത്തു. ആ പെയിന്റിങ് എനിക്ക് അന്നത്തെ കാലത്ത് എനിക്കതൊരു വലിയ തുകയാണ്. അവരുടെ ആർട്ട് ഗാലറി ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. ആ ചിത്രം എനിക്കറിഞ്ഞുകൂടാ. അതെൻ്റെ ജീവിതത്തിനൊരു വലിയൊരു മുതൽക്കൂട്ടാണ്. പിന്നെ ലളിതകലാ അക്കാദമിയുടെ ചില ഗ്രൂപ്പ് ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ 2016 നമ്മുടെ കാനായി വെച്ചൊരു സ്റ്റേറ്റ് ക്യാമ്പ് നടത്തിയായിരുന്നു. അത് വളരെ അംഗീകാരങ്ങളും എന്നെ അവിടെ
0: അംഗീകരിക്കുകയും
1: വളരെ എനിക്കൊരു എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ആ ക്യാമ്പ് ഡയറക്ടർ, പിന്നെ അന്നത്തെ ലളിതകലാ അക്കാദമി ചെയർമാനായിട്ടിരുന്നത് കാട്ടൂർ നാരായണമുള്ള സാറാണ്. കേട്ട് കാണുന്നതായിരിക്കും. കാട്ടൂർ സാർ എൻ്റെ സീനിയറായിട്ട് പഠിച്ചതാണ്. ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത് ബന്ധമുള്ളതാണ്. അദ്ദേഹം എനിക്ക് ഒരുപാട് പ്രോത്സാഹനം തരികയും എന്നെ പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിനെ എൻ്റെ ഗുരുതുല്യനായിട്ട് ആരാധിക്കുന്ന ആളാണ്. അദ്ദേഹം എന്നെ വീണ്ടും പ്രോത്സാഹനം തരികയും എന്നെ പ്രോമിനന്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് അവിടെ വെച്ച് തന്നെ. എനിക്ക് അദ്ദേഹത്തിനോട് ഒരു ആത്മബന്ധമുണ്ട്.
0: ഇപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം.
1: അടുത്ത പാട്ട് എനിക്ക് ജയചന്ദ്രനെ ഭയങ്കര ഇഷ്ടമാണ്. ഭാവഗായ ജയചന്ദ്രൻ, അദ്ദേഹത്തിന്റെ മലവാഴ കൊമ്പത്ത് മണിമേഹ കൊമ്പത്ത് അദ്ദേഹത്തിന്റെ ആ പാട്ട് കേൾക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. ലിറിക്സ് റഫീഖ് അഹമ്മദ് എന്നാണ്, വിദ്യാസാഗർ,
0: സംഗീതം വിദ്യാസാഗർ.
1: അദ്ദേഹത്തിന്റെ ആ പാട്ട് കേൾക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്, മലവാഴ കൊമ്പത്ത്.
0: നമുക്ക് കേട്ടിട്ട് പരിപാടിയിലേക്ക് തിരിച്ചു വരാം.

0: ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഇപ്പോൾ താങ്കൾ താങ്കളുടെ കലാസൃഷ്ടികളും യാത്രാനുഭവങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ടല്ലോ.
1: ധാരാളം
0: അപ്പൊ അതെങ്ങനെയാണ്?
1: നമ്മൾ ഇതുവരെ ഈ പറഞ്ഞു വന്ന വനത്തിലേക്കും എന്റെ വന്യജീവി യാത്രകൾ ഒരുപാടുണ്ട്.
0: അപ്പൊ അത് ആ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് താങ്കളുടെ അനുഭവങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു?
1: സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് ആരാധകരെ കിട്ടിട്ടുണ്ട്. എനിക്കിപ്പോ ഏണ്ട് 3500 ആരാധകർ ഫോളോവേഴ്സ് ഉണ്ട്. പിന്നെയും പിന്നെ റിക്വസ്റ്റ് ചെയ്ത് ഞാൻ എടുക്കുന്നില്ലെന്ന് വെച്ചു. ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ മൗനമാണ്. ഞാൻ ഇപ്പം വായന, എനിക്ക് ഒരു ലക്ഷക്കണക്കിന് രൂപയുടെ ലൈബ്രറി ഉണ്ട് എനിക്ക്. എൻ്റെ മൂക്കും അത് ഭയങ്കര ക്രേസാണ് പുസ്തകങ്ങൾ വാങ്ങാൻ. ഞാൻ ഒരുപാട് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ, ഈ ആർട്ടിസ്റ്റുകളെ കുറിച്ചുള്ള ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് ലോക ചിത്രകല ഏത് നിലയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് അറിയണ്ട്. നമ്മൾ ഈ കേരളത്തിൽ നിന്നൊരു ചിത്രകാരന് വളരാൻ ഒക്കത്തില്ല. കേരളത്തിൽ അതിനുള്ള പുസ്തകങ്ങളും ഇല്ല. ലോക നിലവാരത്തിലുള്ള ചിത്രങ്ങൾ അറിയാൻ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ മേടിച്ച് വായിക്കണം. അതായത് റംബ്രണ്ട്, കാരവാഗിയോ, ലിയനാർഡോ ഡാ വിഞ്ചി, മൈക്കൽ ആഞ്ചലോ, റൂബിൻസ്, ടിഷ്യാന്, അങ്ങനെയുള്ള മഹാരഥം, വെലാസ്കസ്, വെർമീർ, റാഫേല്. ഈ റാഫേല്, മൈക്കൽ ആഞ്ചലോ, ലിയനാർഡോ ഡാ വിഞ്ചി ഇവർ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ്. അതിലെ ലോകത്തിലേക്ക് മറ്റ് ഏറ്റവും വലിയ കലാകാരനാരെന്ന് ചോദിച്ചാൽ മൈക്കൽ ആഞ്ചലോയാണ്. അസാധാരണമായ, അയ്യോ, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. സിസ്റ്റം ചപ്പലി ചെയ്തിരിക്കുന്ന മ്യൂറൽ പെയിന്റ് ചെയ്യാം, അത് ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റ് തിരുത്താനൊക്കത്തില്ല. 4 വർഷം ഇങ്ങനെ കിടന്നുകൊണ്ട് അദ്ദേഹം ഈ മ്യൂറൽ ചെയ്തു എന്ന് പറഞ്ഞാലേ, അദ്ദേഹം കലയ്ക്ക് വേണ്ടി ജീവിച്ച ഒരു മഹാ മനുഷ്യനായിരുന്നു. അതെ, പിയാത്തോ ഡേവിഡുമൊക്കെ അതിനെ വെല്ലാൻ ഒരു ശില്പങ്ങളുണ്ടോ ഇന്ന്? ഞാൻ പറയുന്നത് ലോകത്തിലേക്ക് മറ്റ് ഏറ്റവും വലിയ കലാകാരൻ മൈക്കലാഞ്ചലോയാണ്. ലോകത്തിലേക്ക് മറ്റ് ഏറ്റവും വലിയ ജീനിയസ് എന്ന് പറഞ്ഞ ലിയനാർഡോ ഡാ വിഞ്ചിയാണ്. അദ്ദേഹത്തിൻ്റെ അന്ത്യ അത്താഴം, കന്യാമാതാവും കുട്ടികളും, അതൊക്കെ അസാധാരണമായ പെയിൻറ്റിങ്ങുകളല്ലേ. പിന്നെ അദ്ദേഹം എന്തെല്ലാമാണ് സത്യത്തിൽ അനോട്ടമി എന്ന് പറഞ്ഞ കലാലോകത്തിൽ എത്തിച്ചു കൊടുത്തത് ഡാ വിഞ്ചിയാണ്. പിന്നെ ഇവരുടെ എല്ലാം അന്തർത്താവായിരുന്നു റാഫേൽ.
0: ഒരു യാത്രികൻ എന്ന നിലയിൽ താങ്കൾ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ യാത്രകളിൽ സാധാരണക്കാർക്ക് ലഭിക്കാത്ത എന്ത് അനുഭവമാണ് ഒരു കലാകാരന് ലഭിക്കുന്നത്? സാധാരണക്കാർ കാണുന്ന കാഴ്ചകളായിരിക്കില്ലല്ലോ ഒരു കലാകാരൻ കാണുന്നത്.
1: കല

0: ആനത്താരയുടെ വാതുക കൊണ്ടുവന്ന് വീട് വെച്ചു കഴിഞ്ഞാൽ ആനയ്ക്ക് പോവാൻ ഏതാ? ഈ ആനകൾക്കൊക്കെ പോവാൻ ആനത്താരയുണ്ട്, അല്ല ചുമ്മാങ്ങ കാട് കയറി പോകുന്നതല്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ വഴിയിൽ ആനകളെ കാണുന്ന ഉടനെ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കും. സത്യത്തിൽ ആ വഴി എന്ന് പറഞ്ഞ ആനയുടെ സഞ്ചാരപാതയാണ്, അതിൻ്റെ നടുക്കൂടാണ് ഈ വഴി പോകുന്നത്. ഞാൻ വഴി വേണ്ടാന്നോ വേണമെന്നോ അല്ല പറഞ്ഞത്, നമുക്ക് വികസനം വേണം. ഗാർഗിൽ പറഞ്ഞ എന്താ വയനാട്ടിനെ കുറിച്ച്? മാധവ് ഗാർഗിൽ എന്താ പറഞ്ഞ? ദുരന്തമുണ്ട്. ഞാൻ വയനാട് ഒരുപാട് സഞ്ചരിച്ച വയനാട്, അതിലെ ഒരുപാട് വന്യജീവികളെ ഞാൻ കണ്ടു, പടങ്ങൾ എടുത്തിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോഴും ഗാർഗിൽ പറഞ്ഞ എന്താ, ഉടനെ കൊണ്ട് ഇവിടെ സംഭവം നടക്കാൻ പോകുന്നു പ്രകൃതി എന്നുവെച്ചാൽ ഈ മലകളെല്ലാം ഇടിച്ചു നിരത്തി വീട് വെക്കുക. ഇതെല്ലാം പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ ചോദ്യം ചെയ്യുന്നതാണ്. ഈ കുന്നിൻ്റെ അടി തുറന്നാൽ ബാലൻസിങ് പോയില്ലേ, അപ്പം അതിങ്ങനെ പൊട്ടുക, അതാണ് ഉരുള് പൊട്ടലെന്ന് പറയും. മുകളിലെ അതിൻ്റെ സെൻസിറ്റി, അതിൻ്റെ ഗ്രാവിറ്റി, അതിൻ്റെ ഡെൻസിറ്റി താങ്ങാനാ ഭാഗം വരുമ്പോൾ അതെന്ത് ചെയ്യും? താഴെ വീഴും. ഈ താഴെ വീഴുന്ന കൂട്ടത്തിൽ അനേക ജനങ്ങൾ മരിക്കും, വീടുകൾ നശിക്കും. ഇത് അത് നമ്മൾ വരുത്തി വെക്കുന്ന, നമ്മൾ ഈ ഇതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ മൃഗങ്ങൾക്കും അതിൻ്റേതായ വഴിത്താരകളുണ്ട്. ആ വഴിത്താരകളെ നമ്മൾ തടഞ്ഞു നിർത്തി അത് ബഹളം വെക്കും, വീടുണ്ടെങ്കിൽ തല്ലിപ്പറിക്കും. സത്യത്തിൽ ഈ മൃഗങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ സാധുക്കളാണ്. ഒരു മൃഗങ്ങൾ അനാവശ്യമായിട്ട് കൊല്ലത്തില്ല.
1: അപ്പം വികസനവും വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ട് മനുഷ്യനും മൃഗത്തിനും തുല്യമായ ഒരു പങ്കാളിത്തമുള്ള ഒരു വികസനമായിരിക്കണം നമ്മുടെ നാടിന് ആവശ്യമെന്ന്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ വന്യജീവികളെ കൊന്നൊടുക്കാൻ പറ്റുമോ? അന്നാലെ കൊന്നൊടുക്കണമെന്ന് തോന്നിയ വേറൊരു കാര്യമുണ്ട്. വനങ്ങളുടെ നിലനിൽപ്പിനെ മാനുകളുടെ ആവാസ വ്യവസ്ഥ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പ്രകൃതി ഒടുക്കിയ ഒരു ആവാസ വ്യവസ്ഥയാണിത്. അങ്ങനെ പ്രകൃതി അതിനെ നിയന്ത്രിക്കും.
1: നമുക്ക് അടുത്ത പാട്ടിലോട്ട് പോയാലോ?
0: നമുക്ക് ഒരു കാര്യം ചെയ്യും, ഒരു അടിപൊളി പാട്ട് വെച്ചാൽ മിന്നൽ വാടാന്നുള്ള പാട്ട്.
1: മിന്നൽ വാട നരിവേട്ടയിലെ ഈ പാട്ട് കൂടെ നമുക്ക് കേൾക്കാം.

0: ശ്രീ ആത്രേയൻ ചന്ദ്രശേഖർ നായരുമായുള്ള ഹൃദ്യമായ സംഭാഷണം ഇവിടെ പൂർണ്ണമാവുകയാണ്. മാവേലിക്കരയുടെ മണ്ണിൽ നിന്നും തുടങ്ങി രാജാരവിവർമ്മ കോളേജ്, ഋഷിവാലി സ്കൂൾ എന്നിവിടങ്ങളിലൂടെ കടന്നുപോയ താങ്കളുടെ സുദീർഘമായ അധ്യാപന ജീവിതവും ക്യാൻവാസിൽ താങ്കൾ തീർത്ത വിസ്മയകരമായ ഓയിൽ പെയിന്റിങ്ങുകളും പോർട്രേറ്റുകളും കാടിന്റെ വന്യത തേടിയുള്ള യാത്രകളും വന്യജീവി ചിത്രങ്ങളും തീർച്ചയായും പുതിയ തലമുറയിലെ കലാകാരന്മാർക്ക് വലിയൊരു പ്രചോദനമാണ്. താങ്കളുടെ നീണ്ട കലാസപര്യ ഇനിയും ഉജ്ജ്വലമായി തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. വിശ്രമ ജീവിതത്തിലും കലയെയും പ്രകൃതിയെയും നെഞ്ചോട് ചേർക്കുന്ന താങ്കൾക്ക് വരാനിരിക്കുന്ന എല്ലാ യാത്രകൾക്കും ചിത്ര പ്രദർശനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. പരിപാടിയിൽ പങ്കെടുത്തതിന് ആകാശവാണിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
1: എന്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കട്ടെ ആകാശവാണിക്കും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കേൾവിക്കാർക്കും.
2: ആർട്ട് അധ്യാപകനും സഞ്ചാരിയും ഫോട്ടോഗ്രാഫറുമായ ആത്രേയം ചന്ദ്രശേഖരൻ നായർ അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, നിർവഹണം MS ആശ, നിർവഹണ സഹായം അനുജ ഭാസ്കർ.

ആകാശവാണി ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ആകാശദൂത് എന്ന ചിത്രത്തിനു വേണ്ടി ONV കുറുപ്പ് വരികൾ എഴുതി ഔസേപ്പച്ചൻ ഈണം നൽകി ചിത്രം പാടിയത്.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഴക്കാലവും ശരീരവേദനയും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റുമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീദേവി. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇത് മൺസൂൺ കാലമാണല്ലോ. പൊതുവെ മഴയും തണുപ്പും കൂടിയ ഈ കാലാവസ്ഥയിൽ പ്രായമായവരെ സംബന്ധിച്ച് പല തരത്തിലുള്ള വേദനകൾ, അതായത് നടുവേദന, കാൽമുട്ട് വേദന, അതുപോലെ തന്നെ

0: കഴുത്തുവേദന തുടങ്ങിയ പല വിധത്തിലുള്ള ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയമാണ്. ഒരുപക്ഷെ പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ദീർഘനാളുകളായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായിരിക്കാം ഇവർ. ചോദ്യം ഇതാണ്, ഈ കാലാവസ്ഥയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവർ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
1: ഈ കാലാവസ്ഥയിൽ സാധാരണഗതിയിൽ നേരത്തെ തന്നെ വാദരോഗമുള്ളവർ, അതായത് ആമവാദം അങ്ങനെയൊക്കെയുള്ള വാദം, സോറിയാറ്റിക് ആർത്രൈറ്റിസ് അങ്ങനെയൊക്കെയുള്ള വാദം ഉള്ളവർക്ക് ചിലപ്പോൾ വാദത്തിൻ്റെ കാഠിന്യം കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടോ, ഈ സമയത്ത് നമ്മുടെ ബോഡിയുടെ ആക്ടിവിറ്റി വളരെ കുറവായിരിക്കും. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഇന്ന് മടി പിടിക്കും, ഇന്ന് അധികം നമ്മൾ ജോലി ചെയ്യുന്നില്ല, എക്സസൈസ് ചെയ്യുന്നില്ല. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ മസിലിലോട്ടും ജോയിൻറ്റിലോട്ടും ഒക്കെ ഉള്ള ബ്ലഡ് സപ്ലൈ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോയിൻ്റൊക്കെ സ്റ്റിഫായിട്ട് നമുക്ക് തോന്നാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് മാക്സിമം മൊബൈലായിട്ട് തന്നെ ഇരിക്കാൻ, അതായത് നമ്മൾ നല്ല രീതിയിലുള്ള വ്യായാമവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഡെയിലി ആക്റ്റീവായിട്ടും ലൈവായിട്ടും ഇരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ മരുന്ന് സ്കിപ്പ് ചെയ്യാൻ ഒരു തരത്തിലും പാടില്ല. അത് ഇതെല്ലാം പറഞ്ഞത് വാദമുള്ളവരെ പറ്റിയാണ്, അതായത് മരുന്ന് കഴിക്കുക, സാധാരണ രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല. പക്ഷെ ഇതുകൂടാതെ തന്നെ പ്രായ അധികം ആയിട്ടുള്ളവർക്കും ഇതുപോലെയുള്ള വാദപ്രശ്നങ്ങൾ, അതായത് ജോയിൻറ്റ് പെയിൻ, ബാക്ക് പെയിൻ ഇതൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പം അതൊക്കെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ടെമ്പറേച്ചർ കുറയുമ്പോൾ, വെളിയിലുള്ള ടെമ്പറേച്ചർ കുറയുമ്പോൾ നമ്മുടെ ബോഡി അകത്ത് ഒരു ഹീറ്റ് കൺസേർവ് ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റം നമ്മുടെ ബോഡിയിലുണ്ട്. അപ്പോൾ ഈ ബ്ലഡ് വെസലെല്ലാം, അതായത് രക്തക്കുഴലുകളെല്ലാം മസിലിന് വേണ്ടി, മസിലിന് സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ബോഡിയിൽ ഈ ചൂടിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതെല്ലാം ഒന്ന് ചുരുങ്ങാൻ സാധ്യതയുണ്ട്. ബോഡിയിലുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ, പുറത്ത് തണുപ്പായതിനാൽ അപ്പോൾ ഒന്ന് ചുരുക്കുമ്പോൾ മസിലിലുള്ള സപ്ലൈ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ പറഞ്ഞ വേദനകളും ഈ പറഞ്ഞ സ്റ്റിഫ്നെസ്സും എല്ലാം അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത്, അതുകൂടാതെ തന്നെ നമ്മുടെ ഒരു മൂഡും ഒക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ഇന്ന് മടിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ആക്ടിവിറ്റി നിന്നു പോകാനും അല്ലെങ്കിൽ കുറയ്ക്കാനും സാധ്യതയുണ്ട്. അപ്പം മാക്സിമം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ചെയ്യുക. പിന്നെ കാൽഷ്യമിൻ്റെ ലെവല് എപ്പോഴും, കാൽഷ്യം ഒക്കെ എപ്പോഴും കുറയാൻ സാധ്യതയുള്ളൊരു ഗ്രൂപ്പാണ് ഈ വാർദ്ധക്യം. അപ്പോൾ അതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കൂടാതെ തന്നെ നമുക്ക് ഈ മഴവെള്ളം കെട്ടി നിൽക്കുമ്പോൾ നമുക്ക് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീഴുന്നത് കാരണം ഈ ബോണിൻ്റെ പെട്ടെന്ന് അത് ഫ്രാക്ചർ ആവാനും സാധ്യതയുണ്ട്, പൊട്ടാനും സാധ്യതയുണ്ട്. കാരണം പ്രായ അധികമായവർക്ക് ഓസ്റ്റിയോപോറോസിസ് എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടാകാം. അതെന്ന് പറയുന്നത് ബോണിൻ്റെ സ്ട്രെങ്ത് കുറയുന്നൊരു മെഡിക്കൽ കണ്ടീഷനാണ് ഓസ്റ്റിയോപോറോസിസ്. അപ്പോൾ ചെറിയൊരു വീഴ്ച കൊണ്ട് തന്നെ ബോണെല്ലാം പൊട്ടാനുള്ളൊരു സാധ്യതയുള്ളൊരു കണ്ടീഷനാണ്. അപ്പം നല്ല വിധത്തിൽ നമ്മൾ കാൽഷ്യവും വിറ്റമിൻ ഡിയും ഒക്കെ എടുത്തില്ല എങ്കിൽ പൊട്ടലുകളെല്ലാം ഉണ്ടാവും. ചെറിയൊരു വീഴ്ച തന്നെ പൊട്ടലുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് നടക്കുന്നതിലും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ നമുക്കിപ്പോൾ വെളിയിൽ നോക്കുമ്പോൾ നമുക്ക് സൂര്യരശ്മികളെല്ലാം കുറയുന്ന ഒരു അവസ്ഥയാണ് ഈ കാലാവസ്ഥ. അപ്പോൾ സൂര്യരശ്മികളിൽ കൊണ്ടാണ് നമ്മുടെ ബോഡിയിലെ വിറ്റമിൻ ഡിയിലെ പലതരത്തിലുള്ള വിറ്റമിൻ ഉണ്ട്, അതിനകത്ത് വിറ്റമിൻ ഡി ഉണ്ടാകുന്നത് സൂര്യരശ്മികൾ കാരണമാണ് നമ്മുടെ ബോഡിയിൽ അത് ഉണ്ടാകുന്നത്. അപ്പോൾ വിറ്റമിൻ ഡി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ബോണിനെ, അസ്ഥികൾക്കുള്ള സ്ട്രെങ്ത് കൂട്ടുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ വിറ്റമിൻ ഡി കുറയുകയും അത് കാരണം ബോൺസിനുള്ള ഒരു സ്ട്രെങ്ത് കുറയുകയും ഫ്രാക്ചർ ആവാനുള്ള സാധ്യതയും ബോൺസ് പെട്ടെന്ന് വീക്കാവാനുള്ള ഒരു ഇതുമുണ്ട്, ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ നല്ല രീതിയിലുള്ള ഫുഡും ഹൈഡ്രേഷനും പിന്നെ അതുകൂടാതെ തന്നെ ചെറിയ രീതിയിലുള്ള എക്സസൈസസ് ഒക്കെ, പിന്നെ നേരത്തെ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതും കഴിക്കുക. കൂടാതെ തന്നെ ഈ വിറ്റമിൻ ഡിയുടെ അളവ് നോക്കിയിട്ട് അത് കുറവാണെങ്കിൽ അതിൻ്റെ രീതിയിട്ടുള്ള മരുന്ന് ഡോക്ടറിനെ കണ്ട് വാങ്ങിച്ച് കഴിക്കേണ്ടതായിട്ടുണ്ട്.
0: മേഡം, അതുപോലെ തന്നെ ഈ പ്രായമായവരെ സംബന്ധിച്ച് അസ്ഥി തേയ്മാനം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് ഇപ്പോൾ ചെറുപ്പക്കാരിലും കണ്ടുവരുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. എന്താണ് ഇതിന് ഒരു പ്രതിവിധി നിർദ്ദേശിക്കുവാനുള്ളത്?
1: ബോണിൻ്റെ ഒരു സ്ട്രെങ്ത് കുറയുന്ന ഒരു കണ്ടീഷനാണ് ഈ പറഞ്ഞ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ കുറച്ച് വാർദ്ധക്യത്തിൽ വരുന്ന വേറൊരു മെഡിക്കൽ കണ്ടീഷനാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു തരത്തിലുള്ള ഡീജനറേറ്റീവ്, അതായത് തേയ്മാനം കൊണ്ട് നമ്മുടെ ബോണിൻ്റെ ഇടയിലുള്ള തരുണാസ്ഥയുടെ തേയ്മാനം കാരണം ഉണ്ടാകുന്നതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് നമ്മുടെ ബോണിലുള്ള സ്ട്രെങ്ത് കുറഞ്ഞ് അത് ബോൺ വീക്കാവുന്നൊരവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഇതെല്ലാം കുറച്ച് പ്രായം അധികമായിട്ടുള്ള സ്ത്രീകളിൽ 65

0: വയസ്സും. അപ്പോൾ ആർത്തവം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഓസ്റ്റിയോപോറോസിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് 70 വയസ്സിൽ കൂടുതലായി കഴിഞ്ഞാൽ ഓസ്റ്റിയോപോറോസിസ്, അതായത് ഒരു അസുഖവും ഇല്ലാത്തവർക്ക് 70-ൽ കൂടുതൽ വയസ്സ് വന്നാൽ ഓസ്റ്റിയോപോറോസിസ് വരാനും, സ്ത്രീകൾക്കാണെങ്കിൽ അത് 65 വയസ്സിന് മേള് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെ ഇരിക്കെ നമ്മൾ ഈ പ്രായം 70-ഉം 65-ഉം കഴിഞ്ഞാൽ ഡെക്സാ സ്കാൻ ഉപയോഗിച്ച് എന്തെങ്കിലും രീതിയിലുള്ള ഓസ്റ്റിയോപോറോസിസ്, ബോണിൻ്റെ സ്ട്രെങ്ത് കുറവാണോ എന്നൊക്കെ നോക്കിയിട്ട് ഒരു ഡോക്ടറിനെ കാണിക്കുകയും അതിനനുസരിച്ചുള്ള മരുന്നുകൾ എടുക്കേണ്ടതുമാണ്. ഇതേ അവസ്ഥ ഓസ്റ്റിയോപോറോസിസ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ, അപ്പോൾ നമ്മുടെ ഒരു വർക്ക് പാറ്റേൺ വെച്ചിട്ട് ചെറിയ ചെറിയ പ്രായത്തിലുള്ള ആൾക്കാർക്കും വരാൻ, മധ്യവയസ്കർക്കും വരാൻ സാധ്യതയുണ്ട്. കാരണം ഒരേ രീതിയിലുള്ള ഇരിപ്പ്, അപ്പൊ അതൊക്കെ തന്നെ അമിതവണ്ണം കൂട്ടാൻ സാധ്യതയുണ്ട്. അമിതവണ്ണം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കാൽമുട്ടുകളെ അത് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കാം, അത് കാരണം തേയ്മാനം വരാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ ഈ തേയ്മാനം, ഈ അമിതവണ്ണം കാരണം യൂറിക് ആസിഡിന്റെ ലെവലുകൾ, അതെല്ലാം കൂടാൻ സാധ്യതയുണ്ട്. യൂറിക് ആസിഡ് കാരണം വരുന്ന വാദമാണ് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നു. പിന്നെ ഇതുകൂടാതെ തന്നെ നമ്മുടെ ഒരു ഇപ്പൊരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഡ്രഗ്സ് ആണെങ്കിൽ ഇരിക്കട്ടെ, മദ്യപാനം, സ്മോക്കിംഗ്, ഇതെല്ലാം തന്നെ ഓസ്റ്റിയോപോറോസിസിനൊരു കാരണമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഒഴിവാക്കി നല്ല രീതിയിലുള്ള ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്താൽ ഒരു പരിധി വരെ നമുക്കിതെല്ലാം ഒന്ന് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഈ മൺസൂൺ സമയത്ത്, ഈ കാലാവസ്ഥയിൽ തണുപ്പ് മഴയും ഉള്ള ഒരവസ്ഥയിൽ ഇതിൻ്റെതായിട്ടുള്ള സിംറ്റംസ് കൂടാൻ സാധ്യതയുണ്ട്. കാരണം മസിലിൻ്റെ സ്റ്റിഫ്നെസ്സും ഒക്കെ കൂടാൻ സാധ്യതയുള്ളൊരു അവസ്ഥയാണ്. അപ്പം മൺസൂൺ കൊണ്ടാണ് ഓസ്റ്റിയോപോറോസിസ് വരുന്നതെന്നോ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരുന്നതെന്നോ പറയാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ സിംറ്റംസ് ചിലപ്പോൾ കൂടുതൽ കാണിക്കാവുന്ന ഒരു അവസ്ഥയാണ് ഈ പറയുന്ന കാലാവസ്ഥയാണ് ഇപ്പം ഉള്ളത്.
1: മാഡം, ഈ വാദസംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് ഈ കാലാവസ്ഥ പൊതുവെ കുറച്ച് പ്രയാസകരമാണ്. വാദസംബന്ധമായ രോഗങ്ങളുള്ളവർ പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു വാദമാണ്, ആമവാദമാണ്. ആമവാദം എന്നാണ് മലയാളത്തിൽ അതിനെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ തണുപ്പ് കാലം, ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കുന്ന സമയത്തെല്ലാം സിംറ്റംസ് കൂടുതലും ജോയിൻറ്റ് സ്റ്റിഫ്നെസ്സും ഒക്കെ വളരെയധികം നമ്മുടെ ആൾക്കാർ പറഞ്ഞു വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആക്ടിവിറ്റി ഇല്ലാത്തത് കൊണ്ടും ഇതുപോലെ സ്റ്റിഫ്നെസ് ഒക്കെ അനുഭവപ്പെടാവുന്നതാണ്. പിന്നെ ഉള്ളത് ചെറിയ ചെറിയ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ, അതായത് ഈ തണുപ്പ് കാലത്ത് നിറയെ ഇൻഫെക്ഷൻസ് ഒക്കെ വരാം, വൈറൽ ഇൻഫെക്ഷൻസും ഒക്കെ വരാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ പറഞ്ഞ വാതരോഗങ്ങൾ വരാൻ വരുന്നതിനെക്കാട്ടിലും അതിൻ്റെ സിവിയറിറ്റി കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചെറിയ രീതിയിൽ ഇപ്പോൾ SLE എന്ന് പറയുന്ന, ലൂപ്പസ് എന്ന് പറയുന്ന വാതരോഗമുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ കൂടിക്കഴിഞ്ഞാൽ SLE പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലെയർ ആവാം, ഇടയ്ക്കിടയ്ക്ക് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കൂടുതലും സമ്മർ, അതായത് ചൂട് കാലാവസ്ഥയിലാണ് ഫ്ലെയർ അപ്പ് ആവുന്നതും. പക്ഷേ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ SLEയുടെ സിവിയറിറ്റി, കാരണം ഒന്നാമത് അവർ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന ഇമ്മ്യൂണോ സപ്രസൻസ് ഒക്കെയാണ് അവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്നാൽ അത് കഴിച്ചാൽ മാത്രമേ അവരുടെ അസുഖത്തിൻ്റെ ഒരു കാഠിന്യം കുറയ്ക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അസുഖം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ തന്നെ പ്രതിരോധ കുത്തിവയ്പ്, അങ്ങനത്തെ ഇൻഫ്ലുവൻസ, ഫ്ലൂ വാക്സിനുള്ള കുത്തിവയ്പ്, അല്ലെങ്കിൽ ന്യൂമോകോക്കൽ വാക്സിൻ, ഇൻഫെക്ഷൻസ് വരാതിരിക്കാനുള്ള വാക്സിൻസ് ഒക്കെ എടുക്കുന്നത് അനിവാര്യമായിരിക്കും. സിസ്റ്റമിക് സ്ക്ലിറോസിസ് എന്ന് പറയുന്ന വേറൊരു വാദരോഗമുണ്ട്. അപ്പോൾ അത് സ്കിന്നെല്ലാം ടൈറ്റ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് റേനോട്ട്സ്, അവർക്ക് കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് റേനോട്ട്സ് എന്ന് പറയുന്നത്. അതായത് തണുപ്പടിക്കുമ്പോൾ വിരലുകളുടെ തുമ്പുകൾ ബ്ലൂ കളറായിട്ട്, അതായത് നീല കളറായിട്ട് മാറുകയും, അപ്പോൾ അത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ നിലയ്ക്കുകയും, കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരുന്നാൽ ബ്ലഡ് സപ്ലൈ നിലയ്ക്കുകയും അൾസറും, അതുകൊണ്ട് തന്നെ ആ വിരലിൻ്റെ തുമ്പൊക്കെ നശിക്കുകയും, ചില അവസരങ്ങളിൽ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ വിരലുകൾ തന്നെ ഫുള്ളോടെ നശിച്ചു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് റേനോട്ട്സ് ഫിനോമിനൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടുതലായും സിസ്റ്റമിക് സ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അസുഖം ഉള്ളവർക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ റേനോട്ട്സ് എന്ന് പറയുന്ന ഈ പ്രക്രിയ, അപ്പോൾ ഇത് ഈ തണുപ്പ് സമയത്താണ് അവർക്ക് കൂടുതലായിട്ട് ഈ നീല കളറായിട്ട് മാറുന്നത്. അത് വളരെയധികം വേദനാജനകമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ തണുപ്പ് സമയം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കോട്ടൺ ഗ്ലൗസ്, തെർമൽ ഗ്ലൗസ് യൂസ് ചെയ്യുക. ഒരു രീതിയിലും തണുപ്പ് അടിക്കാതിരിക്കാൻ നോക്കുക. ഗ്ലൗസ് എപ്പോഴും യൂസ് ചെയ്യുക. വീട്ടിലാണെങ്കിൽ തന്നെയും നല്ല രീതിയിലുള്ള ഒരു ചൂടായിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ ഇരിക്കുക. ഹീറ്റേഴ്സ് ഒക്കെ

0: യൂസ് ചെയ്യാം. അപ്പോൾ അത് ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്.
1: മാഡം, ഈ മഴക്കാലം പൊതുവെ ഈ പകർച്ചവ്യാധികളുടെ ഒരു കാലഘട്ടം കൂടിയാണല്ലോ. പ്രധാനമായും ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ തുടങ്ങിയ രോഗങ്ങൾ വരുന്നവരിൽ വാതരോഗത്തിന് സമാനമായ പ്രശ്നങ്ങൾ ദീർഘനാളുകളായി അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത്?
0: ഈ ഒരു സമയത്ത് ഡെങ്കും ചിക്കൻഗുനിയും ഇതൊക്കെ തന്നെ കൊതുക് മൂലമാണ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത്. അപ്പോൾ ഈ അസുഖങ്ങളൊക്കെ തന്നെ ജോയിന്റിനെയും മസിലിനെയും ഒക്കെ ബാധിക്കാവുന്ന ഒരു രണ്ട് അസുഖങ്ങളാണ് ഈ വൈറൽ ഇൻഫെക്ഷൻസ് ആണ്, ഡെങ്കു ആയാലും ചിക്കൻഗുനിയ ആയാലും. അപ്പോൾ ഡെങ്കുവിൽ പ്ലേറ്റ്ലെറ്റ് കുറയുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതിൻ്റെ കൂടെ തന്നെ ഈ ജോയിന്റിനും മസിലും ഒക്കെ നല്ലതായിട്ട് വേദനകളും ഒക്കെ അനുഭവിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നല്ല രീതിയിലുള്ള ഹൈഡ്രേഷൻ വേണ്ടതാണ്. അപ്പോൾ ഈ കൊതു വളരാതിരിക്കാൻ, മുട്ടയിട്ട് പെരുകാതിരിക്കാനുള്ള മെഷേഴ്സ് നമ്മൾ സ്വീകരിക്കണം. മഴവെള്ളം അവിടെ ഇവിടെ കെട്ടി നിന്ന് അതിൽ ഈ മോസ്കിറ്റോ ബ്രീഡ് ചെയ്യും. അത് കാരണം ഈ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ചിക്കൻ ഗുനി ആണെങ്കിൽ തന്നെ 60%, അത് സാധാരണ ഒരു 20%, 10 to 20% അത് ക്രോണിക് ആർത്രൈറ്റിസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലവർക്ക് ഓൾറെഡി നമുക്ക് വാദത്തിൻ്റെ ഒരു ടെൻഡൻസി ഉള്ള ആളാണെങ്കിൽ ഈ അസുഖം കൂടെ, ഈ ഇൻഫെക്ഷനും കൂടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ലോങ് ടേമിൽ വാദരോഗമായിട്ട് മാറാം. 60% ആൾക്കാർക്കും അതൊരു 3 മാസത്തിനുള്ളിൽ പോകേണ്ടതാണ്. അപ്പോൾ അതൊരു 20% ആൾക്കാർക്ക് അത് ചിലപ്പോൾ അതൊരു വാദരോഗമായിട്ട്, ദീർഘകാലം ട്രീറ്റ് ചെയ്യേണ്ട, മരുന്ന് കഴിക്കേണ്ടതായിട്ടുള്ള വാദരോഗമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൊതുകുകൾ മാക്സിമം നമുക്ക് പെറ്റു പെരുകാതിരിക്കാനുള്ള മെഷേഴ്സ് നമ്മൾ സ്വീകരിക്കേണ്ടതാണ് ഈ ഒരു കാലഘട്ടത്തിൽ.
1: മാഡം, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് പലതരത്തിലുള്ള വേദനകൾ എന്നതിനെ കുറിച്ചാണ്. ഈ വേദനകൾ പല രീതിയിൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നു എന്നേ ഉള്ളൂ. പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഈ വേദന സംഹാരികൾ കഴിക്കാമോ എന്നുള്ളത്. വേദന സംഹാരികൾ കഴിക്കുന്നതിനെ കുറിച്ച് ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്?
0: പറഞ്ഞത് ശരിയാണ്. ചില പെയിൻ കില്ലേഴ്സ്, വേദന കുറയ്ക്കുന്ന മരുന്നുകൾ ഇതുപോലെ കിഡ്നിയെ ബാധിക്കാം, ലിവറിനെ ബാധിക്കാനൊക്കെ സാധ്യതയുള്ളതാണ്. പക്ഷെ അതൊക്കെ ഒരു അളവിന് കുറവാണെങ്കിൽ നമുക്ക് കഴിക്കാവുന്നത് തന്നെയാണ്. അപ്പം അതൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം കറക്റ്റ് സമയത്തേക്ക്, ഒരു കറക്റ്റ് കാലയളവിലേക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ കൂടുതലാകുമ്പോഴാണ്, ഇപ്പോൾ ക്രോണിക്കലി ഒക്കെ എടുക്കുന്നവർക്കാണ് ഈ പറഞ്ഞ ബാക്കി ആന്തരിക അവയവങ്ങളെയൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ളത്. ഏത് മരുന്ന് കഴിച്ചാലും അതൊരു ഡോക്ടറിനെ സമീപിച്ചിട്ടായിരിക്കണം എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതും അത് കറക്റ്റായിട്ടുള്ള സമയത്തേക്ക്, ആ കാലയളവ് അത് കറക്റ്റായിട്ട് പാലിക്കേണ്ടതാണ്.
1: മഴക്കാലവും ശാരീരിക വേദനകളും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ശ്രീദേവിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി.

ഹൈദരാബാദ് സഹോദരന്മാർ പാടിയ മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആദ്യം ജയ ജയ പത്മനാഭാനുജേശ എന്നാരംഭിക്കുന്നു രാഗം മണിരംഗ് ആദിതാളം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ആ വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പർ ആണ്.
3: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
2: പക്ഷെ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ. നോക്ക്,
4: ടെൻഷൻ എന്തിനാ? എന്റെ തെറ്റൊന്നുമല്ല, എന്നിട്ടും ഫ്രോഡ് നടന്നുടൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. RBI പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണമെടുത്താൽ ബാങ്കിനെ ഉടനടി വിവരം അറിയിക്കും. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല, വൈകുന്തോറും നഷ്ടവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ, പാസ്വേഡ്, പിന്നെ OTP ആരുമായും ഷെയർ ചെയ്യരുത്. RBI പറയുന്നു, അറിവ് നേടും, അത് പ്രാവർത്തികമാക്കും.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: ആകാശവാണി, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ആകാശത്തിലെ പറവകൾ. ഈ ചിത്രത്തിന് വേണ്ടി എസ് രമേശൻ നായർ വരികളെഴുതി, എസ് ബാലകൃഷ്ണൻ ഈണം നൽകി, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം.

ആനച്ചന്തം എന്ന ചിത്രത്തിനു വേണ്ടി നാസ്നിനും രാകേഷ് ബ്രഹ്മാനന്ദനും പാടിയ ഗാനം കേൾക്കാം. ഗാനത്തിന്റെ വരികൾ എഴുതിയത് കനേഷ് പൂനൂർ, സംഗീതം നൽകിയത് ജെയ്സൺ ജി നായർ.

ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഷാൻ റഹ്മാൻ സംഗീതം നൽകി. ഹരിചരണും ശ്രേയ ഘോഷാലും പാടിയ ഗാനമാണിനി ചിത്രം മൈ സ്റ്റോറി.

0: മായാമുദ്രകൾ
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: അബ്ദുൾ റസാഖ് കുർണ എഴുതിയ നോവൽ പറുദീസ. രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ.
4: ഇനി കേൾക്കാം വിസ്മയത്തുമ്പത്ത്. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനം. കൈതപ്രത്തിന്റെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

0: ആശുപത്രിയിൽ പണം കെട്ടിവെക്കുന്നതിന്റെ ടെൻഷൻ ഇനി വേണ്ട. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന വഴി നിങ്ങൾക്ക് അനുവദിക്കുന്നത് ക്യാഷ്ലെസ് ചികിത്സയാണ്. നിങ്ങളുടെ ആയുഷ്മാൻ കാർഡ് ഉപയോഗിച്ച് പണമില്ലാതെ തന്നെ ചികിത്സ നേടാം. രാജ്യമെമ്പാടുമുള്ള സർക്കാർ തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിൽ ഈ സൗകര്യം ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും കാർഡ് എടുക്കുന്നതിനും അടുത്തുള്ള കോമൺ സർവീസ് സെന്ററിനെ സമീപിക്കുക. ആരോഗ്യമാണ് വലുത്, സുരക്ഷിതരാകുക.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ചട്ടക്കാരി എന്ന ചിത്രത്തിന് വേണ്ടി സുദീപ് കുമാർ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്. ഗാനരചന രാജീവ് ആലുങ്കൽ, സംഗീതം എം ജയചന്ദ്രൻ.

ഒരു ഗാനം കൂടി കേൾക്കാം. അഫ്സൽ യൂസഫിൻ്റെ സംഗീതത്തിൽ ശ്രേയ ഘോഷാൽ, ക്വിൻസി എന്നിവർ പാടിയത്. ചിത്രം തീരം. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് ഹരിനാരായണൻ.

ആകാശവാണി. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. അർച്ചന പരമേശ്വരൻ പാടിയത്. സംഗീതം സത്യൻ പരമേശ്വരൻ. ആദ്യം പൂജാമലരുകൾ ഇറുത്തു എന്ന് തുടങ്ങുന്നു. രചന പള്ളിക്കൽ ദേവരാജൻ.

0: ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് നിർവഹിക്കും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ജില്ല അടിസ്ഥാനമാക്കി പ്ലസ് വൺ സീറ്റിന്റെ ആവശ്യകത പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സെൻസസിന്റെ ഭാഗമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് വ്യാപക മഴ. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ഏഷ്യൻ കരുത്തരായ ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് നിർവഹിക്കും. വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പ്രതിരോധ സേനകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ് വിഭാഗം എന്നിവയിലെ ഉദ്യോഗസ്ഥർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനം തുടരുന്നു. പ്രധാനമന്ത്രിക്ക് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതി സമ്മാനിച്ചു. ബഹുമതി ലഭിച്ചതിൽ സീഷെൽസിലെ ജനങ്ങൾക്കും ഭരണകൂടത്തിനും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുകയാണെന്നും ഈ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് എ സി മൊയ്തീനാണ് നോട്ടീസ് നൽകിയത്. സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുകയാണെന്നും പദ്ധതി തുടരുന്നതിലുള്ള വിയോജിപ്പ് സർക്കാർ വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു തയ്യാറെടുപ്പും കൂടാതെ നടപ്പാക്കിയ പദ്ധതിയാണിതെന്നും പദ്ധതി വേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടി നൽകി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചെങ്കിലും പ്രതിപക്ഷം സഭാ നടപടികളിൽ സഹകരിച്ചു. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ജില്ല അടിസ്ഥാനമാക്കി പ്ലസ് വൺ സീറ്റിന്റെ ആവശ്യകത പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ പ്ലസ് വൺ സീറ്റുകളുടെ അപര്യാപ്തതയുണ്ടെന്നും അധിക ബാച്ചുകൾ അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിഗണനയിലാണെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു.
2: മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ സീറ്റുകളുടെ അപര്യാപ്തത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രസ്തുത ജില്ലകളിൽ ഈ അധ്യയന വർഷം തന്നെ ആവശ്യത്തിന് അധിക ബാച്ചുകൾ അനുവദിക്കുന്ന വിഷയം സർക്കാരിന്റെ പരിഗണനയിലാണ്. മുഖ്യ അലോട്ട്മെന്റിന് ശേഷവും സേ പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അപേക്ഷ സ്വീകരിച്ച് സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ നടത്തിയാണ് ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകളിലേക്ക് പ്രവേശന നടപടികൾ പൂർത്തീകരിക്കുന്നത്. തുടർന്നും സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന പക്ഷം സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നതിനുള്ള ക്രമീകരണവും ഒരുക്കിയിട്ടുണ്ട്.
1: ഭൂനിയമങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കുമെന്നും ഇതിനായി കമ്മീഷനെ നിയോഗിക്കുമെന്നും റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ഭൂമി തരംമാറ്റത്തിനുള്ള 25,000 അപേക്ഷകൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ജില്ലാതലത്തിൽ അദാലത്തുകൾ സംഘടിപ്പിക്കും. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ 839 വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 165 പൊതുമരാമത്ത് കരാർ പ്രവൃത്തികളിൽ 40 മന്ദഗതിയിലാണെന്ന് മന്ത്രി പി കെ ബഷീർ. പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയെന്നും ഗുണനിലവാരം സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ അന്വേഷിക്കുമെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നിർമ്മാണ പ്രവൃത്തികളിൽ തദ്ദേശീയരായ ആളുകൾക്ക് തൊഴിലവസരം ലഭിക്കുന്നില്ലെന്ന പരാതിയും അന്വേഷിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ നൽകേണ്ടത്. ജൂലൈ 1 എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വിവരശേഖരണം നടത്തും. രാജ്യത്തിന്റെ മികച്ച ഭാവിക്കായി എല്ലാവരും സെൻസസ് പ്രക്രിയയുടെ ഭാഗമാകണമെന്ന് നടൻ മമ്മൂട്ടി അഭ്യർത്ഥിച്ചു.
3: ജൂലൈ 1 സെൻസസ് ഓഫീസർമാർ നിങ്ങളുടെ വീട്ടിലെത്തും. അവർ ചോദിക്കുന്ന വിവരങ്ങൾ ഇന്നേക്ക് വേണ്ടിയും നാളേക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ഉള്ളതാണ്. മികച്ച റോഡുകൾക്കും വിദ്യാഭ്യാസത്തിനും ആരോഗ്യ സേവനങ്ങൾക്കും വികസന പദ്ധതികൾക്കും അടിത്തറയാകുന്ന വിവരങ്ങളാണ്. നിങ്ങളുടെ വീടുകളിലെത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥന്മാരെ സ്നേഹത്തോടെ സ്വീകരിക്കുക. അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി വരുന്നത്. നാടിന്റെ ഭാവിക്ക് വേണ്ടി എല്ലാവരും ഈ ജനസംഖ്യ സെൻസസിന്റെ ഭാഗമാകുക.
1: മത്സ്യത്തൊഴിലാളികൾക്കുള്ള സൌജന്യ റേഷൻ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പി എ മുഹമ്മദ് റിയാസ് എം എൽ എ ഫിഷറീസ് മന്ത്രിക്ക് നിവേദനം നൽകി. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കേണ്ടിയിരുന്ന സൗജന്യ റേഷനും പഞ്ഞമാസ ധനസഹായവും അടിയന്തരമായി അനുവദിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ദേശീയ പൾസ് പോളിയോ ദിനമായി ഇന്നലെ രാജ്യത്തുടനീളം പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംഘടിപ്പിച്ചു. ബൂത്തുകളിൽ ഇന്നലെ എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് ഇന്നും നാളെയുമായി ആരോഗ്യ പ്രവർത്തകരും വളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും. തിരുവനന്തപുരം നഗരസഭയിൽ ഭരണസ്തംഭനമെന്നാരോപിച്ച് യു ഡി എഫ് പ്രതിഷേധ മാർച്ച് നടത്തി. എൻ ശക്തൻ എംഎൽഎ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കെ പി സി സി ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൌൺസിലറുമായ കെ എസ് ശബരിനാഥൻ, കോൺഗ്രസ് നേതാവ് വി എസ് ശിവകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമൂസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നിർണായക ചർച്ച നാളെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിക്കും. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2:00 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. രണ്ടാം പകുതിയിലെ ഇഞ്ചുറി ടൈമിൽ സ്റ്റീഫൻ യുസ്റ്റാക്കിയോ നേടിയ ഗോളാണ് കാനഡയ്ക്ക് ചരിത്ര വിജയം സമ്മാനിച്ചത്. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റ് വീശുന്നതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതേസമയം പാലക്കാട് ജില്ലയിലെ മഴക്കുറവ് കള്ളു ഉൽപാദനത്തെ ബാധിച്ചതായി ചെത്തുതൊഴിലാളികൾ. സംസ്ഥാനത്തെ പ്രധാന കള്ളു ഉൽപാദന മേഖലയായ ചിറ്റൂരിലാണ് കള്ളു ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
5: ദിവസേന 45 ലിറ്റർ വരെ കള്ള് അളന്നെടുത്ത് നിലവിൽ അതിന്റെ പകുതി പോലും ലഭിക്കാത്ത സ്ഥിതിയാണെന്നാണ് തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ജില്ലയിൽ മഴ കുറഞ്ഞതോടെ ജലസേചനവും മഴക്കാല പരിചരണവും പ്രതിസന്ധിയിലായതാണ് കാരണമെന്നാണ് ചെത്തു തൊഴിലാളികൾ പറയുന്നത്. കള്ള് ഉൽപ്പാദിപ്പിക്കുന്ന തെങ്ങിൻ തോപ്പുകളുള്ള ചിറ്റൂർ മേഖലയിൽ 80% മഴക്കുറവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്.
1: മുല്ലപ്പെരിയാർ വിഷയത്തിൽ പാർലമെന്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള അന്തർ സംസ്ഥാന ചർച്ച മൂന്നാറിൽ നടന്നു. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾ

0: ഗുണകരമായ രീതിയിലുള്ള പ്രശ്നപരിഹാരത്തിനാണ് ശ്രമിക്കുന്നതെന്ന് ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. വള്ളംകളി പ്രേമികൾ കാത്തിരുന്ന ചമ്പക്കുളം മൂലം ജലോത്സവം ഇന്ന്. സംസ്ഥാനത്തെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ആദ്യത്തെ മത്സര വള്ളംകളിയാണ് ആലപ്പുഴയിലെ പമ്പയാറ്റിൽ നടക്കുന്ന ചമ്പക്കുളം മൂലം ജലോത്സവം. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: പമ്പയാറിന്റെ ഇരുകരകളിലും പതിനായിരങ്ങളാണ് വള്ളംകളി കാണാൻ തടിച്ചുകൂടിയിട്ടുള്ളത്. ചെറുവള്ളങ്ങളിലും ശിക്കാരി വള്ളങ്ങളിലും മോട്ടോർ ബോട്ടുകളിലും ഹൗസ് ബോട്ടുകളിലുമൊക്കെ വള്ളംകളി പ്രേമികൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. 7 ജലരാജാക്കന്മാർ ഉൾപ്പെടെ 14 കളിവള്ളങ്ങളാണ് ഇക്കൊല്ലത്തെ മേളയിൽ മാറ്റുരയ്ക്കാൻ എത്തുന്നത്. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് കളക്ടർ പതാക ഉയർത്തുന്നതോടെ മത്സര വള്ളംകളി ആരംഭിക്കും. തുടർന്ന് നടക്കുന്ന സമ്മേളനം മന്ത്രി PC വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്യും. റെജി ചെറിയാൻ MLA അധ്യക്ഷത വഹിക്കും.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 48 പോയിന്റ് ഉയർന്ന് 77,123, നിഫ്റ്റി 19 പോയിന്റ് നേട്ടത്തിൽ 24,075 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 104,880 രൂപയും ഗ്രാമിന് 13,110 രൂപയുമാണ് ഇന്നത്തെ വില. വിനോദസഞ്ചാര കേന്ദ്രമായ കണ്ണൂർ പൈതൽ മലയിൽ ഇന്നു മുതൽ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കും. കാലാവസ്ഥയ്ക്കനുസരിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അറിയിപ്പിൽ പറയുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നിർവഹിക്കും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ജില്ല അടിസ്ഥാനമാക്കി 1 സീറ്റിന്റെ ആവശ്യകത പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. സെൻസസിന്റെ ഭാഗമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് വ്യാപക മഴ. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം കർണാടകം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ഏഷ്യൻ കരുത്തരായ ജപ്പാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.

0: മുട്ടു തേയ്മാനം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വെള്ളനാട് ഗവൺമെന്റ് ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധനായ ജെയിൻ രാജ് എസ് ആർ സംസാരിക്കുന്നു.
1: മുട്ടുവേദനയുടെ പ്രധാന കാരണങ്ങളിലൊന്നാണ് ഓസ്റ്റിയോആർത്രൈറ്റിസ് അഥവാ സന്ധിവാദം. മുട്ടുകളിലെ തേയ്മാനം, നീർവീക്കം എന്നിവയൊക്കെയാണ് വേദനയുടെ കാരണങ്ങൾ. കൈകൾ, ഇടുപ്പ്, നട്ടെല്ല് എന്നിവിടങ്ങളിലൊക്കെ ഈ പ്രശ്നം വരാമെങ്കിലും തേയ്മാനം കൂടുതലായും ഉണ്ടാവുക കാൽമുട്ടുകളിലാണ്. ശരീരഭാരം ഏറ്റവും കൂടുതൽ വഹിക്കേണ്ടി വരുന്നത് മുട്ടുകൾക്കാണ് എന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. സാവകാശം പുരോഗമിക്കുന്ന രോഗമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. കാലക്രമേണ തേയ്മാനവും നീർക്കെട്ടും വന്ന് നടക്കുന്നതിനും മടക്കുന്നതിനും പ്രയാസപ്പെടും. മുട്ടു തേയ്മാനത്തെ പൊതുവെ പ്രായം ചെന്നവരുടെ രോഗമായാണ് കണക്കാക്കാറുള്ളത്. എങ്കിലും ഇപ്പോൾ മധ്യവയസ്സിൽ തന്നെ ഈ അവസ്ഥ കണ്ടുവരുന്നുണ്ട്. ജീവിത ശൈലിയിൽ വന്ന തെറ്റായ രീതികൾ തന്നെയാണ് ഇതിന് കാരണം. എല്ലിന്റെ കരുത്ത് കൂട്ടാനും അതുവഴി തേയ്മാനം തടയാനുമുള്ള കാര്യങ്ങൾ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങണം. ആരോഗ്യകരമായ ഭക്ഷണം ശീലിക്കണം. ഇതെല്ലാം ഭാവിയിൽ എല്ലിനെ സംരക്ഷിച്ചു നിർത്താൻ സഹായിക്കും. ചെറുപ്പത്തിൽ നടത്തുന്ന ഈ ആരോഗ്യ നിക്ഷേപമാണ് പിന്നീടുള്ള ജീവിതത്തിന് കരുത്ത് പകരുക എന്ന് ഓർക്കണം. ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ തുടക്കത്തിൽ കാൽമുട്ടിലെ തരുണാസ്ഥയിൽ ചെറിയ പൊട്ടലും വിള്ളലുമൊക്കെയാണ് ആദ്യം പ്രത്യക്ഷപ്പെടുക. ക്ഷതങ്ങൾ കാരണം തരുണാസ്ഥയുടെ പുറത്ത് അസ്ഥികൾ തെളിഞ്ഞു കാണാൻ തുടങ്ങും. അപ്പോൾ തരുണാസ്ഥയിലെ സൈനോവിയൽ ദ്രാവകവുമായി എല്ലുകൾ സമ്പർക്കത്തിലാവും. ഇതിന്റെ അനന്തരഫലമായി സന്ധിയിൽ നീർക്കെട്ട് രൂപപ്പെടും. വേദനയും അനുഭവപ്പെടും. അതും ഇതിൽ കണ്ടു തുടങ്ങും. സന്ധി ദ്രവവും മറ്റ് ഘടകങ്ങളും ചേർന്ന് സന്ധിയിൽ പശിമ നൽകുന്നുണ്ട്. സന്ധികളുടെ ശരിയായ പ്രവർത്തനത്തിന് ഇത് ആവശ്യമാണ്. തരുണാസ്ഥിയിൽ കേടുപാടുകൾ വരുന്നതോടെ ഈ പശിമ നഷ്ടമാവുകയും നീർക്കെട്ടും വേദനയും വരികയും ചെയ്യും. തരുണാസ്ഥിക്ക് ക്ഷതം സംഭവിക്കുന്നതോടെ എല്ലുകൾ തമ്മിലുള്ള കൃത്യമായ അകലം കുറയാൻ തുടങ്ങും. തരുണാസ്ഥിയിൽ ഉണ്ടായ ക്ഷതത്തിന്റെ തോതനുസരിച്ച് എല്ലുകൾ

തമ്മിൽ അകലമില്ലാതെയായി പരസ്പരം ഉരയാനും തുടങ്ങും. ഇതും കടുത്ത വേദനയ്ക്ക് ഇടയാക്കും. നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴുമെല്ലാം വേദന കൂടുന്നത് എല്ലുകൾ പരസ്പരം ഉരയുന്നത് കൊണ്ടാണ്. തരുണാസ്ഥിയിൽ ക്ഷതങ്ങൾ സംഭവിച്ചാൽ ശരീരത്തിന് സ്വയം അത് പരിഹരിക്കാൻ സാധിക്കില്ല. വളരെ പതുക്കെ മാത്രം വളരുന്ന കോശങ്ങളാണ് തരുണാസ്ഥിയിലേത്. മാത്രമല്ല, ഇവിടെ രക്തയോട്ടം കുറവുള്ള ഭാഗവുമാണ്. അതുകൊണ്ട് തരുണാസ്ഥിയിൽ പൊട്ടലുണ്ടായ ഭാഗത്തിലേക്ക് സാധാരണ അസ്ഥികൾ വളരുന്ന അവസ്ഥ വരും. ഇതാണ് ഓസ്റ്റിയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ കാരണങ്ങൾ. പ്രായം, കാൽമുട്ടിൽ ഏൽക്കുന്ന പരിക്കുകൾ, കാലിലെ ഘടനാപരമായ പ്രശ്നങ്ങൾ, അണുബാധ, പാരമ്പര്യം, മുട്ടിന് അമിതഭാരം ഏൽക്കേണ്ടി വരുന്നത്, വ്യായാമക്കുറവ്, അമിതവണ്ണം തുടങ്ങിയവ പ്രധാന കാരണങ്ങളാണ്. ഇനി എന്തെല്ലാമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ ലക്ഷണങ്ങൾ? മുട്ടുമടക്കിയിരുന്ന ശേഷം എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ മുട്ടിന് പിടുത്തവും വേദനയും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുട്ടിന് പിടുത്തം അനുഭവപ്പെടുക. ജോലി ചെയ്യുമ്പോഴും നടക്കുമ്പോഴും മുട്ടിന് വേദന. എന്നാൽ കുറച്ചു നേരം വിശ്രമിക്കുമ്പോൾ ആശ്വാസം തോന്നുകയും ചെയ്യുക. മുട്ടിൽ നീർക്കെട്ട്, നടക്കുമ്പോൾ മുട്ടിനുള്ളിൽ നിന്ന് ശബ്ദം, കാലിന് ബലക്കുറവ്. ഇനി തേയ്മാനം വന്നവർ നടക്കാമോ? വ്യായാമമില്ലാതിരുന്നാൽ കാലിലെ പേശികൾ ശോഷിക്കും, ബലക്കുറവ് വരും. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അനുയോജ്യമായ ലഘു വ്യായാമങ്ങൾ തിരഞ്ഞെടുക്കാം. അടുത്തതായി ചികിത്സയിലേക്ക്. രോഗിയുടെ പ്രായം, രോഗതീവ്രത തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ പരിഗണിച്ചാണ് ചികിത്സ നിർണയിക്കുന്നത്. ഇതോടൊപ്പം ജീവിത ശൈലിയിലെ ആരോഗ്യപരമായ മാറ്റങ്ങൾ, ഭക്ഷണ രീതികൾ തുടങ്ങിയ കാര്യങ്ങളിലും ശ്രദ്ധ വേണം. അമിതവണ്ണം കുറയ്ക്കുക. അമിതഭാരം കാരണം കാൽമുട്ടിലെ തരുണാസ്ഥിക്ക് സാവകാശം ക്ഷതം വരാനും കാലക്രമത്തിൽ സങ്കീർണമാകാനും സാധ്യതയുണ്ട്. തേയ്മാനം നിയന്ത്രിച്ചു നിർത്താൻ വ്യായാമത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വ്യായാമം ചെയ്ത് ഊർജസ്വലമായി ജീവിതം നയിക്കുമ്പോൾ എല്ലുകളുടെ കരുത്തും കൂടുന്നുണ്ട്. തരുണാസ്ഥികളിലെ കോശങ്ങൾ ഹൈലൂറോണിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. തരുണാസ്ഥിക്കുള്ള പോഷണമാണിത്. ഹൈലൂറോണിക് ആസിഡ് കുറയുന്നത് സന്ധികളിൽ പശിമ കുറയാനും തേയ്മാനം കൂടാനും സാധ്യത കൂട്ടും. നന്നായി വ്യായാമം ചെയ്യുന്ന വ്യക്തിയിൽ ഹൈലൂറോണിക് ആസിഡ് നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള തരുണാസ്ഥി നിലനിൽക്കുകയും ചെയ്യും. അടുത്തതായി ഓസ്റ്റിയോ ആർത്രൈറ്റിസിനുള്ള മരുന്നുകൾ നമുക്ക് നോക്കാം. നീർക്കെട്ട് തടയാനുള്ള മരുന്നുകളും വേദന സംഹാരികളും ഓസ്റ്റിയോ ആർത്രൈറ്റിസിനുള്ള പരിഹാരമല്ല. എന്നിരുന്നാലും വേദന കുറയ്ക്കാൻ ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. തരുണാസ്ഥികൾക്കുള്ള പോഷകം നൽകുന്നത് സൈനോവിയൽ കോശങ്ങളാണ്. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ഹൈലൂറോണിക് ആസിഡാണ് ഇതിനെ സഹായിക്കുന്നത്. എന്നാൽ പ്രായം കൂടുമ്പോൾ മുട്ടിന്റെ ചലനം കുറയുകയും ഹൈലൂറോണിക് ആസിഡിന്റെ ഉൽപ്പാദനം കുറയുകയും ചെയ്യും. അതോടെ തരുണാസ്ഥിക്ക് കേടുപാടുകൾ വരാനുള്ള സാധ്യത കൂടും. ഇത് പരിഹരിക്കാൻ ഹൈലൂറോണിക് ആസിഡ് സംയുക്തങ്ങൾ ഇഞ്ചക്ഷൻ രൂപത്തിൽ തരുണാസ്ഥിയിൽ എത്തിക്കുന്നു. ഇതുവഴി തേയ്മാനം പുരോഗമിക്കുന്നത് താമസിപ്പിക്കാൻ സാധിക്കും. മറ്റ് മാർഗങ്ങളിലൂടെ മുട്ടുതേയ്മാനം നിയന്ത്രിച്ചു നിർത്താൻ കഴിയാതെ വരികയും ബുദ്ധിമുട്ട് കൂടുകയും ചെയ്യുമ്പോഴുള്ള പരിഹാര മാർഗമാണ് ശസ്ത്രക്രിയയെ കണക്കാക്കുന്നത്. ഒന്ന്, കാർട്ടിലേജ് റീപ്ലേസ്മെന്റ്. തേയ്മാനം കാരണം മുട്ടിന്റെ ഘടനയിൽ മാറ്റം വരുന്നതിന് മുൻപാണ് ഈ ചികിത്സ ഏറെ ഫലപ്രദമാകുന്നത്. കാർട്ടിലേജ് റീപ്ലേസ്മെന്റ് അഥവാ തരുണാസ്ഥി മാറ്റിവെക്കൽ, അത് തന്നെ പല തരമുണ്ട്. ശരീരത്തിലെ കൂടുതൽ ഭാരം വഹിക്കേണ്ടതില്ലാത്ത ഭാഗങ്ങളിലെ ആരോഗ്യമുള്ള തരുണാസ്ഥി എടുത്ത് കേടുവന്ന ഭാഗത്ത് വെച്ച് പിടിപ്പിക്കുന്ന രീതിയുണ്ട്. രോഗിയുടെ തരുണാസ്ഥി തന്നെ ലാബിൽ വളർത്തിയെടുത്ത് സന്ധിയിൽ വീണ്ടും കുത്തിവെക്കുന്നു. ആർത്രോസ്കോപ്പ് വഴി തരുണാസ്ഥി കോശങ്ങൾ ശേഖരിച്ച ശേഷം ലാബിൽ വളർത്തിയെടുത്ത് ആ കോശങ്ങളെ തരുണാസ്ഥിയിൽ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുക. അസ്ഥിമജ്ജയിലെ മൂലകോശങ്ങൾ ആർത്രൈറ്റിസ് ബാധിച്ച സന്ധിയിൽ കുത്തിവെക്കുകയും അതുവഴി പുതിയ തരുണാസ്ഥി രൂപപ്പെടുകയും ചെയ്യാം. അടുത്തതായി മുട്ട് സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. തരുണാസ്ഥി പൂർണമായും കേടുവരികയും മരുന്നുകൊണ്ടും മറ്റും നിയന്ത്രിച്ചു നിർത്താൻ കഴിയാതെ വരികയും പരസഹായം കൂടാതെ നടക്കാൻ ബുദ്ധിമുട്ടുകയും ചെയ്യുമ്പോഴാണ് മുട്ട് സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തീരുമാനിക്കുന്നത്. കേടുവന്ന തരുണാസ്ഥിയാണ് മാറ്റിവെക്കുന്നത്. വളരെ ചെറിയ മുറിവിലൂടെ തന്നെ ശസ്ത്രക്രിയ ചെയ്യാൻ ഇപ്പോൾ സാധ്യമാണ്. മാത്രമല്ല ആശുപത്രിവാസം പരമാവധി കുറയ്ക്കാനും ഇപ്പോൾ സാധിക്കുന്നു. ശരീരഭാരം വർദ്ധിക്കാതെ

0: തരുണാസ്ഥയുടെ കരുത്തിന് ആവശ്യമാണ്. ചെമ്മീൻ തുടങ്ങിയ തോടുള്ള കടജീവികളുടെ മാംസത്തിലും ധാരാളം ഗ്ലൂക്കോസമീനും കോൺഡ്രോയിറ്റിനും കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. ഇത്രയേറെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ നിന്നും ഒരു പരിധിവരെ സംരക്ഷണം ലഭിക്കുന്നതാണ്.
1: മുട്ടു തേയ്മാനം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വെള്ളനാട് ഗവൺമെന്റ് ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധനായ ജെയിൻ രാജ് എസ് ആർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 54 സെക്കൻഡും. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷൽസിലെ ഇന്ത്യൻ സമൂഹവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവനകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. രാജ്യത്ത് 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. അതിശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് പശ്ചിമബംഗാളിലും സിക്കിമിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ധീരതാ പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ഈ വർഷത്തെ 2ാമത് പ്രതിരോധ നിക്ഷേപ ചടങ്ങിലാണ് പുരസ്കാര വിതരണം. പ്രതിരോധ സേനകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ് എന്നിവയിലെ ഉദ്യോഗസ്ഥർക്ക് അവാർഡുകൾ കൈമാറും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷൽസിലെ ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. 3 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹം സെയ്ഷൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെയും ശ്രീ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതിയും ശ്രീ നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. UK സന്ദർശനം പൂർത്തിയാക്കിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീസ് സന്ദർശിക്കും. ദി ഏഥൻസ് സ്റ്റാർട്ടപ്പ് ബിസിനസ് ഇൻക്യുബേറ്റർ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൈസേഷൻ, പ്രതിരോധം, ഭക്ഷ്യ കാർഷിക മേഖലകൾ എന്നിവയിൽ പുതിയ സഹകരണ സാധ്യതകൾ കണ്ടെത്തുന്നതിനും സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുമായി വ്യവസായ പ്രമുഖരുമായി ഇന്ത്യൻ പ്രതിനിധി സംഘം ചർച്ച നടത്തും. 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാനുള്ള സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമത്തിന് ഇന്ന് തുടക്കമാകും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16ാമത് സമ്മേളനത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉദ്ഘാടനം നിർവഹിക്കും. ദുർബലരായ കുട്ടികളുടെ ആരോഗ്യ നിരീക്ഷണ സംവിധാനം, പ്രസവാനന്തരം അമ്മയുടെ മാനസികാരോഗ്യ പരിശോധന, ശിശുക്കളുടെ ആദ്യകാല വളർച്ച എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. എന്നാൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
2: സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തുനിന്ന് AC മൊയ്തീനാണ് അടിയന്തര

0: അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. സ്ത്രീ സുരക്ഷാ പദ്ധതി മാതൃകാപരമായ ചുവടുവയ്പാണെന്ന് എ സി മൊയ്തീൻ പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മുൻ സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയെന്നും ഒരു തയ്യാറെടുപ്പും കൂടാതെയാണ് ഇത് നടപ്പാക്കിയതെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടിയായി പറഞ്ഞു. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചെങ്കിലും പ്രതിപക്ഷം മറ്റ് സഭാ നടപടികളിൽ സഹകരിച്ചു.
1: മുല്ലപ്പെരിയാർ വിഷയത്തിൽ പാർലമെന്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള അന്തർ സംസ്ഥാന ചർച്ച മൂന്നാറിൽ നടന്നു. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള പ്രശ്നപരിഹാരത്തിനാണ് ശ്രമിക്കുന്നതെന്ന് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡി വ്യക്തമാക്കി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. അയോധ്യ ക്ഷേത്രത്തിൽ സ്വീകരിച്ച സംഭാവനകളിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നെന്ന ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. കോടതി നിരീക്ഷണത്തിൽ അന്വേഷണവും ഫോറൻസിക് ഓഡിറ്റും നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് പൊതു താൽപര്യ ഹർജി സമർപ്പിച്ചത്. ഹർജിയിൽ അടിയന്തര ഹിയറിംഗിന് കോടതി വിസമ്മതിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ ചിലയിടങ്ങളിൽ ഇന്നും ശക്തമായ മഴ തുടരുന്നു. തീരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലും സിക്കിമിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 3 ദിവസത്തിനുള്ളിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിന് ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. രണ്ടാം പകുതിയിലെ ഇഞ്ചുറി ടൈമിൽ സ്റ്റീഫൻ യുസ്റ്റാക്കിയോ നേടിയ ഗോളാണ് കാനഡയ്ക്ക് ചരിത്ര വിജയം സമ്മാനിച്ചത്. FIH പ്രോ ലീഗ് ഹോക്കിയിൽ ഇംഗ്ലണ്ടിനെ കീഴടക്കി ഇന്ത്യയ്ക്ക് ആവേശകരമായ വിജയം. ലണ്ടനിൽ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോളൊന്നും നേടാതെ വന്നതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-3 ഇന്ത്യയുടെ ജയം. 4th വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. പ്രാദേശിക സ്വപ്നങ്ങൾ ആഗോള ലക്ഷ്യങ്ങൾ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഒരു റിപ്പോർട്ട്.
3: വഡോദരയിലെ GSFC സർവകലാശാലയിൽ നടക്കുന്ന 2 ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, മനോഹർലാൽ ഖട്ടർ, മൻസുഖ് മണ്ഡവ്യ എന്നിവർ പങ്കെടുക്കും. ജപ്പാൻ, സിംഗപ്പൂർ, UAE, യുക്രൈൻ, റുവാണ്ട തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 150 പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. മധ്യ ഗുജറാത്തിന്റെ വ്യാവസായിക വികസനമാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. സെമി കണ്ടക്ടർ, ഹരിത ഹൈഡ്രജൻ, ക്വാണ്ടം സാങ്കേതികവിദ്യ, കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ പ്രയോഗം, എയ്റോസ്പേസ്, പ്രതിരോധം തുടങ്ങി ഭാവിയിൽ സാധ്യതയുള്ള മേഖലകൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: 2 ദിവസത്തെ രാഷ്ട്രീയ ഗ്രാമീൺ വികാസ് സമ്മേളനം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഗ്രാമവികസന മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. ഈ വർഷത്തെ അമർനാഥ് യാത്ര ജൂലൈ 3 ആരംഭിക്കും. തീർത്ഥാടനത്തിന്റെ സുഗമമായ നടത്തിപ്പിനും സുരക്ഷാ ക്രമീകരണങ്ങൾ, തയ്യാറെടുപ്പ് എന്നിവ വിലയിരുത്തുന്നതിനുമായി ഡ്രൈ ട്രയൽ റൺ ഇന്ന് നടന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 48 ഉയർന്ന് 77,123, നിഫ്റ്റി 19 നേട്ടത്തിൽ 24,075 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 1,04,880, ഗ്രാമിന്

0: 10,110 രൂപയുമാണ് ഇന്നത്തെ വില. മധ്യപ്രദേശിൽ രണ്ട് വൻകിട സൌരോർജ്ജ പാർക്കുകൾ കേന്ദ്ര പുനരുപയോഗ ഊർജ്ജമന്ത്രി പ്രഹ്ലാദ് ജോഷി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. നീമച്ചിലെ 500 മെഗാവാട്ട് പാർക്കും ഷാജാപൂരിലെ 450 മെഗാവാട്ട് പാർക്കുമാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുക. ഭോപ്പാലിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള സൌരോർജ്ജ സംഭരണ പദ്ധതിയുടെ കരാറും ഒപ്പുവയ്ക്കും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമുസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നിർണായക ചർച്ച നാളെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിക്കും. മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സൈനിക നടപടികൾ താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഹോർമുസിന്റെ വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി. മൂന്ന് ദിവസത്തെ സെയ്ഷൽസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവനകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. രാജ്യത്ത് 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. അതിശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് പശ്ചിമബംഗാളിലും സിക്കിമിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി ഗാനസല്ലാപം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാനശലാപത്തിലേക്ക് സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കുന്നതിനും വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനും ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുതൽ 2 മണിവരെ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496553211. മറ്റൊരു നമ്പർ 9496593211. ഇന്ന് ഗാനശലാപത്തിൽ ശ്രോതാക്കൾക്കൊപ്പം ചേരുന്നു എൻ ജെ ജോഷിലാൽ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഗാനശലാപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഗാനശലാപത്തിലെ ആദ്യത്തെ അതിഥി ആരാണ് എന്ന് നോക്കാം. ഹലോ.
2: ഹലോ, നമസ്കാരം സാർ.
1: ആ നമസ്കാരം, ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
2: സന്തോഷം.
1: പേര്?
2: കുട്ടനാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്.
1: പേരെന്താണ്?
2: സജി മീനത്തേരിൽ.
1: ആ സജി മീനത്തേരിൽ, എടത്വ അല്ലേ? എന്തുകൊണ്ട് എന്തുകൊണ്ട് എടത്വയിലേക്ക് വിശേഷങ്ങൾ?
2: എടത്വായി നല്ലതല്ലേ? ഇന്നിപ്പം കുട്ടനാട്ടിൽ വിശേഷമല്ലേ? മൂലം വള്ളംകളിക്ക് ഇനി ഒരു വള്ളപ്പാട് അകലം,
1: അത്രേ ഉള്ളൂ. നമ്മള് ആവേശത്തിന്റെ
2: പാദസരമണിഞ്ഞു നിൽക്കുകയാണ്.
1: അതെ അതെ, നമ്മൾ ആവേശത്തിന്റെ തിരികളക്കം തുടങ്ങാൻ പോകുന്നു അല്ലേ? പമ്പാ നദി കൈക്കരുത്തിന്റെയും, അതെ, കൈക്കരുത്തിന്റെയൊക്കെ പ്രതീകമാകുന്ന ചമ്പക്കുളം മൂലം വള്ളംകളി അല്ലേ? ഇതോടുകൂടി നമ്മുടെ കേരളത്തിലെ നമ്മളെ കേരളത്തിലെ വള്ളംകളിയിൽ ആരംഭിക്കുകയാണ് അല്ലേ? അതെ അതെ, ഭംഗിയായി നടക്കട്ടെ കാര്യങ്ങൾ. പിന്നെ വേറെ
2: റേഡിയോ മെക്കാനിക്കും കൂടിയാണ്.
1: ആ അറിയാം, പറഞ്ഞോളൂ.
2: അപ്പൊ ഈ നെഗർ ട്രോഫി വള്ളംകളിക്ക് മുന്നോടിയായിട്ട് തന്നെ പഴയ റേഡിയോ ഒക്കെ
1: റെഡിയാക്കിയൊക്കെ വെക്കുന്നു അല്ലേ?
2: ഒരുപാട് ആൾക്കാരൊക്കെ രാത്രിയിൽ ഇരുന്ന് പണിയിപ്പിച്ചു കൊണ്ടു. എങ്ങനെങ്കിലും ആലപ്പുഴ മാത്രം ഒന്ന് കേട്ടാ മതി വള്ളംകളിക്ക്. അത്രയ്ക്ക് അതുപോലെ തന്നെ പോക്കറ്റ് റേഡിയോ, രണ്ട് ബാറ്ററിയിലൊക്കെ വർക്കുന്ന ചെറിയ പോക്കറ്റ് റേഡിയോകളുടെ
1: വള്ളംകളിയുടെ
2: ആൾക്കാരെ,
1: വള്ളംകളിയുടെ ഏറ്റവും വലിയ ആവേശം, വള്ളംകളിയുടെ ഏറ്റവും വലിയ ആവേശം എന്ന് പറയുന്ന എന്റെ കമന്ററിയാണ് അല്ലേ? പ്രത്യേകിച്ചും ആകാശവാണി നടത്തുന്ന കമന്ററി എത്ര ആവേശകരമാണ് നമുക്ക് വള്ളംകളിയുടെ. നമുക്കത് പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ അത് അനുഭവിച്ച് തന്നെ അറിയണം അല്ലേ? ഇപ്പോഴത്തെ തലമുറ അത് അനുഭവിക്കുന്നുണ്ടാകാം. നമ്മൾ ചിലപ്പോ ശ്രദ്ധിക്കുന്നില്ലായിരിക്കും, പക്ഷെ അവര്
2: അനുഭവിക്കുന്നുണ്ടാവാം.
1: ഞാൻ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഇന്ന് ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
2: എനിക്ക്

0: ചെമ്പക്കുളം തച്ചനില്ലാത്ത പാട്ടുണ്ട്.
1: ചെമ്പക്കുളം തച്ചനിലെ ഏത് പാട്ടാണ്? ഏത് പാട്ടാണ്?
0: ചമ്പക്കുളം
1: തച്ചിടിപ്പിച്ച പൊന്നാഞ്ഞു വിത്തോണിയോ? പിന്നല്ല, നമ്മള് വള്ളംകളിയോട് ബന്ധപ്പെട്ട് ഈ ഗാനമല്ലാതെ വേറെ ഏതാണ് ചോദിക്കേണ്ടതല്ലേ?
0: എന്റെ സാധാരണ അടുത്ത പൂട്ടിയിട്ടില്ലൊരു എന്റെ സാധാരണ ഒരു പൂട്ടിയിട്ടില്ലേ ഒരു കുറച്ചാങ്കട ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് വാൽവടി ഒക്കെ വെച്ചാണ് അദ്ദേഹം വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ വള്ളംകളിയുടെ സമയത്ത് ഈ റേഡിയോ ഉച്ചക്ക് വന്നപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം കടയുടെ വാതിക്കലെല്ലാം ഇങ്ങനെ കമന്ററി കേൾക്കേണ്ട ആവശ്യത്തോടെ നമ്മളെ വളരെ ചെറുപ്പമാണ്. ആ അതൊക്കെ എങ്ങനെ എന്റെ കൺമുന്നിലൂടെ ഇങ്ങനെ മറഞ്ഞു തെളിഞ്ഞൊക്കെ വരുന്നു.
1: നമ്മൾ ആ ഈ കരയുടെ രണ്ട് വശത്ത് നിന്ന് നമ്മൾ ആർപ്പോ വിളിയും ബഹളവും, രണ്ട് വള്ളങ്ങൾ ഇങ്ങനെ ഒരു വള്ളപ്പാട് മാത്രം അകലത്തിൽ രക്ഷസ്ഥാനത്തേക്ക് കുതിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല അല്ലേ?
0: അതെ, അന്നത്തെ കമന്ററി അലക്സ് വള്ളക്കാരി അങ്ങനെയുള്ള നാഗവള്ളി തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാരുടെ ഒക്കെ
1: തീർച്ചയായിട്ടും ആവേശമുണർത്തുന്ന ഓർമ്മയാണ് അല്ലേ? അപ്പോ ശരി, അപ്പൊ വള്ളംകളി കാണാൻ പോവാൻ റെഡിയായി നിൽക്കുകയാണ് അല്ലേ? അതെ അതെ, നമ്മളിപ്പോ ഇനി കളത്തിലോട്ട് ഇറങ്ങുകയും വള്ളം അവിടെ മഴയൊന്നും വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ.
0: മഴ മഹാവൃതമാണ്, രാവിലെ മഴയുണ്ടായിരുന്നു.
1: ഈ കാലാവസ്ഥ നല്ലത്, വലിയ വെയിലൊന്നും ഇല്ലാതെ
0: ഇങ്ങനെ
1: എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ. അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ? ഇനിയും വിളിക്കണം കേട്ടോ, ഏതായാലും ഉചിതമായ സമയത്തേനായിട്ട്. താങ്കളുടെ ഫോൺ കിട്ടിയത് വളരെ ഉചിതമായ സമയത്താണ്. കാര്യം വള്ളംകളിയെ സ്നേഹിക്കുന്ന, അതും ചെമ്പക്കുളം വള്ളംകളിയുടെ ആ സമയത്ത് തന്നെ വള്ളംകളിയെ സ്നേഹിക്കുന്ന ഒരു ആളെ കിട്ടിയല്ലോ. ശരി, അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? നടക്കട്ടെ. ബിച്ചു തിരുമല എഴുതി, രവീന്ദ്രൻ ഈണം പകർന്ന്, യേശുദാസും എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനം, ചിത്രം ചമ്പക്കുളം തച്ചൻ.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ.
1: ഹലോ,
0: ആ
1: നമസ്കാരം.
0: നമസ്കാരം, പേര് പറയൂ.
1: പരദ ഉണ്ണി വളാഞ്ചേരി.
0: ആ പരദ ഉണ്ണി വളാഞ്ചേരി അല്ലേ? കുറെ
1: റേഡിയോ ശ്രോതാവ് തന്നെയാണ്.
0: പിന്നെ റേഡിയോ ശ്രോതാവ്. നമുക്കിപ്പോൾ ഈ പരദ ഉണ്ണി എന്നുള്ളത് നമുക്ക് വളരെ എന്താണ് വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലത്തിൻ്റെ പേരല്ലേ ഇത്?
1: അത് വളാഞ്ചേരിയാണ് സ്ഥലം.
0: വളാഞ്ചേരി
1: പരതാന്നുള്ള വീട്ടുപേരാണ്.
0: ആ വീട്ടുപേരാണല്ലേ. ഇടയ്ക്കെങ്ങാണ്ട് നമ്മൾ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു പരതയുടെ ഇത് എന്താണെന്ന് ഞാൻ ചോദിച്ചിരുന്നു അല്ലേ.
1: ഓ, ഞാൻ ജനുവരിയിലേക്ക് വിളിച്ചിരുന്നു
0: ആ അതെ അതെ അതെ.
1: കൊറേ
0: പിന്നെ
1: മുന്നേ.
0: ആ എന്തുണ്ട് അവിടെ?
1: എപ്പോഴൊന്നും വിളിക്കാൻ തോന്നി, ഇന്ന് വിളിക്കാൻ തോന്നി.
0: വിളിക്കാൻ തോന്നി, വിളിച്ച് കിട്ടുകയും ചെയ്തു അല്ലേ.
1: കെട്ടി ഞാൻ കിടക്കുകയായിരുന്നു. അപ്പൊ എന്റെ ഇടയിൽ ഒന്ന് വെറുതെ ഇങ്ങനെ കിടന്നുകൊണ്ട് വിളിച്ചപ്പോ ബെല്ലടിക്കാൻ വിളിച്ച ആടി നീട്ട് മിറ്റതൊക്കെ ഓടി. ഇവിടെ റേഞ്ചുള്ളൂ.
0: ഊണ് കഴിഞ്ഞിട്ട് അങ്ങനെ കിടക്കുകയായിരുന്നല്ലേ. അല്ല,
1: അല്ല, ഊണ് കഴിച്ചിട്ടില്ല.
0: ഊണ് കഴിക്കണോ, ഊണ് കഴിക്കണോ വേണ്ടേ എന്നുള്ള ഒരു ആലോചനയിൽ അങ്ങനെ കിടക്കുകയായിരുന്നു അല്ലേ.
1: ഊണ് കഴിച്ചിട്ടില്ല, എന്നെ ചായ കുടിച്ചിട്ടില്ല. ഇപ്പൊ ഒരു ചായ കുടിച്ചു, ഒരു അരമണിക്കൂർ.
0: ഓ അത് ശരി.
1: അതാണ് ചായ കുടിച്ചപ്പോ ഇങ്ങനത്തെ ചോറുണ്ണി 2 മണിക്ക് മതിച്ചു.
0: എങ്കിലും നമുക്ക് വെറുതെ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് കരുതി വിളിച്ചപ്പോഴത്തേക്കും ദേ കിട്ടിയിരിക്കുന്നു.
1: വെറുതെ ഭാഗ്യത്തിന് ട്രൈ ചെയ്താ കിട്ടി.
0: ശരി ശരി. പിന്നെ
1: നാടകങ്ങളൊക്കെ നന്നായിരുന്നു കേട്ടോ.
0: ആ അതെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാം അവരും അഭിപ്രായം പറഞ്ഞു. നല്ല നാടകങ്ങളായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് നാടകങ്ങൾ ഇങ്ങനെ കേൾക്കുന്നത്. നാടകോത്സവം നടത്തിയതിൽ വളരെയധികം സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ധാരാളം ശ്രോതാക്കൾ കത്തുകൾ എഴുതുകയും വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? കാറ്റത്ത് കിളിക്കൂട് എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ ഗാനം അല്ലേ. കാവാലം നാരായണ പണിക്കർ എഴുതി, ജോൺസൺ സംഗീതം നൽകിയ ഗാനം. വളരെ മനോഹരമായ
1: ഗാനം.
0: അതെ, നല്ല ഗാനം. ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ ഈ പാട്ട്?
1: സമർപ്പണം നമ്മുടെ ഗിരീഷ് ചിറ്റണ്ട, അതുപോലെ മളഞ്ഞൂർ വാസു, നമ്മളിങ്ങനെ കുറെ ശ്രോതാക്കളുണ്ടല്ലോ.
0: എല്ലാം നമ്മുടെ ആകാശവാണിയുടെ ആൾക്കാരാ.
1: അനീഷ് കൊല്ലമ്പടി സ്ഥിരം മറ്റേ നമ്മുടെ റേഡിയോ ഗ്രൂപ്പ് ഉണ്ട്, അതില് റെക്കോർഡ് ചെയ്ത് അയച്ചല്ല പരിപാടി. അപ്പൊ അയാൾക്കൊക്കെ നമ്മൾക്ക് പ്രിയപ്പെട്ട ഒരാളാണ് ഇവരൊക്കെ.
0: പിന്നെ നമുക്കും പ്രിയപ്പെട്ട, ആകാശവാണിക്കും പ്രിയപ്പെട്ട ആൾക്കാരാണ് കേട്ടോ.
1: എല്ലാ ശ്രോതാക്കളും റേഡിയോ കേൾക്കാൻ പറ്റാത്തവർക്കൊക്കെ അയച്ചവരുണ്ട്.
0: അതെ അതെ അതെ.
1: അപ്പൊ അങ്ങനെ കൊറേ ഒരു കൂട്ടായ്മ ഉണ്ട്.
0: ഈ കൂട്ടായ്മയില് ഈ പരിപാടികളെ കുറിച്ചൊക്കെ ചർച്ചകളൊക്കെ നടക്കാറുണ്ടോ? ചർച്ച ഉണ്ടാവും അല്ലേ. ഇന്ന പരിപാടി ഇന്ന രീതിയിലായിരുന്നു, കൊള്ളാമായിരുന്നു, കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു, മറ്റേ എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ വളരെ ഗൗരവമായിട്ട് തന്നെ ചർച്ച ചെയ്യാറുണ്ട് അല്ലേ.
1: മഞ്ചേരിയിൽ ഇപ്പോഴത്തൊരു സംഘം ഉണ്ടായിരുന്നു ശ്രോതാക്കൾ, അതില് ഇങ്ങനെ ഇതിനെ പറ്റി ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മഞ്ചേരി നിലയത്തിലെ ഉദ്യോഗസ്ഥന്മാരെ, പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഡി പ്രദീപകുമാർ സാർ, ഇങ്ങനെയുള്ളവർക്ക് വന്നിരുന്നു.
0: വന്നിരുന്നു.
1: പിന്നെ ആരെ ഇപ്പോഴത്തെ ശരത്ചന്ദ്രൻ സാറോ
0: റിട്ടയർ ആയി
1: വന്നു. ആ ശരത്ചന്ദ്രൻ സാർ, കെ വി ശരത്ചന്ദ്രൻ, പ്രമുഖ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പി എ ബിജു സാർ അവിടെ ഉണ്ടോ? നമ്മള് അറിയുന്ന ഒരു വ്യക്തിയാണ്. കൊറേ മുന്നേ ടഫറൊന്നല്ല, 10 രൂപ മുന്നേ കണ്ടത്, പിന്നെ കണ്ടിട്ടില്ല. മഞ്ചേരി ഉള്ളപ്പോ
0: കണ്ടതാണല്ലേ സാറ്.
1: അവിടെ ഉണ്ടല്ലോ അല്ലേ ആള്?
0: ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ?
1: ശരി ശരി,
0: ഇനിയും വിളിക്കണം കേട്ടോ. ഇനി ഇതുപോലൊരു
1: നല്ല ഇഷ്ടം, അല്ല നല്ല ഇഷ്ടമാണ് അവതരണം. എം ഡി രാജേന്ദ്രൻ സാറിന്റെ ശബ്ദം പോലെ സാറിന്റെ
0: തന്നെയോ?

0: നന്ദി ഉണ്ടോ? അയ്യോ,
1: തൃശൂർ നിലയത്തിലുണ്ടായിരുന്നു എം ഡി
0: അറേ പിന്നെ
1: രാജേന്ദ്രൻ്റെ,
0: നമ്മുടെ ഗാനരചയിതാവ്
1: അറിയില്ലേ?
0: എൻ ടി രാജേന്ദ്രൻ
1: ആ
0: സാറ്
1: അദ്ദേഹം തൃശ്ശൂരി
0: അതെ അതെ
1: അനൗൺസർ അല്ലേ
0: അതെ
1: തൃശ്ശൂരിൽ.
0: അതെ അതെ അതെ അതെ
1: അദ്ദേഹത്തിന് അതേ ശബ്ദം, ഞാൻ എല്ലാവരോടും പറയും എം ഡി രാജേന്ദ്രൻ സാറിന് അതേ ശബ്ദം അദ്ദേഹത്തിനും.
0: ആ ശരി, അപ്പം ജോഷിലാലിന്റെ
1: എത്ര
0: ശബ്ദമായിട്ട്,
1: നല്ല ശബ്ദം
0: ജോഷിലാലിന്റെ
1: ആ
0: ശബ്ദമായിട്ട്
1: ജോഷിലാൽ.
0: തോന്നുന്നില്ല അല്ലേ?
1: ആ അല്ല നല്ല ഇഷ്ടം അങ്ങനെ രണ്ടാളുടെ ശബ്ദം
0: ശരി ശരി
1: ഇഷ്ടം.
0: ശരി, നന്ദിയുണ്ട് കേട്ടോ. കാര്യം
1: ടി
0: അദ്ദേഹത്തെ പോലെ പ്രഗത്ഭനായ ഒരു വ്യക്തിയോടുകൂടി നമ്മളെ ഒന്ന് താരതമ്യപ്പെടുത്തിയതിന് എനിക്ക് വളരെ നന്ദിയുണ്ട്.
1: അദ്ദേഹം വലിയ ആണല്ലോ
0: ശരി ശരി,
1: നിലയത്തിൽ
0: അതെ അതെ. അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ?
1: സന്തോഷം സന്തോഷം
0: സന്തോഷം, ഇനിയും വിളിക്കണം കേട്ടോ. ഇനി ഒരു 3 മാസം ഒക്കെ കഴിഞ്ഞിട്ട്
1: ആയിക്കോട്ടെ,
0: വിളിക്കാം.
1: 4 മാസം കഴിഞ്ഞ്
0: ശരി,
1: വിളിക്കും.
0: അപ്പോ ഗാനത്തിൽ
1: സന്തോഷം.
0: ഗാനം കേൾക്കാം. കാവാലം നാരായണ പണിക്കർ എഴുതി, ജോൺസലീണ പകർന്ന്, എസ് ജാനകി പാടിയ ഗാനം, ചിത്രം കാറ്റത്തെ കിളിക്കൂട്ട്.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ
3: ഹലോ, നമസ്തേ സാർ.
2: ആ നമസ്കാരം, പേര് പറയൂ അങ്ങയുടെ.
3: അടൂർ
2: വയലായിലിൽ
3: ഗോപാലകൃഷ്ണൻ
2: അല്ലേ? എന്തെയ്യുന്നു ഗോപാലകൃഷ്ണൻ?
3: ഞാന് കോളേജ് സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയതാണ്.
2: എത്ര വർഷം ഉണ്ടായിരുന്നു?
3: 20-21 കൊല്ലം ഉണ്ടായിരുന്നു.
2: ടീച്ചിങ് ഫീൽഡ് ആയിരുന്നോ അതോ?
3: അല്ലല്ല, നോൺ ടീച്ചിങ് ആയിരുന്നു. ഞാൻ ലാബ് അസിസ്റ്റന്റ്.
2: ലാബ് അസിസ്റ്റന്റ് ആയിരുന്നല്ലേ, ശരി. എവിടെയായിരുന്നു, ഏത് കോളേജിലായിരുന്നു?
3: ഞാൻ NSS കോളേജ് പന്തളത്തിൽ നിന്നാണ് റിട്ടയർഡ് ആയത്.
2: ആ
3: പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പാറശാല VTM NSS ഇരുന്നിട്ടുണ്ട്.
2: ആ VTM NSS. ഓക്കേ ഓക്കേ.
3: അപ്പോ
2: ദീർഘകാലം ലാബിൽ പ്രവർത്തിച്ച പരിചയം അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഔദ്യോഗിക കാലം ഒക്കെ? ഇപ്പൊ എന്ത് ചെയ്യുന്നു? വെറുതെ ഇരിക്കുന്നു അല്ലേ?
3: കാഴ്ചശക്തിയൊക്കെ നശിച്ചുപോയി.
2: ആ
3: വർഷം
2: എന്നെ ഒട്ടും ഒട്ടും കാഴ്ച പരിമിതി ഒരു വളരെ കൂടുതലാണോ?
3: വീട്ടില് എന്റെ ഭാര്യ മരിച്ചുപോയി, പിന്നെ ഞാനും മകനേ ഉള്ളു.
2: അതെന്ത് ചെയ്യുന്നു മകൻ? മകൻ
3: പഞ്ചായത്തിൽ ജോലിയാ, പഞ്ചായത്ത് വോമൻ സർവീസ്.
2: ശരി ശരി. ഇപ്പോ വീട്ടിലെങ്ങനെ? ഇപ്പൊ വീട്ടിൽ ഒറ്റയ്ക്കാണോ? വെറുതെ ഇരിക്കുകയാണോ? ചുമ്മാതിരിക്കുകയാണ് അല്ലേ? വേറെ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നില്ലേ? എന്തെങ്കിലും ഒക്കെ
3: ഒന്നുമില്ല. ആളിന്ത്യ റേഡിയോ ആയിട്ടുള്ള ബന്ധമുണ്ട്.
2: ആ റേഡിയോ കേൾക്കുന്നത് തന്നെ നമുക്കൊരു ആശ്വാസമാണ് അല്ലേ?
3: റേഡിയോക്കകത്ത് മിക്ക പരിപാടികളും ശ്രദ്ധിക്കും.
2: ഇന്ന് ഏത് ഗാനമാ കേൾക്കേണ്ടത്?
3: കാട്ടുപുരങ്ങൾ എന്ന് പറയുന്ന ചിത്രത്തില്
2: പി ഭാസ്കരൻ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം. നല്ലൊരു ഗാനം.
3: കേട്ടിട്ട് കുറച്ച് കാലങ്ങളായി.
2: അല്ല, ഇടയ്ക്ക് കേൾപ്പിക്കുമായിരുന്നു. ഇടയ്ക്ക് കേൾപ്പിക്കും ഈ ഗാനം. ചിലപ്പോ ആ സമയത്ത് അങ്ങ് ചിലപ്പോ കേൾക്കുന്നില്ലായിരിക്കാം,
3: അതുണ്ടാവാം.
2: അതെ അതെ.
3: ശബ്ദ സൗകുമാര്യം,
2: പിന്നെ നല്ല ശബ്ദമല്ലേ? നല്ല ശബ്ദം മാത്രം, നല്ല നല്ല വരികളാണ്, നല്ല സംഗീതമാണ്.
3: ശബ്ദ സൗകുമാര്യം എന്ന് പറയുന്നത് നമുക്ക് എവിടെ പറയാനൊക്കും.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
3: സാറിന്റെ പ്രോഗ്രാം ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്.
2: ആ നല്ല കാര്യം. എന്റെ മാത്രമല്ല കേട്ടോ, എല്ലാവരുടെ പ്രോഗ്രാമുകളും കേൾക്കണം. എല്ലാവരുടെയും കേൾക്കണം, എല്ലാവരുടെ പ്രോഗ്രാമും കേൾക്കണം. അതിനകത്ത് ഇഷ്ടപ്പെട്ടത് പറയുകയും അതിനകത്ത് വിമർശനാത്മകമായിട്ടുള്ളത് അറിയിക്കുകയും ചെയ്യണം.
3: നമ്മുടെ ശ്രോതാക്കൾ പലരും
2: പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്.

0: ശ്രോതാക്കൾ പലരും വെറുതെ സമയം കളയും, കാര്യം ഈ പറഞ്ഞു പറഞ്ഞ് കേട്ടത് കേട്ടത് വീണ്ടും വീണ്ടും ആവർത്തിക്കുക. ചിലര് അവരുടെ വീട്ടുകാര്യങ്ങൾ മാത്രം പറയുക, അമ്മായിയപ്പൻ റേഡിയോ, അയ്യോ അമ്മായിയപ്പൻ നാടക നൃത്തസംഘം നടത്തി, പത്തേ നടത്തി, വീട്ടിൽ ഭാര്യയുടെ പേരിലൊരു കത്ത്, ഭർത്താവ് വേറൊരു പേരിലൊരു കത്ത്, ഇതിനൊക്കെ ഒരുപാട് വെറുതെ നമ്മുടെ സമയങ്ങള് ഒരുപാട് ഒരുപാട് ഇല്ലാതാക്കും,
1: കളയുന്നുണ്ട്.
0: മറ്റൊരാൾക്കുള്ള ഒരു അവസരവും കൂടെ നഷ്ടപ്പെടുകയാണ്.
1: ആൾക്കാർക്ക് പലതും ഇപ്പൊ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ പറയുന്നത്. ചിലപ്പോ അവരുടെ കുടുംബ വിശേഷങ്ങൾ പറയാനും കാണും, വ്യക്തിപരമായ വിശേഷങ്ങൾ, നാട്ടിലെ വിശേഷങ്ങൾ പറയാനും കാണും. അങ്ങനെ വിശേഷങ്ങൾ പലതാണ്. അത് ആൾക്കാരെ ബന്ധപ്പെടുത്തിയായിരിക്കും വിശേഷങ്ങൾ മാറുന്നത് അല്ലേ?
0: അതെ.
1: നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ വിശേഷത്തിനോടൊപ്പം, അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തോടൊപ്പം, നമ്മുടെ സങ്കടത്തോടൊപ്പം, നമ്മുടെ ആശങ്കയോടൊപ്പം, നമ്മുടെ ഒരു ആഹ്ലാദത്തോടൊപ്പം ഒരു പാട്ടും കൂടെ, അതാണല്ലോ നമ്മുടെ, അതാണല്ലോ ഗാന സല്ലാപം എന്ന് തന്നെ പറയുന്നത്. ആ സല്ലാപത്തിനിടയിൽ, അതെ, ആ സല്ലാപത്തിനിടയിൽ നമ്മൾ പല വിധമായ പല വക നമ്മൾ ഉൾപ്പെടുത്തുന്നു അല്ലേ? അതെ.
0: അതെ,
1: 100 പേരുണ്ടെങ്കിൽ 100 പേരും 100 രീതിയിലാണല്ലോ അല്ലേ? എല്ലാവരും ഒരു രീതിയിലായിരിക്കില്ല. നമ്മൾ അങ്ങനെ കരുതി നമുക്ക് മുന്നോട്ട് പോകാം. അതാണ് നല്ലത്. നമുക്ക് ഗാനം കേട്ടാലോ. ഇനിയും വിളിക്കണം കേട്ടോ. ഇനി ഒരു 3 മാസം കഴിഞ്ഞിട്ട് വിളിച്ച് നമുക്ക് ഇതേപോലെ കാര്യങ്ങളൊക്കെ, നമുക്ക് സമയം വളരെ പരിമിതമാണ് എങ്കിൽ കൂടി നമുക്ക് ഉള്ള സമയത്ത് ഉള്ള വിശേഷങ്ങൾ ഉള്ളതുപോലെ നമുക്ക് പറയാം. ശരി, എന്തായാലും വിളിച്ചതിന് നന്ദി. ഗാനം കേൾക്കാം. പി ഭാസ്കരൻ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, പി സുശീല പാടിയ ഗാനം, ചിത്രം കാട്ടുകുരങ്ങ്.

0: ഗാനശലാപം തത്സമയ ഫോണിന് ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം സാർ.
0: ആ നമസ്കാരം.
1: ആ അത് പാലായിന്ന് വരൂർന്ന് കെ ജി ചന്ദ്രൻ ആണേ.
0: കെ ജി ചന്ദ്രൻ?
1: അതെ.
0: എവിടെയാണ് സ്ഥലം? എവിടെയാണ്? പാല വലവൂർ അല്ലേ?
1: അതെ അതെ.
0: ശരി, എന്ത് ചെയ്യുന്നു കെ ജി ചന്ദ്രൻ? നമ്മുടെ രഞ്ജിനിയിലെ സ്ഥിരം ആളാണല്ലോ കെ ജി ചന്ദ്രൻ അല്ലേ? നമ്മൾ സംസാരിച്ചിട്ടുണ്ട് കുറേ നാളായി, നമ്മൾ സംസാരിച്ചിട്ട് അല്ലേ? ആ ഒത്തിരി നാളായി. ചന്ദ്രൻ എന്ത് ചെയ്യുന്നു? ടാപ്പിംഗ് ആണല്ലേ. മുമ്പ് സംസാരിച്ച ആളാണ്, മുമ്പ് ടാപ്പിങ്ങിന് പോകുന്ന കഥയൊക്കെ പറഞ്ഞ ആളാണോ? ഒരു വിളി പിന്നെ രണ്ടേ മുക്കാൽ അഴിക്കും അങ്ങനെ. ആ ആള് തന്നെയല്ലേ ഇയാള്? ആ എനിക്ക് സംശയം തോന്നി. ഇന്ന് പണിയെല്ലാം കഴിഞ്ഞോ ഇന്നത്തെ? ആ മഴ, നമ്മള് എല്ലാത്തിനും മൂടിയൊക്കെ വെച്ചോ? കഴിഞ്ഞ തവണ എങ്ങാണ്ട് വിളിച്ചപ്പോ അതിന് ചിരട്ടയ്ക്ക് മൂടി മൂടി വെക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു നമ്മളോട്. അതെ. ഓ പാട്ട് തരാമല്ലോ, ഏത് പാട്ടാണ് വേണ്ടത്? നല്ലൊരു ഗാനമാണ് കേട്ടോ, വാണി ജയറാം പാടിയത്. ഒ എൻ വി കുറുപ്പ് എഴുതി, ജോൺസൺ സംഗീതം നൽകിയ ഗാനമാണ്. ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: ഞങ്ങളെ കൂട്ടുകാരായ മിനി ബിജു ദമ്പതികൾക്ക്. പുന്നത്താനം
0: അല്ലേ? ഞാൻ പെട്ടെന്ന് കേട്ടപ്പോ കുന്നത്താനമാണെന്ന് തോന്നി. പുന്നത്താനം, ശരി. അത് അതെവിടെ സ്ഥലം? എവിടെ? അടുത്ത് അടുത്ത് തന്നെയല്ലേ, പാലയ്ക്ക് അടുത്ത്. ശരി ശരി ശരി ശരി. റേഡിയോ കേൾക്കുന്നുണ്ടാവുമല്ലോ അവർ. അതെ അതെ, അപ്പൊ കേൾക്കട്ടെ, സന്തോഷം നമുക്ക് പങ്കുവയ്ക്കാം. പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ? മഴ നിങ്ങളുടെ തൊഴിലിനെ ബാധിക്കും അല്ലേ? അതൊരു വലിയൊരു പ്രശ്നമാണ്. ചിലർക്ക് മഴയില്ലെങ്കിൽ പ്രശ്നം, ചിലർക്ക് മഴയുണ്ടെങ്കിൽ പ്രശ്നം. എല്ലാം മിതമായിട്ട് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്, അതാണ് അതിന്റെ സന്തോഷം. അതെ, ശരി ശരി. നമ്മൾ മിതമായ മഴയും മിതമായ വെയിലും പിന്നെ നമ്മുടെ അതോടൊപ്പം നമ്മുടെ മിതമായ ജീവിതവും അല്ലേ? അതെ, ശരി. ഭക്ഷണമൊക്കെ കഴിഞ്ഞോ? ആ അതിന്റെ സന്തോഷത്തിൽ ഇരിക്കുകയാണല്ലേ. പാട്ട് കേട്ട് ഉറങ്ങോ? ഇല്ല, നല്ല കാര്യം. എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമല്ലേ നമ്മുടെ അഥവാ ഈ? ശരി ശരി, അപ്പൊ നടക്കട്ടെ. അപ്പൊ ജോലിയെല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ. നമുക്ക് ഗാനം കേട്ടാലോ, ഇനിയും വിളിക്കണം കേട്ടോ. ശരി എന്നാലേ. കിലുകിലുക്കം എന്ന ചിത്രത്തിന് വേണ്ടി വാണി ജയറാം പാടിയ ഗാനം, ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജോൺസൺ.

0: ഗാനശലാപം തത്സമയ ഫോണിൽ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ,
1: നമസ്കാരം സാർ.
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഹലോ,
1: സുരേഷ്.
0: ഹലോ, പേര് പറയൂ.
1: പേര് സുരേഷ്.
0: സുരേഷ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: കല്ലമ്പലത്തിനടുത്ത് ഞെക്കാട്.
0: ഞെക്കാട്. എന്ത് ചെയ്യുന്നു സുരേഷ്?
1: തയ്യക്കടയാണ്.
0: തയ്യക്കടയാണോ?
1: ഓ,
0: നമ്മൾ ആദ്യമായിട്ടാണോ സംസാരിക്കുന്നത്?
1: അല്ലല്ല, നേരത്തെ സംസാരിച്ചിട്ടുണ്ട്.
0: ഞെക്കാട്. ഞെക്കാട് എന്ന് പറയുന്നത് നമ്മുടെ വർക്കലയ്ക്ക് അടുത്ത് അല്ലേ? കല്ലമ്പലത്തിന്ന് വർക്കലയ്ക്ക് പോകുന്ന ഒരു.
1: കല്ലമ്പലത്തിന്ന് 2 കിലോമീറ്റർ.
0: ഓ, അതെ അതെ. ശരി ശരി. എങ്ങനെയുണ്ട് തയ്യൽ ജോലിയൊക്കെ? ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല തയ്യലുണ്ടാവും അല്ലേ? ശരിക്ക് പണിയുണ്ട്. എന്നാലും സാധാരണ ആ ഒരു സീസൺ മാത്രമേ നമുക്ക് തയ്യൽ ജോലി വളരെ കൂടുതലായിട്ട് കിട്ടാറുള്ളൂ അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇപ്പോൾ റെഡിമെയ്ഡൊക്കെ വന്നുകൊണ്ട് നമ്മളെ ജോലിയൊക്കെ ബാധിച്ചിട്ടുണ്ട്.
1: ഓണത്തിന് പണിയില്ല.
0: ആ അതെ, മുമ്പൊക്കെ ഓണം, കല്യാണം, വിവാഹം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല തൊഴിലായിരുന്നു, നല്ല തിരക്കായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. എന്നാലും നമുക്ക് അത്യാവശ്യമുള്ള ജീവിക്കാനുള്ള ഒരു കിട്ടുന്നില്ലേ?
1: അല്ല, ഓണത്തിന് അല്ല, സ്കൂൾ തുറപ്പിന് ശരിക്ക് പണിയുണ്ട് സാർ.
0: ആ അത് നമുക്കറിയാം. കാര്യം വളരെ നല്ല പണിയാണ്. നല്ല പണി എന്ന് പറഞ്ഞാൽ ഒരു ഒരു മാസം കൊണ്ടൊന്നും തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള പണിയാണ് അല്ലേ? ശരി ശരി. വീട്ടിലാരൊക്കെ ഉണ്ടോ സുരേഷ്?
1: വീട്ടിൽ ഭാര്യ, ഒരു മോള്.
0: ആ പിന്നെ
1: മോള് നഴ്സാണ്.
0: ആലുവ ജോലി ചെയ്യുന്നു. ശരി. ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: ഇത് മനുഷ്യന് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ സുഖമൊരു ബിന്ദു.
0: യേശുദാസും ബി വസന്തയും കൂടെ പാടിയ ഗാനം അല്ലേ? സുഖമൊരു ബിന്ദു, ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെണ്ടുലമാടുന്നു അല്ലേ? ജീവിതം അത് ജീവിതം. എന്ത് വരികളാണല്ലേ നമ്മുടെ ജീവിതം ഇങ്ങനെ ഇങ്ങനെ നമുക്ക്, അതെ, ഇങ്ങനെ ജീവിതത്തെ

0: ഇങ്ങനെ നമുക്കത് ചിത്രീകരിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഒരു പെൻഡുലം, ഒരു ക്ലോക്കിലെ പെൻഡുലം, പകുതി സുഖത്തിലേക്ക് പോകുന്നു, പകുതി ജീവിതത്തിലേക്ക് പോകുന്നു. ശ്രീമരൻ നമ്പി സാറിൻ്റെ വരികളാണ്. അതെ, എം കെ അർജുനൻ സംഗീതം നൽകിയ ഗാനം. രണ്ട്, നമ്മുടെ ജീവിതത്തിനെ ആ ഒരു പെൻഡുലത്തിൽ ബന്ധപ്പെടുത്തി ഇത്രയും മനോഹരമായിട്ടൊരു തത്വചിന്തയോടുകൂടി എഴുതിയിരിക്കുകയാണ് ഗാനം അല്ലേ. ശരി, ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? എല്ലാവർക്കും.
1: പിന്നെ ഒരു അവസരം കൂടെ പറഞ്ഞോട്ടെ സാർ?
0: ഓ, പറഞ്ഞോളൂ പറഞ്ഞോളൂ.
1: ഞാൻ ഈ ഹലോ പ്രിയ ഗീതത്തിലെ ഈ പഴയ ആശിഷ്ടികളെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു അഭിപ്രായം നേരത്തെ കത്ത് എഴുതിയായിരുന്നു. അത്
0: പഴയ പഴയ എന്താണ് ഒന്ന് ഒന്ന് ഒന്നുകൂടെ വ്യക്തം.
1: പഴയ എന്ന് പറയുമ്പോ ഇപ്പൊ മരണപ്പെട്ടു പോയ ശ്രീനിവാസൻ അടുത്ത് അടിച്ച് മരണപ്പെട്ടു പോയല്ലോ, അങ്ങനെയുള്ളവരെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ നമുക്ക് സംസാരിക്കാമായിരുന്നല്ലോ. പോലുള്ള സ്ഥലമാക്കൾ
0: ഓ അങ്ങനെ
1: പുതിയ ആൾക്കാരാണല്ലോ കൂടുതൽ വരുന്നത്.
0: അതെ,
1: അഭിപ്രായം ഞാൻ കത്ത് എഴുതിയായിരുന്നു.
0: ശരി, ഓക്കെ. അപ്പൊ നമുക്ക് ഏതായാലും ഈ ഗാനം ഈ ഗാനം കേട്ടാലോ, ഇനിയും വിളിക്കണം കേട്ടോ. ഇനിയും വിളിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് പങ്കുവയ്ക്കാം. അപ്പൊ ഇന്ന് ജോലി ഇല്ലായിരുന്നു, ഞാൻ അത് ഇടയ്ക്ക് ചോദിക്കാൻ വിട്ടുപോയി. ആ, പണിക്കിടയിലാണ് വിളി അല്ലേ? അത് ശരി. നമുക്ക് ഇപ്പൊ ജോലി തിരക്കായതുകൊണ്ടാണോ രാവിലെ 5 മണിക്ക് തുറക്കുന്നത്? നല്ല പണി, രാത്രി വരെ ഇരുന്ന് പണി ചെയ്താലും തീരാത്ത അത്ര ഉണ്ടല്ലേ. വേറെ സഹായത്തിന് വീട്ടിൽ കടയിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ആ, അതുകൊണ്ട് ഇപ്പൊ വളരെ താമസമില്ലാതെ ആൾക്കാർക്ക് തയ്ച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ടല്ലേ. യൂണിഫോം തയ്യൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു കൃത്യമായിട്ടൊരു അളവും കാര്യങ്ങളും അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ചില ചില സ്കൂളുകൾക്ക് പ്രത്യേക രീതിയിൽ തന്നെ തയ്ക്കണം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ലേ. അത് നിങ്ങൾക്കറിയാമോ, അങ്ങനെ തയ്ക്കാനുള്ള രീതി അവർ യൂണിഫോമിന്റെ മോഡൽ കൊണ്ടുവരുമോ, എങ്ങനെയാണത്?
1: അല്ല സാറേ, ഇത് ജെൻസിന്റെ പണി മാത്രമേ ചെയ്യൂ. പക്ഷേ ഞാൻ 32 വർഷത്തോളമായി, എനിക്ക് പണിയുണ്ട്.
0: ആ, അത് ശരി. 32 വർഷമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ, അത്രത്തോളം
1: ഞായറാഴ്ച പോലും അവധി എടുക്കാതെ
0: ജോലി ചെയ്യുന്നുണ്ട്. ശരി ശരി, നല്ല കാര്യം, നടക്കട്ടെ. വെറുതെ ഇരിക്കുന്നില്ലല്ലോ, നല്ലോണം പണിയെടുത്തല്ലേ ജീവിക്കുന്നത് അല്ലേ. ശരി ശരി, അപ്പോൾ നമുക്ക് ഏതായാലും ഇനി നമുക്ക് ഗാനം കേൾക്കാം. ഇനിയും വിളിക്കണം കേട്ടോ, ഗാനം കേൾക്കാം. ഇത് മനുഷ്യനോ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ബി വസന്തയും പാടിയ ഗാനം. ഗാനത്തിൻ്റെ വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം. ആ ഹലോ, പേര് പറയൂ. കൊല്ലം പരവൂർ നിന്ന് മോഹൻദാസ് അല്ലേ? എന്ത് ചെയ്യുന്നു മോഹൻദാസ്? ആ, നേരത്തെ നമ്മൾ ഒരു പ്രിയ സുഹൃത്ത് വിളിച്ചിരുന്നു, ഒരു ടൈലർ, ഒരു സുരേഷ് ഞക്കാട്. ഞക്കാട് നിന്നൊരു പ്രിയ സുഹൃത്ത് വിളിച്ചിരുന്നു. ഇത് കൊല്ലം പരവൂർ അല്ലേ? ഇത് കടയിൽ നിന്നായിരിക്കും വിളിക്കുന്നത് തന്നെ. വീട്ടിൽ വന്നു, കടയിലായിരുന്നു. നല്ല പണിയുണ്ട് അല്ലേ?
1: ആ
0: ശരി ശരി, എന്റെ പണിയുടെ കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മുടെ അദ്ദേഹം പറഞ്ഞിരുന്നു, സുരേഷ് പറഞ്ഞിരുന്നു, കേട്ടല്ലേ. അപ്പൊ ഒന്ന് വിളിക്കണമെന്ന് തോന്നി വിളിച്ചതാണോ അതോ വെറുതെ എങ്കിലും കൊണ്ട് ഒന്ന് വിളിച്ചതാണോ? ഇടയ്ക്ക് സംസാരം. ആ ശരി ശരി, വീട്ടിലാരൊക്കെ ഉണ്ട് സുരേഷ് മോഹൻദാസ്? ശരി ശരി, ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? വെളുത്തവാവിനും മക്കൾക്കും വെള്ളിത്തലക്കെട്ട്. നല്ല രസകരമായ ഒരു ഗാനമാണത്. യേശുദാസ്, അടൂർഭാസി, ശ്രീലത എന്നിവർ പാടിയ ഗാനമത്. അതെ അതെ, ഈ ഗാനം എഴുതിയത് വയലാറാണ് കേട്ടോ. വയലാറിന്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ശങ്കർ ഗണേഷ്, ചക്രവാകം എന്ന ചിത്രത്തിൽ നിന്ന്
1: ഗാനം.
0: ചക്രവാകം ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ ഈ ഗാനം? എല്ലാവർക്കും, വേറെ ആരും നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഇങ്ങനെ ഒന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അല്ലേ? പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ നമുക്ക് എന്ത് ആശ്വാസമാണെന്നോ റേഡിയോ പരിപാടി കേൾക്കുമ്പോഴത്തേക്കും. ആ, ഇപ്പോ താങ്കളെ പോലെ ഈ എന്തോ തയ്യൽ തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ പരിപാടി കേൾക്കുകയും ചെയ്യാം, ജോലിയും നടക്കും അല്ലേ?
1: അത് മാത്രമല്ല,
0: റേഡിയോ റേഡിയോ വെച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് നമ്മൾ. അതെ
1: അതെ, ഇവിടെ മാത്രമല്ല, വിദേശത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ.
0: റേഡിയോ അവിടെ ഇരുന്ന് റേഡിയോയുടെ ജോലി ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യും അല്ലേ? രണ്ട് ജോലിയും വളരെ ഭംഗിയായിട്ട് നടന്നു പോകും. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഏതായാലും ഗാനം കേട്ടാലോ? ഇനിയും വിളിക്കണം കേട്ടോ, ഇനിയും വിളിച്ച് നമുക്ക് ഇതേപോലെ ഉള്ള സമയത്ത് നമുക്കുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം കേട്ടോ. ശരി, എന്നാൽ ചക്രവാകം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ്, അടൂർ ഭാസി, ശ്രീലത എന്നിവർ പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ വയലാർ, സംഗീതം ശങ്കർ ഗണേഷ്.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ ഹലോ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ, നമസ്കാരം.
0: ആ നമസ്കാരം. നമ്മുടെ ഫോണ്, ഹലോ,
1: എന്തോ?
0: കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഫോണിൽ
1: ആ
0: കേൾക്കുന്നുണ്ടോ?
1: കേൾക്കുന്നുണ്ട്. ഇവിടെ ഭയങ്കര മഴയാണേ.
0: ആ
1: ആ ഞാന്
0: ഓ,
1: എന്താ പറയാ,
0: പേരെന്താണ്?
1: വിളിച്ചിട്ടിപ്പോ അഞ്ചാറ് മാസം കഴിഞ്ഞു.
0: ആ
1: എന്തോ?
0: പേരെന്താണ്? പേരെന്താണ്?
1: പേര് സുലോചന. സുലോചന.
0: എവിടെന്നാ വിളിക്കുന്നേ?
1: അടൂർ. അടൂർ നിന്ന്. അടൂർ നിന്ന്.
0: അടൂരൊക്കെ നല്ല മഴയാണോ?
1: അതെ അതെ.
0: ആ മഴ പെയ്യട്ടെ.
1: ആ
0: ആ
1: പിന്നെ എന്താ
0: ഓ
1: പറയാ, ഞാന് കുട്ടിന്ന് വിളിക്കുന്ന ആളാണ്. പക്ഷെ
0: ആ
1: ഒരു പ്രാവശ്യമേ കിട്ടിയിട്ടുള്ളു വർഷങ്ങൾക്ക് ശേഷം. അതും സാറ് തന്നെയായിരുന്നു അന്ന് എടുത്തത്. പിന്നെ അക്ഷരശക്തി വിജയമായിട്ടുണ്ടായിരുന്നു ഞാന്. ആ
0: ഏത് ഗാനമാ കേൾക്കേണ്ടത്?
1: മൗനം സ്വരമായി ഒരു പാട്ടില്ലേ?
0: ആയുഷ്കാലം എന്ന സിനിമയിലെ അല്ലേ?
1: അതെ അതെ അതെ.
0: ഈ ഗാനം ആർക്കിൽ
1: അപ്പൊ
0: സമർപ്പിക്കുന്നുണ്ടോ?
1: ഗാനം എന്റെ മകൾക്ക് വേണ്ടിയും പിന്നെ ആകാശവാണിയിലെ എല്ലാ ശ്രോതാക്കൾക്കും പിന്നെ എന്റെ ചേച്ചിക്കും പിന്നെ ആകാശവാണി നിലയത്തിലെ എല്ലാ ജീവനക്കാർക്കും എല്ലാവർക്കും. പിന്നെ വിളിക്കുമ്പോ ഈ ബെല്ലി എന്തോ
0: വീട്ടിലാരൊക്കെ ഉണ്ട്?

0: വീട്ടില് ഞാനും ഹസ്ബൻഡും ഇളയ മകളും, എനിക്ക്
1: ശരി
0: രണ്ടും
1: ശരി.
0: മക്കളാണ്.
1: ആ
0: മൂത്താളെ കല്യാണം കഴിച്ചത് ഞാനും ഇളയ മകളും ഹസ്ബൻഡാണ് താമസിച്ചത്.
1: ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഗാനം കേട്ടാലോ?
0: കേൾക്കാം.
1: ശരി ശരി. അപ്പോൾ ഇനിയും വിളിക്കണം കേട്ടോ, ഇനിയും വിളിച്ച് നമുക്ക് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. ആയുഷ്കാലം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം അല്ലേ, അതല്ലേ ആവശ്യപ്പെട്ടത്? ഹലോ, കൈതപ്രത്തിൻ്റെ വരികൾ, ഔസേപ്പച്ചൻ്റെ സംഗീതം.
2: സ്വരമാ

0: ഇതിൻ്റെ സഹായം നിർവഹിച്ചത് വി സുരേഷ് കുമാർ, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് നദീർഷ, രജില ആർ.
1: ഇന്നത്തെ ഗാനശലാപം സമാപിക്കുന്നു. പരിപാടിയിൽ ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നത് എൻ ജെ ജോഷിലാൽ.

0: ആകാശവാണി
1: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 58-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, മീന നെവിൽ. സംവിധാനം പി എ ബിജു.
2: പെറ്റമ്മയുടെ വറ്റാത്ത സ്നേഹസരിത്തിൽ മുങ്ങി നിവർന്നാൽ ഏതു ശിക്ഷയും ഏറ്റുവാങ്ങാൻ തനിക്ക് ശക്തി ലഭിക്കുമെന്ന് കഥാനായകൻ റസ്കോൾനിക്കോവ് കരുതുന്നുണ്ടാവാം. അമ്മയോട് വിട പറയാൻ നിക്കോവ് എത്തിയിരിക്കുകയാണ്. റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ പഠിക്കാനയച്ച മകൻ നിക്കോവ് രണ്ടു സ്ത്രീകളുടെ ഘാതകനാണെന്ന് ഒന്നര നൂറ്റാണ്ട് മുൻപത്തെ ആ അമ്മയും ഇന്നത്തെ പോലെ തന്നെ അറിഞ്ഞിരുന്നില്ല. കൊലപാതക ശേഷം കുറ്റബോധം വേട്ടയാടിയ നിക്കോവ് പോലീസിന് കീഴടങ്ങാൻ പോകുന്നതിന് തൊട്ടു മുൻപാണ് ഈ രംഗം. മകൻ മടങ്ങി വരണമെന്ന അമ്മയുടെ ഉൽക്കടമായ ആഗ്രഹം പ്രത്യാശയുടെ ആ പ്രകാശനൂലിൽ പിടിച്ച് നിക്കോവിന് കൊടും ശിക്ഷയുടെ സൈബീരിയ കടന്നെത്താനാവുമോ? കുറ്റവും ശിക്ഷയും ഹൃദയസ്പർശിയായ അവസാന റീലുകൾ ഓടുകയാണ്.
3: ഞാൻ വന്നു അമ്മയെ അവസാനമായി കാണാൻ.
4: നിന്നെ കണ്ണീരോടെ സ്വാഗതം ചെയ്യുന്നതിൽ നീ ദേഷ്യപ്പെടല്ലേ? ഞാൻ ചിരിക്കുകയാണ്, കരയുകയല്ല. ഞാൻ കരയുകയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ വളരെ ആഹ്ലാദിക്കുന്നു. നിന്റെ അച്ഛന്റെ മരണശേഷം എന്തിലും കണ്ണുനീർ പൊഴിക്കുന്ന ഒരു ദുശീലം എനിക്കുണ്ട്. സന്തോഷം വന്നാലും സങ്കടം വന്നാലും
3: അമ്മ അമ്മ കരയല്ലേ?
4: നീ ക്ഷീണിച്ചു പോയി. എന്താ എന്താ മേലാകെ ചെളി പുരണ്ടിരിക്കുന്നല്ലോ?
3: അത് ഇന്നലെ ഞാൻ മഴ നനഞ്ഞമ്മേ.
4: ദൈവത്തിന് മാത്രം അറിയാം നിന്റെ പദ്ധതികൾ എന്താണെന്ന്, അല്ലെങ്കിൽ എന്തെല്ലാം ആശയങ്ങളാണ് നിന്റെ മനസ്സിൽ പൊട്ടി വിരിയുന്നതെന്ന്. നിന്റെ ലേഖനം ഞാൻ വായിച്ചു, പെട്രോവിച്ച് കൊണ്ടുവന്ന് തന്നു. നീ അതൊന്നും അമ്മയെ കാണിക്കില്ലല്ലോ. അത് നെഞ്ചിൽ ചേർത്താ ഞാൻ ഉറങ്ങിയത്.
3: അല്ലമ്മ, അയാളോട് വരാറുണ്ടോ?
4: ആ, ഒന്ന് രണ്ട് തവണ വന്നു. അയാൾക്ക് നല്ല മതിപ്പാണ് നിന്നെപ്പറ്റി. റഷ്യൻ ചിന്തകരുടെ സ്ഥാനത്ത് ഒരു ഉന്നത സ്ഥാനം നിനക്ക് കിട്ടും മോനെ. നിന്റെ ബുദ്ധിയും പ്രതിഭയും ഉപയോഗിച്ച് ഏത് ഉന്നത പദവിയും നിനക്ക് നേടാനാവും.
3: അമ്മ, ഡോണി എവിടെ?
4: ആ,

0: അവൾ പുറത്തു പോയിരിക്കുകയാണ്. അവൾ എന്നെ തനിച്ചാക്കി പുറത്തു പോകുന്നു. ഡോണി എന്നെ അവഗണിക്കുകയാണെന്നൊന്നും ഞാൻ പറയില്ല. അവൾക്ക് അവളുടേതായ രീതികളുണ്ട്, എനിക്കെന്റേതും. ആ, ഈയിടെ അവൾ എന്തോ രഹസ്യങ്ങൾ പേറി നടക്കുന്നതായി എനിക്ക് തോന്നുന്നു.
1: കാരണങ്ങളുണ്ടാവും.
0: നീ എന്നെ വിഷമിപ്പിക്കരുത് മോനെ.
1: അമ്മേ,
0: നിനക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുമ്പോഴെല്ലാം വരണം. വരാൻ പറ്റിയില്ലെങ്കിൽ സാരമില്ല, ഞാൻ കാത്തിരിക്കും.
1: കരയില്ല അമ്മേ.
0: ആ, കാപ്പിയുണ്ട്, ഞാനത് നിനക്ക് തന്നതേയില്ല. ഷോ, മറന്നുപോയി. അതാണ് വാർദ്ധക്യത്തിന്റെ സ്വാർത്ഥത. ഞാൻ ഉടനെ കൊണ്ടുവരാം.
1: അമ്മേ, അത് സാരമില്ല, എനിക്ക് ഉടനെ പോകണം. അതിനുവേണ്ടിയല്ല ഞാൻ വന്നത്.
0: എന്താ എന്താ നീ പറയാൻ തുടങ്ങുന്നത്?
1: അമ്മേ, എന്തൊക്കെ സംഭവിച്ചാലും എന്നെക്കുറിച്ച് എന്തൊക്കെ കേട്ടാലും എന്തെല്ലാം ആളുകൾ വന്ന് എന്നെ പറ്റി പറഞ്ഞാലും അമ്മ ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്നത് പോലെ എന്നും സ്നേഹിക്കുമോ?
0: മോനെ, നിനക്കെന്താണ് പറ്റിയത്? നിനക്കെങ്ങനെ അത് എന്നോട് ചോദിക്കാൻ കഴിയുന്നു? എന്തിനാരെങ്കിലും എന്നോട് നിന്നെക്കുറിച്ച് പറയണം? ഞാൻ ആരെയും വിശ്വസിക്കില്ല, ഞാൻ ആരെയും ശ്രദ്ധിക്കില്ല.
1: ഞാൻ എന്നും അമ്മയെ സ്നേഹിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തി തരുന്നതിനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. ഇവിടെ ഇപ്പോൾ അമ്മ ഒറ്റയ്ക്കായതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഡോണിയ പുറത്തുപോയതിലും.
0: ഇതുവരെയും ഞാൻ വിശ്വസിച്ചിരുന്നത് ഞങ്ങൾ നിന്നെ ശല്യപ്പെടുത്തുകയാണെന്നാണ്. എന്നാൽ വലിയൊരു ദുഃഖം നിന്നെ പിടികൂടിയിരിക്കുന്നതായി ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. അതാണ് നിന്റെ ജീവിതത്തെ ദുരിതപൂർണമാക്കുന്നത്. കുറച്ചു നാളായി ഞാനതറിയുന്നു. അതെന്റെ ഉറക്കം കെടുത്തുന്നു മോനെ.
1: അമ്മ സമാധാനമായിരിക്കെ, ഈ മകൻ എപ്പോഴും അമ്മയോടൊപ്പമുണ്ട്.
0: നീ ദൂരേക്ക് വല്ലതും പോവുകയാണോ മോനെ? നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനും നിന്നോടൊപ്പം വരാം.
1: അമ്മേ,
0: ഡോണിയേയും വരൂ.
1: അത്
0: അവൾ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു. നിനക്കിഷ്ടമാണെങ്കിൽ സോണിയേയും വരും.
1: അമ്മേ, ഞാൻ പോകട്ടെ.
0: മോനെ, നീ പോവുകയാണോ?
1: എനിക്ക് ഇനി ഇവിടെ നിൽക്കാനാകില്ല. ഇപ്പോൾ തന്നെ പോകണം. ഞാൻ പോകട്ടെ. അമ്മേ, അമ്മ കരയാതെ.
0: അപ്പോ എനിക്ക് നിന്നോടൊപ്പം വരാൻ സാധിക്കില്ലേ?
1: ഇല്ല, അമ്മ, അമ്മയ്ക്ക് എനിക്ക് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ കഴിയും. അമ്മയുടെ പ്രാർത്ഥന ഒരു പക്ഷേ കേൾക്കുമായിരുന്നു.
0: തീർച്ചയായിട്ടും ദൈവം അത് കേൾക്കും. ഞാൻ നിന്നെ ആശീർവദിച്ച് കുരിശു വരയ്ക്കുന്നു.
1: അമ്മേ, എന്നെ പോകാൻ അനുവദിക്കൂ.
0: നീ കൊച്ചു കുഞ്ഞായിരുന്ന സമയത്ത് ഇതുപോലെ തന്നെയായിരുന്നു. അന്നെല്ലാം ഇതുപോലെയാണ് നീ എന്റെ അടുക്കലേക്ക് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ തരാറുള്ളത്. നിന്റെ അച്ഛനുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ അന്നത്തെ കഠിനമായ ദാരിദ്ര്യ ദുഃഖം മറന്നിരുന്നത് നിന്റെ സാമീപ്യത്തിലൂടെയാണ്. അച്ഛന്റെ ശവസംസ്കാരത്തിനു ശേഷം എത്ര കാലമാണ് ആ കുഴിമാടത്തിന് മുന്നിൽ ഇതുപോലെ ആലിംഗനം ചെയ്ത് കണ്ണീരൊഴുക്കിയിട്ടുള്ളത്.
1: അമ്മ എന്നെ കരയിപ്പിക്കും.
0: ഇന്ന് തന്നെ നീ ദൂരെ പോകുന്നില്ലല്ലോ.
1: ഇല്ല,
0: നീ വീണ്ടും വരുമോ?
1: ഞാൻ വരും
0: മോനെ.

0: ദേഷ്യപ്പെടരുത്. നിന്നോട് എന്തെങ്കിലും ചോദിക്കാൻ എനിക്ക് പേടിയാണ്. രണ്ടു വാക്ക് മാത്രം എന്നോട് പറയുക. നീ പോകുന്നത് വളരെ ദൂരെ എവിടേക്കെങ്കിലും ആണോ?
1: ഒരുപാട് ദൂരേക്ക്.
0: അവിടെ പോയാൽ നിനക്ക് ജോലി കിട്ടുമോ? നിന്നെ എന്താണ് അവിടെ കാത്തിരിക്കുന്നത്?
1: ദൈവം നൽകുന്നതെന്തും ഞാൻ സ്വീകരിക്കും. അമ്മ, അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി.
0: നീ എന്നേക്കുമായി അമ്മയെ വിട്ടു പോവുകയല്ലോ. നീ ഇവിടെ ഇനിയും വരുമല്ലോ.
1: ഞാൻ വരും, തീർച്ചയായും വരും. എന്റെ അമ്മ സമാധാനമായിരിക്കും.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 58-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾ നിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ, ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത, സംവിധാനം പി എ ബിജു.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂലൈ 1 ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496596321. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ജൂലൈ 1 ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് സന്തോഷ വാർത്ത. ആദ്യമായി EPFOയിൽ രജിസ്റ്റർ ചെയ്യുന്ന ജീവനക്കാർക്ക് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന വഴി പ്രോത്സാഹന ആനുകൂല്യം ലഭിക്കും. ഒരു മാസത്തെ EPF വേതനത്തിന് തുല്യമായ തുക പരമാവധി 15,000 രൂപ വരെ നേരിട്ടുള്ള ആനുകൂല്യമായി ലഭിക്കുന്നതാണ്. പ്രതിമാസം 1,00,000 രൂപ വരെ വേതനമുള്ളവർക്കാണ് ഈ ആനുകൂല്യത്തിന് അർഹത. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി PMVBRY.EPFIndia.gov.in എന്ന പോർട്ടൽ സന്ദർശിക്കുക.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
0: അബ്ദുൾ റസാഖ് കുർണ എഴുതിയ നോവൽ പറുദീസ, രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ
4: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
5: എന്നും രാവിലെ 7:13
4: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന PMJAY ആർക്കാണ്? 2011 സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് പ്രകാരം പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കാണ് PMJAY സഹായം. കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഒരുപോലെ ഈ സംരക്ഷണം ലഭിക്കും. ആശുപത്രിയിൽ കിടക്ക മുതൽ മരുന്നുവരെയുള്ള 1929 ചികിത്സാ പാക്കേജുകൾ സൗജന്യമാണ്. നിങ്ങളുടെ യോഗ്യത പരിശോധിക്കാൻ വിളിക്കൂ 1455555. ആയുഷ്മാൻ ഭാരത്, എല്ലാവർക്കും സൗഖ്യം.

ആകാശവാണി സമയം 2:30. ഇപ്പോൾ കേൾക്കാം CIET സ്പോൺസർ പരിപാടി ഉമംഗ്.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽഇഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.

ആകാശവാണി സമയം 3 മണി. ഗാനോപഹാരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ആദ്യം കേൾക്കാം ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിനു വേണ്ടി കെ ജയകുമാർ വരികളെഴുതി രവി ബോംബെ സംഗീതം നൽകി ചിത്രപാടിയത്.

കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി. തലമുറ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും മിൻമിനിയും സംഘവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി കേൾക്കാം സ്നേഹസാഗരം എന്ന ചിത്രത്തിന് വേണ്ടി ജി വേണുഗോപാലും ചിത്രയും പാടിയത്. കൈതപ്രത്തിൻ്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. ജൂലൈ 1 ബുധനാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ വിവിധതരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495563211. മറ്റൊരു നമ്പർ 9495963211. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ജൂലൈ 1 ബുധനാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോപഹാരം തുടരുന്നു. ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ വരികൾക്ക് മോഹൻ സിത്താര ഈണം പകർന്ന് യേശുദാസ് പാടിയത്. ചിത്രം നക്ഷത്ര താരാട്ട്.

ജാസി ഗിഫ്റ്റ്, മഞ്ജരി, രാജലക്ഷ്മി എന്നിവർ പാടിയത്. ചിത്രം ചൈന ടൗൺ. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് അനിൽ പനച്ചൂരൻ. സംഗീതം ജാസി ഗിഫ്റ്റ്.

ചിത്രം എടക്കാട് ബറ്റാലിയൻ 06. ഹരിനാരായണന്റെ വരികൾ, കൈലാസ് മേനോന്റെ സംഗീതം. ഗായകർ ഹരിശങ്കർ, നിത്യ മാമൻ.

ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. കൈലാസ് മേനോന്റെ സംഗീതത്തിൽ കെ എസ് ഹരിശങ്കർ പാടിയത്, ചിത്രം തീവണ്ടി, ഗാനരചന ബി കെ ഹരിനാരായണൻ.

എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ രശ്മിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് രശ്മിയിൽ ഒരു കൂട്ടം പരിപാടികളുമായി നമ്മളോടൊപ്പമുള്ളത് ആലപ്പുഴ മാവേലിക്കര അറുനൂറ്റിമംഗലം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഒരു കൂട്ടം കൂട്ടുകാരാണ്. നമുക്ക് അവരുടെ പരിപാടികൾ കേൾക്കാം. ഇന്ന് ആദ്യം ഒരു ലളിതഗാനവുമായി എത്തുന്നത് സേറ എസ് പോളാണ്.

0: അടുത്തത് ഒരു കഥയാണ്. കഥ പറഞ്ഞു തരുന്നത് അലങ്കൃത എസ്.
1: ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് അഹങ്കാരം വരുത്തിയ വിന. കൂട്ടുകാരെ, ആമയുടെയും മുയലിന്റെയും കുറുക്കന്റെയും കഥകൾ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ എന്റെ ഈ കഥ നടക്കുന്നത് തിരക്കേറിയ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. നോക്കൂ, ചൂളം വിളിച്ച് ഒരു ട്രെയിൻ സ്റ്റേഷനിൽ നിൽക്കുന്നത് കണ്ടില്ലേ? അതിലെ തിക്കിലും തിരക്കിനുമിടയിൽ ഒരു യുവാവ് കോട്ടും സ്യൂട്ടും അണിഞ്ഞ് ചെറിയൊരു പെട്ടിയുമായി പുറത്തേക്കിറങ്ങി. പെട്ടി താഴെ വെച്ച് തന്റെ കൂളിംഗ് ഗ്ലാസ് പൊക്കി തലയിൽ വെച്ച് അയാൾ ചുറ്റും നോക്കി. എന്റെ ഈ പെട്ടി ചുമക്കാൻ ഒരു കൂലിക്കാരനെ വേണം, അയാൾ ഉറക്കെ വിളിച്ചു. ഈ കൂലി, ഈ കൂലി. പക്ഷെ ഒറ്റ കൂലിക്കാരൻ പോലും അയാളെ തിരിഞ്ഞു നോക്കിയില്ല. അവരെല്ലാവരും ധാരാളം വെട്ടിയുമായി നിന്ന ആൾക്കാരുടെ പിറകെ പോയി. ഷേ, നാശം, ആരും വരുന്നില്ലല്ലോ. യുവാവ് ദേഷ്യത്തോടെ പിറുപിറുത്തു. അപ്പോൾ അതുവരെ പോയ ഒരാൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്താ, എന്ത് പറ്റി? എന്റെ ഈ പെട്ടി ചുമക്കാൻ ഒരു കൂലിക്കാരനെ പോലും കാണുന്നില്ല. ഈ പെട്ടി ചുമക്കാനാണോ താങ്കൾ ആളെ അന്വേഷിക്കുന്നത്? ഇത് താങ്കൾക്ക് തന്നെ എടുക്കാവുന്നതല്ലേ ഉള്ളൂ. ആ ചോദ്യം യുവാവിനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. യുവാവ് അഹങ്കാരത്തോടെ പറഞ്ഞു, നിങ്ങൾ എന്നെ കുറിച്ച് എന്തു കരുതി? പെട്ടി ചുമക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. ഓഹോ, അങ്ങനെയാണോ, എങ്കിൽ ഞാൻ ചുമക്കാൻ പെട്ടി എന്ന് പറഞ്ഞ് യുവാവിന്റെ കയ്യിൽ നിന്നും പെട്ടി വാങ്ങി

0: യുവാഗാമ ഹിൽ സ്റ്റേഷന് പുറത്തേക്ക് നടന്നു. ഒരു കുതിരവണ്ടിയുടെ മുന്നിലെത്തിയപ്പോൾ പെട്ടി അതിൽ വെക്കാൻ പറഞ്ഞു. എന്നിട്ട് കുറച്ച് പണമെടുത്ത് അയാളുടെ നേർക്ക് നീട്ടി. ഒരു ചെറു പുഞ്ചിരിയോടെ അയാൾ പറഞ്ഞത് എന്താണെന്നോ, എനിക്ക് വേണ്ട, കുട്ടി തന്നെ വെച്ചോളൂ എന്ന് പറഞ്ഞ അയാൾ യാത്രയായി. പിറ്റേന്ന് നഗരത്തിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ പ്രസംഗം നടക്കുന്നുണ്ടെന്നറിഞ്ഞ് നമ്മുടെ യുവാവും അവിടെ എത്തി. വീട്ടിലേക്ക് വന്ന ആളിനെ കണ്ട് നമ്മുടെ യുവാവ് ഞെട്ടിപ്പോയി. ഇന്നലെ എന്റെ പെട്ടി ചുമന്ന ആളല്ലേ ഇത്? ഇത്രയും ഉന്നതയിലുള്ള ആളാണോ? ഒരു മടിയുമില്ലാതെ എന്റെ പെട്ടി ചുമന്നത്. എന്നാൽ ഞാനോ? തന്റെ പ്രവൃത്തിയിൽ യുവാവിന് വല്ലാത്ത വിഷമം തോന്നി. അങ്ങനെ പ്രസംഗം കഴിഞ്ഞ് വേദിയിൽ നിന്ന് ഇറങ്ങി വന്ന അദ്ദേഹത്തിന്റെ കാലിൽ വീണ് യുവാവ് മാപ്പ് ചോദിച്ചു. അദ്ദേഹം യുവാവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് എന്താണ് പറഞ്ഞതെന്നോ, വളർച്ച ഒരിക്കലും അഹങ്കാരത്തിന്റെ ചവിട്ടുപടി ആവരുത്, അത് നമ്മളെ നാശത്തിൽ കൊണ്ടെത്തിക്കും. കൂട്ടുകാരെ, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആരാണെന്നറിയാമോ? സാമൂഹ്യ പരിഷ്കർത്താവ്, അധ്യാപകൻ, സാഹിത്യകാരൻ എന്നീ നിലകളിൽ മഹാനാണ് ഹൃദയം. ഞാൻ പറഞ്ഞ കഥയിൽ നിന്നും എന്താണ് മനസ്സിലായത്? നന്മ, ലാളിത്യം, വിനയം, സത്യസന്ധത എന്നിവ നാം എത്ര ഉന്നതയിലെത്തിയാലും നമ്മളിൽ നിന്ന് അകന്നു പോകരുത്.
1: ഇനി ഒരു കവിതയായാലോ? പോയ കാലം എന്ന കവിത ചൊല്ലുന്നു ശ്രീലക്ഷ്മി എസ് കെ.

യൂട്യൂബിലൂടെയും ടിവിയിലൂടെയൊക്കെ യുദ്ധത്തിന്റെ വാർത്തകൾ കേൾക്കുമ്പോൾ സങ്കടം തോന്നാറില്ലേ? ഇനി യുദ്ധത്തിനെതിരെ ഒരു ചിത്രീകരണവുമായി ഒരു കൂട്ടം കൂട്ടുകാരാണ് എത്തുന്നത്. ഇവാന, ഇലിഷ, അലങ്കൃത, ദേവലക്ഷ്മി, ദീക്ഷിത, സൈറ രാജേഷ്, നൈനിക എന്നിവർ അവതരിപ്പിക്കുന്ന ചിത്രീകരണം കേൾക്കാം

0: ലോകസമാധാനം കാത്തു സൂക്ഷിക്കേണ്ട രാജ്യങ്ങൾ യുദ്ധക്കൊതി പൂണ്ട് ബോംബുകൾ വർഷിക്കുന്നു, എണ്ണപ്പാടങ്ങൾ കത്തിക്കുന്നു, പിഞ്ചു ബാല്യം പോലും തകർത്തെറിയുന്നു. ഇവിടെ ക്രൂരതയ്ക്കു മുന്നിൽ സമാധാനത്തിന് വേണ്ടി വിലപിക്കുന്ന കുഞ്ഞുങ്ങൾ. യുദ്ധം തരുന്ന സമ്മാദ്യം എന്താണ്? ലോകത്തിന്റെ കപടത അറിയാത്ത കുഞ്ഞുങ്ങളുടെ ദാരുണമായ അന്ത്യം. ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സമാധാനത്തിന്റെ പ്രാവുകൾ. യുദ്ധദേവൻ.
1: അതെ, എനിക്ക് ചോര വേണം. എല്ലായിടത്തും പുകയും തീയും മാത്രം മതി. രാജ്യങ്ങൾ തമ്മിൽ തല്ലട്ടെ, മനുഷ്യർ നശിക്കട്ടെ. ഇതാണ് എന്റെ വിജയം. ദേ, അവിടെ രണ്ട് കുട്ടികൾ. അവരെന്താ പറയുന്നതെന്ന് ഞാനൊന്ന് കേൾക്കട്ടെ.
2: എനിക്ക് പേടിയാവുന്നു. എന്റെ വീട് തകർന്നു പോയി. എന്റെ സ്കൂളും കളിപ്പാട്ടങ്ങളും എവിടെ?
3: നോക്കൂ, ആകാശം കറുത്തിരിക്കുന്നു. പൂക്കളെല്ലാം വാടിപ്പോയി. എന്തിനാണ് ഈ വലിയവർ ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത്?
2: അങ്ങനെ യുദ്ധത്തിനൊരു അവസാനം വരുന്നു. ദേ, സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ.
4: നിർത്തു, ഈ ക്രൂരത അവസാനിപ്പിക്കൂ. വെടിയുണ്ടകൾ കൊണ്ട് ആർക്കും സന്തോഷം നേടാനാവില്ല.
1: നിങ്ങൾ വെറും പക്ഷികളല്ലേ? എന്റെ പീരങ്കിക്ക് മുന്നിൽ നിങ്ങൾ എന്ത് ചെയ്യാനാണ്?
5: പീരങ്കികൾക്ക് മനുഷ്യന്റെ ഹൃദയം കീഴടക്കാനാവില്ല. സ്നേഹം കൊണ്ടേ ലോകത്തിനെ മാറ്റാൻ കഴിയൂ.
0: യുദ്ധം തകർക്കുന്നത് കെട്ടിടങ്ങൾ മാത്രമല്ല, ലക്ഷക്കണക്കിന് കുട്ടികളുടെ സ്വപ്നങ്ങൾ കൂടിയാണ്. ഇനിയൊരു യുദ്ധം ഈ ഭൂമിക്ക് താങ്ങാനാവില്ല. ശ്രദ്ധിക്കൂ, ആ കുട്ടികൾ എന്തോ പറയുന്നുണ്ട്.
2: ഞങ്ങൾക്ക് വേണ്ടത് ബോംബുകളല്ല, പുസ്തകങ്ങളാണ്.
3: ഞങ്ങൾക്ക് വേണ്ടത് തോക്കുകളല്ല, കളിക്കളങ്ങളാണ്.

ആകാശവാണിയിൽ എത്തുന്ന എല്ലാ കൂട്ടുകാരും പറയാറുണ്ട് അവർക്ക് റേഡിയോയിലൂടെ പരിപാടികൾ കേൾക്കാൻ ഇഷ്ടമാണെന്ന്. നമ്മുടെ ആകാശവാണിയിലെ പരിപാടികളെക്കുറിച്ചും റേഡിയോ സ്വപ്നത്തെക്കുറിച്ചും അറുനൂറ്റിമംഗലം സ്കൂളിലെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി വാസന്തി പ്രദീപ് എഴുതിയ കവിത ചൊല്ലുന്നു സേറ എസ്പോൾ.

റേഡിയോ കേൾക്കും ആൾക്കാർ മുഴുവൻ അറിവുള്ളവരായി മാറിയിടും. അടുക്കളയിലൊരു റേഡിയോ നിത്യം അമ്മമാരുടെ സന്തോഷം. റേഡിയോ നല്ലൊരു ചങ്ങാതി എന്നും നമ്മുടെ ചങ്ങാതി.

0: ഇനി ഒരു മോണോ ആക്ട് കേട്ടാലോ. മോണോ ആക്ടുമായി എത്തുന്നു നൈനിക എസ്.
1: മാതാപിതാക്കളുടെ നേരിയൊരു അശ്രദ്ധ മൂലം കൊഴിഞ്ഞുപോയ ഒരു ബാലത്തിന്റെ സംഭവ കഥ ശ്രദ്ധിക്കാം. ഹായ് തുമ്പി, തുമ്പി അല്ലേലും ഈ തുമ്പി എങ്ങനെയാ? ഇന്നലെയും പാറിപ്പോയി, ഇന്നും പാറിപ്പോയി. അച്ഛനുണ്ടല്ലോ വീട്ടിൽ, അച്ഛനോട് ചോദിക്കാം. എനിക്കാ പാറി കളിക്കുന്ന തുമ്പി ഒന്ന് പിടിച്ചതരാമോന്ന്. അച്ഛ അച്ഛ, എനിക്കാ പാറി കളിക്കുന്ന തുമ്പി ഒന്ന് പിടിച്ചതരാമോ?
2: മാറി നിക്കടി അങ്ങോട്ട്, മനുഷ്യനോട് ജോലിയും കൂലിയും ഇല്ലാതിരിക്കുമല്ലേ നിനക്ക് തുമ്പിയെ പിടിച്ചു തരാൻ. നീ ഇവിടുന്ന് പോകുന്നുണ്ടോ?
1: അമ്മയുണ്ടല്ലോ വീട്ടിൽ, അമ്മയോട് ചോദിക്കാം എനിക്കാ പാറി കളിക്കുന്ന തുമ്പി ഒന്ന് പിടിച്ചതരാമോന്ന്. അമ്മേ അമ്മേ, എനിക്കാ പാറി കളിക്കുന്ന തുമ്പി ഒന്ന് പിടിച്ചതരാമോ?
2: മോറടി അങ്ങോട്ട്, മനുഷ്യനോട് നൂറുകൂട്ടം പണിയെടുക്കുക, മൊബൈലിലെ സ്റ്റാറ്റസ് പോലും ഒന്നും നോക്കിയില്ല. നീ ഇവിടുന്ന് പോകുന്നുണ്ടോ?

0: മല്ലിപ്പൂ, റോസാപ്പൂ, എത്ര എത്ര പൂക്കളാ! ഞാനും ഇവിടെ പൂത്തുമ്പിയായി ജനിച്ചിരുന്നെങ്കിൽ എനിക്കും ഇവിടെ പാറിക്കളിക്കാമായിരുന്നു. ആക്രിയേ ആക്രി ആക്രി, പഴയ പാത്രങ്ങൾ കുപ്പിച്ചെല്ലുകൾ എടുക്കാനുണ്ടോ? ആക്രി ആക്രി, തങ്ക പെണ്ണ് ഒമ്പ അഴകാക്ക്, ഇങ്ക് വാക്കുട്ടി ഒമ്പ പേര് സൊല്ല്.
1: അയ്യോ, എന്നെ പിടിക്കല്ലേ പിടിക്കല്ലേ അമ്മേ അമ്മേ.
0: ഹലോ, ആ അമ്മൂൻ്റെ അമ്മയാ. ആ എന്താ ടീച്ചറേ, ആ വടക്ക് പറയാറുണ്ട്. ആ പക്ഷെ അതൊന്നും കൊണ്ടല്ല, വീട്ടിലെ ജോലി തിരക്ക് കാരണ. ആ ടീച്ചറെ, ഇനി ഞാൻ ശ്രദ്ധിക്കാം. മോളെ അമ്മു അമ്മു, അമ്മയുടെ മോൾക്ക് അമ്മ തുമ്പിയെ പിടിച്ചാലോ? പ്രധാന വാർത്തകൾ. 5 വയസ്സുകാരി പെൺകുട്ടിയെ കടുത്തെടുത്ത നിലയിൽ റോഡരികിൽ കണ്ടെത്തി. ഇതുവരെയും പെൺകുട്ടിയെ തിരിച്ചറിയാനായിട്ടില്ല.
1: അയ്യോ, അതെന്റെ മോളാ, മോളെ മോളെ.
0: പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ കുട്ടികളാണ്, കുട്ടിത്തം വിട്ടുമാറാത്ത കുട്ടികൾ. കളിയും ചിരിയും കുസൃതികളുമായി നിങ്ങളുടെ ഇടയിൽ ജീവിക്കാൻ ഞങ്ങളെ അനുവദിക്കൂ.
2: ഇനി ഒരു സംഘഗാനം കേൾക്കാം. പാടുന്നവർ അവന്തിക സനിൽ, മിത്ര മനു, ഇവാന, ഇലിഷ എന്നിവരാണ്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊലവർഷം 1201 മിഥുനം 15, ശകവർഷം 1948 ആഷാഢം 8, 2026 ജൂൺ മാസം 29-ാം തീയതി തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റും 30 സെക്കൻഡും. എഫ് എം ബാൻഡിൽ 101.4 MHz ൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പരിപാടികളിലേക്ക് സുസ്വാഗതം. പതിവ് പോലെ ഇന്നത്തെ പരിപാടിയുടെയും തുടക്കം ചോദ്യോത്തരവേളയുടെ തന്നെയാവട്ടെ. ഇന്നലെ ചോദിച്ച ചോദ്യവും ഉത്തരവും ആദ്യം ഓർമ്മിപ്പിക്കാം. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത്? ഉത്തരം, ഗലീലിയോ ഗലീലി 1610 ദൂരദർശൻ ഉപയോഗിച്ച് കണ്ടെത്തിയ വ്യാഴം എന്ന ഗ്രഹത്തിൻ്റെ 4 ഏറ്റവും വലിയ സ്വാഭാവിക ഉപഗ്രഹങ്ങളെയാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇനി ഇന്നത്തെ ചോദ്യം പറയട്ടെ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം ഏത്? ചോദ്യം ആവർത്തിക്കാം. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം എന്നറിയപ്പെടുന്ന കൃതി ഏത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 5:40 കേൾക്കാം.

ശ്രോതാക്കൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് ആകാശവാണിയുടെ ദേവികുളം സ്പൈസ് എഫ് എം 101.4. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇന്ന് ഈ പരിപാടിയിൽ ആദ്യം യേശുദാസും സുജാതയും പാടിയ ഗാനമായല്ലോ ചിത്രമനിയത്തി പ്രാവ്. എസ് രമേശൻ നായരുടെ വരികൾക്ക് ഇണ നൽകിയത് ഹൗസപ്പച്ചൻ.

0: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
1: ഓ ലവ്ലി, വെൽ ഡൺ.
0: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോൺ കൊണ്ട് തന്നെ.
2: നോ,
0: ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തൂ, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ.
3: കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ.
0: നീ ആരാ?
4: RBI പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
5: ഈ ഗാനം ചിത്ര പാടിയത് ചിത്രം അനുഭൂതി, MD രാജേന്ദ്രന്റെ വരികൾക്ക് ശ്യാം ഈണമിട്ട ഗാനം.

ചിത്ര പാടിയ മറ്റൊരു ഗാനം കൂടി കേൾക്കാം. ചിത്രം ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ. ഗാനമൊരുക്കിയത് കൈതപ്രവും ജോൺസനും.

ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗാനരചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ചിത്രം കളിയാട്ടം.

ചിത്രം കല്യാണ കച്ചേരി. ഈ ഗാനം ജയചന്ദ്രനും ചിത്രയും പാടിയത്. ഗിരീഷ് പതഞ്ജലി എഴുതി, എസ് പി വെങ്കടേഷ് ഇണവിട്ടതാണ് ഈ ഗാനം.

0: മലയാള ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ കാലാവസ്ഥ അറിയിപ്പ് കേൾക്കാം. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കാലാവസ്ഥ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലും നാളെ ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് മഞ്ഞ അലർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു.
1: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
2: ഓ ലവ്ലി, വെൽ ഡൺ.
1: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
3: RBI പറയുന്നു,
1: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.

ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം നടികൻ എന്ന ചിത്രത്തിന് വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും പാടിയത്.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഴക്കാലവും ശരീരവേദനയും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റുമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീദേവി. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇത് മൺസൂൺ കാലമാണല്ലോ. പൊതുവെ മഴയും തണുപ്പും കൂടിയ ഈ കാലാവസ്ഥയിൽ പ്രായമായവരെ സംബന്ധിച്ച് പലതരത്തിലുള്ള വേദനകൾ, അതായത് നടുവേദന, കാൽമുട്ട് വേദന, അതുപോലെ തന്നെ കഴുത്ത് വേദന തുടങ്ങിയ പല വിധത്തിലുള്ള ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയമാണ്. ഒരുപക്ഷെ പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ദീർഘനാളുകളായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായിരിക്കാം ഇവർ. ചോദ്യം ഇതാണ്, ഈ കാലാവസ്ഥയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവർ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
2: ഈ കാലാവസ്ഥയിൽ സാധാരണഗതിയിൽ നേരത്തെ തന്നെ വാദരോഗമുള്ളവർ, അതായത് ആമവാദം അങ്ങനെയൊക്കെയുള്ള വാദം, സോറിയാറ്റിക് ആർത്രൈറ്റിസ് അങ്ങനെയൊക്കെയുള്ള വാദം ഉള്ളവർക്ക് ചിലപ്പോൾ വാദത്തിൻ്റെ കാഠിന്യം കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടോ, ഈ സമയത്ത് നമ്മുടെ ബോഡിയുടെ ആക്ടിവിറ്റി വളരെ കുറവായിരിക്കും. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഇന്ന് മടി പിടിക്കും, ഇന്ന് അധികം നമ്മൾ ജോലി ചെയ്യുന്നില്ല, എക്സസൈസ് ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ മസിലിലോട്ടും ജോയിൻറ്റിലോട്ടും ഒക്കെ ഉള്ള ബ്ലഡ് സപ്ലൈ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോയിൻ്റൊക്കെ സ്റ്റിഫായിട്ട് നമുക്ക് തോന്നാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് മാക്സിമം മൊബൈലായിട്ട് തന്നെ ഇരിക്കാൻ, അതായത് നമ്മൾ നല്ല രീതിയിലുള്ള വ്യായാമവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഡെയിലി ആക്റ്റീവായിട്ടും ലൈവായിട്ടും ഇരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ മരുന്ന് സ്കിപ്പ് ചെയ്യാൻ ഒരു തരത്തിലും പാടില്ല. അത് ഇതെല്ലാം പറഞ്ഞത് വാദമുള്ളവരെ പറ്റിയാണ്, അതായത് മരുന്ന് കഴിക്കുക, സാധാരണ രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യുക എന്നുള്ളതെല്ലാം. പക്ഷേ ഇതുകൂടാതെ തന്നെ പ്രായ അധികം ആയിട്ടുള്ളവർക്കും ഇതുപോലെയുള്ള വാദപ്രശ്നങ്ങൾ, അതായത് ജോയിൻ്റ് പെയിൻ, ബാക്ക് പെയിൻ, ഇതൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പം അതൊക്കെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ടെമ്പറേച്ചർ കുറയുമ്പോൾ, വെളിയിലുള്ള ടെമ്പറേച്ചർ കുറയുമ്പോൾ നമ്മുടെ ബോഡി അകത്ത് ഒരു ഹീറ്റ് കൺസേർവ് ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റം നമ്മുടെ ബോഡിയിലുണ്ട്. അപ്പോൾ ഈ ബ്ലഡ് വെസലെല്ലാം, അതായത് രക്തക്കുഴലുകളെല്ലാം മസിലിന് വേണ്ടി, മസിലിന് സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ബോഡിയിൽ ഈ ചൂടിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതെല്ലാം ഒന്ന് ചുരുങ്ങാൻ സാധ്യതയുണ്ട്. ബോഡിയിലുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ, പുറത്ത് തണുപ്പായതിനാൽ അപ്പോൾ ഒന്ന് ചുരുക്കുമ്പോൾ മസിലിലുള്ള സപ്ലൈ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ പറഞ്ഞ വേദനകളും ഈ പറഞ്ഞ സ്റ്റിഫ്നെസ്സും എല്ലാം അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത്, അതുകൂടാതെ തന്നെ നമ്മുടെ ഒരു മൂഡും ഒക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ഇന്ന് മടിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ആക്ടിവിറ്റി നിന്നുപോകാനും അല്ലെങ്കിൽ കുറയ്ക്കാനും സാധ്യതയുണ്ട്. അപ്പം മാക്സിമം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ചെയ്യുക. പിന്നെ കാൽഷ്യമിൻ്റെ ലെവല് എപ്പോഴും, കാൽഷ്യം ഒക്കെ എപ്പോഴും കുറയാൻ സാധ്യതയുള്ളൊരു ഗ്രൂപ്പാണ് ഈ വാർദ്ധക്യം. അപ്പോൾ അതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കൂടാതെ തന്നെ നമുക്ക് ഈ മഴവെള്ളം കെട്ടി നിൽക്കുമ്പോൾ നമുക്ക് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീഴുന്നത് കാരണം ഈ ബോണിൻ്റെ പെട്ടെന്ന് അത് ഫ്രാക്ചർ ആവാനും സാധ്യതയുണ്ട്, പൊട്ടാനും സാധ്യതയുണ്ട്. കാരണം പ്രായം അധികമായവർക്ക് ഓസ്റ്റിയോപോറോസിസ് എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടാകാം. അതെന്ന് പറയുന്നത് ബോണിൻ്റെ സ്ട്രെങ്ത് കുറയുന്നൊരു മെഡിക്കൽ കണ്ടീഷനാണ് ഓസ്റ്റിയോപോറോസ്. അപ്പോൾ ചെറിയൊരു വീഴ്ച കൊണ്ട് തന്നെ ബോണെല്ലാം പൊട്ടാനുള്ളൊരു സാധ്യതയുള്ളൊരു കണ്ടീഷനാണ്. അപ്പം നല്ല വിധത്തിൽ നമ്മൾ കാൽഷ്യവും വിറ്റമിൻ ഡിയും ഒക്കെ എടുത്തില്ല എങ്കിൽ പൊട്ടലുകളെല്ലാം ഉണ്ടാവും. ചെറിയൊരു വീഴ്ച തന്നെ പൊട്ടലുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് നടക്കുന്നതിലും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ നമുക്കിപ്പോൾ വെളിയിൽ നോക്കുമ്പോൾ നമുക്ക് സൂര്യരശ്മികളെല്ലാം കുറയുന്ന ഒരു അവസ്ഥയാണ് ഈ കാലാവസ്ഥ. അപ്പോൾ സൂര്യരശ്മികളിൽ കൊണ്ടാണ് നമ്മുടെ ബോഡിയിലെ വിറ്റമിൻ ഡിയിലെ പലതരത്തിലുള്ള വിറ്റമിൻ ഉണ്ട്. അതിനകത്ത് വിറ്റമിൻ ഡി ഉണ്ടാകുന്നത് സൂര്യരശ്മികൾ കാരണമാണ് നമ്മുടെ ബോഡിയിൽ അത് ഉണ്ടാകുന്നത്. അപ്പോൾ വിറ്റമിൻ ഡി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ബോണിനെ, അസ്ഥികൾക്കുള്ള സ്ട്രെങ്ത് കൂട്ടുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ വിറ്റമിൻ ഡി കുറയുകയും അത് കാരണം ബോൺസിനുള്ള ഒരു സ്ട്രെങ്ത് കുറയുകയും ഫ്രാക്ചർ ആവാനുള്ള സാധ്യതയും, ബോൺസ് പെട്ടെന്ന് വീക്കാവാനുള്ളൊരിതുമുണ്ട്, ഒരു സാധ്യതയുണ്ട്. അപ്പോൾ

0: അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ നല്ല രീതിയിലുള്ള ഫുഡും ഹൈഡ്രേഷനും, പിന്നെ അതുകൂടാതെ തന്നെ ചെറിയ രീതിയിലുള്ള എക്സസൈസസ്, പിന്നെ നേരത്തെ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതും കഴിക്കുക. കൂടാതെ തന്നെ ഈ വിറ്റമിൻ ഡിയുടെ അളവ് നോക്കിയിട്ട് അത് കുറവാണെങ്കിൽ അതിൻ്റെ രീതിയിലുള്ള മരുന്ന് ഡോക്ടറിനെ കണ്ട് വാങ്ങിച്ച് കഴിക്കേണ്ടതായിട്ടുണ്ട്.
1: മാഡം, അതുപോലെ തന്നെ ഈ പ്രായമായവരെ സംബന്ധിച്ച് അസ്ഥി തേയ്മാനം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് ഇപ്പോൾ ചെറുപ്പക്കാരിലും കണ്ടുവരുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. എന്താണ് ഇതിന് ഒരു പ്രതിവിധി നിർദ്ദേശിക്കുവാനുള്ളത്?
0: ബോണിൻ്റെ ഒരു സ്ട്രെങ്ത് കുറയുന്ന ഒരു കണ്ടീഷനാണ് ഈ പറഞ്ഞ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ കുറച്ച് വാർദ്ധക്യത്തിൽ വരുന്ന വേറൊരു മെഡിക്കൽ കണ്ടീഷനാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അതൊരു തരത്തിലുള്ള ഡീജനറേറ്റീവ്, അതായത് തേയ്മാനം കൊണ്ട് നമ്മുടെ ബോണിൻ്റെ ഇടയിലുള്ള തരുണാസ്ഥിയുടെ തേയ്മാനം കാരണം ഉണ്ടാവുന്നതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് നമ്മുടെ ബോണിലുള്ള സ്ട്രെങ്ത് കുറഞ്ഞ് അത് ബോൺ വീക്കാവുന്നൊരവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഇതെല്ലാം കുറച്ച് പ്രായം അധികമായിട്ടുള്ള സ്ത്രീകളിൽ 65 വയസ്സും, അപ്പോൾ ആർത്തവം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഓസ്റ്റിയോപോറോസിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് 70 വയസ്സിൽ കൂടുതലായി കഴിഞ്ഞാൽ ഓസ്റ്റിയോപോറോസിസ്, അതായത് ഒരു അസുഖവും ഇല്ലാത്തവർക്ക് 70-ൽ കൂടുതൽ വയസ്സ് വന്നാൽ ഓസ്റ്റിയോപോറോസിസ് വരാനും, സ്ത്രീകൾക്കാണെങ്കിൽ അത് 65 വയസ്സിന് മേള് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മൾ ഈ പ്രായം 70-ഉം 65-ഉം കഴിഞ്ഞാൽ ഡെക്സാ സ്കാൻ ഉപയോഗിച്ച് എന്തെങ്കിലും രീതിയിലുള്ള ഓസ്റ്റിയോപോറോസിസ്, ബോണിൻ്റെ സ്ട്രെങ്ത് കുറവാണോ എന്നൊക്കെ നോക്കിയിട്ട് ഒരു ഡോക്ടറിനെ കാണിക്കുകയും അതിനനുസരിച്ചുള്ള മരുന്നുകൾ എടുക്കേണ്ടതുമാണ്. ഇതേ അവസ്ഥ ഓസ്റ്റിയോപോറോസിസ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ, അപ്പോൾ നമ്മുടെ ഒരു വർക്ക് പാറ്റേൺ വെച്ചിട്ട് ചെറിയ ചെറിയ പ്രായത്തിലുള്ള ആൾക്കാർക്കും വരാൻ, മധ്യവയസ്കർക്കും വരാൻ സാധ്യതയുണ്ട്. കാരണം ഒരേ രീതിയിലുള്ള ഇരിപ്പ്, അപ്പോൾ അതൊക്കെ തന്നെ അമിതവണ്ണം കൂട്ടാൻ സാധ്യതയുണ്ട്. അമിതവണ്ണം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കാൽമുട്ടുകളെ അത് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കാം, അത് കാരണം തേയ്മാനം വരാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ ഈ തേയ്മാനം, ഈ അമിതവണ്ണം കാരണം യൂറിക് ആസിഡിൻ്റെ ലെവല് അതെല്ലാം കൂടാൻ സാധ്യതയുണ്ട്. യൂറിക് ആസിഡ് കാരണം വരുന്ന വാദമാണ് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നു. പിന്നെ ഇതുകൂടാതെ തന്നെ നമ്മുടെ ഒരു ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഡ്രഗ്സ് ആണെങ്കിൽ ഇരിക്കട്ടെ, മദ്യപാനം, സ്മോക്കിംഗ്, ഇതെല്ലാം തന്നെ ഓസ്റ്റിയോപോറോസിസിനൊരു കാരണമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കി നല്ല രീതിയിലുള്ള ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്താൽ ഒരു പരിധിവരെ നമുക്കിതെല്ലാം ഒന്ന് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഈ മൺസൂൺ സമയത്ത്, ഈ കാലാവസ്ഥയിൽ തണുപ്പ് മഴയും ഉള്ളൊരവസ്ഥയിൽ ഇതിൻ്റേതായിട്ടുള്ള സിംറ്റംസ് കൂടാൻ സാധ്യതയുണ്ട്. കാരണം മസിലിൻ്റെ സ്റ്റിഫ്നെസ്സും ഒക്കെ കൂടാൻ സാധ്യതയുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ മൺസൂൺ കൊണ്ടാണ് ഓസ്റ്റിയോപോറോസിസ് വരുന്നതെന്നോ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരുന്നതെന്നോ പറയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ സിംറ്റംസ് ചിലപ്പോൾ കൂടുതൽ കാണിക്കാവുന്ന ഒരു അവസ്ഥയാണ് ഈ പറയുന്ന കാലാവസ്ഥയാണ് ഇപ്പം ഉള്ളത്.
1: മാഡം, ഈ വാദസംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് ഈ കാലാവസ്ഥ പൊതുവെ കുറച്ച് പ്രയാസകരമാണ്. വാദസംബന്ധമായ രോഗങ്ങളുള്ളവർ പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു വാദമാണ്, ആമവാദമാണ്, ആമവാദം എന്നാണ് മലയാളത്തിൽ അതിനെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ തണുപ്പ് കാലം, ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കുന്ന സമയത്തെല്ലാം സിംറ്റംസ് കൂടുതലും ജോയിൻറ്റ് സ്റ്റിഫ്നെസ്സും ഒക്കെ വളരെയധികം നമ്മുടെ ആൾക്കാർ പറഞ്ഞു വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആക്ടിവിറ്റി ഇല്ലാത്തത് കൊണ്ടും ഇതുപോലെ സ്റ്റിഫ്നെസ്സൊക്കെ അനുഭവപ്പെടാവുന്നതാണ്. പിന്നെ ഉള്ളത് ചെറിയ ചെറിയ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ, അതായത് ഈ തണുപ്പ് കാലത്ത് നിറയെ ഇൻഫെക്ഷൻസ് ഒക്കെ വരാം, വൈറൽ ഇൻഫെക്ഷൻസും ഒക്കെ വരാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ പറഞ്ഞ വാദരോഗങ്ങൾ വരുന്നതിനെക്കാട്ടിൽ അതിൻ്റെ സിവിയറിറ്റി കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചെറിയ രീതിയിൽ ഇപ്പോൾ SLE എന്ന് പറയുന്ന, ലൂപ്പസ് എന്ന് പറയുന്ന വാദരോഗമുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ കൂടിക്കഴിഞ്ഞാൽ SLE പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലെയർ ആവാം, ഇടയ്ക്കിടയ്ക്ക് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കൂടുതലും സമ്മർ, അതായത് ചൂട് കാലാവസ്ഥയിലാണ് ഫ്ലെയർ അപ്പ് ആവുന്നതും. പക്ഷേ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ SLEയുടെ സിവിയറിറ്റി, കാരണം ഒന്നാമത് അവർ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന ഇമ്മ്യൂണോ സപ്രസൻസ് ഒക്കെയാണ് അവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്നാൽ അത് കഴിച്ചാൽ മാത്രമേ അവരുടെ അസുഖത്തിൻ്റെ ഒരു കാഠിന്യം കുറയ്ക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പെട്ടെന്ന് ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അസുഖം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ തന്നെ പ്രതിരോധ കുത്തിവയ്പ്പ്, അങ്ങനത്തെ ഇൻഫ്ലുവൻസ, ഫ്ലൂ വാക്സിനുള്ള കുത്തിവയ്പ്പ്, അല്ലെങ്കിൽ ന്യൂമോകോക്കൽ വാക്സിൻ, ഇൻഫെക്ഷൻസ് വരാതിരിക്കാനുള്ള വാക്സിൻസ് ഒക്കെ എടുക്കുന്നത് അനിവാര്യമായിരിക്കും. സിസ്റ്റമിക് സ്ക്ലിറോസിസ് എന്ന് പറയുന്ന വേറൊരു വാദം

0: അസുഖമുണ്ട്. അപ്പോൾ അത് സ്കിന്നെല്ലാം ടൈറ്റ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് റേനോട്സ്, അവർക്ക് കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് റേനോട്സ് എന്ന് പറയുന്നത്. അതായത് തണുപ്പടിക്കുമ്പോൾ വിരലുകളുടെ തുമ്പുകൾ ബ്ലൂ കളറായിട്ട്, അതായത് നീല കളറായിട്ട് മാറുകയും, അപ്പോൾ അത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ നിലയ്ക്കുകയും, കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരുന്നാൽ ബ്ലഡ് സപ്ലൈ നിലയ്ക്കുകയും അൾസറും അതുകൊണ്ട് തന്നെ ആ വിരലിൻ്റെ തുമ്പൊക്കെ നശിക്കുകയും, ചില അവസരങ്ങളിൽ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ വിരലുകൾ തന്നെ ഫുള്ളോടെ നശിച്ചു പോവുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ് റേനോട്സ് ഫിനോമിനൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടുതലായും സിസ്റ്റമിക് സ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അസുഖം ഉള്ളവർക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ റേനോട്സ് എന്ന് പറയുന്ന ഈ പ്രക്രിയ, അപ്പോൾ ഇത് ഈ തണുപ്പ് സമയത്താണ് അവർക്ക് കൂടുതലായിട്ട് ഈ നീല കളറായിട്ട് മാറുന്നത്. വളരെയധികം വേദനാജനകമായൊരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ തണുപ്പ് സമയം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കോട്ടൺ ഗ്ലൗസ്, തെർമൽ ഗ്ലൗസ് യൂസ് ചെയ്യുക. ഒരു രീതിയിലും തണുപ്പ് അടിക്കാതിരിക്കാൻ നോക്കുക. ഗ്ലൗസ് എപ്പോഴും യൂസ് ചെയ്യുക. വീട്ടിലാണെങ്കിൽ തന്നെയും നല്ല രീതിയിലുള്ള ഒരു ചൂടായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ ഇരിക്കുക. ഹീറ്റേഴ്സൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അത് ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്.
1: മാഡം, ഈ മഴക്കാലം പൊതുവേ ഈ പകർച്ചവ്യാധികളുടെ ഒരു കാലഘട്ടം കൂടിയാണല്ലോ. പ്രധാനമായും ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ തുടങ്ങിയ രോഗങ്ങൾ വരുന്നവരിൽ വാതരോഗത്തിന് സമാനമായ പ്രശ്നങ്ങൾ ദീർഘനാളുകളായി അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത്?
0: ഈ ഒരു സമയത്ത് ഡെങ്കും ചിക്കൻഗുനിയും ഇതൊക്കെ തന്നെ കൊതുക് മൂലമാണ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത്. അപ്പോൾ ഈ അസുഖങ്ങളൊക്കെ തന്നെ ജോയിൻറ്റിനെയും മസിലിനെയൊക്കെ ബാധിക്കാവുന്ന ഒരു രണ്ട് അസുഖങ്ങളാണ് ഈ വൈറൽ ഇൻഫെക്ഷൻസ് ആണ്. ഡെങ്കു ആയാലും ചിക്കൻഗുനിയ ആയാലും, അപ്പോൾ ഡെങ്കുവിൽ പ്ലേറ്റ്ലെറ്റ് കുറയുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യം. അതിൻ്റെ കൂടെ തന്നെ ഈ ജോയിൻറ്റിനും മസിലും ഒക്കെ നല്ലതായിട്ട് വേദനകളും ഒക്കെ അനുഭവിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നല്ല രീതിയിലുള്ള ഹൈഡ്രേഷൻ വേണ്ടതാണ്. അപ്പോൾ ഈ കൊതു വളരാതിരിക്കാൻ, മുട്ടയിട്ട് പെരുകാതിരിക്കാനുള്ള മെഷേഴ്സ് നമ്മൾ സ്വീകരിക്കണം. മഴവെള്ളം അവിടെ ഇവിടെ കെട്ടി നിന്ന് അതിൽ ഈ മോസ്കിറ്റോ ബ്രീഡ് ചെയ്യും. അത് കാരണം ഈ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ചിക്കൻ ഗുനിയാണെങ്കിൽ തന്നെ 60% സാധാരണ ഒരു 20%, 10-20% അത് ക്രോണിക് ആർത്രൈറ്റിസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലവർക്ക് ഓൾറെഡി നമുക്ക് വാദത്തിൻ്റെ ഒരു ടെൻഡൻസി ഉള്ള ആളാണെങ്കിൽ ഈ അസുഖം കൂടെ, ഈ ഇൻഫെക്ഷനും കൂടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ലോങ് ടേമിൽ വാദരോഗമായിട്ട് മാറാം. 60% ആൾക്കാർക്കും അതൊരു 3 മാസത്തിനുള്ളിൽ പോകേണ്ടതാണ്. അപ്പോൾ അതൊരു 20% ആൾക്കാർക്ക് അത് ചിലപ്പോൾ അതൊരു വാദരോഗമായിട്ട്, ദീർഘകാലം ട്രീറ്റ് ചെയ്യേണ്ട, മരുന്ന് കഴിക്കേണ്ടതായിട്ടുള്ള വാദരോഗമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൊതുകുകൾ മാക്സിമം നമുക്ക് പെറ്റുപെരുകാതിരിക്കാനുള്ള മെഷേഴ്സ് നമ്മൾ സ്വീകരിക്കേണ്ടതാണ് ഈ ഒരു കാലഘട്ടത്തിൽ.
1: മാഡം, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് പലതരത്തിലുള്ള വേദനകൾ എന്നതിനെക്കുറിച്ചാണ്. ഈ വേദനകൾ പല രീതിയിൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നു എന്നേ ഉള്ളൂ. പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഈ വേദന സംഹാരികൾ കഴിക്കാമോ എന്നുള്ളത്. വേദന സംഹാരികൾ കഴിക്കുന്നതിനെ കുറിച്ച് ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്?
0: പറഞ്ഞത് ശരിയാണ്. ചില പെയിൻ കില്ലേഴ്സ്, വേദന കുറയ്ക്കുന്ന മരുന്നുകൾ ഇതുപോലെ കിഡ്നിയെ ബാധിക്കാം, ലിവറിനെ ബാധിക്കാനൊക്കെ സാധ്യതയുള്ളതാണ്. പക്ഷെ അതൊക്കെ ഒരു അളവിന് കുറവാണെങ്കിൽ നമുക്ക് കഴിക്കാവുന്നത് തന്നെയാണ്. അപ്പോൾ അതൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം കറക്റ്റ് സമയത്തേക്ക്, ഒരു കറക്റ്റ് കാലയളവിലേക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ കൂടുതലാകുമ്പോഴാണ്, ഇപ്പോൾ ക്രോണിക്കലി ഒക്കെ എടുക്കുന്നവർക്കാണ് ഈ പറഞ്ഞ ബാക്കി ആന്തരിക അവയവങ്ങളെയൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ളത്. ഏത് മരുന്ന് കഴിച്ചാലും അതൊരു ഡോക്ടറിനെ സമീപിച്ചിട്ടായിരിക്കണം എന്നുള്ളത് ഉറപ്പ് വരുന്നത്. അതും അത് കറക്റ്റായിട്ടുള്ള സമയത്തേക്ക്, ആ കാലയളവ് അത് കറക്റ്റായിട്ട് പാലിക്കേണ്ടതാണ്.
1: മഴക്കാലവും ശാരീരിക വേദനകളും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ശ്രീദേവിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പി ജയചിത്രൻ പാടിയത്, ചിത്രം പൊന്നും പൂവും. പി ഭാസ്കറിൻ്റെ വരികൾ, കെ രാഘവൻ്റെ ഈണം.

പി ജയചന്ദ്രൻ പാടിയ മറ്റൊരു ഗാനം കൂടി കേൾക്കാം. ചിത്രം രാധ എന്ന പെൺകുട്ടി, ദേവദാസ് എഴുതിയ ഗാനം, ശ്യാം ഈണമിട്ടത്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പ്രക്ഷേപണത്തിൻ്റെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നുവല്ലോ. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യം പറയാം. ചോദ്യം ഇതായിരുന്നു, മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം ഏത്? ഉത്തരം, രാമചന്ദ്രവിലാസം. 1907 പ്രകാശിതമായതും അഴകത്ത് പത്മനാഭക്കുറുപ്പ് രചിച്ചതുമായ രാമചന്ദ്രവിലാസം എന്ന കൃതിയെ എ ആർ രാജരാജവർമ്മയാണ് ലക്ഷണമൊത്ത മഹാകാവ്യമെന്ന് വിശേഷിപ്പിച്ചത്.

ഇനി അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 5:45 സ്പോൺസേർഡ് പരിപാടി ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:15 കാവ്യാഞ്ജലി. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 യുവവാണി. 8:00 ഇതളുകൾ പുനഃപ്രക്ഷേപണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് കയർ വികാസ് യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:30 ഹൃദയരാഗങ്ങൾ. ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശം കൊണ്ട് ആവശ്യപ്പെട്ട ഇഷ്ടഗാന പരിപാടി. ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:30 മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 സ്പോൺസേർഡ് പരിപാടി ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്. 5:30 ചലച്ചിത്ര ഗാനം. 5:35 നിയമവീതി. 5:40 അറിയിപ്പുകൾ. 5:45 സ്പോൺസേർഡ് പരിപാടി ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:15 കാവ്യാഞ്ജലി. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 കിസാൻ വാണി. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി. 8:00 സാഹിത്യരംഗം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥാപ്രസംഗം. 10:00 കഥകളി പദങ്ങൾ. 10:30 ഹൃദയരാഗങ്ങൾ. ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങളിൽ ആവശ്യപ്പെട്ട ഇഷ്ടഗാന പരിപാടി.

പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകളും ഇഷ്ടഗാനങ്ങളും സന്ദേശങ്ങളും എല്ലാം കൈമാറുന്നതിനായി ശ്രോതാക്കളുടെ പ്രിയഗാന പരിപാടിയായ ഹൃദയരാഗങ്ങൾ ഇന്ന് രാത്രി 10:30 കേൾക്കാം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200715 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയക്കാവുന്നതാണ്. സന്ദേശത്തിൽ പാട്ടിൻ്റെ ആദ്യ വരികൾ, ചിത്രം, പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകൾ, ഡെഡിക്കേഷൻ എന്നിവയും അയക്കാവുന്നതാണ്. എത്രയും പെട്ടെന്ന് സന്ദേശങ്ങൾ അയക്കുക. ഹൃദയരാഗങ്ങൾ ഇന്ന് രാത്രി 10:30.

ഇനി കാലാവസ്ഥ അറിയിപ്പുകൾക്ക്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലും നാളെ ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണിത്. കാലാവസ്ഥ അറിയിപ്പാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം 3-ാം അധ്യായത്തിലേക്ക് സ്വാഗതം. ഓണക്കാല വിഭവങ്ങൾ തയ്യാറാക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് നാം. വിളവിന്റെ വിസ്മയം തീർക്കാൻ വീട്ടുമുറ്റത്ത് വിശാലമായ പച്ചക്കറിത്തോട്ടമൊരുക്കി വിഭവസമൃദ്ധമായ വിഷവിമുക്തമായ സദ്യ ഒരുക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. സദ്യവട്ടങ്ങൾക്ക് വേണ്ട പച്ചക്കറികൾ നട്ട് 2 ആഴ്ച പിന്നിടുമ്പോൾ അവ കരുത്തോടെ വളർന്ന് ആദ്യഘട്ട വളപ്രയോഗത്തിന്റെ വളർച്ചയിലെത്തി നിൽക്കുകയാണ്. യഥാസമയത്തുള്ള വളപ്രയോഗവും തിരുവാതിര ഞാറ്റുവേലയുടെ പ്രത്യേകതകളുമെല്ലാം കൂടിയാകുമ്പോൾ മികച്ച വളർച്ചയും വിളവും ലഭിക്കുമെന്നതിൽ തർക്കമില്ല. കാർഷിക അഭിവൃദ്ധിയിൽ ശുഭപ്രതീക്ഷകളോടെ കൃഷിയിറക്കിയ വിവിധ ശ്രേണിയിൽപ്പെട്ട കർഷകരുടെ സ്വപ്നം പൂവണിയാനുള്ള നാളുകൾക്കായി കാത്തിരിക്കാം. കൃഷി എന്നത് ഒരു പാഷനായി മാറുന്ന ഇക്കാലത്ത് ഓണവിഭവങ്ങൾ ഓരോ വീട്ടുമുറ്റങ്ങളിലും ഉണ്ടാകുക എന്ന സന്ദേശം ഏറ്റെടുത്ത കുടുംബങ്ങൾക്ക് വേണ്ട സഹായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം നൽകി കൃഷിവകുപ്പും സ്വന്തം കൃഷിഭവനുകളും കൂടെയുള്ളപ്പോൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ തികഞ്ഞ ആവേശത്തിലാണ്. ഇന്ന് ഈ പരമ്പരയുടെ 3-ാം അധ്യായത്തിൽ നമുക്കൊപ്പമുള്ളത് നിരവധി വീട്ടമ്മമാരെ, വിദ്യാർത്ഥികളെ, ചെറുപ്പക്കാരെ നല്ല കർഷകരാക്കി കൃഷി വരുമാനമാക്കി മാറ്റാനുള്ള രീതിയിൽ പരിശീലനങ്ങൾ നൽകി ജൈവകൃഷിയിലൂടെ വരുമാനവും ആരോഗ്യവും നേടുന്നതിനുള്ള വഴിയെ സഞ്ചരിച്ച് പരിശീലനങ്ങൾ നൽകി അനന്തപുരി ജൈവ പരിശീലന കളരി എന്ന സ്ഥാപനത്തിന് നേതൃത്വം നൽകി അതിലൂടെ നിരവധി പേർക്ക് സൗജന്യമായി കാർഷിക പരിശീലനങ്ങൾ നൽകി വരുന്ന തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിയായ ശ്രീ ആർ രവീന്ദ്രനാണ്. മട്ടുപാവ് കൃഷിയിലൂടെ വീടുകളിൽ പച്ചക്കറികളുടെ വിളപ്പൊലിമ തീർത്ത ശ്രീ ആർ രവീന്ദ്രൻ ചിട്ടയായ വഴികളിലൂടെയാണ് കൃഷിരീതികൾ പകർന്നു നൽകുന്നത്. അതുകൊണ്ടുതന്നെ ഓണക്കാല പച്ചക്കറികൾക്കായി തയ്യാറെടുക്കുന്നവർക്കെല്ലാം അദ്ദേഹത്തിന്റെ വാക്കുകൾ കൃഷിക്ക് ഏറെ മുതൽക്കൂട്ടാകും എന്നതിൽ സംശയമില്ല.
2: ഇപ്പോൾ ഓണക്കാല പച്ചക്കറി കൃഷിയെക്കുറിച്ചുള്ള എല്ലാം തുടക്കം കുറിച്ച് കഴിഞ്ഞു. നമ്മൾ മണ്ണെല്ലാം തയ്യാറാക്കി വിത്ത് തൈകൾ നട്ട് കഴിഞ്ഞു. ഇപ്പോൾ 2 ആഴ്ചയോളം ആയി. 2 ആഴ്ച കഴിഞ്ഞിട്ട് അത് ചെയ്യേണ്ട വളപ്രയോഗത്തെക്കുറിച്ചുള്ള കാര്യമാണ് എനിക്കിന്നിപ്പോൾ പറയാനുള്ളത്. പക്ഷെ ഞാൻ കൃഷി ചെയ്യുന്ന രീതിയിൽ ജൈവവള കൃഷി മാത്രമേ ഉള്ളൂ. ജൈവവളം നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ജൈവവളങ്ങളാണ്. അതിൽ ഫിഷമിനമുണ്ട്, മുട്ടമിശ്രിതമുണ്ട്, ഹൃദയാമൃതമുണ്ട്, സസ്യാമൃതമുണ്ട്. അങ്ങനെ പല രീതിയിലും ഉള്ള ജൈവവളങ്ങൾ ഉണ്ടാക്കിയെടുത്താണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓണക്കാലത്ത് കൃഷിക്ക് ചെയ്യുന്നവർക്കും ഇതേപോലുള്ള വളങ്ങൾ ഉണ്ടാക്കി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിൽ 2 ആഴ്ച കഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്യൂഡോമോണോസ് സ്ഥിരമായിട്ട് ഉപയോഗിക്കും. ഉപയോഗിക്കുന്നത് അത് കീടങ്ങളെ നിയന്ത്രിക്കാനും നാമ്പി ചീൽ രോഗം, വേരി ചീൽ രോഗം ഇതിനൊക്കെ പ്രതിവിധിയായിട്ട് സ്യൂഡോമോണോസ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് വളരെ വിജയകരമായിട്ടാണ് നടക്കുന്നത്. 2 ആഴ്ച കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, അതായത് എൻ്റെ കണക്കും പ്രകാരം ഒരു ചെടിയില ഒരു 7-8 ഇല പ്രായം വരുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയ്യുന്ന ഫിഷമിനോ. അപ്പോൾ ഇതെല്ലാം നേരത്തെ തയ്യാറാക്കി വയ്ക്കും. തയ്യാറാക്കി വെച്ചിട്ട് ഫിഷമിനോ നമ്മൾ ഡൈലിട്ട് ഒഴിച്ചു കൊടുക്കും. സാധാരണ ഫിഷമിനോ ഉപയോഗിക്കുന്നത് മത്തിയും ശർക്കരയും വെച്ചാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം മത്തിക്ക് ഭയങ്കര വിലയാണ്. അതിൻ്റെ ഒരു ഇതിൽ കൊഞ്ചിൻ്റെ വേസ്റ്റും ഞണ്ടിൻ്റെ വേസ്റ്റ് വെച്ച് വരെ ഞാൻ ഫിഷമിനോ ഉണ്ടാക്കി. സാധാരണ മത്തിയും ശർക്കരയും വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ ഫലവത്തായ രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റി. പുറത്തുള്ള ചെടികളുടെ വളർച്ച അതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഫിഷമിനോ നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിൻ്റെ 30 ഇരട്ടി വെള്ളം ചേർത്ത് എൻ്റെ ചുവട്ടിൽ ഒഴിക്കുന്നുണ്ട്. 35 ഇരട്ടി വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്ത് അരിച്ചെടുത്ത് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്യുന്നുണ്ട്. ചെടികൾക്ക് വളരെ വളർച്ച ഉണ്ടാകുന്നുണ്ട്. അതേപോലെ പുഷ്പിക്കാനുള്ള ഒരു ഇത് കിട്ടുന്നുണ്ട്. പുഷ്പം മാത്രം ആഗ്രഹിക്കുന്ന ആ ചെടികൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ മേൽവളമായിട്ട് നമ്മൾ ചെയ്യുന്നത് വീണ്ടും

കഷ്ണം ചൂടാണ് സ്മെല്ലാണ്. ഇത് ചൂടും സ്മെല്ലും ഇല്ലാത്ത വിധത്തിൽ നമുക്ക് കൈകൊണ്ട് വാരി ചെടിക്ക് ഉപയോഗിക്കത്തക്ക വിധത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇടയ്ക്ക് നമ്മളിപ്പം 15 ദിവസം കഴിഞ്ഞിട്ട് ഫിഷർമെന് ഉപയോഗിക്കാം. അത് കൂടാതെ നമ്മൾ മണ്ണിലിട്ട വളത്തിൻ്റെ ആ ഇത് രീതി അനുസരിച്ച് എത്രത്തോളം നമ്മളിട്ടെന്നുള്ള കാര്യം കൃഷി ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. അതിൽ നമുക്ക് ചെടിയുടെ വളർച്ച കാണുമ്പോൾ അറിയാം. എന്തെങ്കിലും ഒരു വളർച്ചയ്ക്ക് ഒരു കുറവ് വരണമെങ്കിൽ ചെയ്യാം, ഈ സസ്യാമൃതം നമുക്ക് ഇടാം. അതിനോടൊപ്പം തന്നെ പച്ച ചാണകത്തിക്കലയ്ക്കുള്ള കടലപ്പിണ്ണാക്കുമായിട്ടുള്ള അതിൻ്റെ തെളിയൊക്കെ കുഴിച്ച് കൊടുക്കുമ്പോൾ ചെളിയൊക്കെ നല്ല വളർച്ച ഉണ്ടാകുന്നുണ്ട്. വളർച്ച ഉണ്ടാകുന്നതോടൊപ്പം തന്നെ അത് പെട്ടെന്ന് മുട്ടിടാനുള്ള ഇതും. സാധാരണ നമുക്ക് വെണ്ടയൊക്കെ നട്ട് കഴിഞ്ഞാൽ ഒരു 35 ദിവസത്തിൽ നമുക്ക് കാ അടക്കത്തക്ക സംവിധാനം ഉണ്ടാകും. നേരെ മറിച്ച് നമ്മൾ വളപ്രയോഗം കുറവാണെന്നുണ്ടെങ്കിൽ 40-45 ദിവസമാകും. പൂത്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ട എന്ന് വെച്ചാൽ നമുക്ക് ഒരു മുട്ട മിശ്രിതമുണ്ട്, എഗ്ഗമിനം ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. 3 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തു നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. വൈകുന്നേരം വളകൾ ചെയ്യാവൂ, രാവിലെ ചെയ്യരുത്. ചെയ്തിട്ട് സൂര്യപ്രകാശം അടിക്കരുത്. മൊട്ട് വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന സമയത്ത് തക്കാളിയിലേക്ക് ആണെങ്കിൽ ആ മൊട്ട് വന്ന് പൂവെല്ലാം വിരിഞ്ഞ് കുല കുല നമുക്ക് കാ പിടിക്കണ കാണാം. ഒരൊറ്റ പൂ പോലും നഷ്ടപ്പെടില്ല. പൂ നഷ്ടപ്പെടാതെ കാ വരണമെങ്കിൽ ശരിക്കുള്ള പോളിനേഷൻ നടക്കാനുള്ള സൗകര്യം കൂടി വേണം. തേനീച്ച കോളനി വല്ലതും നമ്മൾ കൃഷിസ്ഥലത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഫലവത്താണ്. നമുക്ക് 2 ഉപയോഗമാണ്. നമുക്ക് തേനും കിട്ടുന്നുണ്ട്, പോളിനേഷൻ നടക്കാനുള്ള സൗകര്യം കിട്ടുന്നുണ്ട്. പിന്നെ കായ്ഫലം കിട്ടുന്നതിനാണെങ്കിൽ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും മേൽവളം ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ചെയ്യാൻ പഠിപ്പിച്ച് വിടുന്നവർക്ക് ആർക്കും കൃഷിയിൽ ഒരു പരാജയവും വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഒരു ഗ്രോ ബാഗ് കൃഷി ചെയ്യത്തക്ക ടെറസ് കൃഷിക്ക് ഒരു പ്രത്യേകമായിട്ടൊരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് സുരക്ഷിത മട്ടിപ്പാവ് ജൈവ കൃഷി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിൽ പറയുന്നത് 1 കിലോ ഭാരം പോലും നമ്മൾ ടെറസിൽ താങ്ങരുത്, 1 തുള്ളി വെള്ളം പോലും ടെറസിൽ വീഴരുത് എന്നുള്ള മെത്തേഡിലാണ്. പിന്നെ വളപ്രയോഗത്തിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കായ്ഫലം കിട്ടിത്തുടങ്ങിക്കഴിഞ്ഞാൽ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും വളം കൊടുക്കുക. അതൊരു പ്രത്യേകമായിട്ടുള്ളതാണ്. ആ ടെറസ് കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്ക് ടെറസിൽ ഈ ചെടിക്ക് ഉപയോഗിക്കുന്ന വെള്ളം ഒട്ടും നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെടുക വെച്ചാൽ അതിന് വെള്ളം ഒഴിക്കുന്ന വെള്ളമല്ല നഷ്ടപ്പെടുന്നത്, അതിന് ആ ചെടിക്ക് കൊടുത്ത ആഹാരമാണ് നഷ്ടപ്പെടുന്നുള്ള ഒരു എല്ലാവർക്കും ആ ചിന്ത വേണം. അതനുസരിച്ച് വെള്ളം ഒഴിക്കുന്ന ലിമിറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ രാവിലെ വെള്ളം ഒഴിക്കുകയാണ്. രാവിലെ ഒഴിക്കുമ്പോൾ നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ ആ ഹോൾ കാണും. അത് ടെറസിനെ മോൾ ചെയ്യുന്നതാണെങ്കിൽ ചെടിച്ചട്ടി എഴുന്നാലും ഗ്രോ ബാഗ് എഴുന്നാലും അടിയിലൊരിക്കലും ഹോൾ ഇടാൻ പാടില്ല, സൈഡിലെ ഇടാവൂ. അത് ഞാൻ വരുന്നവർക്കെല്ലാം അത് പറഞ്ഞു കൊടുക്കുന്നുള്ളൂ, ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വെച്ചേക്കണെല്ലാം സ്റ്റാൻഡിലാണ്. സ്റ്റാൻഡ് വയ്ക്കുമ്പം ഒരു 13 ഇഞ്ച് പൊക്കത്തിലാണ് ഞാൻ വെച്ചേക്കുന്നത് ഓരോ ഗ്രോ ബാഗും ചെടിച്ചട്ടികളും. അപ്പം വെള്ളം അഥവാ വീഴുന്നാലും അടിയിലൊരു ട്രേ വെച്ച് കൊടുക്കും. ആ വെള്ളം ഒട്ടും നഷ്ടപ്പെടാൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം വെള്ളം ലിമിറ്റ് ചെയ്യുക. വെള്ളം കൂടിക്കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഈ മഴ സമയത്താണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. മഴ സമയത്ത് 2 പോരായ്മകളുണ്ടാവാം. നല്ല പുഷ്ടിയായിരിക്കുന്ന ചെടിക്കാണെങ്കിൽ ഒരുവിധം മഴ പെയ്താൽ ആ ചെടിയുടെ ചുവടിൽ വെള്ളം കിട്ടില്ല, അത് ഇലയെല്ലാം മറിഞ്ഞ് പുറത്തു പോവുകയാണ്. അപ്പോൾ നമ്മൾ കാരണം മഴ പെയ്തല്ലോ ഇനി വെള്ളം ഒഴിക്കണ്ടെന്ന് വിചാരിക്കരുത്. പോയി നോക്കണം, ആ ഒന്ന് മണ്ണിൽ വിരൽ വെച്ച് ഒന്ന് ചുരണ്ടി നോക്കണം. അപ്പോൾ അറിയാം വെള്ളം ഇറപ്പാതെ ഇല്ല. ആ സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും കൂടുതലുള്ള മഴ സമയത്ത് ഇതിനകത്ത് വീഴുന്ന വെള്ളം നമുക്ക് ശേഖരിക്കാൻ പറ്റും. അതിൽ പ്രത്യേകിച്ച് ടെറസ് കൃഷിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഒരിക്കലും തറയിൽ വയ്ക്കരുത്. ടെറസ് കൃഷിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിക്വിഡ് പോലുള്ള വളങ്ങളാണ് ആവശ്യം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഹൃദയാമൃതം എന്നൊരു വളം ഉണ്ടാക്കുന്നുണ്ട്. അത് ലിക്വിഡായിട്ട് നമ്മൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ ഗ്രോ ബാഗിലൊക്കെ ആകുമ്പോൾ വീണ്ടും മണ്ണും വളവും കൂടി മിക്സ് ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ അത് നിറഞ്ഞു പോകും, നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും. ഈ ലിക്വിഡായിട്ടുള്ള വളം ഒഴിക്കുന്ന സമയത്ത് അതിന് ആ ചെടിക്ക് ആവശ്യമുള്ള എല്ലാ പോഷകഘടകങ്ങളും അതിൽ കിട്ടുന്നുണ്ട്. അത് പൂക്കാനും കായ്ക്കാനും ചെടി വളരാനും കീടങ്ങൾ വരെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടെറസിൻ്റെ മുകളിലല്ല, നമ്മൾ ഏത് കൃഷി തറയെ കൃഷി ചെയ്തിരുന്നാലും ചെയ്യണമെന്ന് വെച്ചാൽ കീട നിയന്ത്രണം. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അപ്പോൾ ചെയ്യേണ്ടത് കീടം ഉണ്ടോ ഇല്ലയോ, നമ്മുടെ ആഴ്ച ദിവസം നമുക്ക് വേപ്പെണ്ണ മിശ്രിതമുണ്ട്, നമുക്ക് വെളുത്തുള്ളി കാന്താരി മിശ്രിതമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കീടത്തിനെ നോക്കരുത്, നമ്മൾ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും അത് ഇലകളിലെല്ലാം അടിക്കണം. അപ്പോൾ കീടങ്ങൾ വരാതിരിക്കുന്നുണ്ട്, പയറിന് ചാഴി വരുന്നുണ്ട്, മുഞ്ഞ വരുന്നുണ്ട്. ഈ മുഞ്ഞയ്ക്കെല്ലാം വെളുത്തുള്ളി കാന്താരി മുളക് മിശ്രിതം നമ്മൾ ഈ മുഞ്ഞയൊക്കെ വരുന്നതിന് മുമ്പേ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ പിന്നെ അത് ഉണ്ടാവില്ല. ഫിഷമിന് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാഴി പോലുള്ള കീടങ്ങൾ വരുന്നില്ല. അപ്പോൾ അതിനൊക്കെ സംരക്ഷിക്കാൻ പറ്റും. ചെയ്യേണ്ട കൃത്യമായി ചെയ്യുക. അപ്പോൾ അത് കായ്ച്ച് തീരുന്നേരം നമ്മൾ ഇതുപോലെ ആവർത്തിച്ച് വരികയാണെങ്കിൽ നമുക്ക് കൃഷിയിൽ ഒരു നഷ്ടവുമില്ല. ഈ ഓണക്കാലത്ത് എൻ്റെ മനസ്സിൽ ഒരു കുട്ട പച്ചക്കറി പറിക്കണമെന്നാണ്. ആ ഒരു കുട്ട പച്ചക്കറി പറിക്കത്തക്ക വിധത്തിലാണ് ഞാൻ ക്ലാസ് കൊടുക്കുന്നതും. അവിടെ വന്ന് പഠിക്കുന്നതിൽ 100 പേരിൽ 95% ആൾക്കാരും നല്ലപോലെ ഇത് ചെയ്യുന്നുണ്ട്.
അനന്തപുരി ജൈവ കൃഷി പഠന കളരി എന്നുള്ളൊരു സ്ഥാപനമാണ് എനിക്കുള്ളത്. ഞാനും സി ടി സി ആർ ഐയിലെ ഒരു പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ഡോക്ടർ സി എസ് രവീന്ദ്രൻ സാറ് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പഠിപ്പിക്കുന്നത്. പിന്നെ വിജയഭാസ്കർ എല്ലാം എല്ലാ ക്ലാസ്സിനും വരും, അവരുടെ അനുഭവങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്ത് അവരുടെ പ്രോഗ്രാമിൽ പ്രോജക്റ്റ് എല്ലാം വെച്ച് അതിൻ്റെ

0: ഇതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിനെല്ലാം നിറയാണ്. അതേപോലെ ചെയ്യാനുള്ളൊരു മനസ്സവർക്ക് തോന്നിയാണ്. ആ വിധത്തിലാണ് അവിടെ പഠിപ്പിച്ച് വിടുന്നതും. ഈ വിധത്തിൽ ചെയ്യണമെങ്കിൽ നമ്മളെ കൃഷിക്ക് ഒരു ദോഷവും നഷ്ടവും വരുന്നില്ല. ഞാനിവിടെ ഈ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അടുത്ത ബാച്ചിലേക്കുള്ള രജിസ്ട്രേഷൻ ചെയ്തു. രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ നമ്പർ ഞാൻ പറഞ്ഞുതരാം. 88 48 74 84 03. ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, 88 48 74 84 03. അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചിട്ട് നെക്സ്റ്റ് ബാച്ചിലേക്കാണെന്ന് പറഞ്ഞോളൂ. നിങ്ങൾ വേണ്ടത് എൻ്റെ വാട്സപ്പ് നമ്പർ ഇത് തന്നെയാണ്. ആ നമ്പറിൽ നിങ്ങളെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇത്രയും അയച്ചു തരിക. എന്നിട്ട് ഞാൻ അവിടെ രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളെല്ലാം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നിങ്ങളെ വിളിച്ചറിയിക്കും. ക്ലാസ് കഴിയുന്നവരെ മാത്രമേ ഞങ്ങൾ ഈ അനന്തപുരി ജൈവകൃഷി പഠനകളരി എന്നുള്ള ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുള്ളൂ. ഇനി ആ ഗ്രൂപ്പിൽ കൂടിയാണ് ഞങ്ങൾ സംശയ നിവാരണങ്ങളെല്ലാം തീർക്കുന്നത്. എപ്പോഴും ഏതവസരത്തും നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ സ്ഥാപനത്തിൽ വന്ന് പഠിക്കാം. ഈ ടെറസ് കൃഷി ചെയ്യുന്നതിൽ ഇപ്പോൾ എൻ്റെ അറിവിൽ തന്നെ കൂടുതലും വീട്ടമ്മമാർ തന്നെയാണ്. അപ്പോൾ അവർക്ക് ചെയ്യാൻ, അവരുടെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ രീതിയിലുള്ള വളപ്രയോഗങ്ങളും കീടനാശിനികളും ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഓണത്തിന് പച്ചക്കറികൾ, ഒരു വിഷമയം ഇല്ലാത്ത പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ സദ്യയ്ക്കുണ്ടാം. ഞാൻ ഈ നെല്ല് വരെ എൻ്റെ ടെറസ് കൃഷി ചെയ്യുന്നുണ്ട്. മാവേലി വരുമ്പോൾ വിഷമായിട്ടുള്ള ഒരു ആഹാരവും ഞാൻ കൊടുക്കില്ല. എൻ്റെ ടെറസിൻ്റെ മുകളിൽ എൻ്റെ പറമ്പിലും ഉള്ള ആ ഉൽപ്പന്നങ്ങൾ വെച്ചുള്ള കറി തന്നെയാണ് വയ്ക്കുന്നത്. ഭക്ഷണ രീതി അങ്ങനെയാണ്. ആ വിധത്തിൽ എല്ലാവർക്കും ചെയ്യാം. അങ്ങനെ ചെയ്യാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: ഓണക്കാല പച്ചക്കറികളിലെ അടിസ്ഥാന വളപ്രയോഗവും സംരക്ഷണ രീതികളുമെല്ലാം മനസ്സിലായല്ലോ. ദൈനംദിനം ശ്രദ്ധ ചെലുത്തി പരിപാലിച്ചാൽ 100 മേനി ഉറപ്പ്. ഇന്നത്തെ അധ്യായത്തിൽ പങ്കെടുത്ത് കൃഷി അറിവുകൾ പങ്കുവച്ചത് അനന്തപുരി ജൈവ പഠന കളരിയുടെ അമരക്കാരനും ജൈവകർഷകനും നിരവധി പുരസ്കാര ജേതാവും കൂടിയായ തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി ശ്രീ ആർ രവീന്ദ്രൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.
3: പദ്ധതികൾ ജനനന്മയ്ക്ക്.
4: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
5: സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും കോവിഡിന് ശേഷമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കോവിഡ് മഹാമാരി സമയത്തെ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജിന്റെ ഭാഗമായി 2020 ഒക്ടോബർ 1 സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൌണ്ടുകളിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടി

0: വർദ്ധിപ്പിക്കുന്നതിന് തൊഴിലുടമകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതി പ്രകാരം പുതിയ ജീവനക്കാരുടെ EPF സംഭാവനകൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നു. 2 വർഷത്തേക്കാണ് ഈ സബ്സിഡി നൽകുന്നത്. കൂടാതെ പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് EPFലേക്കുള്ള തൊഴിലുടമകളുടെയും ജീവനക്കാരന്റെയും സംഭാവന കേന്ദ്ര സർക്കാർ നൽകുന്നു. അടിസ്ഥാന വേതനത്തിന്റെ 12% ഈ സംഭാവന. ഔപചാരിക മേഖലയിൽ മുമ്പ് ജോലി ചെയ്തിട്ടില്ലാത്ത പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പ്രോത്സാഹനം നൽകാനും കോവിഡ് മഹാമാരി മൂലം തൊഴിൽ നഷ്ടം സംഭവിച്ചവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുമാണ് പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ. ഔപചാരിക മേഖലയിലെ തൊഴിലുടമകൾക്ക് ഇത്തരം വ്യക്തികളെ നിയമിക്കുന്നതിന് പദ്ധതി പ്രോത്സാഹനം നൽകുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1,000-ൽ താഴെ ജീവനക്കാരുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളെയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2020 ഒക്ടോബർ 1 2021 ജൂൺ 30 ഇടയിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ സ്കീമിന് യോഗ്യരാണ്. 2020 മാർച്ച് 1 2020 സെപ്റ്റംബർ 30 ഇടയിൽ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് തൊഴിൽ നേടുകയും ചെയ്ത വ്യക്തികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. അതേസമയം PMRPY അല്ലെങ്കിൽ PMPRPY സ്കീമുകൾക്ക് കീഴിൽ ഗുണഭോക്താക്കളായ ജീവനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ ഔപചാരിക മേഖലയുടെ കീഴിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക ധനസഹായത്തോടെ പദ്ധതി വിപുലീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ 2021 ജൂണിൽ അവതരിപ്പിച്ചു. കൂടുതൽ ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതി 2022 മാർച്ച് വരെ സർക്കാർ ദീർഘിപ്പിച്ചു. പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സംഭാവന EPFO പരിപാലിക്കുന്ന യോഗ്യരായ ജീവനക്കാരുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പറിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നത് സ്കീമിന്റെ പ്രത്യേകതയാണ്. എല്ലാ പേയ്മെന്റുകളും സംഭാവനകളും കാര്യക്ഷമമായും സുരക്ഷിതമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ജീവനക്കാർക്ക് ആധാർ സീഡഡ് UAN ഉണ്ടായിരിക്കണം. EPF സംഭാവനകളുടെ സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വർദ്ധിച്ച സാമൂഹിക സുരക്ഷാ കവറേജ് പദ്ധതിയുടെ മറ്റൊരു ഗുണഫലമാണ്. EPF സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ എൻറോൾ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് പെൻഷനും പ്രൊവിഡന്റ് ഫണ്ട് സംഭാവനകളും ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്കുള്ള വഴി ABRY ഉറപ്പാക്കുന്നു. അതുവഴി അവരുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുന്നു. നിലവിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അതിന്റെ പ്രാരംഭ തൊഴിൽ സൃഷ്ടിക്കൽ ലക്ഷ്യങ്ങളെ മറികടന്നിട്ടുണ്ട്. ഹ്രസ്വകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുക മാത്രമല്ല, ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മഹാമാരിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വീണ്ടെടുക്കലിലെ ഒരു സുപ്രധാന പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അഥവാ ABRY. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്ക് തൊഴിലാളികളെ നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക പുനരുജ്ജീവനത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ഒരു പ്രധാന സംരംഭമായി ABRY നിലകൊള്ളുന്നു.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘു പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: ഗുഡ് ഈവനിംഗ്, ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റീഡ് ബൈ സൈറ മുജ്തബ. President Draupadi Murmu presented gallantry awards at the second defense investiture ceremony at Rashtrapati Bhavan this evening. Air Marshal Tarun Chaudhary, Lieutenant General Neeraj Vashne, Lieutenant General Vikas Rohela, Lieutenant General Harvinder Singh Vandra and Lieutenant General Mohinder Pal Singh were awarded Ati Vishisht Seva Medal. Vice President C.P. Radhakrishnan, Defence Minister Rajnath Singh, along with other Union Ministers and senior officials of armed forces are also present on the occasion. Prime Minister Narendra Modi today said that his visit to Seychelles has been full of substantive outcomes that will boost India-Seychelles friendship. In a social media post, the Prime Minister said that during the past 50 years, the relationship between the two countries has been marked by deep trust and shared progress, while the next 50 years will be defined by innovation, sustainability, and shared prosperity.

0: സംയുക്തമായാണ് യോഗാ ദിനാചരണം സംഘടിപ്പിച്ചത്. ലോക്ഭവൻ, മൈഭാരത് ജീവനക്കാർ, യൂത്ത് ക്ലബ് അംഗങ്ങൾ, യുവജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഡോക്ടർ ശ്രീറാം ടി ആർ യോഗ പരിശീലനത്തിന് നേതൃത്വം നൽകി. യോഗാഭ്യാസ പ്രകടനങ്ങളും പരിപാടിയുടെ ഭാഗമായി അരങ്ങേറി. തിരുവനന്തപുരം കളക്ട്രേറ്റിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണവും ജീവനക്കാർക്കായി യോഗ ബോധവൽക്കരണ പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ കളക്ടർ അനുകുമാരി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പബ്ലിക് ഇനിഷ്യേറ്റീവ് ഡെവലപ്മെന്റ് സെന്ററിന്റെ ന്യൂസ് ലെറ്റർ ജില്ലാ കളക്ടർ അനുകുമാരി സബ് കളക്ടർ ആൽഫ്രഡ് ഓവിക്ക് നൽകി പ്രകാശനം ചെയ്തു. ഈ വർഷം സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെ ജപ്പാനിൽ നടക്കുന്ന 20-ാമത് ഏഷ്യൻ ഗെയിംസിന്റെ പ്രചരണാർത്ഥം ഐച്ചി നാഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ, മന്ത്രിമാരായ ഒ ജെ ജനീഷ്, റോജി എം ജോൺ, തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികൾ ചേർന്ന് ഫണ്ട് റൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച സെൻട്രൽ സ്റ്റേഡിയത്തിൽ സമാപിച്ച ഫണ്ട് റണ്ണിൽ കായിക താരങ്ങൾ, വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ ഉൾപ്പെടെ 40,000-ത്തിലധികം പേർ പങ്കെടുത്തു. ഒളിമ്പ്യന്മാരായ പി ആർ ശ്രീജേഷ്, ജിൻസി ഫിലിപ്പ്, പി രാമചന്ദ്രൻ, സെബാസ്റ്റ്യൻ സേവിയർ തുടങ്ങിയ കായിക താരങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. ഇതാദ്യമായാണ് ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ ഇന്ത്യയിൽ നടക്കുന്നത്. മുതിർന്ന പൗരസംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മെയിൻ്റനൻസ് ട്രിബ്യൂണലിൽ പ്രത്യേക അദാലത്ത് സംഘടിപ്പിച്ചു. അദാലത്തിൽ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവും ക്ഷേമവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരുന്ന 70-ലധികം കേസുകൾ പരിഗണിച്ചു. തിരുവനന്തപുരം സബ് കളക്ടറും മെയിൻ്റനൻസ് ട്രിബ്യൂണലിന്റെ പ്രിസൈഡിംഗ് ഓഫീസറുമായ ആൽഫ്രഡ് ഓവിയുടെ നേതൃത്വത്തിലാണ് അദാലത്ത് നടന്നത്. ട്രിബ്യൂണലിലെ ജീവനക്കാരും കൺസീലിയേഷൻ ഓഫീസർമാരും അദാലത്തിൽ പങ്കെടുത്തു. സൈബർ സാമ്പത്തിക തട്ടിപ്പുകളുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണിക്കെതിരെ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ആർ ബി ഐ റീലത്തോൺ 2026 എന്ന സംസ്ഥാനതല ബൃഹത് ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമായി. തിരുവനന്തപുരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നടന്ന ചടങ്ങ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. ആർ ബി ഐ റീലത്തോൺ 2026 മൂന്ന് ഘട്ടങ്ങളിലായാണ് നടപ്പാക്കുന്നത്.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ കാവ്യാഞ്ജലി കേൾക്കാം. വെണ്ണിക്കുളം ഗോപാലകുറുപ്പിൻ്റെ കവിത പഞ്ചാമൃതം, ആലപിക്കുന്നത് ശർമ്മിള ഗോപൻ.

0: കാവ്യാഞ്ജലിയിൽ ഇതുവരെ വെണ്ണിക്കുളം ഗോപാലകുറുപ്പിൻ്റെ പഞ്ചാമൃതം എന്ന കവിതയാണ് ശ്രോതാക്കൾ കേട്ടത്. ആലപിച്ചത് ശർമ്മിള ഗോപൻ. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇനി ആരുടെ ബന്ധന സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താ. രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഹു നവദില്യാം രാഷ്ട്രപതി ഭവനെ ശൗര്യ പുരസ്കാരാൻ പ്രായച്ഛത്. എയർ മാർഷൽ തരുണ് ചൗധരി, ലെഫ്റ്റനന്റ് ജനറൽ നീരജ് വാർഷണേയ, ലെഫ്റ്റനന്റ് ജനറൽ വികാസ് രോഹേല ആദയ പുരസ്കൃതാ. ഹരിയാണ രാജസ്ഥാനയോർമധ്യ ദശകത്രയേഭ്യ വിലംബിതയാ യമുനാ ജലവിഭാജന വിവാദസ്യ അദ്യ സമാധാനം ജാതം. സർവോച്ചന്യായാലയേന രാമമന്ദിരദാനപ്രകരണസ്യ കഥിത വിത്തീയ അനിയമിതതായാഃ ന്യായാലയ നിരീക്ഷണ അന്വേഷണസ്യ ത്വരാ യാചിക നിരാകൃതാ. CBSE ഇത്യനേന സാമ്പ്രതികായ ദശമവർഗായ ത്രിഭാഷാനീതിഃ നാനിവാര്യേതി ഘോഷിതാ. സർവകാരഃ വ്യാപാരസ്യ സുഗമതാം പ്രവർദ്ധയിതും പരിഷ്കാര സൂചനാതന്ത്രം

0: റിപ്പോർട്ട് സമർപ്പിച്ചു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് പങ്കുണ്ടെന്ന് എസ് ഐ ടി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് പാർലമെന്ററി സമിതി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഏകീകരണം ലക്ഷ്യമിട്ടുള്ള മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. ദേശീയ ധീരതാ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണമാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നടന്നത്. പ്രതിരോധ സേനകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ് എന്നിവയിലെ ഉദ്യോഗസ്ഥർക്ക് അവാർഡുകൾ ശ്രീമതി മുർമു കൈമാറി. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. ഈ വിഷയത്തിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചെങ്കിലും മറ്റ് നടപടികളുമായി പ്രതിപക്ഷാംഗങ്ങൾ പൂർണ്ണമായി സഹകരിച്ചു. പ്രതിപക്ഷത്തു നിന്ന് എ സി മൊയ്തീനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതി സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. ധനബില്ല് പാസാക്കുന്നതിനായി സഭ നാളെ വീണ്ടും ചേരും. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ പങ്കിന് തെളിവുകളുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചു. ആകെ 7 പ്രതികളാണുള്ളത്. കേസ് ജൂലൈ 20 വീണ്ടും പരിഗണിക്കും. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി യോഗം ഇടുക്കിയിലെ ആനച്ചാലിൽ ചേർന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷനും ലോക്സഭാംഗവുമായ രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള പാർലമെന്ററി സമിതിയുടെ ഔദ്യോഗിക യോഗമാണ് ആനച്ചാലിൽ നടന്നത്. മുല്ലപ്പെരിയാർ തർക്കത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ന്യായമായ ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷൻ രാജീവ് പ്രതാപ് റൂഡി വ്യക്തമാക്കി. ഒരു വശത്ത് അണക്കെട്ടിന്റെ സുരക്ഷയും മറുവശത്ത് ജലലഭ്യതയും ഉറപ്പുവരുത്തുക എന്ന 2 പ്രധാന അജണ്ടകളിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ ആശങ്കകളും ആവശ്യങ്ങളും കമ്മിറ്റിക്ക് മുമ്പിൽ വളരെ വ്യക്തമായി അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് ജെബി മേത്തർ MP പറഞ്ഞു. യോഗത്തിൽ കേന്ദ്ര പാർലമെന്ററി സമിതി അംഗങ്ങൾ, കേന്ദ്ര സംസ്ഥാന ജലവിഭവ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.
0: ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണ്ണ ആഭരണ കേസിൽ വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. ക്ഷേത്ര രജിസ്റ്ററുകളും 7.5 പൊന്നാനയും പരിശോധിക്കും. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർക്ക് കോടതി നിർദ്ദേശം നൽകി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് നാളെ കൂടി അവസരം. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. സെൻസസ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് സെൽഫ് എന്യൂമറേഷൻ ഡേ ആചരിച്ചു. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: പ്രധാന ഓഫീസുകൾ ഉൾപ്പെടെ ജില്ലയിലെ വിവിധയിടങ്ങളിൽ പൊതുജനങ്ങൾക്കായി പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ നടന്നു. ജില്ലയിൽ ഇന്ന് വൈകിട്ട് 5 വരെയുള്ള കണക്കുപ്രകാരം 40,463 കുടുംബങ്ങൾ സ്വയം വിവരം നൽകൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. കൂടാതെ 3,128 പേർ സ്വയം വിവരം നൽകൽ പ്രക്രിയയുടെ പ്രാരംഭഘട്ടവും ആരംഭിച്ചു. SE.census.gov.in എന്ന വെബ് പോർട്ടലിലൂടെ സെൽഫ് എന്യൂമറേഷൻ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനാകും.
0: തിരുവനന്തപുരം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഹാജർ ബുക്കിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് BJP കൌൺസിലർമാർ പരസ്പരം ഏറ്റുമുട്ടി. BJP കൌൺസിലർമാർ ഹാജർ ബുക്ക് മാറ്റിവെക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് യോഗത്തിൽ പ്രതിഷേധം തുടങ്ങിയത്. ഇതേ തുടർന്ന് ഇരു പാർട്ടികളുടെയും ജനപ്രതിനിധികൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി. കോൺഗ്രസ് കൌൺസിലർമാർ ഹാജർ ബുക്ക് കൈയടക്കി വെക്കാൻ ശ്രമിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടതെന്ന് BJP ആരോപിച്ചു. ക്രിക്കറ്റ് പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പരിശീലകനായ പ്രതി മനു എമ്മിന് 4-ാമത്തെ കേസിൽ 28 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ച് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി. 54,000 രൂപ പിഴ വിധിച്ചു. മുൻപ് വിധി പ്രസ്താവിച്ച 3 കേസിലെയും ശിക്ഷാ കാലാവധിക്ക് ശേഷമേ ഈ കേസിലെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ എന്നും വിധിന്യായത്തിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സ്കൂളുകളിലെ ത്രിഭാഷാ പഠന നയം നിലവിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ബാധകമായിരിക്കില്ലെന്ന് CBSE. ഇത് സംബന്ധിച്ച്

0: പുതിയ മാർഗനിർദ്ദേശങ്ങൾ ബോർഡ് പുറപ്പെടുവിച്ചു. നിലവിൽ 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾ 10-ാം ക്ലാസ്സിലെത്തുമ്പോൾ 3-ാം ഭാഷയിൽ ബോർഡ് പരീക്ഷ എഴുതേണ്ടതില്ലെന്നും CBSE വ്യക്തമാക്കി. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡും നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂരിൽ വ്യാപക മഴ. ജലസംഭരണികളിൽ ജലനിരപ്പ് ഉയരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: കണ്ണൂർ ജില്ലയിൽ ഇന്ന് രാവിലെയോടെയാണ് മഴ ശക്തമായത്. ചിലയിടങ്ങളിൽ ഇടത്തരം മഴയും മറ്റിടങ്ങളിൽ ഇടവിട്ടുള്ള ഇടത്തരം മഴയുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പെരിങ്ങോ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത്, 56 മില്ലിമീറ്റർ. പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 2 എണ്ണം 50 സെന്റിമീറ്റർ വീതവും 2 എണ്ണം 20 സെന്റിമീറ്റർ വീതവും 2 എണ്ണം 10 സെന്റിമീറ്റർ വീതവും ഉയർത്തി. ജില്ലയിൽ നാളെയും ഓറഞ്ച് ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്.
0: സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം സ്വദേശികളാണിവർ. ജൂൺ മാസത്തിൽ 197 പേർക്കാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ അരോമ ചുണ്ടൻ ജേതാക്കൾ. ഈ വർഷം നീറ്റിലിറക്കിയ അരോമ ചുണ്ടന്റെ ആദ്യ മത്സരമാണിത്. നടുഭാഗം ചുണ്ടനാണ് 2-ാം സ്ഥാനം, നടുവിലെ പറമ്പൻ 3-ാം സ്ഥാനവും നേടി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങൾ ഏകീകരിക്കാനും അടിയന്തര ആരോഗ്യ ഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ട് മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. വിശദാംശങ്ങളിലേക്ക്.
2: രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഗുണനിലവാരം, ലഭ്യത, കാര്യക്ഷമത, പ്രതികരണശേഷി എന്നിവ ഉറപ്പാക്കാൻ ഏകീകൃത മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയാണ് പ്രവർത്തന മാർഗരേഖയുടെ ലക്ഷ്യം. ആംബുലൻസുകളുടെ തരംതിരിക്കൽ, ജനസംഖ്യാ അടിസ്ഥാനത്തിൽ വിന്യാസവും ആസൂത്രണവും, മനുഷ്യവിഭവശേഷിയുടെ ആവശ്യകത, ഉപകരണങ്ങൾ, മരുന്നുകൾ, പരിശീലനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ആംബുലൻസ് സേവനങ്ങളെ 112 എന്ന ഏകീകൃത അടിയന്തര പ്രതികരണ നമ്പറുമായി ക്രമാനുഗതമായി സംയോജിപ്പിക്കും. പ്രവർത്തന മാർഗരേഖ രാജ്യത്തിന്റെ അടിയന്തര ആരോഗ്യ പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന നാഴികക്കല്ലായി മാറും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിന് ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. കോട്ടയത്ത് അനധികൃതമായി കടത്താൻ ശ്രമിച്ച 20 ടൺ കക്കാത്തോട് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. രേഖകളില്ലാതെ വൈക്കം TV പുരത്തുനിന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ച ലോഡാണ് ഉദ്യോഗസ്ഥർ കുലശേഖരമംഗലത്ത് വാഹനം പിന്തുടർന്ന് പിടിച്ചെടുത്തത്. 40,000 രൂപ പിഴയും ഈടാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് പങ്കുണ്ടെന്ന് SIT. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് പാർലമെന്ററി സമിതി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഏകീകരണം ലക്ഷ്യമിട്ടുള്ള മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്, ബ്യൂറോ ചീഫ്, വീക്ഷണം ദിനപത്രം. അവതരണം നിരഞ്ജന. ഇന്ന് സഭാതലം പൊതുവെ ശാന്തമായിരുന്നു. ചോദ്യോത്തരവേളയും ശൂന്യവേളയും ധനാഭ്യർത്ഥന ചർച്ചയും ഉൾപ്പെടെ സഭാ നടപടികളെല്ലാം ശാന്തമായ അന്തരീക്ഷത്തിലാണ് പുരോഗമിച്ചത്. സാധാരണ നിലയിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിക്കുമ്പോഴുള്ള വാഗ്വാദമോ വാക്കൌട്ടോ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഇന്നുണ്ടായില്ല. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അട്ടിമറിക്കാൻ UDF സർക്കാർ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് അടിയന്തര പ്രമേയ നോട്ടീസിന്മേൽ സംസാരിക്കവേ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതിഷേധം അറിയിച്ചെങ്കിലും പ്രതിപക്ഷം തുടർന്നും സഭാ നടപടികളോട് സഹകരിക്കുന്ന കാഴ്ചയാണ് സഭാതലം സാക്ഷ്യം വഹിച്ചത്. 2 ശ്രദ്ധക്ഷണിക്കൽ പ്രമേയങ്ങളും സംസ്ഥാനത്തെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലെ പ്രാദേശിക വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ട 10 ഉപക്ഷേപങ്ങളും ഇന്ന് സഭ പരിഗണിച്ചു. ലിസ്റ്റ് 1-2 പ്രകാരമുള്ള കടലാസുകൾ മുഖ്യമന്ത്രി സഭയുടെ മേശപ്പുറത്ത് വെച്ചു. CPM അംഗം AC മൊയ്തീനാണ് ചട്ടം 50 പ്രകാരം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. കഴിഞ്ഞ LDF സർക്കാർ ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലെ ധനസഹായ വിതരണം 3 മാസമായി മുടങ്ങിക്കിടക്കുന്നത് സംബന്ധിച്ച് സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു നോട്ടീസിലെ ആവശ്യം.

ഇതിന് മറുപടി നൽകിയ മുഖ്യമന്ത്രി വി ഡി സതീശൻ, ഒരു തയ്യാറെടുപ്പും നടത്താതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കിയ തട്ടിക്കൂട്ട് പദ്ധതിയാണിതെന്ന് വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങിയ മാർച്ച് 16-നാണ് പദ്ധതിയുടെ ആദ്യ ധനസഹായ വിതരണം നടത്തിയത്. ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ പരാതിയുണ്ടെന്നും ഇക്കാര്യം പരിശോധിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. യു ഡി എഫ് സർക്കാരിന്റെ ബജറ്റിൽ 1770 കോടി രൂപ ഈ പദ്ധതിക്കായി മാറ്റിവച്ചിട്ടുണ്ടെന്നും എന്നാൽ മറ്റേതെങ്കിലും ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെ പരിശോധിച്ച ശേഷമേ പദ്ധതി പുനരാരംഭിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്ത്രീകൾക്ക് സാമൂഹിക സുരക്ഷ നൽകുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി എൽ ഡി എഫ് സർക്കാർ ആവിഷ്കരിച്ചതെന്ന് എ സി മൊയ്തീൻ അവകാശപ്പെട്ടു. പഞ്ചായത്ത് തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സമിതികൾ രേഖകൾ പരിശോധിച്ച ശേഷമാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തത്. മറ്റു പല വിഷയങ്ങളിലും അതിവേഗം തീരുമാനമെടുക്കുന്ന മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കാലതാമസം വരുത്തുന്നത് എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചു. പദ്ധതിയെ തകർക്കാനാണ് ശ്രമമെന്നും 16 ലക്ഷത്തോളം വീട്ടമ്മമാരുടെ കണ്ണീര് കാണാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും എ സി മൊയ്തീൻ ആരോപിച്ചു. 120 മാസം അധികാരത്തിലിരുന്ന എൽ ഡി എഫ് സർക്കാർ ആ സമയത്തൊന്നും പ്രഖ്യാപിക്കാതെ 120-ാമത്തെ മാസം തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനായി കൊണ്ടുവന്ന പദ്ധതിയാണിതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആവർത്തിച്ചു. പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച 2500 രൂപ പെൻഷൻ പോലും നടപ്പാക്കാതെയാണ് പിണറായി സർക്കാർ ഇറങ്ങിപ്പോയത്. യു ഡി എഫ് സർക്കാർ ആകട്ടെ പ്രകടന പത്രികയിൽ സ്ത്രീകൾക്കായി പ്രഖ്യാപിച്ച കെ എസ് ആർ ടി സി സൌജന്യയാത്രാ പദ്ധതി ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ നടപ്പാക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്ത്രീകളോടുള്ള സ്നേഹം ഇപ്പോൾ പറയുന്ന എൽ ഡി എഫ് സർക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തലമുണ്ഠനം ചെയ്ത് സമരം നടത്തിയ ആശാവർക്കർമാരെ സഹായിക്കുന്നതിന് പകരം പാട്ടുപെറുക്കുകൾ എന്ന് പരിഹസിച്ചത് കേരളം മറന്നിട്ടില്ല. ആശാപ്രവർത്തകർക്കും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ 3000 രൂപ വർദ്ധിപ്പിച്ചു നൽകിയത് ഈ സർക്കാരാണെന്നും വി ഡി സതീശൻ ഓർമ്മിപ്പിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി വേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ല. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. എന്നാൽ പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയില്ല. തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് ഉന്നയിച്ചത്. അതീവ നിർഭാഗ്യകരമായ നിലപാടാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി തുടരുന്നതെന്ന് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മറ്റ് പെൻഷനുകളോ സ്ഥിര വരുമാനമോ ഇല്ലാത്ത സ്ത്രീകൾക്കും ട്രാൻസ് വിമൻസിനുമായി ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അപേക്ഷകരുടെ അർഹത പരിശോധിച്ചാണ് ഗുണഭോക്താക്കളെ തീരുമാനിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. തോന്നിയവർക്കാണ് സഹായം നൽകുന്നതെന്ന വാചകം ഒരു മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വരേണ്ടതല്ലെന്നും പദ്ധതി തുടരുന്നതിനുള്ള വിയോജിപ്പ് എന്താണെന്ന് വ്യക്തമാക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവിധ ഇലക്ട്രിക് ഇരുചക്ര വാഹന യാത്രക്കാർക്കും ഹെൽമറ്റ് നിർബന്ധമാക്കുന്നത് സംബന്ധിച്ച് തോമസ് ഉണ്ണിയാടൻ സഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 129 പ്രകാരം ഇലക്ട്രിക് വാഹനം ഉൾപ്പെടെ എല്ലാ ഇരുചക്ര വാഹനങ്ങൾക്കും ഹെൽമറ്റ് നിർബന്ധമാണെങ്കിലും 250 വാട്ട്സിന് താഴെ പവറും 25 കിലോമീറ്റർ സ്പീഡും ഇല്ലാത്ത വാഹനങ്ങളെ നോൺ മോട്ടോർ വെഹിക്കിൾ എന്ന വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നതെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോൺ മറുപടി നൽകി. ഇത്തരം വാഹനങ്ങൾക്ക് ഹെൽമറ്റോ ഇൻഷുറൻസോ ആവശ്യമില്ല. അതിനാൽ ഇത്തരം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട മരിക്കുന്നവരുടെ കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഇതെല്ലാം പരിശോധിച്ച് സംസ്ഥാന സർക്കാരിന്റെ ചട്ടനിർമ്മാണ അവകാശം വിനിയോഗിച്ച് ഇക്കാര്യത്തിൽ ഭേദഗതിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിക്കുണ്ടായ ദുരനുഭവം ചൂണ്ടിക്കാട്ടിയും ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ ഉന്നയിച്ചും കഴക്കൂട്ടം മണ്ഡലത്തിലെ ബി ജെ പി അംഗം വി മുരളീധരനാണ് 2-ാമത്തെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചത്. സർക്കാർ ആശുപത്രികളെ നവീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. ചികിത്സാ പിഴവുകൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ സർജിക്കൽ പ്രോട്ടോകോൾ നടപ്പാക്കുന്നത് ഉൾപ്പെടെ സർക്കാർ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈച്ചകൾ പെറ്റുപെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക, പുറത്തുനിന്നുള്ള ഭക്ഷണത്തിന് പകരം കമ്മ്യൂണിറ്റി കിച്ചൺ സംവിധാനം ഏർപ്പെടുത്തുക, രോഗികളുടെ മുറിവുകൾ ശ്രദ്ധാപൂർവം പരിചരിക്കുക തുടങ്ങിയ കാര്യങ്ങളും നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. സർക്കാർ സ്വകാര്യ മേഖലകളിലെ അനുഭവ സമ്പന്നരായ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നും അവരുടെ ശുപാർശകൾ അനുസരിച്ച് ആരോഗ്യരംഗം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ സഭയിൽ ഉറപ്പു നൽകി. പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനത്തിന് പിന്മാറാൻ സാധിക്കില്ലെന്നും പിന്മാറാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ അവകാശമുള്ളൂവെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിയമസഭയെ അറിയിച്ചു. ചോദ്യോത്തരവേളയിൽ പ്രവീൺകുമാർ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ പല ഇനത്തിലായി 2000 കോടി രൂപയോളം സംസ്ഥാനത്തിന് നഷ്ടമാകുമെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതിയിലൂടെ 152 ബ്ലോക്കുകളിൽ 304 സ്കൂളുകൾക്ക് 1 കോടി രൂപ വീതം 3 വർഷത്തേക്കാണ് കിട്ടുക. 900 കോടിയിൽ പരം രൂപയാണ് സംസ്ഥാനത്തിന് ലഭിക്കുക. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ ഈ തുക കിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പിടാൻ നിർബന്ധിതമായതും ആ ഫണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ആയിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. പി എം ശ്രീ പദ്ധതി പ്രകാരം തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളിന് 1 കോടി രൂപയാണ് ലഭിക്കുകയെന്നും ഉഷ വിജയന്റെ ചോദ്യത്തിന് മന്ത്രി മറുപടി നൽകി.

0: തദ്ദേശ സ്വയംഭരണ ബ്ലോക്കുകളിൽ ഒരു എലിമെന്ററി സ്കൂളും സെക്കൻഡറി സ്കൂളുമാണ് പ്രിയം ശ്രീ പദ്ധതിക്കായി തെരഞ്ഞെടുക്കേണ്ടത്. 40% കേരളവും 60% കേന്ദ്രവുമാണ് നൽകേണ്ടതെന്നും വിദ്യാഭ്യാസ മന്ത്രി കൂട്ടിച്ചേർത്തു. ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏറ്റെടുത്ത 165 പൊതുമരാമത്ത് കരാർ പ്രവൃത്തികളിൽ 40 എണ്ണത്തിന്റെ നിർമ്മാണം മന്ദഗതിയിലാണെന്ന് പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ നിയമസഭയെ അറിയിച്ചു. ഇഴഞ്ഞു നീങ്ങുന്ന പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ടവർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. ഊരാളുങ്കൽ സൊസൈറ്റി നടത്തുന്ന പ്രവൃത്തികളുടെ ഗുണനിലവാര പരിശോധന കർശനമായി തന്നെ സർക്കാർ പാലിക്കുന്നുണ്ട്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഗുണനിലവാര പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതികൾ ലഭിച്ചാൽ അത് കൃത്യമായ അന്വേഷണം നടത്തും. ഇതിനു പുറമെ സൊസൈറ്റിയുടെ കീഴിൽ നടക്കുന്ന പ്രവൃത്തികളിൽ പ്രദേശവാസികളായ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുന്നില്ലെന്ന പരാതിയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിലും ആവശ്യമായ അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വിശദമാക്കി. സംസ്ഥാനത്ത് ഭൂമി തരം മാറ്റുന്നതിനായി കെട്ടിക്കിടക്കുന്ന 2 ലക്ഷത്തിലധികം അപേക്ഷകളിൽ പരിഹാരം കാണുക എന്നത് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമാണെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. വിവിധ അംഗങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. 25,000 അപേക്ഷകളിൽ എത്രയും വേഗം തീർപ്പ് കൽപ്പിക്കാൻ നടപടി സ്വീകരിക്കും. ഇതിനായി ജില്ലാ തലങ്ങളിൽ പ്രത്യേക അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ ഭൂനിയമങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി പ്രത്യേക കമ്മീഷനെ നിയമിക്കും. റവന്യൂ വകുപ്പിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ഡിജിറ്റൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും റവന്യൂ മന്ത്രി സഭയെ അറിയിച്ചു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ 1550 വില്ലേജുകളിൽ 839 ഇടത്തും ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾക്ക് ഇതിനോടകം തുടക്കമായിട്ടുണ്ടെന്ന് മറ്റൊരു ചോദ്യത്തിന് മന്ത്രി മറുപടി നൽകി. ഇതുവരെ 10.42 ലക്ഷം ഹെക്ടർ ഭൂമിയുടെ സർവേ പൂർത്തീകരിച്ചു. റവന്യൂ രേഖകളും ഡാറ്റകളും അതീവ സുരക്ഷിതമായാണ് സൂക്ഷിക്കുന്നത്. ഡിജിറ്റൽ സർവേ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 10ാം ക്ലാസ് വിജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും തുടർ പഠനത്തിനായി സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പര്യാപ്തമായ +1 സീറ്റുകൾ ലഭ്യമല്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ നിയമസഭയെ അറിയിച്ചു. പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ +1 സീറ്റുകളുടെ അപര്യാപ്തത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഇവിടങ്ങളിൽ കൂടുതൽ ബാച്ചുകൾ അനുവദിക്കുന്ന കാര്യം സർക്കാരിന്റെ സജീവ പരിഗണനയിലാണെന്നും മന്ത്രി ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. മുൻ സർക്കാരിന്റെ കാലത്ത് +1 സീറ്റുകളുടെ കാര്യത്തിൽ ജില്ലാതലത്തിലുണ്ടായിരുന്ന അസന്തുലിതാവസ്ഥ ഇതിനോടകം പരിശോധിച്ചിട്ടുണ്ട്. നിലവിൽ ഓരോ വിദ്യാഭ്യാസ ജില്ലയും അടിസ്ഥാനമാക്കി സീറ്റുകളുടെ ആവശ്യകത വിലയിരുത്താനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഈ അധ്യയന വർഷത്തെ പ്രവേശന നടപടികൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് +1 പ്രവേശനത്തിനുള്ള ഏകജാലക സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്ത് ഭരണ പ്രതിപക്ഷ നിരയിൽ നിന്ന് 20 അംഗങ്ങൾ സംസാരിച്ചു. കോൺഗ്രസ് അംഗം അൻവർ സാദത്താണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. CPM അംഗം AC മൊയ്തീന്റെ പ്രസംഗത്തോടെ ചർച്ച അവസാനിച്ചു. ധനബില്ല് പാസാക്കുന്നതിനായി സഭ നാളെ വീണ്ടും ചേരും. ഇതുവരെ കേട്ടത് നിയമസഭയിൽ നിന്ന്.
1: ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി സമയം 6:50.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ചിലത് നഷ്ടപ്പെടുമ്പോഴും ചില ആഗ്രഹങ്ങൾ കൈവിട്ടു പോകുമ്പോഴും മനുഷ്യന്റെ മനസ്സ് തളർന്നു പോകും. നഷ്ടങ്ങളിൽ മനംനൊന്ത് ജീവിതം അവസാനിപ്പിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. നഷ്ടപ്പെട്ടതിനേക്കാൾ ഇനിയും പലതും നേടിയെടുക്കാൻ ജീവിതം ബാക്കിയുണ്ടല്ലോ എന്നാരും ചിന്തിക്കാറില്ല. കൈവിട്ടുപോയതിനെ ഓർത്ത് കരയുമ്പോൾ ബാക്കിയുള്ള ജീവിതത്തെ മറക്കരുത്. എല്ലാവർക്കും എല്ലാം നേരിടാനും എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുവാനുമുള്ള മനസ്സും സന്തോഷമുള്ള ഒരു ജീവിതവും ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വയലും

0: കേട്ടല്ലോ. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. ഇനി ഇന്നത്തെ പ്രധാന പരിപാടിയിലേക്ക് പോകാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനെ കാണാൻ പോയി. നഗരത്തിലെ തിരക്കുള്ള ഒരു സ്ഥലത്താണ് വീട്. സുഹൃത്തിന്റെ വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിച്ചു. കതക് തുറന്നു വന്ന സുഹൃത്തിന്റെ കയ്യിൽ സ്വന്തം കുട്ടിയെ പോലെ ഒരു നായയുണ്ട്. അതിനെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, മടിയിൽ കിടത്തുന്നു, ഒപ്പം എന്നോട് സംസാരിക്കുന്നുണ്ട്. സ്വന്തം കുട്ടികളെ പോലെ എത്ര അരുമയായാണ് അവർ അതിനെ പരിപാലിക്കുന്നതെന്നോ. എന്തസുഖം വന്നാലും ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോകും. പ്രത്യേക ആഹാരക്രമം എല്ലാം ഉണ്ട്. ഒറ്റപ്പെട്ട് താമസിക്കുന്ന മാതാപിതാക്കൾക്ക് ഓമന മൃഗങ്ങൾ ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. എന്തിനാണ് ഈ കഥയൊക്കെ പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചില്ലേ? കാര്യമുണ്ട്. നമ്മുടെ ഓമന മൃഗങ്ങൾക്ക് എന്ത് പറ്റിയാലും ഇന്ന് ഒരുപാട് ചികിത്സയുണ്ട്, സർജറി വരെയുണ്ട്. പക്ഷേ സർജറിക്ക് അവരെ സജ്ജരാക്കാനും സർജറി കഴിഞ്ഞുള്ള പരിപാലനം ഒക്കെ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതാ ഈ ചർച്ച കേൾക്കൂ. വെറ്റിനറി സർജനായ ഡോക്ടർ അനൂപ് ആറുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ അനൂപ്, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ഡോക്ടർ അനൂപ്, ഇന്നിപ്പം നമ്മൾ പെറ്റ്സ് അല്ലെങ്കിൽ അരുമ മൃഗങ്ങൾ എന്ന് പറയുമ്പം മിക്ക ആൾക്കാരും ഇപ്പം വളർത്തുന്നുണ്ട്. ആദ്യം തൊട്ടേ മനുഷ്യരുടെ കൂടെ ഈ മൃഗങ്ങളുണ്ട്. ഈ ഒരു പ്രവണത കൂടുന്നതിന്റെ ഒരു കാരണം എന്തുവാണ്?
2: ബേസിക്കലി മാൻ ബീയിങ് എ സോഷ്യൽ അനിമൽ എന്നുള്ള ഒരു വാക്കിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ആദ്യം തന്നെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത ഒരു അനിമൽ എന്ന് പറയുന്ന ഡോഗാണ്. ഏർലി മാൻ്റെ ടൈം മുതൽ നമ്മളോടൊപ്പം ഉള്ള, അതായത് നമ്മളുടെ എവല്യൂഷനോടൊപ്പം തന്നെ ഇവോൾവ് ചെയ്ത് വന്ന ഒരു അനിമൽ തന്നെയാണ് ഡോഗ്. ഒഫ്കോഴ്സ് അതിനുശേഷം പല അരുമ മൃഗങ്ങളെയും നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു. അപ്പം മനുഷ്യനൊരു കമ്പാനിയൻഷിപ്പ് അല്ലെങ്കിൽ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും നമ്മുടെ ഒപ്പമുള്ള ഒരു അനിമൽ എന്നുള്ള രീതിയിലാണ് അരുമ മൃഗങ്ങൾ നമ്മൾ എടുത്ത് വളർത്തുന്നത്. അത് എസ്പെഷ്യലി നമ്മൾ മൊത്തമായി നോക്കിക്കഴിഞ്ഞാൽ കൊറോണയ്ക്ക് ശേഷം അല്ലെങ്കിൽ ആ കൊറോണയുടെ സമയത്ത് നമ്മൾ ഐസൊലേറ്റഡ് ആയിപ്പോയ ആ സമയത്ത് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും അതേപോലെ നമ്മളെ സന്തോഷിപ്പിക്കാനും നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാനും ഒക്കെ പറ്റിയ ഒരു കമ്പാനിയനായി മാറുകയാണ് ചെയ്തത്. കൊറോണയ്ക്ക് ശേഷം വളരെ ഹ്യൂജ് ആയിട്ട് ഒരുപാട് കൂടിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ വരുന്ന ഒപിയുടെ എണ്ണം നോക്കിയാലും ടോട്ടൽ പെറ്റ് പോപ്പുലേഷൻ നോക്കിയാലും വളരെ ഡ്രാസ്റ്റിക്കലി കൊറോണയ്ക്ക് ശേഷം എസ്പെഷ്യലി കേരളത്തിൽ നല്ല കൂടുതലാണ്.
1: നമ്മൾ ഈ അരുമ മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിൻലി നമ്മുടെ നായും പൂച്ചകളും ആണ്. മറ്റേ മൃഗങ്ങൾ ഉണ്ടെങ്കിൽ അപ്പം സർ, നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയമാണ് നമ്മുടെ പെറ്റ്സിന്റെ ശസ്ത്രക്രിയകൾ. അപ്പം ഏതൊക്കെ എങ്ങനത്തെയൊക്കെ ശസ്ത്രക്രിയകളാണ് നമ്മുടെ പെറ്റ്സിന് മിക്കവാറും ചെയ്യുന്നത്?
2: നമുക്ക് ശരിക്കും ഒരു 10 കൊല്ലം മുമ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ശസ്ത്രക്രിയ വെറ്റിനറിയിൽ ഒരുപാട് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. മേ ബി ഈ കഴിഞ്ഞ ഒരു 10 കൊല്ലം കൊണ്ടാണ് ശസ്ത്രക്രിയ നമുക്ക് എത്രത്തോളം അനിമൽസിൽ ചെയ്യാം. നമ്മുടെ നാട്ടിലത്തെ കാര്യമാണ്, നമ്മൾ പുറം രാജ്യത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരുപാട് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് ഹ്യൂമൻസിൽ ചെയ്യുന്നത് പോലെ തന്നെ കംപ്ലീറ്റ് ജനറൽ അനസ്തീഷ്യയിൽ, അത് ഇഞ്ചെക്റ്റബിൾ ആയാലും ശരി, അതായത് മരുന്ന് കൊടുത്തുള്ള ജനറൽ അനസ്തീഷ്യയും, അതുപോലെ തന്നെ നമുക്ക് വായുവിലൂടെ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇൻഹലന്റ് അനസ്തീഷ്യയൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഇപ്പൊ അനിമൽസിൽ ചെയ്യാൻ കഴിയും. അതിനുള്ള സഫിസ്റ്റിക്കേഷനും എല്ലാം അവൈലബിൾ ആണ്. ഒരു പക്ഷേ മനുഷ്യനിൽ ചെയ്യുന്ന ഒരു 80% സർജറികളും നമുക്ക് ഇപ്പോൾ അനിമൽസിൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സർജറികൾ ഇപ്പോൾ നമ്മുടെ നഗരപരിധിയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ സർജറി വന്ധീകരണ ശസ്ത്രക്രിയ തന്നെയാണ്, അഥവാ ABC പ്രോഗ്രാം അല്ലെങ്കിൽ ആനിമൽ ബർത്ത് കൺട്രോൾ. അത് പണ്ടൊക്കെ ചെയ്തിരുന്നത് പോലെയല്ല, ഇപ്പൊ വളരെ ചെറിയ താക്കോൽ ദ്വാരം പോലത്തെ വളരെ ചെറിയ ഇൻസിഷനിലൂടെയും ഒട്ടും കോംപ്ലിക്കേഷനുകൾ ഇല്ലാതെ ഒരുപാട് സ്ഥലത്തും ഇപ്പൊ ചെയ്യാൻ കഴിയുന്നുണ്ട്. പ്രൈവറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ കൊടപ്പനക്കുന്ന് സർക്കാരിന്റെ കീഴിലുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി നമ്മുടെ ഡിസ്ട്രിക്ട് വെറ്റിനറി സെന്റർ അവിടെയൊക്കെ വളരെ വളരെ എഫക്റ്റീവ് ആയിട്ട് വിത്തൗട്ട് എനി കോംപ്ലിക്കേഷൻ ഇങ്ങനത്തെ സർജറികളും നടക്കുന്നുണ്ട്. വന്ധീകരണ ശസ്ത്രക്രിയ അല്ലാതെ ഡിസീസ് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന മറ്റെല്ലാ ശസ്ത്രക്രിയകളും, എല്ലിന്റെ ശസ്ത്രക്രിയ, സ്പൈനൽ സർജറീസ്, പണ്ടൊക്കെ അനിമൽസിന് സ്പൈനൽ സർജറീസിനെ പറ്റി നമുക്ക് ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് സ്പൈനൽ സർജറി ചെയ്യുന്ന 1-2 സർജന്മാരെ നമുക്ക് കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആ കാലഘട്ടം മാറി, നമ്മൾ സ്പൈനൽ സർജറിയിലോട്ട് കടന്നിട്ടുണ്ട്. പണ്ടത്തെ കാലം വെച്ച് നോക്കുമ്പോൾ നമുക്കിപ്പോ സ്പൈനൽ സർജറീസ് വളരെ വളരെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിൽ നിന്നും മുമ്പോട്ട് പോയി ക്രേനിയൽ സർജറീസ്, തലച്ചോറിനുണ്ടാക്കുന്ന ക്ഷതങ്ങൾ അല്ലെങ്കിൽ തലയിലെ ക്രേനിയം, തലയൊട്ടിയിൽ പൊട്ടൽ, ഇങ്ങനത്തെ സർജറികളിലൂടെ തന്നെ നമ്മൾ അഡ്വാൻസ് ചെയ്ത് കഴിയും. പിന്നെ സോഫ്റ്റ് ടിഷ്യൂ സർജറീസ്, അതായത് നമ്മുടെ ബോഡിയിലുള്ള സോഫ്റ്റ് ടിഷ്യൂ, അതായത് പെരിട്ടോണിയം അല്ലെങ്കിൽ വയറ്, കൊടല്, ലിവർ സംബന്ധമായ സർജറികളും ഒരുപാട് ഒരുപാട് അഡ്വാൻസ് ചെയ്തു. പണ്ടൊക്കെ ഒരു പക്ഷെ ഒരു 10-12 കൊല്ലത്തിന് മുമ്പ് ഒരു ട്യൂമർ അല്ലെങ്കിൽ ഒരു വയറിനകത്തൊരു മുഴ ഡയഗ്നോസ് ചെയ്ത ഡോഗിനെ

0: ഒന്നും ചെയ്യാനില്ല എന്നുള്ള
1: ദയാവധം
0: അവസ്ഥയിൽ
1: നമ്മൾ
0: നിന്ന് ഇന്ന് ഡോഗിനെക്കാട്ടിലും അല്ലെങ്കിൽ ഒരു 10 കിലോ ഉള്ള ഡോഗിന് ഒരു 12 കിലോ ഉള്ള ട്യൂമറിന്റെ ഡോഗിനെ പോലും നമുക്ക് രക്ഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വെറ്റിനറി സയൻസ് കേരളത്തിൽ വളർന്നു എന്നുള്ളത് ഒരു പരമമായ സത്യമാണ്. അത് മൾട്ടി സ്പെഷ്യാലിറ്റി പോലുള്ള ഗവൺമെന്റിന്റെ കീഴിലുള്ള കൊടപ്പനക്കുന്നുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി പോലുള്ള ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ നമുക്ക് 4-5 അതിസങ്കീർണമായ സർജറികൾ നടക്കുന്നു. അതിൽ ഒരു 80-90% കേസുകളും നമുക്ക് രക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ വലിയൊരു അഡ്വാൻസ്മെന്റ് ആണ്. ഇപ്പോൾ
1: ഒരു ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ ഒരു ദയാവധമായിട്ട്
0: അല്ലെങ്കിൽ ജീവിക്കുന്നിടത്തോളം ജീവിക്കട്ടെ എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി. പിന്നെ ഇപ്പോഴത്തെ ഓണറും, പണ്ട് ഡോഗ് എന്നുള്ളത് ഒരു ഗാർഡ് അല്ലെങ്കിൽ ഒരു കള്ളം കയറാതിരിക്കാനുള്ള ഒരാൾ എന്നുള്ളതിൽ നിന്ന് മാറി ഇന്ന് അവൻ കുടുംബത്തിലെ ഒരു അംഗമാണ്. ചില കഥകൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇപ്പൊ ബോംബെയിൽ നിന്ന് നമുക്ക് ലിയോ എന്നൊരു പേഷ്യന്റ് കൊടപ്പനക്കുന്ന് വരുമായിരുന്നു. 21 ഡയാലിസിസ് ആണ് ആ പേഷ്യന്റ് നമ്മൾ ചെയ്തത്. അവര് ഈ പേഷ്യന്റിന് വേണ്ടി ബോംബെയിൽ നിന്നും വർക്കെല്ലാം നിർത്തി അവരിവിടെ കൊടപ്പനക്കുന്ന് വന്ന് ഫ്ളാറ്റ് റെന്റിനെടുത്ത് താമസിച്ച് 6 മാസത്തോളം അവരിവിടെ നിൽക്കുകയും 21 ഡയാലിസിസ് ആ പേഷ്യന്റ് നടക്കുകയും.
1: ലിയോ നായയാണ്.
0: നായയാണ്. അപ്പൊ അവർക്ക് ലിയോ എന്ന് പറയുന്നത് സ്വന്തം മകനാണ്. എനിക്കിപ്പോഴും ഓർമ്മ എന്ന് പറഞ്ഞാൽ അവരവനെ താഴെ വെക്കില്ല. അപ്പൊ അവർ ബേസിക്കലി ബോംബെയിലായിരുന്നു. അവർക്കൊരു ലെപ്റ്റോസ്പൈറ വന്ന്, അതായത് എലിപ്പനി വന്ന് കിഡ്നി തകർന്നു പോയ പേഷ്യന്റ് ആണ്. അങ്ങനെ അവര് വന്ന് ഡയാലിസിസ് ചെയ്ത് ലിയോ കംപ്ലീറ്റ്ലി ഹെൽത്തി ആയി തിരിച്ചു പോകുന്നുണ്ട്. അവർ പോകാൻ നേരത്ത് നമ്മുടെ അവിടുത്തെ എല്ലാ ഡോക്ടർമാർക്കും ലിയോയുടെ ഫോട്ടോ വെച്ചൊരു കപ്പാണ് പ്രസന്റ്. അതിപ്പോഴും എന്റെ വീട്ടിലിരിക്കുന്നു. അപ്പൊ ആ പണ്ടത്തെ ആ ഗാർഡ് ഡോഗ് അല്ലെങ്കിൽ കള്ളം കയറാതിരിക്കാനുള്ള ആളെന്നുള്ളതിനുപരി അവൻ വീട്ടിനകത്തേക്കും അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലേക്കും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളായി മാറി.
1: സാർ പറഞ്ഞതൊരു രോഗം വരുമ്പം ചെയ്യുന്ന സർജറികൾ, ഇപ്പം മിക്കവാറും എല്ലാ സർജറികളും നമ്മുടെ മനുഷ്യരിൽ ചെയ്യുന്ന മാതിരി തന്നെ ഈ അരുമൃഗങ്ങളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതൊഴിച്ചൊരു വേറൊരു സബ്ജക്ട് ഉണ്ടല്ലോ, കോസ്മെറ്റിക് സർജറി എന്ന് പറയും. നമ്മുടെ ഒരു സൗന്ദര്യവൽക്കരണം ചെയ്യാൻ വേണ്ടി
0: ഈ കോസ്മെറ്റിക് സർജറിയില് പ്രശ്നം എന്ന് പറയുന്നത് ഇതിലൊരു ലീഗാലിറ്റി ഇഷ്യൂ നമ്മളെ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രമെന്നേ ഞാൻ പറയും, പുറം രാജ്യങ്ങളിൽ കോസ്മെറ്റിക് സർജറി വളരെ കോമൺ ആണ്. ഈ കോസ്മെറ്റിക് സർജറിയിൽ തന്നെ നമുക്ക് പ്ലാസ്റ്റിക് സർജറി അതുപോലെ റീകോൺസ്റ്റിറ്റ്യൂട്ടീവ് സർജറി എന്നൊക്കെ പറയാം. അതായത് ഇപ്പം വളരെ നോർമലി എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു സർജറിയാണ് ഇയർ ക്രോപ്പിംഗ്. അതെന്ന് പറയുന്നത് ഇപ്പം ഡോബർമാൻ അല്ലെങ്കിൽ ചില ഡോഗുകൾക്ക് ഇയർ താന്നായിരിക്കും കിടക്കുക, പക്ഷെ അവർക്ക് അവരുടെ ആ ലുക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു വൈബ് മാറ്റുന്നത് പൊങ്ങി നിൽക്കുന്ന ഇയറുകളായിരിക്കും. അപ്പൊ അങ്ങനത്തെ സർജറി ചെയ്യാനുള്ള താല്പര്യം ഒരുപാട് ഓണേഴ്സ് പ്രകടിപ്പിക്കുന്നു. പക്ഷെ ഇയർ ക്രോപ്പിംഗ് അതുപോലെ ഡോക്കിംഗ്, ഡോക്കിംഗ് എന്ന് പറയുന്നത് വാല് മുറിച്ചു കളയുന്ന ഒരു പ്രവണത, ഇതെല്ലാം ഇപ്പോഴും ഇന്ത്യയിൽ ലീഗാലിറ്റി ഇഷ്യൂസ് നിലനിൽക്കുന്ന ഒരു സർജറി.
1: ലീഗലി നമുക്ക് ഇവിടെ പെർമിസിബിൾ അല്ലേ, അതോ അതിനുവേണ്ടിയുള്ള നിയമങ്ങൾ ഇല്ലേ?
0: അത് സർ, ഇടയ്ക്ക് നമുക്ക് ലീഗലി ഇത് ബാൻ ചെയ്തിരുന്നു. അതായത് ഇയർ ക്രോപ്പിംഗ്, ഡോക്കിംഗ് പോലെയുള്ള പ്രൊസീജിയർ ബാൻ ചെയ്തിരുന്നു. പക്ഷെ അത് കുറച്ച് നാൾക്ക് ശേഷം അത് ആ ബാനിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു. പക്ഷെ ഇപ്പോഴും അത് ഫുള്ളി ബാൻഡ് ആണോ അതോ അത് നമുക്ക് ചെയ്യാമോ എന്നുള്ളതിന് ഇപ്പോഴും ഒരു ലീഗാലിറ്റി ക്ലാരിറ്റി വന്നിട്ടില്ല. ഇതല്ലാതെ നമുക്ക് ഒരുപാട് കോസ്മെറ്റിക് സർജറീസ് ഉണ്ട്. ഇപ്പം നമുക്ക് കണ്ണിന് അഫക്ട് ചെയ്യുന്ന എൻട്രോപ്പിയോൺ, എൻട്രോപ്പിയോൺ വളരെ കോമൺ ആയിട്ട് ഡോഗിൽ കാണുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അത് പലപ്പോഴും അണ്ടർ ഡയഗ്നോസ്ഡ് ആണ് അല്ലെങ്കിൽ അൺഡയഗ്നോസ്ഡ് ആയിട്ട് പോകുന്ന ഒരു കണ്ടീഷൻ.
1: കണ്ണ് മൂടി പോകും,
0: അത് കണ്ണിന്റെ പോള ചുരുണ്ട അകത്തേക്ക് വരും. അത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം വരുന്നത്. പക്ഷെ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണിൽ സ്ഥിരമായ പ്രശ്നങ്ങളാണ്. അപ്പൊ ഇവര് മരുന്നൊഴിക്കും, നമ്മുടെ ഓണേഴ്സ് വന്ന് കംപ്ലൈന്റ് പറയും, മരുന്നൊഴിക്കും, മാറും, വീണ്ടും തിരിച്ചു വരും. അപ്പൊ അങ്ങനത്തെ സർജറികളിൽ നമുക്ക് വീണ്ടും കോസ്മെറ്റിക് സർജറി അപ്ലൈ ചെയ്യേണ്ടി വരും. പ്ലാസ്റ്റിക് സർജറി, കോസ്മെറ്റിക് സർജറി, കോൺസിലർ, അത് ശരിക്കും ഒരു കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർജറിയാണ്. എക്യുപ്മെന്റ്സ് കുറച്ച് ബെറ്റർ എക്യുപ്മെന്റ്സ് വേണം, നമുക്ക് മാഗ്നിഫൈയിങ് ലൂപ്സ് ഒക്കെ വേണ്ടി വരും. അപ്പൊ ആ ഒരു രീതിയിലുള്ള സർജറി ഇപ്പൊ വളരെ വളരെ എന്താ പറയുക ഡിമാൻഡ് ഉണ്ട്. പക്ഷെ അതിന്റെ ലീഗാലിറ്റി ആണ് ബേസിക്കലി നമ്മുടെ രാജ്യത്തെ ഒരു ഇഷ്യൂ.
1: ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ സർജറീസ് ചെയ്ത് കഴിഞ്ഞാൽ, കോസ്മെറ്റിക് സർജറി സർ പറഞ്ഞ മാതിരി ഇപ്പൊ അതിന്റെ ഒരു പ്രതിസന്ധി ഉണ്ട്, അത് എന്തുവാന്ന് ക്ലിയർ അല്ലാത്തതുകൊണ്ട് മറ്റ് സർജറീസ്, ഫോർ എക്സാമ്പിൾ നമ്മൾ ABC തൊട്ട് തുടങ്ങാം, വന്ധ്യാകരണത്തിന് വേണ്ടി ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞാൽ ഒരു പെറ്റ് ഓണർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ആഫ്റ്റർ സർജറി?
0: ആഫ്റ്റർ സർജറിക്ക് തൊട്ടു ഞാൻ ബിഫോർ സർജറിയും കൂടെ അങ്ങ് പറയാം.
1: ശരി,
0: കാരണം നമ്മൾ സർജറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പേഷ്യന്റിന് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടത് ഒരു ബ്ലഡ് ചെക്ക് ആണ്. നമ്മുടെ ഡോഗ്സിനായാലും കാറ്റ്സിനായാലും മറ്റ് പെറ്റ് അനിമൽസിനായാലും ഇൻഹറന്റ് ആയിട്ടും അതേപോലെ അസിംറ്റമാറ്റിക്, അതായത് സിംറ്റംസ് ഒന്നും കാണിക്കില്ല, ലക്ഷണം കാണാത്ത ചില രോഗങ്ങൾ ഒടിഞ്ഞിരിപ്പുണ്ടാകും. അങ്ങനത്തെ കേസുകളിൽ ഈ സർജറി കഴിഞ്ഞിട്ട് ഈ രോഗം ഫ്ലെയർ ചെയ്യാനും അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യത ഉണ്ട്. അപ്പൊ പ്രൈമറിയായി നമ്മളൊരു സർജറിക്ക് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് നമ്മൾ നല്ലൊരു ഒരു കെയർ കിട്ടണമെങ്കിൽ ഫസ്റ്റ് നമ്മളൊരു ബ്ലഡ് ചെക്ക് എടുക്കണം. ബ്ലഡ് ചെക്ക് എടുത്ത് പറ്റുമെങ്കിൽ നമ്മളൊരു റേഡിയോഗ്രാഫ് എക്സ്റേ, അതായത് ചെസ്റ്റിന്റെതും അബ്ഡോമിന്റെ ഒരു എക്സ്റേയും കൂടെ എടുത്താൽ പേഷ്യന്റ് സർജറിക്ക് ഫിറ്റ് ആണോ എന്നുള്ളതിന് നമുക്കൊരു ദൃഢത കിട്ടും. പേഷ്യന്റ് ഫിറ്റ് ആണ് എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് സർജറിയിലേക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. അത് മാത്രമല്ല, ഈ ബ്ലഡ് ടെസ്റ്റിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അനസ്തേഷ്യ ചൂസ് ചെയ്യുന്നത്. ഈ എന്ത് അനസ്തേഷ്യ കൊടുക്കണം, ഇഞ്ചക്റ്റബിൾ ആണോ, ഇൻഹലന്റ് ആണോ, അതേപോലെ ഇഞ്ചക്റ്റബിൾ ആണെങ്കിൽ തന്നെ അതിൽ ഏതെങ്കിലും

0: കിഡ്നിക്ക് പ്രശ്നമുള്ള പേഷ്യന്റ് ആണെങ്കിൽ അങ്ങനത്തെ സേഫ് ആയിട്ടുള്ള അനസ്തെറ്റിക് ചൂസ് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റിലൂടെ അറിയാൻ പറ്റും. അപ്പൊ പ്രൈമറി ആയിട്ട് നമുക്ക് വേണ്ടത് ഒരു ബ്ലഡ് ടെസ്റ്റും എക്സ്റേയും അബ്ഡോമിനൽ സ്കാനിങ്ങും അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ലൂപ്പ് ഇട്ട് ചെയ്താലാണ് എപ്പോഴും സേഫ്.
1: നല്ലത്. പിന്നെ അത് സർജറിക്ക് വരുന്നതിന് മുന്നേ മുന്നൊരുക്കം,
0: അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പലപ്പോഴും വെറ്റിനറി പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സർജറി ഫിക്സ് ചെയ്യുന്നു, പിന്നെ ഓണറിനെ നമ്മൾ കാണുന്ന സർജറി ഡന്നാണ്. ഇന്ന് അതിൽ നിന്നൊക്കെ മാറി നമുക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി പോലുള്ള ഗവൺമെന്റ് സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സർജറി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീ സർജിക്കൽ കൗൺസിലിംഗ് തന്നെ ഉണ്ട്. നമുക്ക് ഓണറിന്റെ കൂടെ ഒരു അരമണിക്കൂർ ഡോക്ടർ സ്പെൻഡ് ചെയ്യണം, ചെയ്യും. അപ്പം ഓണറിന്റെ അടുത്ത് നമ്മൾ വേണ്ട കാര്യങ്ങളെല്ലാം പറയും. ഫോർ എക്സാമ്പിൾ, നമ്മൾ സർജറിക്ക് മുമ്പായിട്ട് ഫുഡും വെള്ളവും നമ്മൾ വിത്ഡ്രോ ചെയ്യണം. എൻ പി ഒ എന്ന് പറഞ്ഞ നിൽ പെർ ഓസ്, അതാണ് അതിന്റെ ഒരു സയന്റിഫിക് പദം. അതിൽ നമ്മൾ ഇപ്പം ഡോഗ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ 12 മണിക്കൂർ വരെ ഫുഡ് വിത്ത്ഹെൽഡ് ചെയ്യണം. ഫുഡ് കൊടുക്കാതെ നമ്മൾ എം ടി സ്റ്റൊമക്കിൽ കീപ്പ് ചെയ്യണം. കാറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു 6 to 8 hours കീപ്പ് ചെയ്യണം. അതാണ് ഒരു സേഫ് പീരീഡ്. ചില ഡോക്ടേഴ്സ് 12 to 24 hours ചൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ അതൊരു പ്രൊസീജിയർ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും സർജറി കഴിഞ്ഞ് സ്റ്റിച്ച് എടുക്കുന്നവരെ പേഷ്യന്റിനെ കുളിപ്പിക്കാൻ പറ്റില്ല. പെറ്റ്സ് നമുക്കറിയാം, പെറ്റ്സിന്റെ ഫറും അതേപോലെ ഇതൊക്കെ ഡേർട്ടി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലി ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓണറിനോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ കഴിവതും സർജറിക്ക് തലേന്ന് നന്നായി കുളിപ്പിച്ച് വൃത്തിയാക്കി ക്ലീൻ ആക്കി കൊണ്ടുവരാം. പിന്നെ ഡോഗ്സിന് ബേസിക്കലി സർജറി ആണെന്നൊന്നും അവർക്കറിയില്ല. ഇപ്പൊ മനുഷ്യന്റെ കേസ് പറയുകയാണെങ്കിൽ മനുഷ്യനറിയാം, ഓ നാളെ എനിക്ക് സർജറിയാണ്. പക്ഷെ ഡോഗ് അങ്ങനെ ഒരു പ്രിപ്പറേറ്ററി ഫേസിൽ ഡോഗ് ഒരിക്കലും പോകില്ല. അപ്പൊ ആ ഒരു പ്രിപ്പറേറ്ററി ഫേസ് എല്ലാം കണ്ടറിഞ്ഞ് നമ്മൾ വേണം ചെയ്യാം. അപ്പൊ ഡോഗിന് വേണ്ട ഒരു സപ്പോർട്ട് കൊടുക്കുക, തലേ ദിവസം നല്ല ഹൈഡ്രേറ്റ് ചെയ്ത്, അതായത് സ്റ്റോപ്പ് ചെയ്യുന്ന വരെ നല്ല ഫുഡ് കൊടുക്കുക. പിന്നെ കഴിവതും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പം ഡോഗിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും ഡിയർ ആയിട്ടുള്ള ഒരാൾ എപ്പോഴും വീട്ടിലുണ്ടാവും. ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ ഏറ്റവും ഇളയ കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുന്ന നമ്മുടെ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ തന്നെയായിരിക്കാം. അപ്പൊ ഏറ്റവും ഡോഗിന് ഡിയർ ആയിട്ടുള്ള ഒരാളാണോ അയാളും, പിന്നെ കൂടെ ഒരു ഹെൽപ്പിന് ഒരാൾ, മിനിമം 2 bystanders എങ്കിലും നമുക്ക് ഡോഗിന് വേണം. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു റാഷ് ഡ്രൈവിംഗ് അതേപോലെ ഒരു ടെൻസ്ഡ് ഡ്രൈവിംഗ് ഒന്നും കൊടുക്കാണ്ട് ഇപ്പൊ നമുക്ക്
1: സമ്മർദ്ദത്തിൽ കൊണ്ടുവരും,
0: ഒരിക്കലും എത്താൻ പാടില്ല. ഇപ്പൊ നമുക്കൊരു സർജറി ആണെങ്കിൽ തലേന്ന് നമ്മൾ അഡ്മിറ്റ് ആവും. ഇപ്പൊ വെറ്റിനറിയുടെ കേസിൽ തലേന്ന് അഡ്മിറ്റ് ആവുന്ന പ്രവണത വളരെ കുറവാണ്. പക്ഷെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ തലേന്നെ ഓൺബോർഡ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ തിരുവനന്തപുരത്തും എറണാകുളത്തും ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്ട്രെസ് പീരീഡ് ഒക്കെ നമ്മൾ ഒഴിവാക്കണം. ബേസിക്കലി ഫുഡ് കൊടുക്കുന്ന കാര്യം നോക്കണം, ബ്ലഡ് ടെസ്റ്റ്, ബാക്കി അനാലിസിസ് ഉറപ്പായും
1: ഒരു ഹൈജീൻ നല്ലൊരു ക്ലീൻ ഒക്കെ ചെയ്തിട്ട്.
0: ഇത് പ്രീ ഓപ്പറേറ്റീവ് പ്രൊസീജിയേഴ്സ് ആണ്. നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇതിലും അതീവ ജാഗ്രത പുലർത്തണം. നേരത്തെ പറഞ്ഞതുപോലെ സർജറി കഴിഞ്ഞു എന്ന് ഡോഗിന് അറിയില്ല. അതുകൊണ്ട് ഡോഗ് ഒരു നോർമൽ ലൈഫിലേക്ക് അങ്ങ് എൻ്റർ ചെയ്യും. അവൻ ചിലപ്പോൾ ഓടും ചാടും, തലകീഴം അറിയും, നിങ്ങളെ കാണുമ്പോൾ രണ്ട് കാലിൽ നിന്ന് പൊങ്ങും. പക്ഷെ അതൊക്കെ സർജിക്കൽ കോംപ്ലിക്കേഷൻസ് കൂട്ടാൻ സാധ്യതയുണ്ട്. അപ്പം പോസ്റ്റ് സർജറിയിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഡോക്ടർ പറയുന്ന കൃത്യമായിട്ടുള്ള ഇഞ്ചെക്ഷൻസ് കൃത്യമായി മുടങ്ങാതെ എടുക്കണം. പിന്നെ മിക്കപ്പോഴും നമ്മൾ സർജറി കഴിഞ്ഞിട്ട് ഒരു 7 to 10 days ആയിരിക്കും പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇഞ്ചെക്ഷൻസ് വരുന്നത്. സർജറിയുടെ ആ ഒരു സങ്കീർണത അനുസരിച്ചായിരിക്കും ഡോക്ടർ അത് ചൂസ് ചെയ്യുക. അത് കൃത്യമായി ഫോളോ ചെയ്യണം. അതുപോലെ സർജറി കഴിഞ്ഞ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്റ്റഡ് ആവാൻ നോക്കണം. കാരണം ഡോഗിനെ സംബന്ധിച്ചിടത്തോളം അതിന് മൂത്രം ഒഴിക്കാനോ ഒക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഈ സർജിക്കൽ വൂണ്ടിൽ മൂത്രം വീഴുകയോ അല്ലെങ്കിൽ വെള്ളം പറ്റുകയോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഫെക്ഷനുള്ള സാധ്യതയുണ്ട്. അപ്പം ആ ഒരു പീരീഡ് 7 to 10 days പോസ്റ്റ് സർജറി നമ്മൾ തന്നെ കൂടെ ഒരാൾ നിൽക്കണം. ഒരു കൊച്ചുകുട്ടിയുടെ സർജറി കഴിഞ്ഞാൽ എങ്ങനെ നോക്കുന്നു, അത്രയും ശ്രദ്ധയോടുകൂടി നമ്മൾ
1: നോക്കേണ്ട ആവശ്യം
0: ആവശ്യകതയാണ്. പിന്നെ സർജറി കഴിഞ്ഞിട്ടുള്ള ഫുഡിന്റെ ഷെഡ്യൂൾ അത് ഡോക്ടർ പറയും. പ്രത്യേകിച്ച് ഇപ്പൊ ആമാശയത്തിന്റെ സർജറി ഒക്കെ കഴിയുവാണെങ്കിൽ നമുക്കൊരു ആദ്യത്തെ 2 days ഫുഡ് കൊടുക്കാൻ കഴിയില്ല. ഇപ്പം സ്റ്റൊമക്കിൽ വരുന്ന ഒരുപാട് കണ്ടീഷൻസ് നമുക്ക് സ്റ്റൊമക്കിൽ വരുന്നതായിട്ടുണ്ട്. നമ്മൾ സ്റ്റൊമക്കിൽ സർജറി ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞ് 3 to 2 days ഫുഡ് വിത്ത്ഹെൽഡ് ചെയ്യാൻ പറയും. പക്ഷെ ഡോഗിന് ക്രേവിംഗ് ഉണ്ടാവും, ഡോഗിന് ബോധം കണ്ട് കഴിയുമ്പോൾ തന്നെ ഫുഡ് ചോദിക്കും. അപ്പൊ നമുക്ക് അവരോടുള്ള സ്നേഹം നമ്മൾ ചിലപ്പോൾ ഫുഡ് കൊടുക്കും, പക്ഷെ അത് നമുക്കൊരു നെഗറ്റീവായിട്ട് ഭവിക്കും. അങ്ങനെ സർജറി കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ പോസ്റ്റ് സർജിക്കൽ കൗൺസിലിംഗ് നമ്മൾ ഡോക്ടേഴ്സ് കൊടുക്കും.
1: ഡോക്ടർ സൂചിപ്പിച്ച മാതിരി തന്നെ മൃഗങ്ങൾക്ക് അറിയത്തില്ല, ഓടാൻ തുടങ്ങും. അപ്പൊ അതിനെയൊക്കെ റിസ്ട്രെയിൻ ചെയ്ത് വെക്കണോ, നമ്മൾ കെട്ടി വെക്കണോ, അല്ലെ സപ്പോസ് എങ്ങനെ അങ്ങനത്തെ വല്ല സർജറി ആണെങ്കിൽ?
0: സാർ, പലപ്പോഴും നമ്മൾ കാണുമ്പോൾ നല്ല നമ്മൾ വളരെ ഡിയർ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മോനെ പോലെ വളർത്തുവാണെങ്കിൽ ദർ ഇസ് എ ടെലിപ്പതി ഹാപ്പനിങ് ബിറ്റ്വീൻ ദ ഓണർ ആൻഡ് ദ ഡോഗ്.
1: പറഞ്ഞാലും മനസ്സിലാവും.
0: ഓഫ് കോഴ്സ് യെസ്, ഞാനത് നേരിട്ട് കണ്ടിട്ടുണ്ട്. അതായത് മോനെ നിനക്ക് സർജറി കഴിഞ്ഞിരിക്കുകയാണ്, നീ ചാടരുത് എന്ന് ഓണർ പറയുമ്പോൾ അത് ശ്രദ്ധിക്കുകയും അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ഡോഗ്സിന് ഞാൻ നേരിട്ട് എന്റെ സർജറി കഴിഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. ചില ഡോഗ്സ് അത്രത്തോളം സഹകരിക്കുന്നവരല്ല. അങ്ങനെയുള്ളവർക്ക് നമുക്ക് റിസ്ട്രെയിനിങ്ങിനേക്കാൾ കൂടുതൽ ഒരു ഡോർമെന്റിൽ അല്ലെങ്കിൽ ഒരു ഒരു ഡൊസൈൽ സ്റ്റേറ്റിലേക്ക് പോകുന്ന മെഡിസിൻസ് നമുക്കുണ്ട്. CNS ഡിപ്രസൻസോ അങ്ങനെയൊന്നും അല്ല, എങ്കിൽ പോലും ഒരു കാം ആയിട്ടിരിക്കാനും ഒരുപാട് അജിറ്റേറ്റഡ് ആവാതിരിക്കാനുള്ള മെഡിസിൻസ് ഉണ്ട്. അവർക്ക് അവരുടെ ഒരു ബേസിക് കാര്യങ്ങൾ നീഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവര് ചാടി ഓടേണ്ട കാര്യമില്ല. അപ്പൊ അവർ

0: ഡിയർ ആയിട്ടുള്ളവർ അടുത്തിരിക്കുക, തൊട്ടടുത്ത് പാമ്പർ ചെയ്ത് വെക്കുക, സമയാസമയത്ത് വെള്ളം കൊടുക്കുക, ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവർ കുറച്ചൊന്ന് കാം ആയിട്ടിരിക്കും. നമ്മളും ഡോഗും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉറപ്പായിട്ട് ഉണ്ടാവണം, എന്നാലേ അത് സാധ്യമാവുള്ളൂ. അവിടെയാണ് സാർ ഈ സ്ട്രീറ്റ് ഡോഗ്സിന്റെ കേസൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പൊ നമ്മൾ സ്ട്രീറ്റ് ഡോഗ്സിനെ കോർപ്പറേഷൻ വഴി എടുത്ത് വന്ധീകരണ ശസ്ത്രക്രിയ ചെയ്ത് നമ്മൾ 3 ഡേയ്സ് അണ്ടർ സർവൈലൻസ് കീപ്പ് ചെയ്തിട്ടേ വിടുകയുള്ളൂ. കാരണം അവരെ നമുക്ക് തുറന്ന് വിട്ടു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയാണ്. അപ്പൊ ABC പ്രോഗ്രാമിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 3 ഡേയ്സ് ഡോക്ടേഴ്സ് തന്നെ പോയി നോക്കി സ്റ്റിച്ചൊക്കെ ഓക്കെ ആണെങ്കിലേ
1: വിടുകയുള്ളൂ.
0: ഇല്ല അതാണ്, അപ്പൊ അവരുടെ ആ ഒരു കോംപ്ലിക്കേഷൻ വരാനും പാടില്ല. അതൊക്കെ സർക്കാർ വളരെ ദൃഢമായി തന്നെ നോക്കുന്ന കാര്യങ്ങളാണ്.
1: ഡോക്ടർ അനൂപ്, നല്ലൊരു രസകരമായ ചർച്ചയായിരുന്നു. ശസ്ത്രക്രിയ നമ്മള് മനുഷ്യരിൽ എന്തായാലും എല്ലാവർക്കും അറിയാം, പക്ഷെ മൃഗങ്ങളിലും അരുമൃഗങ്ങളിലും നമ്മൾ ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ
0: അഡ്വാൻസ്ഡ്
1: ആണ്, ഇതറിയാൻ സാധിച്ച് താങ്കൾ നമ്മുടെ ഒപ്പം ഇത്രയും സമയം ചെലവഴിച്ച് വളരെ നന്ദി.
2: ഓമന മൃഗങ്ങളെ സ്നേഹിച്ചാൽ മാത്രം പോരാ, അവയുടെ പരിപാലനത്തിൽ ഒരുപാട് ശ്രദ്ധ വേണം. ശസ്ത്രക്രിയകൾ ചെയ്യേണ്ടി വരുമ്പോൾ മനുഷ്യരെ നോക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുണ്ട്, പിന്നെ ക്ഷമയും അത്യാവശ്യമാണ്. ഓമന മൃഗങ്ങൾക്ക് ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരുമ്പോൾ എന്തൊക്കെ കരുതൽ വേണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു തന്നത് വെറ്റിനറി സർജനായ ഡോക്ടർ അനൂപ് ആറാണ്. ഡോക്ടർ അനൂപുമായി സംസാരിച്ചത് ഷിബു ജോർജ്. പാട്ട് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇനിയൊരു ഗാനമായാലോ? ഈ മഴക്കാലം മനോഹരമല്ലേ? മഴ പെയ്ത് തോരുന്ന സമയം, മരങ്ങളുടെ ഇലകളിൽ നിന്ന് ഇറ്റിറ്റി വീഴുന്ന മഴത്തുള്ളികൾ, കാറ്റത്ത് വീഴുന്ന മാമ്പഴം, അവ ഓടി നടന്നു പെറുക്കുന്ന ബാല്യം. ഓ, എന്തൊരു സുഖകരമായ അന്തരീക്ഷം അല്ലേ? എന്തൊരു സുഖകരമായ ഓർമ്മ.

0: ഗാനം കേട്ടല്ലോ, ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം.
1: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
2: ആനപ്പുളിഞ്ചി കേരളത്തിൽ സമൃദ്ധമായി വളരുന്ന പഴമാണ് സ്റ്റാർ ഫ്രൂട്ട് അഥവാ ആനപ്പുളിഞ്ചി. വൈവിധ്യമാർന്ന പേരുകളിൽ അറിയപ്പെടുന്ന ഈ പഴത്തെ നിസാരമായി കാണരുത്. ആനപ്പുളിഞ്ചിക്ക സ്റ്റാർ ഫ്രൂട്ട്, ചതുരപ്പുളി, വൈരപ്പുളി തുടങ്ങി പ്രാദേശിക ഭേദമനുസരിച്ച് വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്ന ഇവ പോഷകങ്ങളുടെ കലവറയാണ്. കൂടാതെ പ്രത്യേക പരിപാലനമൊന്നുമില്ലാതെ വർഷത്തിൽ 8 മാസവും ഇവ സമൃദ്ധമായി വിളവ് നൽകുന്നു. പാവങ്ങളുടെ മുന്തിരിയെന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഏകദേശം 6 ഇഞ്ചോളം വലിപ്പമുള്ള ഇവയ്ക്ക് നക്ഷത്രത്തിന്റെ ആകൃതി പോലെ 5 അഗ്രങ്ങളുണ്ടാകും. പച്ചയായിരിക്കുമ്പോൾ നല്ല പുളിപ്പും പഴുത്താൽ പുളിപ്പ് കലർന്ന മധുരവുമാണ് ഇവയ്ക്ക്. ഓറഞ്ച്, മാമ്പഴം, പപ്പായ, സ്ട്രോബെറി, പൈനാപ്പിൾ എന്നിവയിൽ മാത്രമല്ല ആനപ്പുളിഞ്ചിയിലും ധാരാളം വൈറ്റമിൻ സിയും കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ദഹന പ്രശ്നമുള്ളവർക്ക് ആനപ്പുളിഞ്ചി ഉത്തമമാണ്. എന്നാൽ അധികമായി കഴിക്കുന്നതും പ്രശ്നമാണ്. ഇരുമ്പ്, ഫോസ്ഫറസ്, മഗ്നീഷ്യം എന്നീ ധാതുലവണങ്ങളും ആനപ്പുളിഞ്ചിയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇതിലെ പൊട്ടാസ്യം രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു. മാംസളമായ ഫലമായതിനാൽ ഇത് സംസ്കരിച്ച് 1 വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാം. മുടി വളർച്ച കൂട്ടാൻ ആനപ്പുളിഞ്ചി കഴിക്കുന്നതും ഉത്തമമാണെന്ന് പറയാറുണ്ട്. കൊളസ്ട്രോൾ കുറയ്ക്കാനും ഈ പഴം ഉത്തമമാണ്. ആനപ്പുളിഞ്ചി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സ്ക്വാഷ്, ജാം, ജെല്ലി, വൈൻ, അച്ചാറുകൾ എന്നിവയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ്. ചിലയിടങ്ങളിൽ കുടംപുളിക്ക് പകരമായി മീൻകറിയിൽ ഉണക്കിയും അല്ലാതെയും ആനപ്പുളിഞ്ചി ചേർക്കാറുണ്ട്. ജീവകം എ, ഓക്സാലിക് ആസിഡ്, ഇരുമ്പ് എന്നിവ ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത്രയും ഗുണങ്ങളുണ്ടെങ്കിലും മിക്ക വീടുകളിലും ആനപ്പുളിഞ്ചി പാഴാക്കി കളയുന്നത് കാണാം. ഇത് ഫലപ്രദമായി വിനിയോഗിച്ചാൽ വീട്ടമ്മമാർക്ക് നല്ലൊരു വരുമാനമാർഗം കൂടിയാണ്. ജീവിതശൈലി രോഗങ്ങൾ കൂടുന്ന ഈ കാലത്ത് നമ്മുടെ പറമ്പിലും ചുറ്റുപാടിൽ നിന്നും സുലഭമായി ലഭിക്കുന്ന ഇത്തരം വിഭവങ്ങളെ തിരിച്ചറിഞ്ഞ് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം.
0: ഇനി അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്താണെന്ന് നോക്കാം.
3: കൃഷിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കുന്നതും കർഷകരുടെ വരുമാനം ഉയർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ചുരുക്കത്തിൽ AIF എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം വിളവെടുപ്പിന് ശേഷമുള്ള കാർഷികാടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയാണ്. ഗോഡൌണുകൾ, സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, പ്രോസസിംഗ് യൂണിറ്റുകൾ, പാക്കിംഗ് സെന്ററുകൾ, കാർഷിക വിപണന അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഈ പദ്ധതി സാമ്പത്തിക പിന്തുണ നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘടനകൾ, FPOകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്നു. കൂടാതെ പലിശയിൽ ഇളവും ക്രെഡിറ്റ് ഗ്യാരണ്ടി സൌകര്യവും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇതുവഴി കാർഷിക മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനും കഴിയും. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന സാധ്യമാകുന്നു. വിളകൾ സംഭരിച്ച് അനുയോജ്യമായ സമയത്ത് വിപണിയിൽ എത്തിക്കാൻ കഴിയുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു. അതോടൊപ്പം ഭക്ഷ്യനഷ്ടം കുറയുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നത് കൃഷിയെ ഉൽപാദനഘട്ടത്തിൽ മാത്രം ഒതുക്കാതെ മൂല്യശൃംഖലയുടെ മുഴുവൻ ഘട്ടങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു ദീർഘദർശന പദ്ധതിയാണ്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്കുവഹിക്കുന്നു.

0: ഇനി തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, നായകളിൽ ഡോക്കിംഗ് അഥവാ വായ് മുറിച്ചു മാറ്റൽ, കോപ്പിംഗ് അഥവാ ചെവി മുറിക്കൽ തുടങ്ങിയ സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾ ചെയ്യാൻ നിയമം അനുവദിക്കുന്നുണ്ടോ? ഉത്തരം, നായകളിൽ ഡോക്കിംഗ് അഥവാ വായ് മുറിച്ചു മാറ്റൽ, കോപ്പിംഗ് അഥവാ ചെവി മുറിക്കൽ തുടങ്ങിയ സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾ ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല. 2017 കേന്ദ്ര നിയമമായ ഡോഗ് ബ്രീഡിംഗ് റൂൾ പ്രകാരം ഇത്തരം ശസ്ത്രക്രിയകൾ അഥവാ കോസ്മെറ്റിക് സർജറികൾ നിയമവിരുദ്ധമാണ്. വയലിൻ വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന വിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
1: വയലും വീടും സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, പ്രിയപ്പെട്ടവരുടെ പ്രിയ നിമിഷങ്ങളിൽ അവർക്കിഷ്ടപ്പെട്ട മധുരഗാനം കൊണ്ടൊരു സർപ്രൈസ് ആശംസ നേരാൻ നിങ്ങൾ ആഗ്രഹിക്കാറില്ലേ? എന്നാൽ ഇതാ ഒരു സ്വർണ്ണാവസരം. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എമ്മിൻ്റെ സംഗീത വിരുന്ന് ഹൃദയരാഗങ്ങൾ ഇന്ന് രാത്രി 10:30 പ്രക്ഷേപണം ചെയ്യുന്ന ഹൃദയരാഗങ്ങളിലൂടെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരാം, സന്ദേശങ്ങൾ കൈമാറാം, അവർക്കായി ഇഷ്ടഗാനങ്ങൾ സമർപ്പിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങളുടെ ഫോൺ എടുക്കൂ. 8281200715 എന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പ് സന്ദേശം അയയ്ക്കൂ. സന്ദേശത്തിൽ പാട്ടിൻ്റെ ആദ്യ വരികൾ, ചിത്രം, പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകൾ, ഒപ്പം ഡെഡിക്കേഷനുകൾ എന്നിവയും അയയ്ക്കാം. അപ്പോൾ റെഡിയല്ലേ? ഒട്ടും വൈകിക്കേണ്ട, ഇപ്പോൾ തന്നെ സന്ദേശങ്ങൾ അയയ്ക്കൂ. പ്രിയപ്പെട്ടവർക്കുള്ള ഒപ്പം ആ സുന്ദര ഗാനങ്ങൾക്ക് കാതോർക്കൂ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281200715. ഹൃദയരാഗങ്ങൾ ഇന്ന് രാത്രി 10:30 ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എമ്മിൽ. മറക്കാതെ കേൾക്കുമല്ലോ.

മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് IIT NIT എൻട്രൻസ് പരിശീലനത്തിനുള്ള ധനസഹായത്തിന് അപേക്ഷിക്കാം. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മുഖേന ഒരു വർഷത്തെ എൻട്രൻസ് കോച്ചിങ്ങിനാണ് സർക്കാർ ധനസഹായം നൽകുന്നത്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വിഷയങ്ങൾക്ക് 85% മാർക്കോ അതിനു മുകളിലോ നേടി വിജയിച്ച ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അപേക്ഷിക്കാം. ഒരു വിദ്യാർത്ഥിക്ക് ഒരു തവണ മാത്രമേ ആനുകൂല്യത്തിന് അർഹതയുള്ളൂ. അപേക്ഷാ ഫോറവും വിശദവിവരങ്ങളും ജില്ലാ ഫിഷറീസ് ഓഫീസുകളിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷാ ഫോറം ജൂലൈ 15 മുൻപായി ജില്ലാ ഫിഷറീസ് ഓഫീസിൽ സമർപ്പിച്ചിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 04862345. കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞത്തിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് പശുധൻ പോർട്ടലിൽ കർഷക രജിസ്ട്രേഷനും അനിമൽ രജിസ്ട്രേഷനും പൂർത്തിയാക്കണമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ അറിയിച്ചു. മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ വീടുകൾ സന്ദർശിക്കുമ്പോൾ കർഷകർ അവരുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന 1-time password നൽകി രജിസ്ട്രേഷൻ പൂർത്തിയാക്കും.

0: എന്നതിന് മുഴുവൻ ക്ഷീര കർഷകരും സഹകരിക്കണമെന്നും അധികൃതർ അറിയിക്കുന്നു. പ്ലസ് വൺ സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി രജിസ്ട്രേഷനും വെരിഫിക്കേഷനും 2026 ജൂലൈ 2 മുതൽ 6 വരെ നടക്കും. ഇതുവരെ പ്ലസ് വൺ സ്പോർട്സ് കോട്ടയിൽ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്തവർക്കും സ്പോർട്സ് മികവ് രജിസ്ട്രേഷൻ നടത്തി രണ്ടാം ഘട്ടം ചെയ്യാത്തവർക്കും www.sports.hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. സ്പോർട്സ് മികവ് രജിസ്ട്രേഷൻ ചെയ്ത ശേഷം ലഭിക്കുന്ന അച്ചീവ്മെൻറ്റ് രജിസ്റ്റർ പ്രിൻ്റൗട്ട്, സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഒറിജിനലും പകർപ്പും സഹിതം രാവിലെ ക്ഷമിക്കുന്ന ജൂലൈ മാസം 2ാം തീയതി രാവിലെ 10 മണിക്ക് മുൻപ് 10 മണി മുതൽ ജൂലൈ 6 ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപായി വെരിഫിക്കേഷനായി പൈനാവിൽ പ്രവർത്തിക്കുന്ന ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിലെത്തണം. സ്കൂൾ തല മത്സരങ്ങൾക്ക് പുറമേ സംസ്ഥാന, ജില്ലാ അംഗീകൃത സ്പോർട്സ് അസോസിയേഷൻ എന്നിവ നടത്തുന്ന മത്സരങ്ങളുടെ സർട്ടിഫിക്കറ്റുകളിൽ ബന്ധപ്പെട്ട സ്പോർട്സ് കൗൺസിൽ ഒബ്സർവറുടെ ഒപ്പ്, സീരിയൽ നമ്പർ, ഇഷ്യൂ ചെയ്ത തീയതി, ഇഷ്യൂ അതോറിറ്റി എന്നിവ നിർബന്ധമായും ഉണ്ടായിരിക്കണം. വെരിഫിക്കേഷന് ശേഷം ജൂലൈ 6ാം തീയതി 5 മണിക്ക് മുൻപായി സ്കൂൾ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എ ലിങ്കിൽ 2ാം ഘട്ട രജിസ്ട്രേഷൻ നടത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് 9895112027, 8281973709747933334 എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. വണ്ണപ്പുറം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനത്തിനായുള്ള വാക്ക് ഇൻ ഇൻ്റർവ്യൂ ജൂലൈ 4 രാവിലെ 11 മണിക്ക് പ്രാഥമികാരോഗ്യം കേന്ദ്രം ഓഫീസിൽ നടക്കും. MBBS, കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ തുടങ്ങിയവയാണ് യോഗ്യതകൾ. പ്രായപരിധി 65 വയസ്സാണ്. ഉദ്യോഗാർത്ഥികൾ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 04862247787 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. '2026-27 വർഷത്തെ ITI പ്രവേശനത്തിന് ഏലപ്പാറ ഗവൺമെൻറ് ITIയിൽ പ്ലംബർ 1 വർഷം, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ടെക്നീഷ്യൻ 2 വർഷം എന്നീ ട്രേഡുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ 30 ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9946010769 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൈറേഞ്ച് വൃത്താന്തം. ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സായുധ സേനാംഗങ്ങൾക്ക് ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. സെയ്ഷൽസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പ്രവാസി ഇന്ത്യൻ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ 3 മാസമായി മുടങ്ങിയ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി. ത്രിഭാഷാ പഠന നയം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് CBSE. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. ഫിഫ ലോകകപ്പ് നോക്കൌട്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. സായുധ സേനാംഗങ്ങൾക്കുള്ള ഗ്യാലൻഡറി പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ എയർ മാർഷൽ തരുൺ ചൌധരി, ലഫ്റ്റനന്റ് ജനറൽമാരായ നീരജ് വർഷ്ണി, വികാസ് രോഹില്ല, ഹർബീന്ദർ സിംഗ് വന്ദ്ര, മൊഹീന്ദർ പാൽ സിംഗ് എന്നിവർ അതിവിശിഷ്ട സേവാ മെഡൽ രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സായുധ സേനകളിലെയും കേന്ദ്ര പോലീസ് സേനകളിലെയും അംഗങ്ങളുടെ അസാധാരണമായ ധീരത മുൻനിർത്തിയാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സെയ്ഷെൽസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യ.

0: ിലേക്ക് മടങ്ങി. രാജ്യത്തെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വിക്ടോറിയയിലെ നവശക്തി വിനായകർ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തിയ ശ്രീ മോദി പീസ് പാർക്കിലെ മഹാത്മാഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി. സെയ്ഷെൽസ് ദേശീയ ദിനാഘോഷങ്ങളിൽ ഇന്നലെ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത അദ്ദേഹം പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള വിവിധ ധാരണാപത്രങ്ങളും ഇരുരാജ്യങ്ങളും കൈമാറി. പ്രതിരോധ ഗവേഷണ രംഗത്തെ DRDO പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായും സമയബന്ധിതമായും നടപ്പാക്കുന്നതിനുള്ള സാമ്പത്തിക അധികാര ചട്ടക്കൂട് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും വ്യവസായ മേഖലയുമായും അക്കാദമിക രംഗവുമായും കൂടുതൽ ശക്തമായ സഹകരണം ഉറപ്പാക്കാനും പുതിയ ചട്ടക്കൂട് സഹായിക്കുമെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. സംയുക്ത സേനാ മേധാവി ജനറൽ NS രാജസുബ്രഹ്മണ്യ, DRDO ചെയർമാൻ രാജേഷ് കുമാർ സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രാഥമിക, ദ്വിതീയ, തൃതീയ തലങ്ങളിലെ ആരോഗ്യ സേവനങ്ങൾ വിപുലീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ന്യൂഡൽഹിയിൽ നടന്ന കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സമിതിയുടെ 16th സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ പൊതുജനാരോഗ്യ അടിസ്ഥാന സൌകര്യങ്ങളാണ് ഇന്ത്യയുടേതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: Many new initiatives have taken place in the past 12 years. The National Health Authority and Pradhan Mantri Jan Arogya Yojana has expanded the health facility and made it accessible and affordable throughout the length and the breadth of the country. And incorporates 62 crore people, and now India is the world's largest digital public infrastructure healthcare.
0: സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മുടങ്ങിക്കിടക്കുന്ന വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷത്തു നിന്ന് AC മൊയ്തീനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതി സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചെങ്കിലും തുടർന്നുള്ള നടപടികളുമായി പ്രതിപക്ഷ അംഗങ്ങൾ പൂർണ്ണമായും സഹകരിക്കുകയായിരുന്നു. ത്രിഭാഷാ പഠനം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് CBSE. നിലവിലെ 10th ക്ലാസ് വിദ്യാർത്ഥികളെ 3 ഭാഷകൾ പഠിക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 10th ക്ലാസ്സിൽ എത്തുമ്പോൾ 3rd ഭാഷയിൽ ബോർഡ് പരീക്ഷ എഴുതേണ്ടതില്ലെന്നും CBSE വ്യക്തമാക്കി. ഈ വിദ്യാർത്ഥികളിൽ 2 വിദേശ ഭാഷകൾ ഇതിനകം തെരഞ്ഞെടുത്തവർക്ക് അതേ ഭാഷകളിൽ പഠനം തുടരാം. ഇതിനൊപ്പം 1 ഇന്ത്യൻ ഭാഷ കൂടി പഠിക്കേണ്ടതാണെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 8 രാജ്യസഭാംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പാർലമെന്റ് മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ അധ്യക്ഷനുമായ CP രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് നാളെ കൂടി അവസരം. നാളെ രാത്രി 12 കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. July 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. ശ്രീലങ്കയിൽ നടന്ന സുരക്ഷാ ഉച്ചകോടിക്കിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഔദ്യോഗിക ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. Track 2 ചർച്ചകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി ഇത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ ആദ്യമായല്ല നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തത്തോടെയല്ല ഇത്തരം സ്വകാര്യ ചർച്ചകളെന്നും ഇത് സംബന്ധിച്ച മാധ്യമ റിപ്പോർട്ടുകൾ തള്ളിക്കൊണ്ട് വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി.
3: As far as the government of India is concerned, there is no official participation, no official support or involvement in these visits. Anybody from India who is participating in these events, whether it is retired diplomats, retired military officials, members of civil society, when they participate in such events, they speak for themselves. They represent their own point of view. They do not in any way represent the view of the government of India.
0: രാജ്യത്തെ വ്യവസായ ഉൽപ്പാദന വളർച്ചാ നിരക്ക് 5 1% രേഖപ്പെടുത്തിയതായി കേന്ദ്ര സ്ഥിതി വിവര മന്ത്രാലയം. ഏപ്രിലിൽ ഇത് 4.9%. തമിഴ്നാട്ടിൽ 1 AIADMK MLA കൂടി രാജിവെച്ചു. കരൂർ മണ്ഡലത്തിൽ നിന്നുള്ള MR വിജയഭാസ്കർ ആണ് ഇന്ന് സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറിയത്. ഇതോടെ തമിഴ്നാട് നിയമസഭയിൽ നിന്ന് രാജിവെച്ച AIADMK MLA മാരുടെ എണ്ണം 7. FIFA ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്നിറങ്ങും.

0: ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. US ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്തിന് വെള്ളി. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ചൈനീസ് തായ്പേയുടെ സു ലി യാങ്ങിനോടാണ് ശ്രീകാന്ത് പരാജയപ്പെട്ടത്. 2028 ലോസ്ആഞ്ചലസിൽ നടക്കുന്ന ഒളിമ്പിക് ഗെയിംസിലേക്ക് യോഗ്യത നേടി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. വനിതാ 2020 ലോകകപ്പിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ടീം നേരിട്ട് യോഗ്യത നേടുന്നത്. ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ദക്ഷിണാഫ്രിക്ക ടീമുകളും യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡും നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇറാനും ഒമാനും സംയുക്തമായി രൂപീകരിച്ച ഹോർമുസ് കമ്മിറ്റിയുടെ ആദ്യ യോഗം മസ്കറ്റിൽ നടന്നു. ഒമാൻ വിദേശകാര്യ സഹമന്ത്രി അബ്ദുൽ അസീസ് അൽ ഹിനായിയും ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഖരീബാബാദിയുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. പശ്ചിമേഷ്യയിലെ സൈനിക സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് അന്താരാഷ്ട്ര നാവിക സുരക്ഷ ഉറപ്പാക്കാനുള്ള ഒമാന്റെ നയതന്ത്ര ശ്രമം. മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇറാനും അമേരിക്കയും സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 372 പോയിന്റ് ഇടിഞ്ഞ് 76728 നിഫ്റ്റി 110 പോയിന്റ് നഷ്ടത്തിൽ 23946 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. രാവിലെ പവന് 680 രൂപ കുറഞ്ഞ് 1,4,880 രൂപയായിരുന്നത് വൈകിട്ടോടെ വീണ്ടും 800 രൂപ താഴ്ന്ന് 1,4,080 രൂപയും ഗ്രാമിന് 13,010 രൂപയുമായി. ഹരിയാനയും രാജസ്ഥാനും തമ്മിൽ ജലം പങ്കുവയ്ക്കൽ കരാർ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. കേന്ദ്ര ജലശക്തി മന്ത്രി സി ആർ പാട്ടീൽ, ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി, രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ എന്നിവർ ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തു. ഭരണപരമായ പ്രക്രിയകളിലൂടെ ലഭ്യമാകുന്ന വിവരങ്ങൾ കൃത്യമായ നയരൂപീകരണത്തിന് പ്രയോജനപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിച്ച് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്ര. ന്യൂഡൽഹിയിൽ നടന്ന 20th ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനാചരണത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ സ്ഥിതിവിവര സംവിധാനം ലോകത്തിലെ ഏറ്റവും മികച്ചതാണെന്നും ശ്രീ പി കെ മിശ്ര പറഞ്ഞു. നീറ്റ് യു ജി 2026 ചോദ്യപേപ്പർ ചോർച്ച കേസിലെ 10 പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി അടുത്ത മാസം 11 വരെ നീട്ടി ഡൽഹി കോടതി. കേസിൽ ഇതുവരെ 13 പ്രതികളെ CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സായുധ സേനാംഗങ്ങൾക്ക് ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. സെയ്ഷെൽസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പ്രവാസി ഇന്ത്യൻ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ 3 മാസമായി മുടങ്ങിയ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി. ത്രിഭാഷാ പഠന നയം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് CBSE. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. ഫിഫ ലോകകപ്പ് നോക്കൌട്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി 101.4 ദേവികുളം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് യുവവാണിയിൽ ഒരു ചിത്രീകരണം കേൾക്കാം. ലഹരിയിൽ പൊലിയുന്ന ജീവിതം. രചന സംവിധാനം സുജിൻ എസ് ആർ. പങ്കെടുത്തവർ ദേവികുളം റേഞ്ച് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരായ ശ്രീ വിഷ്ണു

0: ജി, അനീഷ് ഡി ആർ, ജോസഫ് കെ പി, പ്രവീൺ കുമാർ, സുജിൻ എസ് ആർ, സൗമ്യ. അവതരണം ആകാശവാണി ദേവികുളം നിലയം.
1: മോനെ അഖിലേ, എഴുന്നേൽക്ക് മോനെ, സ്കൂളിൽ പോണ്ടേ? എന്റെ കൊച്ചെ, 10-ാം ക്ലാസ് വരെ വിളിച്ചുണർത്തേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. ഇത് +2 അല്ലേ, അതും സയൻസ്. ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആണ്.
2: ഓ അമ്മേ, ഇത് കേട്ട് കേട്ട് ഞാൻ മടുത്തു. 10-ാം ക്ലാസ്സിൽ ഇത് തന്നെയല്ലേ പറഞ്ഞേ?
1: 10-ാം ക്ലാസ് പോലെയാണോ മോനെ ഇത്? നീ പഠിച്ച് ഈ കുടുംബത്തിലെ ആദ്യത്തെ ഡോക്ടറാകണം.
2: എന്റെ പൊന്നമ്മേ, ഇന്നലെ രാത്രി ഒരുപാട് നേരം ഇരുന്ന് പഠിച്ചു. ആ ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയതാ, അതാ എഴുന്നേൽക്കാൻ താമസിച്ചത്. ആ, എന്തായാലും അമ്മ വിളിച്ചത് നന്നായി.
3: ഗുഡ് മോർണിംഗ്, സിറ്റ് ഡൗൺ. ഞാൻ ഇന്നലെ നടത്തിയ ടെസ്റ്റിൻ്റെ ആൻസർ ഷീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്രാവശ്യവും ഫുൾ മാർക്ക് വാങ്ങി അഖിൽ തന്നെയാണ് 1-ാം സ്ഥാനത്ത്. എല്ലാവരും അഖിലിനൊരു കൈയടി കൊടുത്തേ.
2: താങ്ക് യു ടീച്ചർ.
3: അഖിൽ ഈ സ്കൂളിൻ്റെ അഭിമാനമാണ്. നമുക്കൊരു ഡോക്ടറായി തന്നെ നാളെ ഇയാളെ കാണാൻ സാധിക്കും.

0: എടാ അഖിലേ, നീ എന്താ ബസ്സിരുന്ന് ഉറങ്ങുകയാണോ?
1: ആ ശരത് ചേട്ടാ, ഇന്നലെ കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഉറങ്ങിയപ്പോൾ താമസിച്ചു. ബസ്സിലിരുന്നപ്പോൾ നല്ലപോലെ ഉറക്കം വന്നു. മനസ്സിനും ശരീരത്തിനും ഒന്നും ഒരു സുഖമില്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നു.
0: എടാ, നിനക്ക് ഉറക്കം വരാതെ ഒരുപാട് സമയം ഇരുന്ന് പഠിക്കാൻ ഞാനൊരു സൂത്രം പറഞ്ഞു തരട്ടെ.
1: ഏ, അതെന്ത് സാധനം?
0: നീ ആരോടും പറയില്ലെങ്കിൽ നിനക്ക് ആ സാധനം ഒപ്പിച്ചു തരാം. അതൊരു മാജിക് ആണ്ട. അത് കഴിച്ച വിശപ്പും തളർച്ചയും ഉറക്കവും ഒന്നും വരില്ല. നിനക്ക് എത്ര നേരം വേണമെങ്കിലും പഠിക്കാം.
1: ഞാൻ ആരോടും പറയില്ല ചേട്ടാ. എൻ്റെ സ്റ്റോപ്പായി, ഞാൻ ഇറങ്ങട്ടെ. ബൈ ബൈ, നാളെ കാണാം.
0: ഓക്കേടാ, നാളെ ഞാൻ ആ സാധനം സെറ്റാക്കാം.
2: മോനെ അഖിലേ, എഴുന്നേൽക്ക്, സ്കൂളിൽ പോകണ്ടേ? എന്താ ഇത്ര ക്ഷീണം നിനക്ക്?
1: എനിക്ക് വയ്യ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല.
2: എന്താ മോനെ, നിനക്ക് സുഖമില്ലേ? എഴുന്നേക്ക്,
1: ഒന്ന് ഇറങ്ങിപ്പോ നാശമേ, എനിക്ക് അല്പം സ്വസ്ഥത തരുമോ?
2: ആഹാരവും കഴിക്കില്ല, സ്കൂളിലും പോകില്ല, പഠിക്കുന്നുമില്ല. നിനക്കിത് എന്തു പറ്റി മോനെ?
1: എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ സ്കൂളിൽ പൊക്കോളാം, പോരെ.
3: ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. ഓണപ്പരീക്ഷയുടെ മാർക്ക് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ടോപ്പർ രശ്മിയാണ്. ഞാൻ പേര് വിളിക്കുന്നതിനനുസരിച്ച് വന്ന് പേപ്പർ വാങ്ങിക്കുക കേട്ടോ. രശ്മി 50-ൽ 45 മാർക്ക് മിടുക്കി. ഹരി 50-ൽ 40 മാർക്ക്. സുമയ്യ 50-ൽ 39. അഖിൽ 50-ൽ 10 മാർക്ക്. അഖിലിനിപ്പോൾ എന്തു പറ്റി? പഠിത്തത്തിലൊന്നും ഇപ്പോൾ ശ്രദ്ധയില്ലല്ലോ. നാളെ വരുമ്പോൾ അമ്മയെ വിളിച്ചുകൊണ്ട് വരണം.
2: ഹലോ. അതെ, അഖിലിൻ്റെ അമ്മയാണ്. എന്താ സാർ, എന്തു പറ്റി? ശരി സാർ, ഞാൻ ഉടനെ വരാം.
4: എന്തു പറ്റി? നീ എന്തിനാ കരയുന്നത്? ആരാ വിളിച്ചത്?
2: പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിച്ചത്. അഖിൽ പോലീസ് സ്റ്റേഷനിലുണ്ടെന്ന്. അവനൊരു സ്വർണവള വിൽക്കാൻ ഏതോ കടയിൽ ചെന്നു എന്ന് പറയുന്നു.
4: നിന്നോട് അവൻ എവിടെ പോകുന്നു എന്നാ പറഞ്ഞത്?
2: അവന്റെ കൂട്ടുകാരന്റെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു എന്നാ പറഞ്ഞത്.
4: എന്തായാലും വേഗം റെഡിയാകൂ, നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം.
2: സാർ, ഞാൻ അഖിലിൻ്റെ അമ്മയാണ്. ഇവിടുന്ന് ഫോൺ ചെയ്ത് എന്നോട് വരാൻ പറഞ്ഞിരുന്നു.
0: നിങ്ങൾ എസ് ഐ സാറിൻ്റെ മുറിയിലേക്ക് ചെല്ലു.
4: കയറി വരൂ.
2: സാർ, ഞങ്ങൾ അഖിലിൻ്റെ അച്ഛനും അമ്മയും ആണ്.
4: വരൂ, ഇരിക്കൂ. ഈ വള നിങ്ങളുടേതാണോ?
2: അതെ സാർ.
4: അഖിൽ ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ 1 പവൻ തൂക്കമുള്ള ഒരു സ്വർണവള വിൽക്കാൻ ചെന്നു. കടക്കാരൻ സംശയം തോന്നി പോലീസിൽ വിളിച്ചതാണ്. അഖിലിനോട് സംസാരിച്ചപ്പോൾ അഖിലൊന്നും മിണ്ടാതെ പേടിച്ചിരിക്കുകയാണ്. നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കൂ.

0: മോനെ, നീ എന്തിനീ കള്ളത്തരമൊക്കെ കാണിക്കുന്നത്? നിനക്ക് എന്താ പറ്റിയേ? നിനക്ക് എന്തിനാ പൈസ? എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ.
1: സോറി അമ്മേ, സോറി.
2: മോനെ, മോൻ എന്തിനാ ആ വളയെടുത്തത്? മോൻ എന്തിനാ ഇത്രയധികം പൈസ?
0: തലകുനിച്ച് മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല മോനെ. ഇപ്പോൾ നീ സത്യം പറഞ്ഞില്ലെങ്കിൽ ഇതിനുള്ള ശിക്ഷ നീ അനുഭവിക്കേണ്ടി വരും.
1: എനിക്ക് തെറ്റുപറ്റിപ്പോയമ്മേ. ഉറങ്ങാതിരുന്ന് പഠിക്കാനായി എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ശരച്ചേട്ടൻ എനിക്കൊരു പൊടി കൊണ്ടു തന്നു. അത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എനിക്കതില്ലാതെ പറ്റാതായി. ആദ്യമൊക്കെ ചേട്ടൻ എനിക്കത് വെറുതെയാണ് തന്നത്. ഇപ്പോൾ ആ പൊടി വേണമെങ്കിൽ പൈസ കൊടുക്കണമെന്നാ എന്നോട് പറഞ്ഞത്. ശരച്ചേട്ടന് കൊടുക്കാനുള്ള പൈസ ഒപ്പിക്കാനാണ് അമ്മേ ഞാൻ വളയെടുത്തത്.
2: മോനല്ലാതെ ആരെങ്കിലും ശരച്ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഈ പൊടി വാങ്ങുന്നുണ്ടോ?
1: അത് ബൈക്കിൽ വരുന്ന രണ്ട് ചേട്ടന്മാരുടെ കയ്യിൽ നിന്ന് ശരച്ചേട്ടൻ പൊടി വാങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനവരെ സാറിന് കാണിച്ചു തരാം.
2: മോനെ, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്കിൾ സഹായിക്കാം. മോൻ അച്ഛനും അമ്മയും പറയുന്നത് അനുസരിക്കണം.
1: ഞാൻ എന്ത് വേണമെങ്കിലും അനുസരിക്കാം, എനിക്ക് പഴയതുപോലെ ആയാൽ മതി.
2: ഇവിടെ അടുത്തുള്ള എക്സൈസ് ഓഫീസിൽ എൻ്റെ ഫ്രണ്ടാണ് എക്സൈസ് ഇൻസ്പെക്ടർ. നിങ്ങൾക്കറിയാമല്ലോ, സംസ്ഥാനത്തുടനീളം അവർ നടത്തിവരുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയായ വിമുക്തിയെപ്പറ്റി
3: കേട്ടിട്ടുണ്ട് സാർ.
2: അവിടെ നിങ്ങൾക്ക് വേണ്ട സമ്പൂർണ്ണ പരിഹാരം ലഭിക്കും. ഞാൻ ഇപ്പോൾ തന്നെ അവിടെ വിളിച്ചു പറയാം.
0: ചെല്ലാം സാർ, വലിയ ഉപകാരം. നന്ദി,
3: വളരെ നന്ദി സാർ.
4: എസ് ഐ സാർ പറഞ്ഞിട്ട് വരികയാണ്. ഇൻസ്പെക്ടർ സാറിനെ ഒന്ന് കാണണം.
2: ഇരിക്കൂ, ഇപ്പോൾ വിളിക്കാം.

0: അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു.
1: സാർ, ഞങ്ങൾ അകത്തേക്ക് വരട്ടെ.
2: വരൂ വരൂ, ഇരിക്കൂ.
1: എസ് ഐ സാർ പറഞ്ഞിട്ട് വന്നതാണ്.
2: ആ, മനസ്സിലായി. അഖിലും അദ്ദേഹത്തിന്റെ അച്ഛനും അല്ലേ?
1: അതെ സാർ.
2: അഖിൽ, സുഖമാണോ? വിഷമിക്കേണ്ട അഖിൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കൂ. ആദ്യം എനിക്ക് പറയാനുള്ളത് രക്ഷിതാക്കളോടാണ്. ഇന്നത്തെ കാലത്ത് മക്കളിൽ അമിത പ്രതീക്ഷയും അമിത വാത്സല്യവും പുലർത്തുന്ന നിങ്ങൾ പല കാര്യങ്ങളിലും അവരെ അമിതമായി നിർബന്ധിക്കാതെ സുഹൃത്തുക്കളെ പോലെ തന്നെ കൂടെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം. കൂടാതെ നിർബന്ധമായും എല്ലാ ദിവസവും സമയം കണ്ടെത്തി അവരുടെ ഒരു ദിവസത്തിൽ എന്ത് നടന്നു എന്ന് ചോദിച്ചറിയണം. അവരുടെ ചെറിയ മാറ്റങ്ങൾ പോലും നിരീക്ഷിക്കപ്പെടുകയും തിരിച്ചറിയുകയും ചെയ്യണം.
3: ജോലി തിരക്കുകൾ കാരണം ശ്രദ്ധിച്ചില്ല സാർ, ഇനി മുതൽ ശ്രദ്ധിക്കാം.
2: ഓക്കെ, ഇനി അഖിലിനോടാണ്. അഖിൽ സയൻസ് അല്ലേ പഠിക്കുന്നത്?
4: അതെ സാർ.
2: അഖിൽ കടന്നു പോകുന്ന ഈ പ്രായത്തിനെ വിശേഷിപ്പിക്കുന്നത് അഡോളസെൻറ്റ് ഏജ് എന്നാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ തീരുമാനം ജീവിതത്തിൽ എടുക്കാൻ കഴിയാത്ത പ്രായം. ഉദാഹരണമായി പറഞ്ഞാൽ ബ്രേക്കില്ലാത്ത ഒരു സ്പോർട്സ് കാർ പോലെയാണ്. പോലീസും എക്സൈസും നിങ്ങളുടെ സ്കൂളിൽ ഒക്കെ വന്ന് ക്ലാസ് എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നറിയാമോ? ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ കരുത്താണ് യുവാക്കൾ. നിങ്ങൾ തകർന്നാൽ ഈ രാജ്യവും തകരും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ രാജ്യത്തെ തകർക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് യുവാക്കളിൽ ലഹരി എത്തിക്കുക എന്നുള്ളത്. ഓക്കെ അഖിൽ, ഞാൻ ഇവിടുന്ന് ഒരു കത്ത് തരാം. അത് നമ്മുടെ മെഡിക്കൽ കോളേജിൽ കൊടുത്തു കഴിഞ്ഞാൽ വിമുക്തി കൗൺസിലർമാർ നിനക്ക് വേണ്ട ശരിയായ മാർഗനിർദ്ദേശവും കൗൺസിലിങ്ങും തരും. ഇപ്പോൾ തന്നെ പൊക്കോളൂ
0: സാർ.
2: കൗൺസിലിംഗ് ലെറ്റർ തയ്യാറാക്കി ഇദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തുവിടൂ.
0: ശരി സാർ.
2: ആ സാറിനൊപ്പം പോയിക്കോളൂ. അഖിലെ, രാജ്യത്തിന്റെ അഭിമാനമായി നല്ലൊരു പൗരനായി മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
4: നന്ദി സാർ.
1: ശരി സാർ, വളരെ ഉപകാരം.
0: എല്ലാവർക്കും ലഹരി വിരുദ്ധ ദിനാശംസകൾ. ഇന്ന് നമ്മുടെ പരിപാടിയിൽ പ്രസംഗിക്കുന്നത് പ്ലസ് ടു ക്ലാസ്സിൽ പഠിക്കുന്ന അഖിലാണ്. അഖിലിനെ സ്വാഗതം ചെയ്യുന്നു.
4: എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് കൂട്ടുകാരോട് എൻ്റെ കഥ പങ്കുവയ്ക്കാം. ലഹരി എന്ന വിഭത്തിൽ നിന്നും ഞാൻ അത്ഭുതകരമായി രക്ഷപ്പെട്ട കഥ. നമുക്ക് ചുറ്റും ചതിക്കുഴികളുമായി ലഹരി മാഫിയ കാത്തിരിക്കുന്നുണ്ട്. അവരുടെ പിടിയിലകപ്പെട്ടാൽ ഒരിക്കലും നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ സാധിക്കില്ല. അത് നമ്മുടെ ജീവനും ജീവിതവും നമ്മുടെ സ്നേഹിക്കുന്നവരുടെ സന്തോഷവും സമാധാനവും ഇല്ലാതാക്കും. എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും മുൻപേ നമ്മുടെ ജീവിതം കൈവിട്ടു പോകും. എത്ര ശ്രമിച്ചാലും തിരിച്ചു കയറാൻ പറ്റാത്ത പടുകുഴിയിലേക്കായിരിക്കും ആ ലഹരി നമ്മളെ തള്ളിയിടുക. സൗഹൃദത്തിൽ നിന്ന് തുടങ്ങി ഭീഷണികളിലും ബ്ലാക്ക്മെയിലിലും ചെന്ന് അവസാനിക്കുന്ന ബന്ധങ്ങൾ നിങ്ങൾ ആദ്യമേ

0: തിരിച്ചറിയണം. ജീവിതത്തിൽ ഒന്നിന് കുറുക്ക് വഴികളില്ല. വീണ്ടെടുത്ത് നോ പറയാൻ പഠിക്കണം. സേ നോ ടു ഡ്രഗ്സ്.
1: സേ നോ ടു ഡ്രഗ്സ്.
2: ലഹരിയിൽ പൊലിയുന്ന ജീവിതം ചിത്രീകരണം കേട്ടല്ലോ. രചന സംവിധാനം സുജിൻ എസ് ആർ. പങ്കെടുത്തവർ ദേവികുളം റേഞ്ച് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരായ ശ്രീ വിഷ്ണു ടി ജി, അനീഷ് ഡി ആർ, ജോസഫ് കെ പി, പ്രവീൺ കുമാർ, സുജിൻ എസ് ആർ, സൗമ്യ. ഇവരോടൊപ്പം വിജിമോൾ എൻ സി. അവതരണം ആകാശവാണി ദേവികുളം നിലയം.
3: നമസ്കാരം. ഉപരിപഠനം എവിടെ എങ്ങനെ എന്നതിലേക്ക് സ്വാഗതം. നമ്മൾ ഉപരിപഠന കാലഘട്ടത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് കേട്ടും അറിഞ്ഞുമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്, ഒരു ഉപരിപഠന പരിപാടിയിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ, ഒന്ന് ലോഞ്ച് ചെയ്യുമ്പോൾ പ്രത്യേകമായി എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കാനുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ശാസ്ത്രീയമായി എന്തെങ്കിലും പഠനങ്ങളോ പ്രവർത്തനങ്ങളോ നടന്നിട്ടുണ്ടോ? ലോകത്ത് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? അതിനെക്കുറിച്ചുള്ള വളരെ ശാസ്ത്രീയമായ ബോധങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടോ എന്നതൊക്കെ നമ്മുടെ മുമ്പിലുള്ള വലിയ സംശയങ്ങളാണ്. തീർച്ചയായിട്ടും ഈ മേഖലയിലെല്ലാം വളരെ കൃത്യമായ പഠനങ്ങളും വളരെ കൃത്യമായ നിയന്ത്രണങ്ങളും വളരെ കൃത്യമായ വഴികളുമൊക്കെ തുറന്നിട്ടിട്ടുണ്ട് എന്നത് ചരിത്രപരമായ സത്യം. ഇന്ന് നമ്മൾ പ്രധാനമായും വിചാരിക്കുന്നതും ചിന്തിക്കുന്നതും പങ്കുവെക്കുന്നതും കരിയർ ആസൂത്രണം എന്ന തലക്കെട്ടിൽ നമ്മൾ എവിടെയും വായിക്കുന്ന കരിയർ പ്ലാനിംഗ് ആണ്. കരിയർ ആസൂത്രണം എന്താണ് കരിയർ എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ ആഴത്തിൽ കണ്ടുകഴിഞ്ഞു. അപ്പോൾ അത്തരമൊരു കരിയർ കണ്ടുപിടിക്കുന്നതിനായി നമ്മൾ നടത്തുന്ന, അതിന് തയ്യാറെടുക്കുന്ന മുന്നൊരുക്കങ്ങളെയാണ് നമ്മൾ വേണമെങ്കിൽ ഒറ്റ വാക്കിൽ കരിയർ ആസൂത്രണം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കാം. എന്തൊക്കെയാണ് കരിയർ ആസൂത്രണ ഘടകങ്ങൾ? എന്തിനാണ് കരിയർ ആസൂത്രണം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഓർത്തിരിക്കുക, ഈ കൃത്യമായ താല്പര്യമുള്ള ഇഷ്ടമുള്ള സമർപ്പിതമായ ഒരു കരിയറിലേക്ക് നമുക്ക് സഞ്ചരിക്കുമ്പോൾ വളരെ കൃത്യമായ ചില തയ്യാറെടുപ്പുകളും ഗൃഹപാഠങ്ങളും ചെയ്യേണ്ടതുണ്ട്. അത് മുഖ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് തീർച്ചയായും നമ്മൾ വളരെ ബോധപൂർവമായ ചില പരിശ്രമങ്ങൾ ആവശ്യം വരും. ആ ഒരു ഹോംവർക്ക് എങ്ങനെ സക്സസ്ഫുള്ളായി ചെയ്യാം എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഒന്ന് പരിചയപ്പെടാം, ഒന്ന് ശ്രദ്ധിക്കാം. കരിയർ പ്ലാനിങ്ങിൽ അല്ലെങ്കിൽ കരിയർ തയ്യാറെടുപ്പിൽ ഏറ്റവും പ്രധാനമായി വരുന്ന ഘടകം, ആരാണോ ആ കോഴ്സ് പഠിക്കാൻ പോകുന്നത്, ആരാണോ ആ കോഴ്സിലേക്ക് ഉപരിപഠന സാധ്യതയെക്കുറിച്ച് വിചാരിക്കുന്നത്, ആ വിചാരത്തെയും ആ ചിന്തയെയും ശക്തമാക്കുന്നതിന് വേണ്ട ആദ്യത്തെ ഘടകമെന്ന് പറയുന്നത് പഠിക്കാൻ പോകുന്നയാൾക്ക് ഈ കോഴ്സ് പഠിക്കാനുള്ള അഭിരുചിയുണ്ടോ? കരിയർ പ്ലാനിങ്ങിലെ ആദ്യത്തെ ചോദ്യം, വെദർ ദ കാൻഡിഡേറ്റ് ഹാസ് ആപ്റ്റിറ്റ്യൂഡ് ടു ദിസ് കോഴ്സ്. ചോദ്യം ഇതാണ്, പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥിക്ക് ഈ വിഷയം പഠിക്കാനുള്ള താല്പര്യമുണ്ടോ? വിദ്യാർത്ഥിയുടെ അച്ഛനല്ല, വിദ്യാർത്ഥിയുടെ അമ്മയ്ക്കല്ല, ചേട്ടനല്ല, ചേച്ചിക്കല്ല, അദ്ദേഹത്തെ പഠിപ്പിച്ച അധ്യാപകർക്കല്ല, കൂട്ടുകാർക്ക് ആർക്കുമല്ല, ഈ പഠിക്കുന്നയാൾക്ക് സ്വന്തമായി ഇതിന് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ? എന്താണ് ആപ്റ്റിറ്റ്യൂഡ്? ആപ്റ്റിറ്റ്യൂഡ് എന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ദ ഇൻറ്റേർണൽ പൊട്ടൻഷ്യൽ ഓഫ് എ പേഴ്സൺ ടു ഡു സം വർക്ക്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളറയിൽ ജന്മനാ തന്നെ നമ്മളിൽ വന്നു ചേർന്നിട്ടുള്ള കഴിവുകളുടെ ഒരു കൂട്ടമാണ്. അപ്പോൾ ആ കഴിവുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ ഒരു സംശയമില്ല, അതിൽ നിങ്ങൾ ഒന്നാമൻ തന്നെയാണ്. അങ്ങനെ നമുക്ക് കഴിവ് നിക്ഷേപിക്കപ്പെടാത്ത, നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെടാത്ത കഴിവുള്ള ഒന്നിനെ നമ്മളൊരു ഫോറിൻ ബോഡി എന്നതുപോലെ കൊണ്ടുവന്ന് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഒരു ഇഷ്ടമാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതൊരിക്കലും വളരെ വളരെ പ്രകൃതിദത്തമായി അത് നമ്മളിലേക്ക് വന്നു ചേരില്ല. ആയതിനാൽ വളരെ കൃത്യമായി തന്നെ നമുക്ക് ആപ്റ്റിറ്റ്യൂഡുള്ള ഒരു കോഴ്സ് ചേരണം. ഇവിടെ ഒരു ചെറിയ പ്രശ്നം വരും. ഈ ആപ്റ്റിറ്റ്യൂഡിന് പകരം പലപ്പോഴും നമ്മുടെ കുഞ്ഞനുജന്മാരും പലപ്പോഴും മുതിർന്ന ആളുകൾ പോലും പറയുന്ന കാര്യമുണ്ട്, എനിക്കതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് സാർ, എനിക്ക് സിവിൽ സർവീസിനൊന്ന് തയ്യാറെടുക്കുന്നത് വലിയ ഇൻട്രസ്റ്റ് ഉണ്ട് സാർ, അല്ല എനിക്ക് ഐസറിൽ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് സാർ, അല്ല എനിക്ക് ഫിസിക്സ് ഇൻട്രസ്റ്റ് ആണ് സാർ. ആ ഇൻട്രസ്റ്റ് എന്ന വാക്കും ആപ്റ്റിറ്റ്യൂഡ് എന്ന വാക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് എന്നത് ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തൻ്റെ ഉള്ളിൽ തന്നെയുള്ള കഴിവ്, ആ കഴിവിനെ സമൂഹത്തിൻ്റെ നിലനിൽക്കുന്ന സാഹചര്യങ്ങളും അയാളുടെ ജീവിത രീതികളിലും അയാളുടെ വ്യവസ്ഥകളുമൊക്കെ കൂട്ടം ചേർന്ന് കൂടിച്ചേർന്ന് അയാൾക്ക് ഗുണകരമാക്കും വിധേന ആക്കി വെച്ചിട്ടുള്ള ഒരു കഴിവാണെങ്കിൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ താല്പര്യം എന്നത് അപ്പോപ്പോൾ തോന്നുന്നൊരു കാര്യമാണ്. ഒരു സിനിമ കണ്ടപ്പോൾ ആ സിനിമയിൽ പ്രധാന കഥാപാത്രം ഒരു വക്കീലിൻ്റെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. ആ വക്കീൽ വളരെ നന്നായി പെർഫോം ചെയ്യുന്നതായി കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു വക്കീലായിക്കൊള്ളാമെന്ന്. മറ്റൊരു സന്ദർഭത്തിൽ നിങ്ങൾ ആരുടെയെങ്കിലും ശ്രദ്ധപ്പെടുമ്പോൾ ഒരു ഐ

ഇരിക്കുന്നത്. ഇവിടെ നിനക്ക് കരിക്കട്ട കൊണ്ട് ചിത്രം വരയ്ക്കാനല്ല എന്ന് പറഞ്ഞ് കുട്ടിയുടെ കയ്യിൽ നിന്ന് കരിക്കട്ടകൾ വാരി വലിച്ച് ദൂരേക്ക് എറിഞ്ഞു കളയും. കരഞ്ഞുകൊണ്ട് അവൻ മൂലെ പൊരിക്കും. കുറച്ച് കഴിയുമ്പോൾ ആരും കാണാതെ വീണ്ടും ആ കരിക്കട്ട് പെറുക്കിയെടുത്ത് അവിടെ തന്നെ മാനിൻ്റെയും കുയിലിൻ്റെയും ഒക്കെ ചിത്രം വരയ്ക്കുമ്പോൾ കൊട്ടാരത്തിൽ കാവൽക്കാരനാണ് കാണാൻ പറയും, തുമ്പുരാനെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഇത് വരയ്ക്കല്ലേ എന്ന് വഴക്ക് പറയും. ദയവായി ഇതിങ്ങ് തരൂ എന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ദൂരേക്ക് കളയും. അപ്പോഴും കുട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കും. ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോകുമ്പോൾ അവൻ്റെ കുഞ്ഞുമ്മാവൻ വരും. ഈ 3.5 വയസ്സുകാരനെ തോളിലേക്ക് കയറ്റി അവന് കയ്യെത്താത്ത ഇടങ്ങളിലേക്ക് വെള്ളപൂശിയെടുത്തേക്ക് കുറച്ച് കരിക്കെട്ടുകൾ കൊടുത്ത് അവിടെ മനോഹരമായ മാനിൻ്റെയും മയിലിൻ്റെയും ഒട്ടകത്തിൻ്റെയും പാമ്പിൻ്റെയും ഒക്കെ പടം വരയ്ക്കാൻ പറഞ്ഞ് വരപ്പിച്ച് വരപ്പിച്ച് വരപ്പിച്ച് ഒരു ദിവസം ജീവിതത്തിൻ്റെ ക്യാൻവാസിൽ വരച്ചു കയറി മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകുട്ടിയുടെ പടം വരച്ചു കൊടുത്തപ്പോൾ നിങ്ങളും ഞാനും ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം വിളിച്ചു ചിത്രമെടുത്തു തമ്പുരാൻ രാജ രവിവർമ്മ. അതാണ് രവിവർമ്മയുടെ ടാലൻറ്റ്. രാജകുമാരൻ ആയ അദ്ദേഹം ഒരിക്കലും ഒരു പടയാളിയാകാനല്ല, അദ്ദേഹം സേനയുടെ തലവനാകാനല്ല പോയത്. ഒരുപക്ഷെ സേനയുടെ തലവനാകാൻ പോയാൽ സേനയുടെ തലവനാകായിരിക്കും, പക്ഷെ ഒരിക്കലും ചിത്രമെടുത്തു തമ്പുരാനാകില്ല. അപ്പോൾ അങ്ങനെയുള്ള ടാലൻറ്റ് കണ്ടെത്താൻ അല്ലെങ്കിൽ അയാളുടെ അഭിരുചി കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും. ഈ ആധുനിക കാലത്ത് മൾട്ടിപ്പിൾ ടാലൻറ്റുകൾ കണ്ടെത്താനുള്ള ധാരാളം ശാസ്ത്രീയമായി രൂപീകരിച്ചിട്ടുള്ള പഠനം നടത്തിയിട്ടുള്ള ടെസ്റ്റുകൾ അവൈലബിളാണ്. ഭാഗ്യവശാൽ മലയാളികൾ ഭാഗ്യവാന്മാരാണ്. പ്രത്യേകിച്ചും കേരള സർക്കാരിൻ്റെ +2 ഡയറക്ടറേറ്റ് 2018-19 വർഷവും അനൗൺസ് ചെയ്തിട്ടുള്ള ഏതാണ്ട് 100 സ്കൂളുകളിൽ നമ്മൾ നടത്തി സക്സസ്ഫുൾ ആക്കി കഴിഞ്ഞ 10-15 വർഷക്കാലത്തെ കഠിനമായ പരിശ്രമത്തിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിൻ്റെ +2 ഡയറക്ടറേറ്റ് ഇത്തരത്തിലുള്ള കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡ് കണ്ടെത്തുന്നതിനുള്ള ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ടൂൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 100 സ്കൂളുകളിൽ നമ്മൾ പരീക്ഷണാർത്ഥം നടത്തി വിജയിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഇത് എല്ലാ സ്കൂളുകളിലേക്കും, കേരളത്തിലെ മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്കും, എയ്ഡഡ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്കും, അതുപോലെ 10ാം ക്ലാസ്സിലേക്കും കൊടുക്കുന്നതിനെക്കുറിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വന്നാൽ നമ്മുടെ കുട്ടികളുടെ ടാലൻറ്റ്, അവൻ്റെ ആപ്റ്റിറ്റ്യൂഡ്, ടാലൻറ്റിൽ ശരിക്കും ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി ഏത് മേഖലയിലാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന വളരെ സൂക്ഷ്മമായ ശാസ്ത്രീയമായ ചില കാര്യങ്ങൾ നമുക്ക് സാധ്യമാകും. അത് തീർച്ചയായും നമ്മുടെ വരുന്ന തലമുറയ്ക്ക് വലിയ ദിശാബോധം നൽകുമെന്നതിലും എനിക്ക് സംശയമില്ല. അത് നമ്മുടെ സ്കൂളുകളിൽ കിട്ടും, അല്ലെങ്കിൽ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേകിച്ചും ആയുർവേദത്തെ, പ്രത്യേകിച്ചും ഹോമിയോ, അതുപോലെ ജനറൽ മെഡിസിൻ പോലെയുള്ള ഇടങ്ങളിലെ ജില്ലാ ആശുപത്രികളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സൈക്കോളജിക്കൽ സൈക്കാട്രിക് ക്ലിഗ്, സൈക്കോളജിക്കൽ സൈക്കാട്രിക് ക്ലബ്ബുകളിലോ അല്ലെങ്കിൽ ക്ലിനിക്കുകളിലോ ഇത്തരം സൗകര്യങ്ങൾ ലഭ്യമാണ്. ഇത്തരം സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് കൃത്യമായും, വളരെ കൃത്യമായും ആപ്റ്റിറ്റ്യൂഡ് കണ്ടെത്തുന്നതിനുള്ള സൗകര്യം ഇന്ന് കേരളത്തിൽ ലഭ്യമാണ്. ആയതിനാൽ വെറുതെ ഇഷ്ടം തോന്നി അല്ലെങ്കിൽ കൂട്ടുകാരി ആ കോഴ്സിന് ചേരാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ചേടത്തി പറയുകയാണ് മോളെ നീ ഈ കോഴ്സിന് നഴ്സിംഗിന് ചേർന്നോളൂ, നിനക്ക് അയർലൻഡിൽ പോകാം എന്ന ആഗ്രഹത്തിൻ്റെ പേരിലല്ല ചേരേണ്ടത്. ഒരു നഴ്സാകുന്നതിനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാവൂ, അല്ലാതെ മറ്റുള്ളവർ നേടി എന്ന കാരണത്തിൽ ആകില്ല. കാരണം നിങ്ങളും അയാളും രണ്ടു മനുഷ്യരാണ്. ആ ഒരു കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങളൊരു കരിയർ പ്ലാനിങ്ങിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ ഒരാപ്റ്റിറ്റ്യൂഡ് ഉള്ള കോഴ്സ്, അല്ലെങ്കിൽ എന്താണ് എനിക്ക് ആപ്റ്റിറ്റ്യൂഡ് ഉള്ളത്, എന്തിലാണ് എനിക്ക് അഭിരുചിയുള്ളത്, ആ അഭിരുചിയുള്ള കോഴ്സ് മാത്രമേ തിരഞ്ഞെടുക്കാവൂ. 2, അങ്ങനെ അഭിരുചിയുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അഭിരുചി മാത്രം ഘടകമായാൽ പോരാ. ഈ അഭിരുചിയിൽ നമുക്കൊരു കാര്യത്തിൽ ചേരാം, കയറി നിൽക്കാം, അതിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് വെച്ച് നമുക്ക് കയറി നിൽക്കാം. പക്ഷേ ആ അഭിരുചിയോടൊപ്പം 2 കാര്യങ്ങൾ കൂടി വേണം. 1, അഭിരുചി ആവശ്യപ്പെട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന കോഴ്സ് പഠിക്കുമ്പോൾ അതിനെ നല്ല വിധേന പഠിക്കുന്നതിനാവശ്യമായ കഠിനാധ്വാനം ചെയ്യാനും പരിശ്രമിക്കാനും അതിനായി പണിയെടുക്കാനുമുള്ള മനസ്സുണ്ടോ നമുക്ക്? അതിന് നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, എബിലിറ്റി ടു ലേൺ ആൻഡ് ടു ഡു വർക്ക് ഹാർഡ്. കഠിനമായി പണിയെടുക്കാനുള്ള മനസ്സും അശ്രാന്തം ശ്രമിക്കാനുള്ള മനസ്സും നമുക്കുണ്ടോ? വിശ്വപ്രസിദ്ധനായ ശാസ്ത്രകാരൻ തോമസ് ആൽവ എഡിസന്റെ വാക്കുകളുണ്ട്, സക്സസ് ഈസ് 99% ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് 1% ഓഫ് ലക്ക്. വിജയമെന്ന് പറയുന്നത് 99% കഠിനാധ്വാനവും 1% മാത്രമേ ഭാഗ്യമുള്ളൂ. അപ്പോൾ അത്തരം 99% കഠിനാധ്വാനത്തിലേക്ക് പോകാൻ പറ്റുമോ? അങ്ങനെ പറ്റുന്ന കോഴ്സുകളെ നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിലും തിരഞ്ഞെടുക്കാവുള്ളൂ. ചിലതരം കോഴ്സുകളൊക്കെ, പ്രത്യേകിച്ചും നമ്മളിപ്പോൾ നാളെ പറയാറുണ്ട് എഞ്ചിനീയറിംഗ് കോഴ്സുകൾ അത്ര നല്ലതല്ല, മെഡിക്കൽ കോഴ്സുകൾ നല്ലതല്ല, അങ്ങനൊരു ചിന്തയെ നിങ്ങൾക്ക് വേണ്ട. കാരണം ദർ ഇസ് നോ കോഴ്സ് ഇൻ ദ വേൾഡ് വിച്ച് ഹാസ് സക്സസ്. ഈ ഒരു ലോകത്തിൽ ഇന്നേ വരെ ഒരു കോഴ്സും ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞില്ല, ഒരു കരിയർ നല്ലതെന്നില്ല. ഒൺലി സക്സസ്ഫുൾ പീപ്പിൾ, വിജയിച്ച ആളുകൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ സക്സസ്ഫുൾ കരിയർ ഇല്ല. അപ്പോൾ ഏത് കരിയർ ചെയ്താലും എന്ത് പഠനം നടത്തിയാലും അതിൽ കഠിനാധ്വാനം ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ഇപ്പോൾ മെഡിസിനാണ് ഒരു കുട്ടി പഠിക്കാൻ പോകുന്നതെങ്കിൽ ഒരു ദിവസം അയാളുടെ പഠന കാലഘട്ടത്തിൽ 4.5 വർഷവും 1 വർഷത്തെ ഹൗസ് സർജൻസി പീരീഡ്, പ്രത്യേകിച്ച് 4.5 വർഷക്കാലം ഒരു 16 മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് കഠിനമായി പണിയെടുക്കാനും പരിശ്രമിക്കാനും തയ്യാറായി മെഡിസിൻ പഠിക്കാൻ ചെന്നാൽ മാത്രമേ അയാളൊരു നല്ല ഡോക്ടറാകും. അതിന് എഞ്ചിനീയറിംഗിലേക്കാണെങ്കിൽ
അത് 16 എന്നുള്ള ഞാനൊരു 4 മണിക്കൂറോടെ കുറച്ച്

0: ഒരു 12 മണിക്കൂർ മുതൽ 13 മണിക്കൂറൊക്കെ കഠിനമായി പണിയെടുക്കാൻ ശ്രമിച്ചാലെങ്കിൽ നമുക്കൊരു നല്ല എഞ്ചിനീയർ ആകാൻ പറ്റും. അല്ലാതെ 4 മണിക്കൂർ പഠിച്ചാലും ചിലപ്പോൾ നിങ്ങൾ എഞ്ചിനീയർ ആകും. യു മേ നോട്ട് ബി ബിക്കം എ ഗുഡ് എഞ്ചിനീയർ. നിങ്ങളൊരു നല്ല എഞ്ചിനീയർ ആവില്ല. അതിനർത്ഥം നിങ്ങൾക്ക് അഭിരുചിയുള്ള കോഴ്സാണ്, അത് ഞാൻ തിരഞ്ഞെടുത്തു സർ. പക്ഷേ അഭിരുചിയോടൊപ്പം നിങ്ങൾക്ക് പഠിക്കുന്നതിനും പരിശ്രമിക്കുന്നതിനും അതിൽ കഠിനാധ്വാനം ചെയ്യുന്നതിനും തയ്യാറാകാൻ പറ്റുമോ, അതിന് കഴിയുമോ എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. എങ്കിൽ മാത്രമാണ് ആ പ്ലാനിങ് കോഴ്സ് നിങ്ങളെ സുഖകരമായി ലക്ഷ്യത്തിലെത്തിക്കും.
1: കരിയർ പ്ലാനിങ്ങിനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ബാബു പള്ളിപ്പാട്ട്.
2: യുവവാണി സമാപിക്കുന്നു.

0: പ്രിയപ്പെട്ടവരുടെ പ്രിയ നിമിഷങ്ങളിൽ അവർക്കിഷ്ടപ്പെട്ട മധുരഗാനം കൊണ്ടൊരു സർപ്രൈസ് ആശംസ നേരാൻ നിങ്ങൾ ആഗ്രഹിക്കാറില്ലേ? എന്നാൽ ഇതാ നിങ്ങൾക്കൊരവസരം. ആകാശവാണി ദേവികുളം സ്പൈസ് എഫമിൻ്റെ സംഗീത വിരുന്ന് ഹൃദയരാഗങ്ങൾ ഇന്ന് രാത്രി 10:30 പ്രക്ഷേപണം ചെയ്യുന്ന ഹൃദയരാഗങ്ങളിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഹൃദയം നിറഞ്ഞ് ആശംസകൾ നേരാം. സന്ദേശങ്ങൾ കൈമാറാം, അവർക്കായി ഇഷ്ടഗാനങ്ങൾ സമർപ്പിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: നിങ്ങളുടെ ഫോൺ എടുക്കൂ, 8281200715 എന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പ് സന്ദേശം അയയ്ക്കൂ. സന്ദേശത്തിൽ പാട്ടിൻ്റെ ആദ്യ വരികൾ, ചിത്രം, പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകൾ, ഒപ്പം ഡെഡിക്കേഷനുകൾ എന്നിവയും അയയ്ക്കാം. അപ്പോൾ റെഡിയല്ലേ? ഒട്ടും വൈകിക്കേണ്ട, ഇപ്പോൾ തന്നെ സന്ദേശങ്ങൾ അയയ്ക്കൂ. പ്രിയപ്പെട്ടവർക്കൊപ്പം ആ സുന്ദരഗാനങ്ങൾക്ക് കാതോർക്കൂ. നമ്പർ ഒരിക്കൽ കൂടി: 8281200715. ഹൃദയരാഗങ്ങൾ ഇന്ന് രാത്രി 10:30 ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എമ്മിൽ മറക്കാതെ കേൾക്കുമല്ലോ.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് എഫ്എം.

ശഞ്ചേച്ചിയാണേ. ഇന്നത്തെ ഇതളുകൾ തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്താണെന്നറിയോ? പച്ച പലക കൊട്ടാരത്തിൽ 10 ഉം 100 ഉം കൊട്ടത്തേങ്ങ. ഇതിന്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതളുകൾ തീരുന്നതിന് മുമ്പ് ശഞ്ചേച്ചി പറഞ്ഞുതരാട്ടോ. ഇന്നത്തെ ഇതളുകളിൽ നമ്മുടെ കൂടെയുള്ളത് കുറെ പുതിയ കൂട്ടുകാരാണ് കേട്ടോ. കുഞ്ചിത്തണ്ണി ദേശീയ വായനശാലയിലെ നാദരൂപിണി സ്കൂൾ ഓഫ് മ്യൂസിക്സിലെ കൂട്ടുകാരാണ്. അവരുടെ പരിപാടികൾ കേൾക്കാം. ഒരു കീർത്തനം കേട്ടാലോ ആദ്യം? ശിവതയാണേ പാടണേ.

0: ഒരു മലയാളം കവിതയായാലോ? റേസ്മരിയാണ് കേട്ടോ ചൊല്ലണേ.
1: തുടങ്ങണമിന്നതറിയില്ലെൻ്റെ ഹൃദയം നിറഞ്ഞു കവിയുന്നു.

ഇനി ഒരു ഗ്രൂപ്പ് സോങ് കേട്ടോ. പാടുന്നത് ശ്രീഹരി, എറിക്, അർണവ്, ആയുഷി, ദേവയാനി, ശിവപ്രിയ, ചിന്മയ, ഏഞ്ചലിൻ. ഇതുകൂടി കേട്ടിട്ട് വേഗം തിരിച്ചു വരാട്ടോ.

0: അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇതളുകൾ തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? പച്ചപ്പലക കൊട്ടാരത്തിൽ 10 ഉം 100 ഉം കൊട്ടത്തേങ്ങ. ഇതിന്റെ ഉത്തരം എന്തെന്നറിയോ? പപ്പായ. നാദരൂപിണി സ്കൂൾ ഓഫ് മ്യൂസിക്സിലെ പരിപാടികൾ ഇന്നത്തോടെ തീരണില്ല കേട്ടോ. ഇവരുടെ പരിപാടികളുടെ 2ാം ഭാഗം അടുത്ത ശനിയാഴ്ച വൈകിട്ട് 7:35 കേൾക്കാട്ടോ. അപ്പൊ ഇന്നത്തെ പരിപാടികളിൽ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കേട്ടോ. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പൊ എല്ലാരും മറക്കാണ്ട് കേൾക്കണം കേട്ടോ.
1: അപ്പോ ഇതിലുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ശാൻചേച്ചിനെ എഴുതി അറിയിക്കാം. എഴുതി അറിയിക്കേണ്ട അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം. വേഗം ഒരു പേനയും പേപ്പറും എടുത്ത് എഴുതിക്കോട്ടോ. ദി സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. ഒന്നുകൂടി പറയണോ? ദി സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. ഇനി കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും വിഷമിക്കണ്ട കേട്ടോ. അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം 101.4 സ്പൈസ് FM ഫേസ്ബുക്ക് പേജിൽ കയറിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ടൈപ്പ് ചെയ്ത് വേഗം പോസ്റ്റ് ചെയ്തോ കേട്ടോ. അപ്പൊ എല്ലാരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക. ഇന്ന് ഷാൻ ചേച്ചി പോവാണ്. വീണ്ടും അടുത്ത ആഴ്ച വരാം. ടാറ്റാ.

പ്രിയ ശ്രോതാക്കൾ, ഇനി ഒരു മലയാള ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം ആദ്യത്തെ കഥ. ഈ ഗാനം യേശുദാസ് പാടിയത്, വയലാർ എഴുതി, എം കെ അർജുനൻ ഈണമിട്ട ഗാനം.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ച് കേൾക്കാം.
1: നമ്മുടെ രാജ്യത്തെ കയർ വ്യവസായം അസംഘടിതമായ ഒരു മേഖലയാണ്. പരിശീലനത്തിന്റെ അഭാവത്താലും അസംഘടിത മേഖലയായതിനാലും ഈ വ്യവസായം ഉൽപ്പാദനവും ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. വ്യവസായത്തിന്റെ ആകെയുള്ള പുരോഗതി കൈവരിക്കുന്നതിനുള്ള ഏകോപിത ശ്രമങ്ങൾക്ക് ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തിരിച്ചടിയാകും. അതിനാൽ തന്നെ ഈ വ്യവസായ മേഖല പ്രതിസന്ധി നേരിടുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി കയർ ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൃത്യമായ പരിശീലനം നൽകേണ്ട ആവശ്യകതയുണ്ട്. ഇതുവഴി ഗുണനിലവാര ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുകയും ഇതിന്റെ ഗുണം ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള കയർ ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കയർ വികാസ് യോജന. ആഭ്യന്തര വിദേശ കയർ വിപണികളുടെ വികസനം, അസംസ്കൃത വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം, സംരംഭകത്വ വികസനം, സ്ത്രീ ശാക്തീകരണം, കയർ തൊഴിലാളികളുടെ നൈപുണ്യ വികസനം, ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. പ്രധാനമായി 6 ഉപപദ്ധതികളിലൂടെയാണ് കയർ വികാസ് യോജന നടപ്പിലാക്കുന്നത്. നൈപുണ്യ വികസനത്തിനായി സ്കിൽ അപ്ഗ്രേഡേഷൻ, സ്ത്രീകൾക്കായി മഹിളാ കയർ യോജന, കയറ്റുമതി വിപണി വികസനം, ആഭ്യന്തര വിപണി വികസനം, ഉൽപ്പാദന അടിസ്ഥാന സൌകര്യ വികസനം, വ്യാപാര വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുന്ന സേവനങ്ങൾ, പുതിയതും നൂതനവുമായ കയർ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുക, നിലവിലുള്ള കയർ യൂണിറ്റുകളെ നവീകരിക്കാൻ സഹായിക്കുക എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതി. ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായിക്കുന്നു. ഇതുകൂടാതെ പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക

0: വിദ്യകൾ ഉപയോഗിച്ച് കയർ വ്യവസായത്തിലേക്ക് പുതുതലമുറ ബിസിനസ്സുകാരെയും സംരംഭകരെയും ആകർഷിക്കാനും സഹായിക്കും. ഉൽപാദന യൂണിറ്റുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ നവീകരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തും. നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കയർ വ്യവസായം കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കും. മഹിളാ കയർ യോജനയുടെ കീഴിൽ 75% സബ്സിഡിയോടെ യന്ത്രങ്ങൾ, സാമഗ്രികൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ നൽകുന്നു. മികച്ച ഗുണനിലവാരവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെട്ട വരുമാനവും കൈവരിക്കുന്നതിനായി കയർ അധിഷ്ഠിത ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനുമായി സംരംഭകർ, നാളികേര കർഷകർ, മറ്റു പങ്കാളികൾ എന്നിവർക്കിടയിൽ അവബോധമുണ്ടാക്കും. വ്യവസായത്തെ പാരമ്പര്യേതര മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ആകെയുള്ള വികസനം കൈവരിക്കുന്നതിനും നൈപുണ്യ വികസനം നിർണായക ഘടകമാണ്. നാളികേര കൃഷിയുമായി ബന്ധപ്പെട്ട പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ മേഖലകളിൽ നിലവിലെ വ്യവസായത്തിനാവശ്യമായ വിദഗ്ധ തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനായി നൈപുണ്യ വികസനം പരിപാടിക്ക് രൂപം നൽകി. കയർ തൊഴിലാളികളുടെ സൌകര്യമനുസരിച്ച് കയർ ബോർഡ് വിവിധ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങളിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ, അസോസിയേഷനുകൾ, ക്ലസ്റ്ററുകൾ എന്നിവയുടെ സഹായത്തോടെ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. സായുധ സേനാംഗങ്ങൾക്കുള്ള ഗാലന്ററി പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ എയർ മാർഷൽ തരുൺ ചൌധരി, ലഫ്റ്റനന്റ് ജനറൽമാരായ നീരജ് വർഷിനി, വികാസ് രോഹില്ല, ഹർബീന്ദർ സിംഗ് മന്ദ്ര, മോഹിന്ദർ പാൽ സിംഗ് എന്നിവർ അതിവിശിഷ്ട സേവാ മെഡൽ രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സായുധ സേനകളിലെയും കേന്ദ്ര പോലീസ് സേനകളിലെയും അംഗങ്ങളുടെ അസാധാരണമായ ധീരത മുൻനിർത്തിയാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന വിഷയം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. പ്രതിപക്ഷത്തുനിന്ന് എ സി മൊയ്തീനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതി സംബന്ധിച്ച തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചെങ്കിലും തുടർന്നുള്ള നടപടികളുമായി പ്രതിപക്ഷാംഗങ്ങൾ പൂർണ്ണമായും സഹകരിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് മലപ്പുറം സ്വദേശികൾക്കാണ് രോഗബാധ. ജൂൺ മാസത്തിൽ ഇതുവരെ 197 പേർക്ക് ഷിഗല്ല ബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 12 പേർക്ക് ഇന്ന് ഡെങ്കിപ്പനിയും 69 പേർക്ക് ചിക്കൻ പോക്സും സ്ഥിരീകരിച്ചു. എലിപ്പനി ബാധിച്ചുള്ള 2 മരണമടക്കം 4 പനിമരണങ്ങളും സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തു. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ വീടുവീടാന്തരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾതല പ്രചാരണ പരിപാടികൾക്ക് നാളെ തുടക്കം. ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ച ഹൈപ്പവർ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് സ്കൂൾതല പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി യോഗം ഇടുക്കിയിലെ ആനച്ചാലിൽ ചേർന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷനും ലോക്സഭാ അംഗവുമായ രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. ത്രിഭാഷാ പഠന നയം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുത്തി.

0: അംഗീകരിച്ച CBSE നിലവിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികളെ 3 ഭാഷകൾ പഠിക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 10-ാം ക്ലാസ്സിലെത്തുമ്പോൾ 3-ാമത്തെ ഭാഷയിൽ ബോർഡ് പരീക്ഷ എഴുതേണ്ടതില്ലെന്നും CBSE വ്യക്തമാക്കി. ഈ വിദ്യാർത്ഥികളിൽ 2 വിദേശ ഭാഷ ഇതിനകം തിരഞ്ഞെടുത്തവർക്ക് അതേ ഭാഷകളിൽ പഠനം തുടരാം. ഇതിനൊപ്പം ഒരു ഇന്ത്യൻ ഭാഷ കൂടി പഠിക്കേണ്ടതാണെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് നാളെ കൂടി അവസരം. നാളെ രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൗകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. SC.census.government.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടരും. രാജ്യത്ത് റബ്ബറിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണ് റബ്ബർ ബോർഡിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ബോർഡ് ചെയർമാൻ എൻ ഹരി. കേരളത്തിൽ ടാപ്പിംഗ് ഇല്ലാതെ കിടക്കുന്ന തോട്ടങ്ങളിൽ റബ്ബർ കൃഷി പുനരാരംഭിക്കുവാൻ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. റബ്ബർ മിഷൻ അടക്കം ആവിഷ്കരിച്ചുകൊണ്ട് ബോർഡിനെ ശക്തിപ്പെടുത്തുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്നും റബ്ബർ ബോർഡ് ചെയർമാൻ കോട്ടയത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡും നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിന് ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ ലഹരി പരിശോധനയിൽ 227 പേർ അറസ്റ്റിലായി. 209 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇവരിൽ നിന്ന് 37 ഗ്രാം MDMA 33 കിലോഗ്രാം കഞ്ചാവും അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. ലഹരി വിപണനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് 9497979794 അല്ലെങ്കിൽ 9497927777 എന്നീ നമ്പറുകളിൽ നേരിട്ടും 9995966666 എന്ന നമ്പറിൽ വാട്സപ്പ് മുഖേനയും പോലീസിനെ അറിയിക്കാം. ബന്ധപ്പെടുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും പോലീസ് അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂലൈ 1 ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നിർവഹിക്കും. തുടർന്ന് വിദ്യാർത്ഥികളുമായി മന്ത്രി സംവദിക്കും. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് കോളേജുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ഇതിന്റെ ഭാഗമായി പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫും. ഇപ്പോൾ ഒരു മലയാള ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസും ചിത്രയും പാടിയ ഗാനം. ചിത്രം ഡേവിഡ് ഡേവിഡ് മിസ്റ്റർ ഡേവിഡ്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രൻ ഇണവിട്ടത്.

മലയാള ചലച്ചിത്ര ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ചലച്ചിത്ര ഗാന പരിപാടി ഇനി 10:30 ഹൃദയരാഗങ്ങളിൽ കേൾക്കാം.

0: sewerage and waste management sectors posted a 5.5% growth. Benchmark domestic equity indices ended almost 0.5% down today. Sensex fell 372 points to close at 76,728. Nifty also dropped 110 points to settle at 23,946. On to sports now. The Indian women's cricket team has become one of the first sides to qualify for the Los Angeles 2028 Olympic Games. However, the men's team will have to finish as Asia's highest-ranked side in the ICC Men's T20 rankings by the end of this year to secure direct qualification. The International Cricket Council today confirmed that India, alongside Australia, Great Britain and South Africa, have booked their places in the Women's T20 competition at Los Angeles 2028 Olympics. India's under-19 boys team defeated Hong Kong 3-1 in the quarterfinals of the Asian Youth Championships in Bangkok today. This win has assured team of at least a bronze medal and a direct berth in the next year's World Youth Table Tennis Championships. The Indian boys will now take on top seeds China in the semi-final. In US Open badminton, Indian shuttler Kidambi Srikanth secured the silver in the men's singles after facing defeat in the final against Su Li Yang of Chinese Taipei. And now before we end the bulletin, the headlines once again. President Draupadi Murmu confers gallantry awards at Defence Investiture Ceremony in Rashtrapati Bhavan. Prime Minister Modi says 50-year-old partnership with Seychelles will now advance through innovation, sustainability and shared prosperity. Cabinet approves additional investment of 30,000 crore rupees in National Investment and Infrastructure Fund. West Bengal Assembly passes Public Safety and Control of Anti-Social Activities Bill to curb anti-social activities. IMD issues orange alert for very heavy rainfall in parts of Northeast, Sub-Himalayan West Bengal, Bihar, Goa, Maharashtra, Karnataka and Kerala tomorrow. And Indian women's cricket team earns one of the first berths for 2028 Olympics. That's all in the news at 9. Good night.
1: Akashavani. വിദ്യാഭ്യാസ രംഗം പ്രിയ ശ്രോതാക്കളെ സ്വാഗതം.
2: രസതന്ത്രം ജീവിതത്തിന്റെ അടിപ്പടവുകളിൽ നിലയുറപ്പിച്ച ശാസ്ത്രമാണ്. രസതന്ത്രം രസകരം എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു കോഴിക്കോട് GHSS മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ കെമിസ്ട്രി അധ്യാപകൻ നിഖിൽ KM.
3: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഒരുമിച്ച് ഒരു യാത്ര പോവുകയാണ്. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറിയ കണികകളുടെ അത്ഭുത ലോകത്തേക്കുള്ള ഒരു യാത്ര. അതെ, നമ്മൾ ഇന്ന് രസതന്ത്രം അഥവാ കെമിസ്ട്രിയുടെ ലോകത്തേക്കാണ് സഞ്ചരിക്കാൻ പോകുന്നത്. ചില കുട്ടികളോടെങ്കിലും കെമിസ്ട്രി എന്ന് പറയുമ്പോൾ അവർ മുഖഞ്ചൊളിക്കാറുണ്ട്. അയ്യോ സാർ, ആ പീരിയോഡിക് ടേബിളും തലതിരിഞ്ഞ കെമിക്കൽ സമവാക്യങ്ങളും ആലോചിക്കുമ്പോൾ തന്നെ പേടിയാണ് എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ആ പേടി മാറ്റാൻ പോവുകയാണ്. ആദ്യം തന്നെ നിങ്ങളോട് ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. ഇന്ന് രാവിലെ ഉണർന്നത് മുതൽ ഈ നിമിഷം വരെ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. രാവിലെ എഴുന്നേറ്റ് പല്ലുതേക്കാൻ ബ്രഷും പേസ്റ്റും എടുത്തു. കുളിക്കാൻ സോപ്പ് ഉപയോഗിച്ചു. അമ്മ തന്ന സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചു. ഇപ്പോഴാകട്ടെ ഒരു ഇലക്ട്രോണിക് ഉപകരണം ഉപയോഗിച്ച് ഈ ഓഡിയോ കേൾക്കുന്നു. ഈ പറഞ്ഞ വസ്തുക്കളിലെല്ലാം കെമിസ്ട്രി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത്പേസ്റ്റിലെ ഫ്ലൂറൈഡ്, സോപ്പിലെ സോഡിയം ലവണങ്ങൾ, മൊബൈൽ ഫോണിലെ ലിഥിയം അയോൺ ബാറ്ററി, ഇതിലൊക്കെ കെമിസ്ട്രി ഉണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ, നമ്മുടെ ശരീരത്തിലെ രക്തം, നമ്മൾ സന്തോഷിക്കുമ്പോഴും സങ്കടപ്പെടുമ്പോഴും നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ഹോർമോണുകൾ, ഇതിലെല്ലാം കെമിസ്ട്രി ഉണ്ട്. ലളിതമായി പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങളും തന്മാത്രകളും കൊണ്ടാണ്. ഈ ആറ്റങ്ങളും തന്മാത്രകളും എന്താണ്? അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അവ തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു പദാർത്ഥം മറ്റൊന്നായി മാറുന്നത് എങ്ങനെ എന്നൊക്കെ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് കെമിസ്ട്രി. അതുകൊണ്ട് കൂട്ടുകാരെ, കെമിസ്ട്രി എന്നത് പുസ്തകത്തിൽ മാത്രമുള്ള ഒന്നല്ല, അത് നമ്മുടെ ജീവിതം തന്നെയാണ്. ഇനി നമുക്ക് അല്പം ചരിത്രത്തിലേക്ക് പിന്നോട്ട് നടക്കാം. എങ്ങനെയാണ് മനുഷ്യൻ ഈ ശാസ്ത്രശാഖയിലേക്ക് എത്തിയത്? മനുഷ്യൻ കാടുകളിൽ ജീവിച്ചിരുന്ന കാലത്ത് അബദ്ധത്തിൽ രണ്ട് കല്ലുകൾ കൂട്ടിയുരസി തീ കണ്ടുപിടിച്ച ആ നിമിഷം ഓർക്കുക. അവിടെയാണ് മനുഷ്യന്റെ ആദ്യത്തെ രാസപരീക്ഷണം നടക്കുന്നത്. വിറക് കത്തുമ്പോൾ ഉണ്ടാകുന്ന ഈ രാസപ്രവർത്തനമാണ് മനുഷ്യ ചരിത്രത്തെ മാറ്റിമറിച്ചത്. തീയെ നിയന്ത്രിത രൂപത്തിൽ ഉപയോഗിക്കാൻ സാധിച്ചതിലൂടെയാണ് മനുഷ്യൻ കണ്ടുപിടുത്തങ്ങളുടെ ലോകത്തിലേക്ക് ആദ്യ ചുവടെടുത്തു വെച്ചത്. പിന്നീട് മനുഷ്യൻ പരിഷ്കൃതനായപ്പോൾ കളിമണ്ണ് ചുട്ടെടുത്ത് മൺപാത്രങ്ങൾ ഉണ്ടാക്കാനും മണ്ണിൽ നിന്ന് ചെമ്പും ഇരുമ്പും പോലുള്ള ലോഹങ്ങൾ വേർതിരിക്കാനും ലോഹങ്ങൾ

സ്ഥിരീകരിക്കാനും പഠിച്ചു. പക്ഷേ അക്കാലത്ത് അതിനെ ആരും കെമിസ്ട്രി എന്ന് വിളിച്ചിരുന്നില്ല. മധ്യകാലഘട്ടത്തിൽ അതൊരു വിചിത്രമായ പരീക്ഷണ ശൈലിയായിരുന്നു. അതിനെ പറഞ്ഞിരുന്ന പേരാണ് ആൽക്കെമി. എന്തായിരുന്നു ഈ ആൽക്കെമിസ്റ്റുകളുടെ ലക്ഷ്യം എന്നറിയാമോ? വളരെ കൗതുകകരമായ രണ്ട് കാര്യങ്ങളായിരുന്നു അവർ തിരഞ്ഞിരുന്നത്. ഒന്ന്, ഇരുമ്പ്, ഈയം തുടങ്ങിയ വിലകുറഞ്ഞ ലോഹങ്ങളെ സ്വർണമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു മാന്ത്രികക്കല്ല്. അതിനെ അവർ ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്ന് വിളിച്ചു. രണ്ടാമത്തേത്, മനുഷ്യന് ഒരിക്കലും വാർദ്ധക്യവും മരണവും വരാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ജീവൌഷധം അഥവാ അമൃത്. അവരുടെ ആ ലക്ഷ്യങ്ങൾ ഒരിക്കലും വിജയിച്ചില്ല. ചെമ്പ് ഒരിക്കലും സ്വർണമായി മാറിയില്ല. പക്ഷേ ആ തിരച്ചിലിനിടയിൽ അവർ ഒരുപാട് പുതിയ പദാർത്ഥങ്ങളും ഉപകരണങ്ങളും മൂലകങ്ങളുമെല്ലാം കണ്ടുപിടിച്ചു. ഡിസ്റ്റിലേഷൻ, ഫിൽറ്ററേഷൻ തുടങ്ങിയ പ്രധാന രാസപ്രക്രിയകൾ വികസിപ്പിച്ചെടുത്തതും സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് തുടങ്ങിയ പ്രധാന രാസവസ്തുക്കൾ വേർതിരിച്ചെടുത്തതും ഈ കാലഘട്ടത്തിൽ ആയിരുന്നു. ആദ്യകാലത്ത് കെമിസ്ട്രിക്ക് ഒരു ദാർശനിക സ്വഭാവവും ആത്മീയ അടിത്തറയും ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ശാസ്ത്രീയ രീതി ഉരുത്തിരിഞ്ഞു വന്നു. 18-ാം നൂറ്റാണ്ടായപ്പോഴേക്കും കെമിസ്ട്രി പൂർണ്ണമായും ഒരു ശാസ്ത്രമായി മാറി. രസതന്ത്രത്തെ വ്യക്തമായ ഒരു ശാസ്ത്രശാഖയായി ആദ്യമായി നിർവചിച്ചത് റോബർട്ട് ബോയിലാണ്. ആൽക്കെമിയെ തള്ളിക്കളഞ്ഞ് പരീക്ഷണങ്ങൾക്ക് അദ്ദേഹം മുൻഗണന നൽകി. വാതകങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പഠനം സവിശേഷ ശ്രദ്ധാർഹിക്കുന്നതാണ്. ഈ കാലയളവിൽ തന്നെയാണ് കാർബൺ ഡൈഓക്സൈഡ്, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ വാതകങ്ങളെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുന്നതും. തുടർന്ന് വന്ന അന്റോയിൻ ലാവോസിയെ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക കെമിസ്ട്രിയുടെ പിതാവായി അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നത്? നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ എന്താണെന്നും ജ്വലനത്തിൽ അതിൻ്റെ പങ്ക് എന്താണെന്നും ലോകത്തിന് ശാസ്ത്രീയമായി തെളിയിച്ചു തന്നത് അദ്ദേഹമാണ്. മാസ് സംരക്ഷണ നിയമം രൂപീകരിക്കുന്നതും ഇദ്ദേഹമാണ്. കൂടാതെ പരീക്ഷണങ്ങളിൽ കൃത്യമായ അളവുകൾ ഉപയോഗിക്കണമെന്നും അദ്ദേഹം നിർബന്ധം പിടിച്ചു. അങ്ങനെയാണ് കെമിസ്ട്രി ഊഹങ്ങളിൽ നിന്ന് മാറി കൃത്യതയുള്ള ഒരു ശാസ്ത്രമായി മാറിയത്. കെമിസ്ട്രിയുടെ ചരിത്രത്തിലെ മറ്റൊരു സുപ്രധാന കണ്ടെത്തലാണ് ആറ്റം സിദ്ധാന്തം. 1808 ജോൺ ഡാൽട്ടൻ തന്റെ ആറ്റം സിദ്ധാന്തം അവതരിപ്പിക്കുന്നത്. എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണെന്ന ജോൺ ഡാൽട്ടന്റെ കണ്ടെത്തൽ രസതന്ത്രത്തെ മാറ്റിമറിച്ചു. ശരി, ചരിത്രം നമ്മൾ മനസ്സിലാക്കി. കെമിസ്ട്രി പഠനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്. സർ, ഞാൻ ഭാവിയിൽ ഒരു ഡോക്ടറോ ശാസ്ത്രജ്ഞനോ ആകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കെമിസ്ട്രി പഠിക്കുന്നത് എന്നൊക്കെയാണ് പല കുട്ടികളുടെയും മനസ്സിലുള്ള ചോദ്യം. നമ്മുടെ സമൂഹത്തിൽ കെമിസ്ട്രിയുടെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ആരോഗ്യരംഗം തന്നെ എടുക്കാം. നിങ്ങളോ നിങ്ങളുടെ വീട്ടിലുള്ളവരോ എപ്പോഴെങ്കിലും അസുഖം വന്ന് ഗുളികകളോ സിറപ്പുകളോ കഴിച്ചിട്ടുണ്ടാകും. ഈ മരുന്നുകളെല്ലാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിൽ ഒരു രോഗാണു കയറിയാൽ അതിനെ നശിപ്പിക്കാൻ ഏത് കെമിക്കൽ കോമ്പൗണ്ട് ഉപയോഗിക്കണം എന്ന് കണ്ടെത്തുന്നത് കെമിസ്ട്രിയാണ്. ക്യാൻസറിനുള്ള മരുന്നുകൾ മുതൽ സാധാരണ പനിക്കുള്ള പാരസെറ്റമോൾ വരെ കെമിസ്ട്രിയുടെ സംഭാവനയാണ്. അതുപോലെ തന്നെ കെമിസ്ട്രിയുടെ മഹത്തായ സംഭാവനകളിൽ ഒന്നാണ് വാക്സിനുകൾ അഥവാ പ്രതിരോധ കുത്തിവെപ്പുകൾ. വസൂരിക്കെതിരെയുള്ള കുത്തിവെപ്പ് കണ്ടുപിടിച്ച എഡ്വാർഡ് ജെന്നറും പേപ്പട്ടി വിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവെപ്പ് കണ്ടുപിടിച്ച ലൂയി പാസ്റ്ററും ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച മഹത് വ്യക്തികളായി കണക്കാക്കപ്പെടുന്നു. രണ്ടാമതായി, കൃഷിയുടെ മേഖലയിൽ കെമിസ്ട്രിയുടെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് ലോക ജനസംഖ്യ ഏകദേശം 830 കോടിയോളം ആണ്. ഇത്രയും പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുക എന്നത് മനുഷ്യ സമൂഹത്തിന്റെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. രാസവളങ്ങളും രാസകീടനാശിനികളും ശാസ്ത്രീയമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ശാസ്ത്രീയ കൃഷിരീതികളാണ് ഇന്ന് ലോകത്തിന്റെ വിശപ്പ് മാറ്റുന്നത്. മനുഷ്യ ചരിത്രത്തിൽ പട്ടിണിക്കും ക്ഷാമത്തിനും എതിരായി ആധുനിക രസതന്ത്രത്തിന്റെ സഹായത്തോടെ നടന്ന പോരാട്ടത്തിന്റെ ഫലമായി കാർഷികോൽപാദനത്തിൽ വലിയ മുന്നേറ്റമുണ്ടായി. ഈ മുന്നേറ്റം ഹരിതവിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. കുറഞ്ഞ സ്ഥലത്തുനിന്ന് വിളവ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന യൂറിയ, പൊട്ടാഷ് തുടങ്ങിയ രാസവളങ്ങളും വിളകളെ കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന കീടനാശിനികളും നിർമ്മിക്കുന്നത് കെമിസ്ട്രിയിലൂടെയാണ്. മൂന്നാമതായി, വ്യവസായങ്ങൾ, സാങ്കേതികവിദ്യ എന്നിവയിൽ കെമിസ്ട്രിയുടെ സ്വാധീനം എത്രയാണെന്ന് നോക്കാം. നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ നോക്കൂ. പരുത്തി, സിൽക്ക് തുടങ്ങിയ പ്രകൃതിദത്ത നാരുകൾ കൊണ്ടുള്ള വസ്ത്രങ്ങൾ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നൈലോൺ, പോളിസ്റ്റർ തുടങ്ങിയ കൃത്രിമ നാരുകളും നമ്മൾ വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇവ കെമിസ്ട്രി ലാബുകളിൽ ഉണ്ടാക്കിയതാണ്. കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സിമെന്റ്, ഗ്ലാസ്, പെയിന്റ് എന്നിവയെല്ലാം കെമിക്കൽ പ്രോസസ്സിലൂടെയാണ് നിർമ്മിക്കുന്നത്. നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേയിലെ ലിക്വിഡ് ക്രിസ്റ്റലുകളും അതിനെ പ്രവർത്തിപ്പിക്കുന്ന ബാറ്ററിയും എല്ലാം കെമിസ്ട്രിയുടെ അത്ഭുതങ്ങളാണ്. സോപ്പ്, ഹാൻഡ് വാഷ്, സാനിറ്റൈസർ, വിവിധതരം നിറങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പ്രിസർവേറ്റീവുകൾ, ലോഹസങ്കരങ്ങൾ, പ്ലാസ്റ്റിക്കുകൾ, ഫൈബറുകൾ എന്നിവയുടെ എല്ലാം നിർമ്മാണത്തിൽ

കെമിസ്ട്രി അറിയാവുന്നവരുടെ സാന്നിധ്യം നിർബന്ധമാണ്. നാലാമതായി, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പരിസ്ഥിതി സംരക്ഷണം. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മലിനീകരണമാണ്. വായുമലിനീകരണവും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും എങ്ങനെ കുറയ്ക്കാം? ഭൂമിയുടെ ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാക്കുന്ന വാതകങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയതും അതിനു പകരമുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതും കെമിസ്ട്രിയിലൂടെയാണ്. ഭൂമി ജീവൻ നിലനിൽക്കുന്നതിന് അനുയോജ്യമായ ഒരു ഗ്രഹമായി തുടരണമെങ്കിൽ ഗ്രീൻ കെമിസ്ട്രിയിലെ ഗവേഷണങ്ങൾക്ക് പ്രാധാന്യം നൽകിയേ മതിയാവൂ. അതുകൊണ്ട് ഒരു നല്ല പൗരനാകാൻ പോലും കെമിസ്ട്രിയുടെ അടിസ്ഥാന അറിവ് നമുക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് നമ്മുടെ പഠനമുറിയിലേക്ക് വരാം. കെമിസ്ട്രി എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം, എങ്ങനെ പരീക്ഷയ്ക്ക് മികച്ച മാർക്ക് വാങ്ങാം എന്നൊക്കെയാണല്ലോ നിങ്ങൾ ചിന്തിക്കുന്നത്. ഇതിനായി ഞാൻ നിങ്ങൾക്ക് 6 സുവർണ നിയമങ്ങൾ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു കേൾക്കുക. ഒന്നാമത്തെ നിയമം, അടിസ്ഥാന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. ഒരു ഭാഷ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അക്ഷരമാല പഠിക്കും, അല്ലേ? മലയാളത്തിന് അ, ഇ, ഇംഗ്ലീഷിന് ABCD എന്നിവ ഉള്ളതുപോലെ തന്നെ കെമിസ്ട്രിക്കും ഒരു അക്ഷരമാലയുണ്ട്. അതാണ് ആറ്റം, ആറ്റത്തിനുള്ളിലെ കണങ്ങൾ, അറ്റോമിക നമ്പർ, ഇലക്ട്രോൺ വിന്യാസം, വാലൻസി എന്നിവയെക്കുറിച്ചുള്ള അറിവുകൾ. ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ വാലൻസി എത്രയാണെന്ന് മനസ്സിലാക്കാതെ നിങ്ങൾക്കൊരിക്കലും ആ സംയുക്തത്തിൻ്റെ രാസസൂത്രം അഥവാ കെമിക്കൽ ഫോർമുല എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് അടിസ്ഥാന കാര്യങ്ങൾ സംശയമില്ലാതെ പഠിക്കുക. രണ്ടാമത്തെ നിയമം, പേനയും പേപ്പറും ഉപയോഗിക്കുക. പല കുട്ടികളും ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. അവർ ഹിസ്റ്ററിയോ ജോഗ്രഫിയോ വായിക്കുന്നത് പോലെ കെമിസ്ട്രിയും വെറുതെ വായിച്ചു പഠിക്കും. അങ്ങനെ ചെയ്താൽ പരീക്ഷാ ഹാളിലെത്തുമ്പോൾ എല്ലാം മറന്നുപോകും. ഒരു കെമിക്കൽ ഇക്വേഷൻ കണ്ടാൽ അത് ബുക്കിൽ എഴുതി നോക്കണം. ഇടതുവശത്തുള്ള റിയാക്റ്റന്റുകളുടെയും വലതുവശത്തുള്ള പ്രോഡക്റ്റുകളുടെയും ആറ്റങ്ങളുടെ എണ്ണം തുല്യമാണോ എന്ന് നോക്കി ബാലൻസ് ചെയ്ത് തന്നെ പഠിക്കണം. മൂന്നാമത്തെ നിയമം, വിഷ്വലൈസ് ചെയ്യുക. കെമിസ്ട്രി എന്ന് പറയുന്നത് വെറും അക്ഷരങ്ങളല്ല. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വെള്ളമുണ്ടാകുന്നു എന്ന് പഠിക്കുമ്പോൾ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ ഒരു ഓക്സിജൻ ആറ്റവുമായി കൈകോർത്ത് പിടിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ കാണാൻ ശ്രമിക്കുക. 3D ആനിമേഷനുകൾ, ഫെറ്റ് പോലുള്ള സിമുലേഷൻ ടൂളുകൾ എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ അതിസൂക്ഷ്മങ്ങളായ അറ്റങ്ങളെയും തന്മാത്രകളെയും രാസപ്രവർത്തനങ്ങളെയും ഭാവനയിൽ കാണാൻ സാധിക്കും. നാലാമത്തെ നിയമം, അടുക്കളയെ ലാബാക്കി മാറ്റുക. നമ്മുടെ വീട്ടിലെ അടുക്കളയെ യഥാർത്ഥത്തിൽ ഒരു കൊച്ചു പരീക്ഷണശാലയായി ഉപയോഗിക്കാവുന്നതാണ്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പലതരം വസ്തുക്കൾ ഉപയോഗിച്ച് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കും. ഇരുമ്പ് തുരുമ്പിക്കുന്നത് പോലെയുള്ള ചുറ്റുമുള്ള മാറ്റങ്ങളെ കെമിസ്ട്രിയുമായി കണക്ട് ചെയ്യുന്നതിലൂടെ കെമിസ്ട്രി പഠനം കൂടുതൽ രസകരമാക്കാൻ സാധിക്കും. അഞ്ചാമത്തെ നിയമം, കഥകളും ചരിത്രവും പങ്കുവയ്ക്കുക. കെമിസ്ട്രിയുടെ ചരിത്രവും കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നിലെ കഥകളും ശാസ്ത്രജ്ഞരുടെ ആവേശകരമായ ജീവചരിത്രവും ഒക്കെ മനസ്സിലാക്കുന്നതിലൂടെ കെമിസ്ട്രിയിൽ കൂടുതൽ താല്പര്യമുണ്ടാവും. ആറാമത്തെ നിയമം, മെമ്മറി ട്രിക്കുകൾ ഉപയോഗിക്കുക. പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ 10 മൂലകങ്ങൾ ക്രമത്തിൽ പഠിക്കാൻ ബുദ്ധിമുട്ടാണോ? ഒരു രസകരമായ കോഡ് ഉണ്ടാക്കി നോക്കൂ. ഉദാഹരണത്തിന്, ഹായ് ഹലോ, ലിസൺ BBC ന്യൂസ് ഓൺ ഫ്രൈഡേ നൈറ്റ്. ഈ കോഡ് ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ എന്നീ മൂലകങ്ങളെ ക്രമത്തിൽ ഓർക്കാൻ ഉപയോഗിക്കാം. ഇനി നമ്മൾ കെമിസ്ട്രിയുടെ ഏറ്റവും വലിയ, ഏറ്റവും മനോഹരമായ ഒരു സാമ്രാജ്യത്തിലേക്ക് കടക്കുകയാണ്. അതാണ് ഓർഗാനിക് കെമിസ്ട്രി അഥവാ ജൈവരസതന്ത്രം. 10-ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ആദ്യ രണ്ട് പാഠഭാഗങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിയാമല്ലോ. എന്താണ് ഓർഗാനിക് കെമിസ്ട്രി? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത് കാർബൺ എന്ന മൂലകത്തിൻ്റെ കഥയാണ്. എന്തുകൊണ്ടാണ് കാർബണിന് മാത്രമായി ഒരു പ്രത്യേക ശാഖ തന്നെയുള്ളത്? അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തേത്, കാർബണിൻ്റെ ചതുർ സംയോജകത അഥവാ ടെട്രാവാലൻസിയാണ്. അതായത് കാർബണിന് ഒരേ സമയം 4 രാസബന്ധനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം കാറ്റിനേഷൻ എന്ന സവിശേഷതയാണ്. കാർബണാറ്റങ്ങൾക്ക് പരസ്പരം ചേർന്ന് നീളമുള്ള ചങ്ങലകളോ വളയങ്ങളോ ഉണ്ടാക്കാൻ വലിയ കഴിവുണ്ട്. ഈ കഴിവ് മറ്റേതൊരു മൂലകത്തിനേക്കാളും കൂടുതലുള്ളത് കാർബണിനാണ്. മറ്റെല്ലാ മൂലകങ്ങളും കൂടി ഉണ്ടാക്കുന്ന സംയുക്തങ്ങളുടെ ആകെ എണ്ണം ഏകദേശം 1,000,000 താഴെ മാത്രമാണെങ്കിൽ ഓർഗാനിക സംയുക്തങ്ങളുടെ എണ്ണം 1 കോടിയിൽ പരമാണ്. ഈ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കൂ. നമ്മുടെ കോശങ്ങളിലുള്ള DNA, നമുക്ക് ഊർജം തരുന്ന കാർബോഹൈഡ്രേറ്റുകൾ, പേശികൾ നിർമ്മിക്കുന്ന പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ എന്നിവയെല്ലാം കാർബൺ അടങ്ങിയ ഓർഗാനിക സംയുക്തങ്ങളാണ്. നമ്മൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന പെട്രോൾ, ഡീസൽ, പാചകവാതകമായ LPG, നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ, മരുന്നുകൾ എന്നിവയെല്ലാം ഓർഗാനിക് കെമിസ്ട്രിയുടെ ഉൽപ്പന്നങ്ങളാണ്. ലളിതമായി പറഞ്ഞാൽ കാർബൺ ഇല്ലെങ്കിൽ ഭൂമിയിൽ ജീവനില്ല. ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. 1, കാർബണിൻ്റെ

0: നാല് കൈകൾ. ഞാൻ നേരത്തെ പറഞ്ഞു കാർബണിൻ്റെ വാലൻസി നാലാണ്. അതുകൊണ്ട് നിങ്ങളൊരു ഓർഗാനിക് സംയുക്തത്തിൻ്റെ ഘടന വരയ്ക്കുമ്പോൾ ഓരോ കാർബണാറ്റത്തിന് ചുറ്റും കൃത്യം നാല് രാസബന്ധനങ്ങൾ ഉണ്ടായിരിക്കണം. നാലിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഹൈഡ്രജൻ ചേർക്കുമ്പോൾ ഇത് എണ്ണി നോക്കുന്നത് ഒരു ശീലമാക്കുക. രണ്ട്, IUPAC നാമകരണം വ്യക്തമായി പഠിക്കുക. ലോകത്ത് കോടിക്കണക്കിന് ഓർഗാനിക് സംയുക്തങ്ങൾ ഉള്ളതുകൊണ്ട് അവയ്ക്ക് പേരിടാൻ ശാസ്ത്രജ്ഞർ ഒരു അന്താരാഷ്ട്ര രീതി ഉണ്ടാക്കിയിട്ടുണ്ട്, IUPAC നോമൻക്ലേച്ചർ. ഇതിന് കൃത്യമായ ചില നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ കേവലം മനഃപ്പാടമാക്കാതെ അതിൻ്റെ യുക്തി മനസ്സിലാക്കുക. നിയമങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വലിയ സംയുക്തത്തിൻ്റെയും പേര് സ്വന്തമായി എഴുതാം. മൂന്ന്, ഫംഗ്ഷണൽ ഗ്രൂപ്പുകളെ ചങ്ങാതിമാരാക്കുക. ഓർഗാനിക് സംയുക്തങ്ങളുടെ സ്വഭാവം നിശ്ചയിക്കുന്നത് അവയിലുള്ള ഫംഗ്ഷണൽ ഗ്രൂപ്പുകളാണ്. ആൽക്കഹോളിൻ്റെ OH ഗ്രൂപ്പ്, കാർബോക്സിലിക് ആസിഡിൻ്റെ COOH ഗ്രൂപ്പ്, ആൽഡിഹൈഡിൻ്റെ CHO ഗ്രൂപ്പ് എന്നിവയൊക്കെ കാണുമ്പോൾ തന്നെ തിരിച്ചറിയാൻ പഠിക്കുക. അവയുടെ പ്രത്യേകതകൾ ഗ്രൂപ്പുകളായി തിരിച്ചു പഠിച്ചാൽ പഠനഭാരം പകുതിയായി കുറയും. നാല്, റിയാക്ഷൻ മെക്കാനിസം മനസ്സിലാക്കുക. ഓർഗാനിക് കെമിസ്ട്രിയിലെ രാസപ്രവർത്തനങ്ങൾ ഒരിക്കലും യാന്ത്രികമായി മനഃപ്പാഠം പഠിക്കരുത്. ഒരു ഇലക്ട്രോൺ എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്, ഏത് രാസബന്ധനമാണ് വേർപെടുന്നത്, ഏതാണ് പുതിയതായി ഉണ്ടാകുന്നത് എന്നൊക്കെ യുക്തിപരമായി ചിന്തിക്കുക. അത് നിങ്ങളുടെ പഠനം കൂടുതൽ ആസ്വാദ്യകരമാക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏതാനും മിനിറ്റുകൾ മാത്രം നീണ്ട നമ്മുടെ ഈ കുഞ്ഞു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. കെമിസ്ട്രി എന്നത് വരണ്ട ചില സമവാക്യങ്ങളല്ല, മറിച്ച് പ്രകൃതിയുടെ അത്ഭുതകരമായ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു മാന്ത്രിക പെട്ടിയാണ് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? ഇനി പുസ്തകം തുറക്കുമ്പോൾ ഒരു ശാസ്ത്രജ്ഞന്റെ കൗതുകത്തോടെ കാര്യങ്ങളെ നോക്കിക്കാണാൻ ശ്രമിക്കുക. സംശയങ്ങൾ ചോദിക്കാൻ മടിക്കരുത്, കാരണം ചെറിയ ചെറിയ ചോദ്യങ്ങളിൽ നിന്നാണ് വലിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുള്ളത്.
1: രസതന്ത്രം രസകരം എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് കോഴിക്കോട് GHSS മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ കെമിസ്ട്രി അധ്യാപകൻ നിഖിൽ KM.
2: ആകാശവാണി ഇപ്പോൾ ശ്രീ രജു നാരായണന്റെ സംഗീത കച്ചേരി കേൾക്കാം. സർവശ്രീ തിരുനെല്ലൂർ അജിത് കുമാർ വയലിൻ, ചാലക്കുടി രാംകുമാർ വർമ്മ മൃദംഗം, ഷിനു ഗോപിനാഥ് കോട്ടയം ഖടം. രക്തഗണപതിം ഭജേഹം മോഹനരാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ കൃതി ആദിതാളം.

ശ്രീ രജു നാരായണന്റെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സർവശ്രീ തിരുനെല്ലൂർ അജിത് കുമാർ വയലിൻ, ചാലക്കുടി രാംകുമാർ വർമ്മ മൃദംഗം, ഷിനു ഗോപിനാഥ് കോട്ടയം ഖടം. കമലാംബ സംരക്ഷതു, ആനന്ദ ഭൈരവിരാഗം, മിശ്രചാപ്പ് താളം, ദീക്ഷിതർ കൃതി.

0: ശ്രീ ജെജു നാരായണന്റെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടത്. സർവശ്രീ തിരുനല്ലൂർ അജിത് കുമാർ വയലിൻ, ചാലക്കുടി രാംകുമാർ വർമ്മ മൃദംഗം, ഷിനു ഗോപിനാഥ് കോട്ടയം ഖടം.
1: അവതരണം ആകാശവാണി തൃശൂർ.

ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി ഹൃദയരാഗങ്ങൾ ഇപ്പോൾ മുതൽ ആരംഭിക്കുന്നു. ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങൾ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങളാണ് ഇന്നീ പരിപാടിയിൽ. നിങ്ങൾക്കൊപ്പം ഇന്ന് ഞാൻ MB ബിജു. ആദ്യ ഗാനം സന്തോഷ് നടക്കാവ് കോഴിക്കോടെന്ന ശ്രോതാവിൻ്റെ ഇഷ്ടഗാനമാണ്. നമസ്കാരം ദേവികുളം ഹൃദയരാഗം. വക്കീൽ വാസുദേവ് സിനിമയിൽ പവിഴ മഞ്ചലിൽ പറന്നു പാറുക എന്നൊരു ഗാനം വടക്കേ വാവനൂർ PV മുഹമ്മദ്, ജയങ്കർ ഫോർട്ട് കൊച്ചി എന്നിവർക്ക് സമർപ്പിച്ചുകൊണ്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നു സന്തോഷ് നടക്കാവ്. തീർച്ചയായിട്ടും ഇഷ്ടഗാനം കേട്ടോളൂ. യേശുദാസ് പാടിയ ഈ ഗാനം ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, മോഹൻ സിതാര ഈണമിട്ടതാണ്.

ഇനി അടുത്ത സന്ദേശമയച്ചിരിക്കുന്നത് വിമല തോമസ് പൂഴനാട് തിരുവനന്തപുരം എന്ന ശ്രോതാവാണ്. ഹൃദയരാഗങ്ങൾ മാമഴക്കാടെ പൂമരക്കൂടെ അടിവേരുകളെ നേതൃത്വത്തിലെ ഗാനം കുഞ്ഞിപ്പ വന്താവൂർ, ശ്രീമതി ഷീലാലാൽ ചാത്തന്നൂർ, ശ്രീമതി മുന്താസ് മയ്യനാട് മറ്റെല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. ഇഷ്ടഗാനം കേട്ടോളൂ. അടിവേരുകളെ നേതൃത്വത്തിലെ ഈ ഗാനം കെ എസ് ചിത്രപാടിയതാണ്. ബിച്ചു തിരുമല എഴുതി, ശ്യാം ഇണവിട്ട ഗാനം.

നമസ്കാരം ഹൃദയരാഗമേ, ഞാൻ ആദ്യമായിട്ടാണ് ദേവികുളം സ്പൈസ് എഫ് എം ഹൃദയരാഗത്തിൽ പാട്ട് ചോദിക്കുന്നത്. പ്രസാദം എന്ന ചിത്രത്തിലെ പുലയനാർ മണിയമ്മ എന്ന ഗാനം ഞങ്ങളെ ദേവികുളം പരിചയപ്പെടുത്തിയ ഫോർട്ട് കൊച്ചിയിലുള്ള ഞങ്ങളുടെ പ്രിയ സുഹൃത്തായ ജയങ്കർ സലിത ശ്രീനന്ദ് ഇവർക്ക് വേണ്ടി കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നു. സ്നേഹത്തോടെ കുഞ്ഞുമോൾ, കൂവപ്പാടം, കൊച്ചി. പ്രിയ ശ്രോതാവിൻ്റെ ഇഷ്ട ഗാനം കേട്ടോളൂ. പ്രസാദം എന്ന ചിത്രത്തിലെ ഈ ഗാനം യേശുദാസ് പാടിയത്, പി ഭാസ്കരൻ്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

ഇപ്പോൾ കേട്ട ഗാനം എസ് ജാനകി പാടിയതാണ്. കെ ജെ യേശുദാസ് എന്ന് തെറ്റായി പറയാനിടയായതിൽ ഖേദിക്കുന്നു. ഹൃദയരാഗങ്ങളിൽ ഇനി കുമാരി കാവ്യയുടെ എന്ന ശ്രോതാവിൻ്റെ ഇഷ്ടഗാനമാണ്. സന്ദേശം ഇങ്ങനെയാണ്: കുഞ്ഞിപ്പ പന്താവൂരിനും മക്കളായ ശാരിക, അശ്വതി, ജ്യോതികൃഷ്ണൻ എന്നിവർക്കും മറ്റെല്ലാ ശ്രോതാക്കൾക്കും ഒപ്പം കഴിഞ്ഞ December 31 വിട്ടുപിരിഞ്ഞ കുമാരിയുടെ ഭർത്താവിൻ്റെ ഓർമ്മകൾക്കും വേണ്ടി ഈ ഗാനം ആവശ്യപ്പെടുന്നു എന്നാണ് അയച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടഗാനം കൂടിയായിരുന്നു ഈ പാട്ടെന്ന് അവർ പറയുന്നു. ഗാനം കേട്ടുള്ള പൂക്കാലം വരവായി എന്ന ചിത്രത്തിലെ ഏതോ വാർമുകിലിൽ നിന്നാരംഭിക്കുന്ന ഗാനം ജി വേണുഗോപാൽ പാടിയത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ഈണം നൽകിയത് ഔസേപ്പച്ചൻ.

ഇനി അടിമാലിയിൽ നിന്നും ജെസ്സി പീറ്ററിന്റെ ഇഷ്ടഗാനമാണ്. ആടുപുലിയാട്ടം എന്ന ചിത്രത്തിലെ വാൾമുന കണ്ണിലെ മാരിവില്ല എന്നാരംഭിക്കുന്ന ഗാനം കേൾക്കാനാണ് ജെസ്സി പീറ്റർ നമുക്ക് സന്ദേശം അയച്ചത്. ഇഷ്ടഗാനം കേട്ടുള്ളൂ. പി ജയചന്ദ്രൻ പാടിയ ഈ ഗാനം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി എഴുതി, രതീഷ് വേഗ ഇണമിട്ടത്.

പ്രിയ ഹൃദയരാഗമേ, ഈ സന്ദേശം അയച്ചിരിക്കുന്നത് നിഷാദ് തോട്ടുങ്ങൽ, റിജ നിഷാദ് ഒറ്റപ്പാലം എന്ന ശ്രോതാക്കളാണ്. ഇന്നലെ അയച്ച സന്ദേശമാണ്. ഇന്നലെ ഇവരുടെ മകളുടെ വിവാഹവാർഷികമായിരുന്നു. ഒരു വർഷം തികയുന്ന ദിനത്തിൽ

ഇതിൽ മരുമകൻ ഷിയാഫ് മരക്കാറിന് മകൾ റന ഫാത്തിമയ്ക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് ആശംസകൾ നൂറ് നൂറ് ആശംസകൾ എന്ന ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് സന്ദേശം. തീർച്ചയായും ഇന്നലെ കേൾപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഈ ഗാനം. ഇന്ന് ഈ ഗാനം കേൾപ്പിക്കുകയാണ്. വൈകിയാണെങ്കിലും ഇരുവർക്കും വിവാഹ വാർഷിക ആശംസകൾ നേരുകയാണ്. യേശുദാസ് പാടിയ ഈ ഗാനം പൂജൽ ഖാദർ എഴുതി, ഗംഗയമരൻ ഇണമിട്ടത്. ഈ ഗാനം ഇന്നത്തെ ഹൃദയരാഗങ്ങളിലെ അവസാന ഗാനം കൂടിയാണ്.

എല്ലാ ശ്രോതാക്കൾക്കും ശുഭാശംസകളോടെ ഇന്നത്തെ ഹൃദയരാഗങ്ങൾ പൂർണ്ണമാവുന്നു. പ്രിയ ഗാനങ്ങളുമായി ഇനി അടുത്ത ഹൃദയരാഗത്തിൽ വീണ്ടും കാണാം. നന്ദി.

0: airstrikes on Afghan territory that have resulted in several civilian casualties, including women and children. India Meteorological Department has issued an orange alert for heavy rainfall over parts of northeast India, sub-Himalayan West Bengal, Bihar, Konkan, Goa, Maharashtra, Karnataka, Kerala and Mahi tomorrow. The MET also further predicted heat wave conditions over Delhi, Haryana and Chandigarh for tomorrow. The Indian women's cricket team has become one of the first sides to qualify for the Los Angeles 2028 Olympic Games. The International Cricket Council today confirmed that India, alongside Australia, Great Britain and South Africa, have booked their places in the Women's T20 competition. And that's the end of the news.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ വൈകുന്നേരം 4:25 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.